0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: നഗരജീവിതത്തിന്റെ മായികമായ പുറമോടികളെക്കുറിച്ച് എസ് രമേശൻ നായർ രചിച്ച ഗാനം കേൾക്കാം. ഔസേപ്പച്ചനീണം നൽകി ചിത്രയും സംഘവും പാടിയത്, ചിത്രം കല്യാണപ്പിറ്റേന്ന്.

0: നഗരജീവിതം വരികളിൽ ആവിഷ്കരിച്ച ഗാനങ്ങളാണ് ഇന്ന് സ്മൃതിമധുരത്തിൽ കേട്ടത്.
1: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
2: എന്നും രാവിലെ 7:13
1: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
2: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
3: പക്ഷാഘാതവുമായി ബന്ധപ്പെട്ട് അസ്ഥികൾക്കും പേശികൾക്കും വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ശരിയായ രീതിയിലുള്ള ഫിസിയോതെറാപ്പിയിലൂടെ ലഘൂകരിക്കാനാകുമോ? ലോക ഫിസിയോതെറാപ്പി ദിനത്തോടനുബന്ധിച്ച് ഇന്നുച്ചയ്ക്ക് 12:40 പ്രകാശധാരയിൽ ഡോക്ടർ ശ്രീജിത്ത് നമ്പൂതിരി സംസാരിക്കുന്നു.

0: ആകാശവാണി
1: യോഗ സൗഖ്യം.
2: ഇന്നീ പരിപാടിയിൽ ആയുരാരോഗ്യ സൗഖ്യം യോഗയിലൂടെ ശിഥിലീകരണ വ്യായാമങ്ങളെ കുറിച്ച് നമ്മോട് സംസാരിക്കുന്നത് ഡോക്ടർ ബിജു ജി.
3: ദൈനംദിന ജീവിതത്തിൽ ധാരാളം പ്രശ്നങ്ങൾ നമ്മളെ അലട്ടാറുണ്ട്. അത് മാനസികവും ശാരീരികവും സാമ്പത്തികവുമായ പ്രശ്നങ്ങളാവാം. യോഗാഭ്യാസത്തിന്റെ ലക്ഷ്യം ആന്തരികമായ സമാധാനവും അവയവങ്ങളുടെ ശരീരവ്യവസ്ഥകളുടെയും സുഗമമായ പ്രവർത്തനവുമാണ്. യോഗ സൗഖ്യം അല്ലെങ്കിൽ യോഗ വെൽനസ് ഉദ്ദേശിക്കുന്നത് ശരീരത്തിനും മനസ്സിനും വിശ്രമം ലഭിക്കുകയും ശരീരവും മനസ്സും സമന്വയിപ്പിച്ച് സമ്മർദ്ദരഹിതമായ സാഹചര്യമുണ്ടാക്കി ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനങ്ങൾ സന്തുലിതാവസ്ഥയിലെത്തി അതുവഴി രോഗപ്രതിരോധത്തിന് കാരണമാക്കുന്ന അവസ്ഥയാണ് യോഗ സൗഖ്യം. നമുക്കിന്ന് ലളിതമായ സൂക്ഷ്മാസനങ്ങൾ, ശിഥിലീകരണ വ്യായാമങ്ങൾ പരിചയപ്പെടാം. ആദ്യമായി ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് കൈകാലുകൾ വീശി സ്പോട്ട് വാക്ക് നടക്കുക. സാവധാനം അവിടെ നിന്നുകൊണ്ട് തന്നെ ഓടുക. കാലുകൾ ഫുട്ബോൾ തട്ടുന്നതുപോലെ മുന്നോട്ടും പുറകോട്ടും വശങ്ങളിലേക്കും ചലിപ്പിക്കുക. കാൽവിരലുകൾ മടക്കുകയും നിവർത്തുകയും ചെയ്യുക. കാൽപാദങ്ങളെ മുമ്പോട്ടും പുറകോട്ടും നന്നായി സ്ട്രെച്ച് ചെയ്യിക്കുക. അതിനുശേഷം കാൽപാദം മുഴുവനായി വലത്തോട്ടും ഇടത്തോട്ടും കറക്കുക. അതിനുശേഷം കാൽപാദങ്ങളെ മുകളിലേക്കും താഴേക്കും ഉയർത്തുക. കാൽക്കുഴകളെ ചലിപ്പിക്കുക. അതിനുശേഷം ഉപ്പൂറ്റിൽ നിന്നതിന് ശേഷം കാൽപാദം സാവധാനം മുകളിലേക്ക് ഉയർത്തുക. കാൽ വിരലിൽ നിന്നതിന് ശേഷം ഉപ്പൂറ്റി സാവധാനം ഉയർത്തുക. ഈ ലളിതമായ ആസനങ്ങൾ ഇരുന്നു കൊണ്ടും ചെയ്യാവുന്നതാണ്. സാധാരണ ഓഫീസിൽ ഇരിക്കുന്നവർ ഇടവേളകളിൽ ഇത് ചെയ്യാവുന്നതാണ്. അതിനുശേഷം രണ്ട് കൈകളും കാൽ മുട്ടിൽ വെച്ചതിന് ശേഷം കാൽമുട്ടുകൾ മുമ്പോട്ടും പുറകോട്ടും ചലിപ്പിക്കുക. തുടർന്ന് ഇരു കൈകളും അരക്കെട്ടിൽ വെച്ച് അരക്കെട്ട് വലത്തോട്ടും ഇടത്തോട്ടും ചലിപ്പിക്കുക. തുടർന്ന് നമുക്ക് കൈകളുടെ വ്യായാമത്തിലേക്ക് കടക്കാം. കൈകൾ മുന്നോട്ട് നിവർത്തിവെച്ച് കൈവിരലുകൾ മടക്കുകയും നിവർത്തുകയും ചെയ്യുക. കൈപ്പത്തി മുന്നോട്ടും പുറകോട്ടും വശങ്ങളിലേക്കും ചലിപ്പിക്കുക. തുടർന്ന് ഇരു കൈകളും മടക്കി ഷോൾഡറിൽ വെച്ചതിന് ശേഷം ഷോൾഡർ മുന്നോട്ടും പുറകോട്ടും ചലിപ്പിക്കാം. സാവധാനം ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ് എന്നീ രീതിയിൽ ചലിപ്പിക്കാവുന്നതാണ്. തുടർന്ന് നമുക്ക് കഴുത്തിന്റെ വ്യായാമത്തിലേക്ക് കടക്കാം. കഴുത്ത് വേദന ഉള്ളവർ, സ്പോണ്ടേറ്റിസ് ഉള്ളവർ ചെയ്യാൻ പാടില്ല. കഴുത്തിനെ സാവധാനം മുമ്പോട്ടും താഴോട്ടും വശങ്ങളിലേക്കും ചലിപ്പിക്കും.

0: തുടർന്ന് കണ്ണുകളുടെ വ്യായാമത്തിലേക്ക് പോകാം. നമ്മളെല്ലാവരും ഓൺലൈൻ മീഡിയയിലൂടെ മൊബൈലും ലാപ്ടോപ്പും ഒക്കെ ഉപയോഗിക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ കണ്ണിന്റെ വ്യായാമം വളരെ പ്രധാനപ്പെട്ടതാണ്. കണ്ണുകൾ നന്നായി ഇറുക്കി അടയ്ക്കുക, നന്നായി തുറക്കുക, തുടർന്ന് കൈകൾ നന്നായി കൂട്ടിയുരസി ചൂട് കണ്ണിലേക്ക് കൊടുക്കാവുന്നതാണ്. കണ്ണ് മുകളിലോട്ടും താഴേക്കും ക്ലോക്ക് വൈസ്, ആന്റി ക്ലോക്ക് വൈസ് എന്ന രീതിയിൽ ചലിപ്പിക്കുക. തലയ്ക്കുള്ള സൂക്ഷ്മാസനങ്ങൾ: നിവർന്നിൽക്കുക, ഇരു കൈകളും കോർത്തു പിടിച്ച് തലയ്ക്ക് പുറകിൽ വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് തല മുകളിലേക്ക് ഉയർത്തുക. ശ്വാസം വിട്ടുകൊണ്ട് തല താഴ്ത്തി താടി നെഞ്ചിൽ മുട്ടിക്കുക. സാവധാനം ഇതേ നിലയിൽ കൈ കോർത്ത് പിടിച്ചുകൊണ്ട് തല നിവർത്തി വലത്തോട്ടും ഇടത്തോട്ടും തലതിരിക്കുക. തുടർന്ന് വിശ്രമിക്കുക. അവസാനമായി കേശാദിപാദം കൈകൾ ഉപയോഗിച്ചുകൊണ്ട് ശരീരത്തെ മസാജ് ചെയ്യേണ്ടതാണ്. തല മുതൽ കാലുവരെയുള്ള അവയവങ്ങൾക്ക് ഉന്മേഷവും ഉണർവും ലഭിക്കുന്ന തരത്തിൽ സാവധാനം കൈകൊണ്ട് ചെറുതായി ശരീരഭാഗത്തെ തട്ടുക. വിരൽ ഉപയോഗിച്ചുകൊണ്ട്, പ്രത്യേകിച്ച് തള്ളവിരൽ ഉപയോഗിച്ചുകൊണ്ട് നെറ്റിത്തടം നന്നായി മസാജ് ചെയ്യുക. ചെവി നന്നായി മസാജ് ചെയ്യുക. തലയുടെ വശങ്ങൾ, കഴുത്തിന്റെ പിൻഭാഗം, കവിൾ, ഉള്ളംകൈ എന്നിങ്ങനെ ശരീരത്തിന്റെ മുഴുവൻ ഭാഗവും നന്നായി മസാജ് ചെയ്തുകൊണ്ട് ഇത് അവസാനിപ്പിക്കാവുന്നതാണ്. ഇത്തരം വ്യായാമങ്ങൾ ചെയ്യുമ്പോൾ ശാരീരികമായും മാനസികമായും സന്തോഷത്തോടുകൂടി വേണം ചെയ്യേണ്ടത്.
1: ആയുരാരോഗ്യ സൗഖ്യം യോഗയിലൂടെ ശിഥിലീകരണ വ്യായാമങ്ങളെ കുറിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ബിജു ജി.
2: കിസാൻ വാണി.
3: ചൊവ്വ, വ്യാഴം, ശനി ദിവസങ്ങളിൽ വൈകുന്നേരം 6:50
2: കിസാൻ വാണി. മറക്കാതെ കേൾക്കുക കിസാൻ വാണി. കിസാൻ വാണി.
4: ഇനി ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. കല്യാണരാമൻ എന്ന ചിത്രത്തിൽ അഫ്സൽ പാടിയ ഗാനമാദ്യം. ഗാനരചന കൈതപ്രം, സംഗീതം ബേണി ഇഗ്നേഷ്യസ്.

ഇന്ന് രാവിലെ 11 മണിക്ക് ഹരിതവാണി. ജൈവ വൈവിധ്യ സംരക്ഷണത്തിലേക്ക് പുതുതലമുറയെ വളർത്തിയെടുക്കാൻ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ആവിഷ്കരിച്ച നൂതന പദ്ധതി എവറി ചൈൽഡ് എ സയന്റിസ്റ്റ് ആന്റ് ആർട്ടിസ്റ്റ് അഥവാ ഇക്കാസ കേരള സ്റ്റേറ്റ് ബയോഡൈവേഴ്സിറ്റി ബോർഡ് സയന്റിഫിക് ഓഫീസർ ഡോ ബി ഉണ്ണികൃഷ്ണൻ സംസാരിക്കുന്നു.

0: ഹലോ, നമസ്കാരം. ഞാൻ സൂരജ് സന്തോഷ്. ഇന്ന് ഹലോ പ്രിയത്തിൽ നിങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കാൻ വന്നിരിക്കുകയാണ്. ഇന്ന് ആരൊക്കെയാണ് നമ്മൾ വിളിച്ച് സംസാരിക്കുന്നത് നമുക്ക് കാണാം. ഹലോ, നമസ്കാരം. ഹലോ പ്രിയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ, ഞാൻ സൗപർണികയാണ്.
0: സൗപർണിക, പറയൂ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
1: ഇപ്പൊ കാലടിയാണ്. കാലടി എന്നാണ് വിളിക്കുന്നത്?
0: കാലടി എന്നാണ് വിളിക്കുന്നത്. സൗപർണിക എന്ത് ചെയ്യുന്നു?
1: ഞാൻ റിസർച്ച് സ്കോളർ ആണ്, PhD ചെയ്തുകൊണ്ടിരിക്കുന്നു.
0: ഓ, എന്താണ് തീസിസ്? ഏതിലാണ് ചെയ്യുന്നത്? എഞ്ചിനീയറിംഗ് ആണ്. ഓ, എഞ്ചിനീയറിംഗ്. അപ്പം ഭയങ്കര തിരക്ക് പിടിച്ച ജീവിതമായിരിക്കുമല്ലോ. ഓക്കെ, ഓണാഘോഷമൊക്കെ നന്നായി പോയോ ഈ തിരക്കിന്റെ ഇടയിലും?
1: കോഴിക്കോടാണ്, അപ്പോ ഇത്തവണ ആദ്യമായിട്ടാണ് തിരുവനന്തപുരത്ത് ആഘോഷിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു വ്യത്യാസം ഉണ്ടായിരുന്നു.
0: തിരുവനന്തപുരത്തെ ഓണം എങ്ങനെ ഉണ്ടായിരുന്നു? കോഴിക്കോടത്തെ ഓണം വെച്ച് നോക്കുമ്പോഴത്തേക്കും
1: നല്ല വ്യത്യാസമാണ്. നമ്മള് ഭക്ഷണത്തിന്റെ കാര്യം തൊട്ടങ്ങോട്ട് എല്ലാത്തിനും ഭയങ്കര ഡിഫറെന്റ് ആണ്. പിന്നെ ലൈറ്റ്സും
0: ഇത്ര
1: വിപുലമായിട്ടുള്ള രീതിയിൽ കോഴിക്കോട് ഉണ്ടായിരുന്നില്ല. ഇവിടെ 10 ദിവസവും ഭയങ്കര ആഘോഷമായിരുന്നു.
0: അതെ അതെ അതെ അതെ, തിരുവനന്തപുരത്തെ ഓണാഘോഷം ഒന്ന് വേറെ തന്നെയാണ്. പക്ഷെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ എനിക്ക് തോന്നുന്നില്ല നിങ്ങൾ ഒരിക്കലും തന്നെ തിരുവനന്തപുരം ഭക്ഷണത്തെ എഗ്രി ചെയ്യുന്നല്ലേ. കോഴിക്കോട് ഇത്രയും കേമമായിട്ട് ഭക്ഷണം കിട്ടുമ്പോഴത്തേക്കും
1: ഇല്ലില്ല, ഓരോ സ്ഥലത്തും അതിന്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ടെന്നാണ് വിചാരിക്കുന്നത്.
0: അയ്യോ, ഇങ്ങനെ ഇത്ര ഡിപ്ലോമാറ്റിക് ആയിട്ട് ഒരു കോഴിക്കോടുകാരി സംസാരിക്കുന്ന ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത് കേട്ടോ.
1: ബിരിയാണിയുടെ കാര്യത്തിൽ ബോളിയും പായസം ഒന്നും അവിടെ നമുക്ക് കിട്ടാറില്ല. അപ്പൊ അതുകൊണ്ട് അത് ഭയങ്കര,
0: അല്ല അത് തിരുവനന്തപുരത്തേ കിട്ടുള്ളൂ.
1: പിന്നെ ഇവിടെ കരകത്തുനിന്നാണെങ്കിലും ഭയങ്കര പരിപാടികളായിരുന്നു.
0: അതെ അതെ അതെ അതെ അതെ,
1: സൂര്യന്റെ പാട്ട് കേട്ടിട്ടുണ്ടായിരുന്നു, ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു അന്ന്.

0: താങ്ക് യു.
1: തലപ്പാവില് പരിപാടി അവതരിപ്പിച്ചപ്പോ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു.
0: അവിടെ ഉണ്ടായിരുന്നല്ലേ. ആ ഓ ഓക്കെ ഓക്കെ ഓക്കെ, സന്തോഷം.
1: അതെ അതെ അതെ.
0: ഇന്നിപ്പോ ഏത് പാട്ടാണ് കേൾക്കാൻ താല്പര്യപ്പെടുന്നത്?
1: ഇന്ന് എന്റെ അമ്മയുടെ ഒരു ഫേവറേറ്റ് സോങ് ആണ്, താനേ തിരിഞ്ഞും മറിഞ്ഞും
0: ഓ
1: എന്ന
0: ബ്യൂട്ടിഫുൾ സോങ്,
1: പാട്ട്
0: എൻ്റെ ഒരു ഫേവറേറ്റ്
1: കേൾക്കണമെന്ന്.
0: സോങ് അത്.
1: ആണോ? ആ പാട്ട് കേൾക്കണമെന്നുണ്ട്. പിന്നെ സൂരജിന്റെ കൂടെ ഒരു പാട്ട് കേൾക്കാൻ പറ്റുമോ?
0: ഏത്
1: എനിക്ക്
0: പാട്ടാണ്?
1: ഒരുപാട് പാട്ടുകളുണ്ട്. ആരാധ്യയുടെ ഒരു ചെറിയ പോർഷൻ,
0: തീർച്ചയായും.
1: ആ ഒരു പാട്ട്.

ഒരു കരിയറിൽ ഏറ്റവും ഓർത്തു വെക്കാൻ പറ്റുന്ന ഒരു പാട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് ആദ്യം റെക്കോർഡ് ചെയ്ത പാട്ട്, ആദ്യമായി സിനിമയ്ക്ക് റെക്കോർഡ് ചെയ്ത പാട്ട് ഒരു തെലുങ്ക് ചിത്രത്തിന് വേണ്ടിയാണ്, ഡാർലിംഗ് എന്ന ചിത്രത്തിന് വേണ്ടി ജി വി പ്രകാശിൻ്റെ സംഗീത സമ്മാനത്തിൽ പാടിയ പാട്ടാണ് ഇൻ കായതു എന്ന് പറയുന്ന പാട്ട്. അപ്പോൾ ഞാൻ തിരുവനന്തപുരം പോലത്തെ ഒരു സ്ഥലത്തുനിന്ന് ഒരു ഓഡിഷൻ്റെ ഭാഗമായിട്ട് ചെന്നൈയിലെത്തിപ്പെടുകയും അങ്ങനെ ജി വി പ്രകാശിച്ചപ്പെടുകയും രണ്ട് വർഷം കഴിഞ്ഞ് തന്നെ റെക്കോർഡിങ്ങിന് വിളിക്കുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് ഇങ്ങനെ ഒരു പാട്ട് റെക്കോർഡ് ചെയ്യുകയും റെക്കോർഡ് ചെയ്ത് ഒരു വർഷം കഴിഞ്ഞ് വീണ്ടാണ് കഴിഞ്ഞിട്ടാണ് ഈ പാട്ട് റിലീസാവുന്നത്. സോ കരിയറിൽ എനിക്ക് തോന്നുന്നു ഒരു കരിയർ ഉണ്ടാക്കി തന്ന പാട്ട് ആദ്യം റെക്കോർഡ് ചെയ്ത ഈ പാട്ടാണെന്ന് തോന്നുന്നു, ഇൻകായതു എന്ന് പറയുന്ന പാട്ട്.

0: ഹലോ, നമസ്കാരം. ആരാണ്?
1: ബീനയാണ് മാന്നാമ്പലയിൽ നിന്ന്.
0: ആ, ബീന പറയൂ.
1: ഇന്ന് പാട്ടൊക്കെ കേട്ടിട്ടുണ്ട്,
0: ആ,
1: നല്ല രസമാണ് കേട്ടോ.
0: താങ്ക് യു, താങ്ക് യു ബീന.
1: പിന്നെ ഇന്ന് ഞാൻ പ്രത്യേകിച്ച് വിളിച്ച എന്റെ മൂത്ത മോന്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറിയാ.
0: ഓ, ഓക്കെ. അപ്പോൾ അവരോട്
1: അതിന്റെ
0: എൻ്റെ
1: വിഷയം
0: വെഡ്ഡിംഗ് ആനിവേഴ്സറി
1: പാട്ടാണ്.
0: വിഷസ് പറയൂ.
1: താങ്ക് യു, താങ്ക് യു. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഒരു പാട്ട് ഞാൻ ചോദിക്കാനായിട്ട്
0: ഏത് പാട്ടാണ്
1: ആഗ്രഹിക്കുന്നത്.
0: വേണ്ടത്?
1: പഴയ പാട്ടാണ് ഞങ്ങൾക്ക് വരുന്നത്.
0: പറയൂ, പഴയ പാട്ടെല്ലാം, ഇവിടെ എല്ലാ പാട്ടും പ്ലേ ചെയ്യും നിങ്ങൾക്ക് വേണ്ടിയിട്ട്.
1: അതെ, നീ മധു പകരു എന്നുള്ള പാട്ട്,
0: നീ മധു പകരു എന്ന പാട്ട് എന്തേലും ബീനയ്ക്കും ബീനയുടെ മകനും വേണ്ടിയിട്ട്
1: മകൾ
0: വെച്ചേരുന്നായിരിക്കും.
1: അപർണ
0: മകൾ അവർണിക്കും വേണ്ടിയിട്ട്
1: മകൾ,
0: എന്തേലും.
1: അതെ. എന്റെ പിന്നെ ഇളയ മകൻ ആദർശ് കൃഷ്ണനും കൂടി വേണ്ടി, അവനിപ്പം ഓസ്ട്രേലിയയിലെ PhD ചെയ്യുവാണ്.
0: ഓ, ഓക്കെ, ഓക്കെ.
1: അവനും എന്റെ ഹസ്ബൻഡിനും എല്ലാവർക്കും വേണ്ടി.
0: എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് നീ മധു പകരു എന്ന പാട്ട് എന്തേലും ആകാശവാണിയിൽ കൂടി കേൾക്കാം.
1: അതെ, ഒരു പാട്ട് പാടി തരുമോ?
0: നീ മധു പകരൂ മലർച്ചൊരിയൂ അനുരാഗ പൗർണമിയേ. പോരെ,
1: താങ്ക് യു വെരി മച്ച്.
0: അപ്പോൾ പാട്ട് കേൾക്കൂ,
1: താങ്ക് യു,
0: സന്തോഷമായിട്ടിരിക്കൂ.
1: താങ്ക് യു.
0: താങ്ക് യു ബീന.

0: അപ്രതീക്ഷിതമായിട്ട് എൻ്റെ ശബ്ദം കേൾക്കുമ്പോഴത്തേക്ക് എനിക്ക് ആക്ച്വലി ഒരു ചളിപ്പാണ് ഉണ്ടാവാറുള്ളത്. ഞാൻ ആദ്യം എൻ്റെ പാട്ട് ഞാൻ കേൾക്കാറേയില്ല, മേ ബി റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് കേൾക്കാറുണ്ട്, അത് കഴിഞ്ഞ് റിലീസ് ചെയ്യുമ്പോൾ മേ ബി റിലീസ് ആവുന്ന സമയത്തൊന്നും കേൾക്കാറുണ്ട്. അതിനപ്പുറത്തേക്ക് ഞാൻ എൻ്റെ പാട്ട് കേട്ട് ആസ്വദിക്കുന്ന ഒരു ശീലം എനിക്കില്ല. അതുകൊണ്ട് പല സ്ഥലത്ത് പോകുമ്പോഴത്തേക്കും റേഡിയോയിലും ബസ്സിലൊക്കെ പോകുമ്പോഴത്തെ കേൾക്കുമ്പോഴത്തേക്കും പെട്ടെന്നൊരു ഓ ഇത് എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്നൊരു ഫീലിംഗ് ആണ് എനിക്ക് ആദ്യം കേൾക്കുമ്പോഴത്തേക്കും ഉണ്ടാവാറ്. പക്ഷേ സന്തോഷം തോന്നാറുണ്ട് പലപ്പോഴും. നമ്മൾ പല സ്ഥലത്ത് ചെന്നിരിക്കുമ്പോഴത്തേക്കും ഇതിങ്ങനെ പെട്ടെന്ന് നമ്മൾ പ്രതീക്ഷിക്കാതെ നമ്മുടെ ശബ്ദം കടന്നു വരുമ്പോൾ സന്തോഷവും തോന്നാറുണ്ട്. നമസ്കാരം, ഹലോ പ്രിയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് പ്രേമേന്ദ്രൻ.
0: പറയൂ.
1: ഞാൻ താങ്കളോട് ആവശ്യപ്പെടുന്നത്, താങ്കൾ ആദ്യമായി സിനിമയിൽ പാടിയ പാട്ടിന്റെ നാല് വരി.
0: ഞാൻ ആദ്യമായി സിനിമയിൽ പാടിയത് ഒരു തെലുങ്ക് ചിത്രത്തിന് വേണ്ടിയിട്ടാണ്. ആ തെലുങ്ക് പാട്ടിന് നാല് വരി പാടട്ടെ.
1: ഓ പാടിക്കോളൂ.

0: അത് കൊള്ളാം സാർ, നന്നായിരിക്കും.
1: താങ്ക് യു, താങ്ക് യു.
0: പിന്നെ എനിക്ക് ആവശ്യമുള്ള ഏതെന്നറിയോ?
1: ഏത് പാട്ടാ വേണ്ടത്?
0: ദൈവമേ കാത്തുകൊള്ളണേ, രചന ശ്രീനാരായണ ഗുരു, സിനിമ എനിക്ക് നീ മാത്രം,
1: തീർച്ചയായും
0: ഭാര്യത് മാധുരി.
1: പാട്ട് എന്തായാലും താങ്കൾക്ക് വേണ്ടി വെച്ചു തരുന്നതായിരിക്കും. ഒരുപാട് സന്തോഷം.
0: ആ ശരി, താങ്ക് യു വെരി മച്ച് സാർ.
1: താങ്ക് യു.

0: ഗായകൻ സൂരജ് സന്തോഷ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: എല്ലാ പാട്ടും അങ്ങനെ ഒരു എളുപ്പം ബുദ്ധിമുട്ട് എന്ന രീതിയിൽ ഞാൻ കൺസിഡർ ചെയ്യാറില്ല. കാരണം അങ്ങനെ ഒരു രീതിയിലല്ല ഇന്നത്തെ കാലത്തെ സംഗീതം മുന്നോട്ട് പോകുന്നത്. മേ ബി ചില പാട്ടുകൾ ചില ക്രൂവിനോട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ബുദ്ധിമുട്ട് അനുഭവപ്പെടാറുണ്ട്. ചില അണ്ടർസ്റ്റാൻഡിങ് അല്ലാത്ത ചില ക്രൂവിൻ്റെ വരുമ്പോഴത്തേക്കും നമുക്കത് ആ റെക്കോർഡിങ് എക്സ്പീരിയൻസ് മൊത്തം എൻജോയബിൾ അല്ലാണ്ട് പോകാറുണ്ട്. അങ്ങനെയൊക്കെ ഉള്ള പ്രാക്ടിക്കലായിട്ടുള്ള ബുദ്ധിമുട്ടിനുപരി ഒരു പാട്ട് ഒരു ബുദ്ധിമുട്ടാണ്. പാട്ട് വളരെ ഈസിയാണ്, അങ്ങനെ രീതിയിൽ ഞാൻ പാട്ടുകളെ സമീപിക്കാറില്ല. എല്ലാ പാട്ടിനും അതിൻ്റേതായ രീതിയിലുള്ള സീരിയസ്നെസ് കൊടുത്ത് തന്നെയാണ് പാടുന്നതും. നമസ്കാരം, ഹലോ പ്രിയത്തിൽ സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
2: എന്റെ പേര് സുധീർ എന്നാണ്.
1: പറയൂ സുധീർ, എവിടുന്നാണ് വിളിക്കുന്നത്?
2: ട്രിവാൻഡ്രത്താണ് വിളിക്കുന്നത്.
1: ഓക്കെ.
2: ആക്ച്വലി ഞാൻ സൂര്യ സന്തോഷിന്റെ ലൈവിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ തലപ്പാവ് നീലം കൾച്ചർ
1: പരിപാടിയില്
2: ഉണ്ടായിരുന്നു. അപ്പൊ നിങ്ങളുടെ ലൈവ് അൺപ്ലഗ്ഡ് വേർഷൻ വളരെ അടിപൊളിയായി.

0: ഇതിനു മുമ്പ് ഞാൻ ഷോസ് കണ്ടിട്ടുണ്ട്, പക്ഷെ ഈ സ്പേസ് എനിക്ക് കുറച്ചും കൂടെ പൊളിറ്റിക്കലി ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ടുള്ള പ്ലേസ്. അപ്പോ നിങ്ങളുടെ പാർട്ടികളുടെ അപ്പുറം നിങ്ങൾ അത്ര പൊളിറ്റിക്കൽ പേഴ്സൺ എന്നുള്ള രീതിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരാളാണ്.
1: ഓ താങ്ക് യു, താങ്ക് യു സുധീർ.
0: അപ്പോ ആ വേദിയിൽ വെച്ച് എനിക്ക് കാണാൻ പറ്റിയ സന്തോഷം ഉണ്ടായിരുന്നു. ആ ഒരു പെർസ്പെക്റ്റീവില് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഭയങ്കര ആരാധനയാണ്.
1: അതെ, താങ്ക് യു, ഒരുപാട് സന്തോഷം.
0: അപ്പോ
1: ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
0: ഇതിപ്പോ എനിക്ക് തനി എന്നുള്ള പാട്ടാണ് വേണ്ടത്. ഇത് എനിക്കൊരാളെ ഡെഡിക്കേറ്റ് ചെയ്യണം. ആക്ച്വലി ഐ മെറ്റ് സംവൺ ഫ്രം ദാറ്റ് പ്ലേസ്, വോയിസ് വെരി ഡിയർ ടു മീ.
1: ഓക്കെ,
0: ആൾക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്. ആളുടെ പേര് അമ്മു എന്നാണ്.
1: അമ്മുവിന് വേണ്ടി എന്തെങ്കിലും ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ഈ പാട്ട് നമ്മൾ ഇന്ന് വെച്ചേരുന്നതായിരിക്കും.
0: ഓക്കെ,
1: താങ്ക്
0: ശരി.
1: യു സുധീർ, സന്തോഷം സംസാരിക്കാൻ പറ്റിയതിൽ.

ഇൻഡിപെൻഡൻറ്റ് മ്യൂസിക് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന മേഖല എൻ്റെ സ്വന്തം സംഗീതം ഉണ്ടാക്കുക വഴിയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അവിടെ എനിക്ക് ഒരു തരത്തിലുള്ള തടസ്സങ്ങളുമില്ല. എനിക്ക് എൻ്റെ ആശയം, ഞാൻ എന്താണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, അത് ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എനിക്ക് അവിടെ പറയാനും എക്സ്പ്രസ് ചെയ്യാനും സാധിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് ആർട്ട് കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ട്രൂ എക്സ്പ്രഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ അപ്പം ഞാൻ എൻജോയ് ചെയ്യുന്നൊരു മേഖല എന്ന് പറയുന്നത് സ്വന്തം സംഗീതം ഉണ്ടാക്കുമ്പോഴാണ്. ഓഫ്കോഴ്സ് ഞാൻ സിനിമയിൽ പാടാറുണ്ട്, സിനിമയിൽ സംഗീതം നിർവഹിക്കാറുണ്ട്, ഒക്കെ ചെയ്യാറുണ്ട്. അതെൻ്റെ ഒരു ജോലിയായിട്ടാണ്, ഒരു ജോബായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. അതിനോടൊപ്പം തന്നെ ഈ മേഖല എന്ന് പറയുമ്പോൾ ഇത് രണ്ട് മേഖലയും, അതായത് സ്വതന്ത്ര സംഗീത മേഖലയും സിനിമാ മേഖലയും രണ്ടിടത്തും വർക്ക് ചെയ്യുമ്പോഴും ഞാൻ സ്വാഭാവികമായിട്ടും എൻജോയ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ പക്ഷേ എന്നിരുന്നാലും കൂടുതൽ സ്നേഹം എൻ്റെ സ്വന്തം പാട്ടുകൾ ഉണ്ടാക്കാനാണ്. എൻ്റെ ആദ്യത്തെ ആൽബത്തിലൊരു പാട്ടിൻ്റെ ആദ്യത്തെ ആൽബത്തിൻ്റെ പേര് ദ ജിപ്സി സൺ എന്നാണ്. അതിലൊരു തനി മലയാളം എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്, അതിൽ രണ്ട് വരികൾ എന്തായാലും പാടാം.

0: നമസ്കാരം, ഹലോ പ്രിയത്തിലേക്ക് സ്വാഗതം. ആരാണ് സംസാരിക്കുന്നത്?
1: നമസ്കാരം, ഞാൻ സതീഷാണ്.
0: പറയൂ സതീഷ്.
1: ഒരു പാട്ട് ആവശ്യപ്പെടാൻ വേണ്ടിയാണ്
0: ഏത്
1: ഞാൻ
0: പാട്ടാണ്
1: വിളിച്ചത്.
0: വേണ്ടത്? ഏത് പാട്ടാണ് വേണ്ടത് സതീഷിന്?
1: എനിക്ക് സൂപ്പർ ലീഗ് എന്നിട്ട് സ്വയം നടപ്പന്തലെന്നുള്ള ജയചന്ദ്രനും ടീം മാതിരി ആലപിച്ച ഗാനമാണ് അങ്കത്തട്ടം ചിത്രത്തിലെ.
0: തീർച്ചയായും ആ പാട്ട് എന്തായാലും വെച്ചേരുന്നായിരിക്കും. ഇത്തവണത്തെ ഓണമൊക്കെ എങ്ങനെ പോയി?
1: ഓണമൊന്നും വലിയ ആഘോഷമില്ലാതെ പോയി. എനിക്ക് ചെറിയ ആവശ്യമുണ്ടായ ഒരു ഫ്രാക്ചറായി കിടക്കായിരുന്നു.
0: ആണോ?
1: അങ്ങനെ ഞാൻ ഇടമങ്ങാട് സ്വദേശിയാണ്.
0: ഓക്കെ
1: ഞാൻ കോടതി റിട്ടയർ ചെയ്ത ആളാണ്.
0: ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ അപ്പൊ ഇപ്പൊ റിട്ടയർമെന്റ് ലൈഫ് ആസ്വദിക്കാം.
1: അതെ അതെ അതെ. അതിന്റെ സ്ഥലം എവിടെയാണ്?
0: എന്റെ സ്ഥലം തിരുവനന്തപുരമാണ്.
1: തിരുവനന്തപുരത്താണ്.
0: അതെ അതെ അതെ അതെ അതെ.
1: ഞാൻ മുൻകാറ ഏരിയയിലുള്ള പ്രോഗ്രാമിലൊക്കെ പങ്കെടുക്കാറുണ്ട്, കേൾക്കാറുണ്ട്.
0: സന്തോഷം. അപ്പൊ എന്തായാലും പാട്ട് വെച്ചുതരാം.
1: ഓ ശരി.

0: ഗായകൻ സൂരജ് സന്തോഷ് പങ്കെടുക്കുന്ന ഹലോ പ്രിയഗീതം തുടരുന്നു.
1: ചില സമയങ്ങളിൽ ഒരു പാട്ട് സിനിമയേക്കാൾ വളരെ പോപ്പുലർ ആവാറുണ്ട്. അതെന്തുകൊണ്ടാണെന്ന് അതിൻ്റെ റീസൺ എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് ഉത്തരം പറയാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. കാരണം പക്ഷേ അങ്ങനെയുള്ള ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട്. ഇപ്പോൾ ഞാൻ തന്നെ ഈ അടുത്ത കാലത്ത് പാടിയ ആശാൻ എന്ന ചിത്രത്തിലെ കുഞ്ഞിക്കവിൾ മേഘമേ എന്ന പാട്ട്, ആ പാട്ട് ആക്ച്വലി സിനിമ റിലീസ് ചെയ്യുന്നതിന് മുന്നേ ഒരുപാട് പോപ്പുലറായി. ഞാൻ പോലും തീരെ പ്രതീക്ഷിച്ചൊരു എക്സ്പീരിയൻസ് അല്ലാതെ. പക്ഷേ എന്നിരുന്നാലും ആ സിനിമയെക്കാളും ഒരുപാട് ആ പാട്ട് പോപ്പുലറായി. ഇപ്പോഴും ആ പാട്ടെന്ന് പറയുമ്പോഴത്തേക്കും ആ സിനിമ അറിയാത്തവർക്ക് പോലും ആ പാട്ട് അറിയാമെന്നുള്ളതാണ് അതിൻ്റെ ഒരു വസ്തുത. കുഞ്ഞിക്കവിൾ മേഘമേ തുള്ളിത്തോളുമ്പാതെ നീ പഞ്ഞിച്ചുരുൾ മാനസം.

0: നമസ്കാരം, ആരാണ്
1: ആ
0: സംസാരിക്കുന്നത്?
1: നമസ്കാരം നമസ്കാരം, ഞാൻ ആറ്റിങ്ങൽ വഞ്ചിയൂരിൽ നിന്ന് ബേബി സരോജമാണ്.
0: പറയൂ, ഭയങ്കര എനർജി ആണല്ലോ സംസാരത്തിന്.
1: ആ എനർജി, ഞാൻ 50 വർഷങ്ങൾക്ക് മുമ്പേ റേഡിയോ ശ്രോതാവാണ്. എന്റെ മാമൻ ലൈസൻസോട് കൂടി റേഡിയോ എടുത്ത സമയം തൊട്ടേ ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നതാണ്
0: അയ്യോ, അത്രയും
1: റേഡിയോ.
0: വർഷങ്ങളായിട്ട്?
1: ദിവസവും അതെ, ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ റേഡിയോ കേൾക്കുന്നത് ശ്രോതാവാണ്.
0: അത് ഭയങ്കര അഭിനന്ദനം അറിയിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ.
1: അതെ, എന്റെ റേഡിയോ പാടി 3, 4, 5 റേഡിയോ പാടി പോയിട്ട് ഞാൻ ഇപ്പൊ വീണ്ടും പുതിയ റേഡിയോ എന്റെ മകൾ വാങ്ങിച്ചെനിക്ക് തന്നു. മൂത്ത മകൾ റേഡിയോ ശ്രോതാവാണ്, അവളെ റേഡിയോ പാടി പോയപ്പോ ഇപ്പൊ അവളെ മകള് അവൾക്ക് റേഡിയോ പുതിയത് വാങ്ങിക്കൊണ്ട് കൊടുത്തു, അവളും കേൾക്കുന്ന ആളാണ്.
0: അത് വളരെ നല്ലൊരു കാര്യമാണ്. ഇന്നിപ്പോ പല പല മാധ്യമങ്ങളാണല്ലോ ഉള്ളത്, നമ്മുടെ സോഷ്യൽ മീഡിയ, ആ ഒരു കാലഘട്ടത്തിലും റേഡിയോ ഇത്ര ശ്രദ്ധം കേൾക്കുകയൊക്കെ ചെയ്യുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. ഞാൻ ഭയങ്കര അഭിനന്ദിക്കുന്നു.
1: പക്ഷേ എന്റെ കയ്യിൽ ടച്ചിന്റെ ഫോണൊന്നും ഇല്ല, ചെറിയ നോക്കിയയുടെ കുഞ്ഞു ഫോണാണ്. അപ്പൊ ആ ഫോണിൽ കൂടെയുള്ള കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും മക്കളെ വിളിക്കും, മക്കൾ തിരിച്ചു വിളിക്കും, അത്ര കാര്യമുള്ളൂ. മറ്റു കാര്യങ്ങളൊന്നും ഇല്ല.
0: പക്ഷെ നമുക്ക് റേഡിയോ ഉണ്ടല്ലോ, റേഡിയോ ഉണ്ടല്ലോ, റേഡിയോ കൂടി നമുക്ക് എന്തൊക്കെ കേൾക്കാം?
1: റേഡിയോ ഞാൻ 5 മണിക്ക് ഉറക്കം എഴുന്നേൽക്കുമ്പോൾ അനന്തപുരി എപ്പം പിടിച്ചു വെക്കും. അതിൽ ബൽഷീല പരിപാടി കേട്ട ഉടനെ സുഭാഷിതം മറ്റു പരിപാടികളെല്ലാം ഞാൻ തുടർച്ചയായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ആളാണ്.
0: ഓ സന്തോഷം.
1: പാട്ടുകൾ കൂടുതൽ കേൾക്കുമ്പോൾ എന്റെ മനസ്സിന്റെ ടെൻഷൻ എല്ലാം മാറും, അതുകൊണ്ട്
0: അതെ,
1: കേട്ടുകൊണ്ടേയിരിക്കും.
0: ഒരു വലിയൊരു കാര്യമാണ് ഇപ്പം പറഞ്ഞത്. അതിന് സംഗീതം കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിനെ കുറച്ചുകൂടെ സന്തോഷിപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും ടെൻഷനൊക്കെ ഉള്ള എല്ലാവരും ഇങ്ങനെ പാട്ട് കേൾക്കണം എന്നാണല്ലേ നമുക്ക് പറയാനുള്ളത്? ഏത്
1: പെൺമക്കളാണ്?
0: ഓ അതെ, ആ അവരൊക്കെ അവിടെ ഉണ്ടോ, കൂടെ ഉണ്ടോ?
1: ഇല്ല, കൂടെ രണ്ടുപേരും ഇല്ല. മൂത്ത മകൾ കടയ്ക്കൽ, ഇളയ മകൾ ആറ്റിങ്ങൽ ഇളമ്പ എന്ന് പറയും, അവിടെയാണ്. എന്റെ മൂത്ത മകളുടെ കുട്ടി എന്റെ കൂടെ ഉണ്ട്.
0: ഓക്കെ,
1: അവളാണ് കൂട്ടി, ഞാനും എന്റെ ഭർത്താവ് എന്റെ കുട്ടിയാണ്.
0: ഓണമൊക്കെ എങ്ങനെ പോയി? ഓണമൊക്കെ നന്നായിട്ട് ആഘോഷിച്ചോ?
1: ഓണം കാല് വയ്യ എങ്കിലും ഓണമൊക്കെ എന്റെ മക്കളെല്ലാരും നല്ലപോലെ അടിപൊളിയായിട്ട് ആഘോഷിച്ചു.
0: അടിപൊളി അടിപൊളി
1: അടിപൊളിയായിട്ട്. അടുത്ത വർഷം ആഘോഷിക്കാൻ പറ്റുമെന്ന് നമുക്ക് അറിയാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് നല്ലതുപോലെ എന്റെ മക്കളും ചെറുമക്കളും എല്ലാവരും കൂടി ഒത്തുകൂടി ഓണം നല്ലതുപോലെ ആഘോഷിച്ചു.
0: സന്തോഷം അതറിയാൻ പറ്റിയതിൽ. ഇന്നിപ്പോ ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് വേണ്ടുന്നത് ഓടയിൽ നിന്നുള്ള സിനിമയില് അമ്മേ അമ്മേ അമ്മേ നമ്മുടെ അമ്പിളി മാമൻ എപ്പോൾ വരും. എന്റെ ഭർത്താവിന് ആ വലിയ പാട്ട് ഭയങ്കര ഇഷ്ടമാണ്.
0: തീർച്ചയായും തീർച്ചയായും.
1: പേര് കേശവൻ.
0: തീർച്ചയായും ആ പാട്ട് എന്തായാലും വെച്ചേരുന്നായിരിക്കും. ഇന്ന് ആകാശവാണിയിലേക്ക് വിളിച്ചതിന് ഒരുപാട് ഒരുപാട് നന്ദി.

ഗായകൻ സൂരജ് സന്തോഷ് അതിഥിയായി പങ്കെടുത്ത ഹലോ പ്രിയഗീതമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണം ഫഹദ് റാസ, നിർവഹണ സഹായം ഷിബിന അൻവർ. ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം അടുത്തയാഴ്ച ഇതേ ദിവസം ഇതേ

ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആനച്ചന്തം എന്ന ചിത്രത്തിൽ എം ജി ശ്രീകുമാർ പാടിയ ഗാനം ആദ്യം. ഗാനരചന പി സി അരവിന്ദൻ, സംഗീതം ജേസൺ ജി നായർ.

0: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളിലെ വന്ധ്യതാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയമാണ് മുൻകാലങ്ങളിൽ PCOS എന്നറിയപ്പെട്ടിരുന്ന PMOS, ഹോർമോൺ വ്യതിയാനങ്ങൾ, മെറ്റബോളിസത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ആർത്തവ ക്രമക്കേടിലെ വ്യതിയാനങ്ങൾ തുടങ്ങിയ പല ഘടകങ്ങളുമായി ബന്ധപ്പെട്ട ഒരവസ്ഥയാണിത്. എന്താണ് PMOS? ഇതുണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? തുടക്കത്തിൽ തന്നെ ഈ അവസ്ഥയെ എങ്ങനെ തിരിച്ചറിയാനാകും തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റജിമോഹൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സർ. ഇന്ന് സ്ത്രീകളിലെ വന്ധ്യതയുമായി ബന്ധപ്പെട്ട പ്രധാന കാരണങ്ങളിലൊന്നാണല്ലോ PCOS എന്നറിയപ്പെട്ടിരുന്ന PMOS. എന്താണ് PMOS?
1: PMOSന്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഓവേരിയൻ സിൻഡ്രോം എന്നാണ്. ഇത് വർഷാവർഷങ്ങളായി നമ്മൾ PCOS എന്ന് വിളിച്ച ഒരു ഡയഗ്നോസിസിനെയാണ് ഇപ്പോൾ ഈ 2026 പുനർനാമകരണം ചെയ്തിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ടുള്ള ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അണ്ടോൽപാദന പ്രശ്നങ്ങളാണ് ഇതിന് മെയിനായിട്ട് വരുന്നത്. സ്ത്രീകളിലെ വന്ധ്യതയ്ക്കുള്ള മെയിനായിട്ടുള്ള ഒരു കാരണമാണ് ഈ അണ്ടോൽപാദനത്തിലുള്ള പ്രശ്നങ്ങൾ. അവർക്ക് ശരിയായ രീതിയിൽ ക്രമം തെറ്റിയുള്ള ആർത്തവം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഓവുലേഷൻ നടക്കുന്നില്ല. അപ്പോൾ അത് ഒരു വന്ധ്യതയ്ക്കുള്ള കാരണവുമാകുന്നു.
0: സർ, ഈ PMOS ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്?
1: ഒരുപാട് പേരിൽ ഇപ്പോൾ അഡോളസന്റ് ആയാലും, അതായത് കുഞ്ഞുങ്ങൾ, അതായത് പ്രായപൂർത്തിയായി വരുന്ന പെൺകുട്ടികളിലും യങ് അഡൽസിലും, അത് കഴിഞ്ഞ ശേഷം ഈ കല്യാണം കഴിഞ്ഞ് പോകുന്ന സ്ത്രീകളിലൊക്കെ ഒരുപാട് PCOS അല്ലെങ്കിൽ PMOS കാണാറുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള പ്രശ്നങ്ങൾ, എൻവയൺമെൻ്റൽ ഫാക്ടേഴ്സ്, നമ്മുടെ ജീവിതചര്യയിലുള്ള ഭക്ഷണക്രമങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഈ PMOSന് കാരണമായേക്കാം. അതിൽ തന്നെ പ്രധാനമായിട്ടും ഈ PMOS ഉള്ള സ്ത്രീകളിലെല്ലാം മിക്കവാറും കാണുന്നത് അമിതമായിട്ടുള്ള വണ്ണമാണ്. അമിതമായിട്ടുള്ള വണ്ണം കൂടുതൽ സ്ത്രീ പുരുഷ ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അങ്ങനെ ഈ ഒരു അണ്ടോൽപാദനത്തെ ബാധിക്കുകയും ചെയ്യും. ഇപ്പോൾ PMOS എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ, ഡയഗ്നോസ് അതായത് അതിനെ നമ്മുടെ PMOS എന്ന് പറഞ്ഞ് അവരെ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ 3 ക്രൈറ്റീരിയയാണ് പറയുന്നത്. അതിൽ 2 ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് PMOS എന്നുള്ള ക്രൈറ്റീരിയയോട്ട് വരാം. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒളിഗോ ഓവുലേഷൻ അല്ലെങ്കിൽ അനോവുലേഷൻ, അതായത് അണ്ടോൽപാദനത്തിലുള്ള ബുദ്ധിമുട്ട്. അത് ഒരു 21 മുതൽ 35 ദിവസം വരെ ആർത്തവ സൈക്കിൾ, ആർത്തവത്തിൻ്റെ ആ ഒരു സൈക്കിൾ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനെ റെഗുലർ സൈക്കിൾസ് ആയിട്ട് വരാം. അപ്പോൾ റെഗുലർ സൈക്കിൾ ഇറഗുലർ ആകുമ്പോഴത്തേക്ക് അതിനെ PMOSനുള്ള, ചിലപ്പോൾ അതൊരു PMOSനുള്ള കാരണമായേക്കാം. ഒന്നാമത്തെ ക്രൈറ്റീരിയ ഒളിഗോ ഓവുലേഷൻ അല്ലെങ്കിൽ ക്രമം തെറ്റിയുള്ള ആർത്തവം. 2, ഹൈപ്പർ ആൻഡ്രോജനിസം അല്ലെങ്കിൽ പുരുഷ ഹോർമോണിൻ്റെ ആധിക്യം സ്ത്രീകളിൽ കാണുന്നത്. അത് നമുക്ക് ചിലപ്പോൾ ഒരു അമിതമായിട്ടുള്ള രോമവളർച്ചയാവാം, ചിലപ്പോൾ കഴുത്തിലുള്ള പാടുകൾ, കറുത്ത പാടുകൾ, അക്കൻഡോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറഞ്ഞ പാടുകളൊക്കെ ആവാം. അല്ലെങ്കിൽ അവരുടെ ഹോർമോൺസോ എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ അവരിൽ പുരുഷ ഹോർമോണിൻ്റെ ലെവൽ ക്രമാതീതമായിട്ട് കൂടാം. മൂന്നാമത്തെ ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് സ്കാനിങ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ട്രാൻസ്വെജനൽ അൾട്രാസൗണ്ട് ആണ്. കുഞ്ഞുങ്ങളിലോ അല്ലെങ്കിൽ അഡോളസെന്റ് ഗേൾസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ട്രാൻസ്വെജനൽ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് വയറ് വഴിയാണ് സ്കാൻ ചെയ്യുന്നത്. അപ്പം ട്രാൻസ്വെജനൽ സ്കാൻ ചെയ്യുമ്പോൾ അതിൽ ഓവറിയുടെ വലിപ്പം അനുസരിച്ചിട്ട് ഒരുപാട് വലിയ ഓവറി ആയിരിക്കും ഈ പോളിസിസ്റ്റിക് ഓവറിയൻ്റെ PMOS ഉള്ള സ്ത്രീകളിൽ കാണപ്പെടുന്നത്. അതിൽ ഈ കുഞ്ഞു കുഞ്ഞ് സിസ്റ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ പേര് വന്നത് തന്നെ, കുഞ്ഞു കുഞ്ഞ് സിസ്റ്റുകൾ. അത് ചില, പക്ഷേ സിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും പേടിയാണ്, മുഴയാണോ മുഴയാണോ എന്ന്. അപ്പോൾ അതാണ് ഒരു കാരണം ഈ പേര് മാറ്റാൻ വേണ്ടിയിട്ടുള്ളത് തന്നെ. അപ്പോൾ ഈ നമ്മൾ മാസമുറയുടെ 2-ാമത്തെയും 3-ാമത്തെ ദിവസം വിളിച്ച് സ്കാൻ ചെയ്യുമ്പോൾ ഈ ഓവറീസിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു സിസ്റ്റുകൾ, ഏകദേശം 20 മേലെയൊക്കെ ഉണ്ടെങ്കിൽ, ഒരു ഓവറിയിൽ ഉണ്ടെങ്കിൽ അതിനെ ഒരുപാട് ക്രൈറ്റീരിയസ് ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്രൈറ്റീരിയ ഒരു 20 കൂടുതലൊക്കെ ചെറിയ സിസ്റ്റുകൾ കാണുവാണെങ്കിൽ അതിൽ പോളിസിസ്റ്റിക് ഓവറിന്ന് നമുക്കതിനെ ഡയഗ്നോസ് ചെയ്യുകയും അത് ഒരെണ്ണം. ഈ മൂന്ന് ഞാൻ സൂചിപ്പിക്കപ്പെട്ട 3 കാര്യങ്ങൾ, അതായത് ആർത്തവത്തിലുള്ള പ്രശ്നങ്ങൾ, പുരുഷ ഹോർമോണിൻ്റെ ആധിക്യം, സ്കാനിങ്ങിൽ ഉള്ള ഓവറിയുടെ ആ ഒരു പൊസിഷനും അതിൻ്റെ ആ ഒരു എണ്ണമൊക്കെ നോക്കിക്കഴിഞ്ഞ്, ഇതിൽ ഏതെങ്കിലും 2 പോസിറ്റീവായിട്ട് വരുവാണെങ്കിൽ നമുക്കവരെ PMOS അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നവർ നമ്മൾ ഈ ഹോർമോൺസ് അല്ലാതെ സ്കാനിങ് ആണ് മെയിനായിട്ടും അതിനെ ഡയഗ്നോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധി.
0: സർ, പല സ്ത്രീകൾക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സംശയമാണ് PMOS

0: കാലക്രമത്തിൽ ക്യാൻസറിലേക്ക് നയിക്കുമോ എന്നുള്ളത്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്?
1: ക്രമം തെറ്റിയുള്ള ആർത്തവം, അതായത് നമുക്കിപ്പോൾ 2-3 മാസം ഒക്കെ ആകുമ്പോഴത്തേക്ക് ശരീരത്തിലെ ഈസ്ട്രജൻ്റെ അളവ് വളരെ കൂടുതലാണ്, കൂടുതലായിട്ട് നിൽക്കുകയാണ്. അപ്പം കൃത്യമായിട്ടുള്ള മാസമുറ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് മാസമുറ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ആവരണം, ഗർഭപാത്രത്തിൻ്റെ ആവരണം പുറത്തോട്ട് പോവുകയാണ്. അപ്പം ഈ ആവരണത്തിലുള്ള ക്യാൻസറുകളാണ് സാധാരണ രീതിയിൽ PCOS അല്ലെങ്കിൽ PMOS കൂടുതലായിട്ട് കാണുന്നത്. അവർക്ക് ഈ ക്രമം തെറ്റി വരുന്ന ആർത്തവം ഒരുപാട് ഒരുപാട് ഡിലേ ആകുമ്പോഴത്തേക്ക് ഈ ഈസ്ട്രജൻ്റെ അളവ് കൂടുകയും അതിനെ ഒരുപാട് സ്റ്റിമുലേറ്റ് ചെയ്യുകയും അത് ഭാവിയിൽ, ഇപ്പം നമുക്ക് കൃത്യമായിട്ടുള്ള ആർത്തവം വന്നില്ല എന്നുണ്ടെങ്കിൽ, പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം ഉള്ള ആൾക്കാരിൽ ഒരു ഭാഗം ആൾക്കാർക്ക് എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്കിപ്പം കൃത്യമായിട്ടുള്ള ഈ 2 മാസവും കൂടുമ്പോൾ അവർക്ക് മെൻസസ് വരുത്താനുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻസറിൻ്റെ അളവ് കുറയുകയും വരാനുള്ള സാധ്യതയുടെ അളവ് കുറയുകയും ചെയ്യും. പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം, എന്തുകൊണ്ട് ഈ പേരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു അസുഖമുള്ള ആൾക്കാരിൽ ഭാവിയിൽ അവർക്ക് ഡയബറ്റീസിൻ്റെ, വളരെ നേരത്തെ തന്നെ അവർക്ക് ഡയബറ്റീസിൻ്റെ അസുഖം വരുന്നു, അവരുടെ കൊളസ്ട്രോൾ അമിതമായിട്ട് വരുന്നു. അതുകൂടാതെ ഈ കൊളസ്ട്രോളും ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷൻ പ്രഷറും എല്ലാം കൂടുതലായിട്ട് വരുമ്പോൾ അവർക്ക് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു അസുഖം, അതായത് അവർക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത, അവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത, അവർക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, ഉറക്കത്തിൽ അമിതവണ്ണമുള്ളവർക്കുള്ള പെട്ടെന്ന് കൂർക്കം വലിക്കുകയും അവർക്ക് ഉറക്കം ശരിയാകാതെ വരികയും ഉള്ള സാധ്യത, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മെറ്റബോളിക് പ്രശ്നങ്ങൾ, അതുകൂടാതെ ഒബീസിറ്റി, അതായത് വണ്ണം കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ ഈ PCOS നമുക്ക്, ഇതൊക്കെ ഒരു പ്രിവെൻറ്റബിൾ ഡിസീസാണ്, പക്ഷേ ക്യൂറബിൾ അല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ മുൻകൂട്ടി നമുക്ക് ഈ ലൈഫ് സ്റ്റൈലും എക്സസൈസും ഒക്കെ കൊണ്ട് നമുക്ക് ഈ ഒരു ഐഡിയൽ ബോഡി വെയ്റ്റൊക്കെ മുമ്പോട്ട് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ, നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ മെറ്റബോളിക് സിൻഡ്രോമിനെ എല്ലാം നമുക്ക് കുറച്ച് വൈകി വരാൻ വേണ്ടിയിട്ടാക്കാം. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നേരത്തെ കണ്ടുപിടിക്കുന്നതും അതിനുള്ള ചികിത്സകൾ നേടേണ്ടതും.
0: സർ, ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായി കഴിഞ്ഞത് മുതൽ ആർത്തവ വിരാമം വരെയുള്ള ഒരു കാലഘട്ടമുണ്ടല്ലോ. അപ്പോൾ ഇതിനിടയിൽ ഏത് കാലഘട്ടത്തിലാവും PMOS ഉണ്ടാകാൻ സാധ്യതയുള്ളത്? ആ പ്രായപരിധിയെക്കുറിച്ച് ഒന്ന് പറയാമോ?
1: സാധാരണ രീതിയിൽ മെനാർക്കി അല്ലെങ്കിൽ ആർത്തവം തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ആദ്യത്തെ 1-2 വർഷമൊക്കെ ഈ മാസം പറ കൃത്യമായിട്ട് വരത്തില്ല. ബിക്കോസ് ആ ഹോർമോൺസ് ആയ ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ആക്സിസ് ഒന്ന് മെച്ചുറാവാൻ വേണ്ടിയിട്ട് 1 വർഷമൊക്കെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ 21 മുതൽ 35 അല്ലെങ്കിൽ 38 ദിവസം വരെ നമുക്ക് ആർത്തവം ലേറ്റായി വന്നാലും വലിയ പ്രശ്നം വരത്തില്ല, ആദ്യത്തെ 1 മുതൽ 3 വർഷം വരെ മെൻസസ് വന്ന ശേഷം. പക്ഷേ അവരിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അമിതവണ്ണമുണ്ടോ, അല്ലെങ്കിൽ പുരുഷ ഹോർമോണിൻ്റെ കൂടുതൽ ആധിക്യം കാണിക്കുന്ന ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നമുക്ക് നേരത്തെ അവരെ കണ്ണ് നോക്കി ഡയഗ്നോസ് ചെയ്ത് അവർക്ക് അതിൻ്റെതായ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ കുറച്ചുകൂടെ മുമ്പ് വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ തടയാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്രമം തെറ്റിയുള്ള ആർത്തവം ഉണ്ടെങ്കിൽ അവർക്ക് PCOS ഉണ്ടോ എന്നുള്ള രീതിയിൽ ആദ്യത്തെ 1-2 വർഷം കഴിഞ്ഞ ശേഷം, അതായത് മെൻസസ് തുടങ്ങി 2 വർഷത്തിന് ശേഷം നമുക്കവരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും അമിതവണ്ണമുള്ള കുട്ടികൾ, പിന്നെ അമിതമായിട്ടുള്ള രോമ വളർച്ച, അമിതമായിട്ടുള്ള മുഖക്കുരു, ഇതൊക്കെ ഈ ഒരു പുരുഷ ഹോർമോൺസിൻ്റെ ആധിക്യം കാരണമാണ് വരുന്നത്. പക്ഷേ ഇതെല്ലാം ഒരു നോർമൽ പ്യൂബർട്ടിയിൽ സംഭവിക്കുന്നതുമാണ്. മുഖക്കുരു ഇല്ലാത്ത കുഞ്ഞുങ്ങളൊന്നും ഇല്ല. മുഖക്കുരു ഒരു പക്ഷേ അത് ഒരുപാട് മുഖക്കുരു വരിക, ഒരുപാട് ഹെയർ ഗ്രോത്ത് വരിക, വണ്ണം അതിൻ്റെ കൂട്ടത്തിൽ, അവരുടെ പീരിയഡ്സ് ഇറഗുലറാണ്. ഇങ്ങനെയൊക്കെ ഉള്ളെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിനെയോ കാണിച്ചിട്ട് വേറെന്തെങ്കിലും കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡിൻ്റെ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ ആണോ അല്ലെങ്കിൽ പ്രൊലാക്ടിൻ്റെ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ ആണോ, ഓവറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഓവറിയിൽ നമുക്ക് PCOS ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കാൻ ചെയ്യുകയും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ്റ് തുടങ്ങാൻ പറ്റുകയും ചെയ്യും.
0: സർ, അമ്മയാവാൻ തയ്യാറെടുക്കുന്ന ഒരു സ്ത്രീ ഉറപ്പായും PMOS ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു കാര്യമല്ലേ? എന്താണ് അങ്ങയുടെ അഭിപ്രായം?
1: ഞാൻ ഈ 3 കാര്യങ്ങൾ പറഞ്ഞത് പിന്നെയും ഒന്നും കൂടെ പറയുകയാണ്. മാസമുറയിലുള്ള വ്യതിയാനം, അമിതമായിട്ടുള്ള രോമവളർച്ച അല്ലെങ്കിൽ പുരുഷ ഹോർമോണിൻ്റെ സാന്നിധ്യം, 3 സ്കാനിങ്ങിൽ PCOS ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വന്ധ്യത ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ട്. അപ്പം നമുക്കൊന്ന് ഈ ഒരു ഡയഗ്നോസിസ് എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ, നമുക്കതിനെ നമുക്കൊരു 3 ആയിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആദ്യം എപ്പോഴും നമ്മളുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് അവരുടെ ബോഡി വെയ്റ്റും BMI കാര്യങ്ങളും ഒക്കെ നമ്മൾ അവരെ നോക്കും. ഇടുപ്പ് വണ്ണം അല്ലെ, ഹിപ്പ് വേസ്റ്റ് ഹിപ്പ് റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ത്രീകളിൽ എപ്പോഴും നമുക്കൊരു വേസ്റ്റ് ഹിപ്പ് റേഷ്യോയും കൂടെ നമ്മൾ

0: വയറ്റിലുള്ള അടിവയറ്റിലുള്ള വണ്ണം, ഹിപ്പിന് മേലെയുള്ള വണ്ണം, ആ വണ്ണം കുറയ്ക്കാനാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. ഒരു ഐഡിയൽ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ് നമ്മൾ ആദ്യമായിട്ട് അവരടുത്ത് പറയുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന്, അത് പഠനങ്ങളെല്ലാം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 5% അവരുടെ ബോഡി വെയ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ, എക്സസൈസിലൂടെയോ അല്ലെങ്കിൽ ഡയറ്റിലൂടെയോ കുറച്ച് കഴിഞ്ഞാൽ അവരുടെ ഓവുലേഷനൊക്കെ പ്രോപ്പർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ലൈഫ് സ്റ്റൈൽ, ഡയറ്റ്, ജങ്ക് ഫുഡ്സൊക്കെ ഒഴിവാക്കുക, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ്, അതായത് അന്നജമടങ്ങിയ ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുക, പ്രോട്ടീൻ ഒരു 1 gram per kilogram ബോഡി വെയ്റ്റ് എന്നുള്ള രീതിയിൽ കാലറി ഡെഫിസിറ്റ് ഉണ്ടാക്കുക, അതായത് 1500 മുതൽ 1900 calories മതി ഒരു പോളിസിസ്റ്റിക് ഓവറി, അത്രയും കുറച്ച് മതി. അപ്പോൾ അതിൽ കാർബോഹൈഡ്രേറ്റ്സൊക്കെ ഒരുപാട് കൂടുതലാണെങ്കിൽ, ഒരു ഐഡിയൽ ഫുഡ് പ്ലേറ്റൊക്കെ വെച്ചിട്ട് കാർബോഹൈഡ്രേറ്റ്സ് ഒരുപാട് കൂടുതലാണെങ്കിൽ അതിനെ കുറച്ചിട്ട് പ്രോട്ടീനും ഫാറ്റും ഒക്കെ മിതമായിട്ടുള്ള രീതിയിൽ കഴിക്കുക. അപ്പം ഡയറ്റും ലൈഫ് സ്റ്റൈലും ആണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ എക്സസൈസിന് പ്രധാനം വളരെയധികം പ്രാധാന്യമുണ്ട്. അവർ നമ്മുടെ പഠനങ്ങൾ പറയുന്നത് 150 minutes ഒരാഴ്ചയിൽ ചെയ്താൽ മതി. അതിനെ 7 ഡിവൈഡ് ചെയ്താൽ വെറും 30 minutes എയറോബിക് എക്സസൈസ്, അതിൽ 2 days മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് വേണം. ഒരു 30 മുതൽ 40 minutes ഒരു 5 days, ആഴ്ചയിൽ 5 days എക്സസൈസ് ചെയ്താൽ ഈ ഒരു 5% ബോഡി വെയ്റ്റ് തീർച്ചയായിട്ടും നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്യുക, എയറോബിക് എക്സസൈസ് ആണ് പറയുന്നത്, അതിൽ 2 days മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും കൂടെ പറയുന്നുണ്ട്. പക്ഷേ അഡോളസെൻറ്റിൽ കുറച്ചും കൂടെ ഇൻറ്റൻസീവായിട്ടുള്ള എക്സസൈസ് വേണം. ഇത് ഒരു അഡൾട്ടായ ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, അതിൽ ഡയറ്റ്, എക്സസൈസ്. ഇവർക്ക് ഒരുപാട് സൈക്കോളജിക്കൽ സ്ട്രെസ് ഉണ്ടാവും, സ്ലീപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പം നമുക്കൊരു മെൻ്റൽ പ്രശ്നം, അതായത് ഒരു മെൻ്റൽ സപ്പോർട്ടോ അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടും ഒരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും, അവർക്ക് സൊസൈറ്റിയിൽ ചിലപ്പം അമിതമായിട്ടുള്ള വണ്ണം കാണും, അതിനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. അവർക്ക് രോമ വളർച്ച കൂടുതലായിട്ട് കാണും, അതിന് സൊസൈറ്റിയിൽ നിന്നുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ടും തീർച്ചയായിട്ടും കൊടുക്കണം. അപ്പോൾ 3 components ആണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ: എക്സസൈസ്, ഡയറ്റ്, സൈക്കോളജിക്കൽ സപ്പോർട്ട്. ഇത് ആദ്യം നമ്മൾ അവരെ പറയുന്നു. രണ്ടാമതാണ് നമ്മുടെ അവരുടെ ഓവുലേഷൻ. ഈ ഡയറ്റും ഇതും കഴിയുമ്പോൾ ചിലപ്പം ഈ ഓവുലേഷനൊക്കെ കറക്റ്റ് ആവും. അപ്പം ഇതിൽ കറക്റ്റ് ആയില്ലെങ്കിലാണ്, നമ്മൾ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ അവർക്ക് ഓവുലേഷന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കും. അത് ഓറൽ മെഡിക്കേഷൻസ് ആണ് ആദ്യം നമ്മൾ കൊടുക്കുന്നത്. ലെട്രസോൾ, ക്ലോമിഫീൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മരുന്നുകളുണ്ട്. അത് വെച്ച് കൊടുത്ത ശേഷം അവരുടെ ഓവുലേഷൻ ഡോക്യുമെൻ്റ് ചെയ്യുന്നു. അതിൽ പരാജയപ്പെടുവാണെങ്കിലാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട്, ചിലപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചെക്ഷൻസ് ആഡ് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ചിലപ്പം 1-ഓ 2-ഓ അല്ലെങ്കിൽ 3-ഓ 4-ഓ പ്രാവശ്യം നേരത്തെ പറഞ്ഞതുപോലുള്ള IUI, ഇൻട്രായുട്രൈൻ ഇൻസെമിനേഷൻ. ഇപ്പം ഹസ്ബൻഡിന് കുഴപ്പമൊന്നുമില്ല, ബീജപരിശോധനയിലൊക്കെ ഒക്കെ നോർമലാണ്. നമ്മൾ 2-ഓ 3-ഓ 4-ഓ അല്ലെങ്കിൽ 6 പ്രാവശ്യം വരെ ഓവുലേഷൻ ഉണ്ടാക്കാനുള്ള മരുന്ന് കൊടുത്തു, അത് ഡോക്യുമെൻ്റ് ചെയ്തു, എന്നിട്ടും അവർക്ക് കുഞ്ഞുങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ഒരു IUI എന്ന് പറഞ്ഞുള്ള സ്റ്റെപ്പിൽ പോവാം. അപ്പോൾ അതിലും പരാജയപ്പെടുവാണെങ്കിലാണ് നമ്മൾ IVF പോലുള്ള 3rd അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ രീതിയിലുള്ള ചികിത്സകളിലോട്ട് പോകുന്നത്. അതിലും നമ്മൾ വെയിറ്റൊക്കെ ഒന്ന് കുറച്ച്, നമ്മൾ മെറ്റബോളിക്, നമ്മുടെ ഒരു മെറ്റബോളിക് നോർമൽസിലോട്ട്, അതായത് ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ ഷുഗറൊക്കെ ഒന്ന് കുറച്ച്, പ്രഷറൊക്കെ ഒന്ന് കുറച്ച്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും IVFന് ഉപയോഗിക്കുന്ന മെഡിക്കേഷൻസിൻ്റെ ലെവൽ വരെ നമുക്ക് കുറയ്ക്കാം.
1: PMOs എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ റെജിമോഹന്, റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM Radio Health@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: നിങ്ങൾ കേട്ടത് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി ആകാശവാണി.

രാഗാമൃതത്തിൽ ഇന്ന് ശ്രീമതി എം രാജശ്രീ പാടിയ കൃതികൾ കേൾക്കാം. വയലിൻ ടി കെ വി രാമാനുജാചാര്യലു, മൃദംഗം തൃച്ചി എസ് രംഗരാജൻ, ഖടം കോയമ്പത്തൂർ മോഹൻ റാം. ആദ്യം മഹാരാജ സ്വാതി തിരുനാൾ രചിച്ച പരിപാലയ എന്ന കൃതി കേൾക്കാം. രാഗം പന്തുവരാളി ആദിതാളം.

അവസാനമായി ത്യാഗരാജസ്വാമികൾ രചിച്ച നന്നു പാലിംപ എന്നാരംഭിക്കുന്ന കീർത്തനം കേൾക്കാം. രാഗം മോഹനം, ആദിതാളം.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ശ്രീമതി എം രാജേശ്വരി പാടിയ കൃതികൾ. വയലിൻ ടി കെ വി രാമാനുജാചാര്യലു, മൃദംഗം തൃച്ചി എസ് രംഗരാജൻ, ഖടം കോയമ്പത്തൂർ മോഹൻറാം.

0: രാഗാമൃതം സമാപിക്കുന്നു.
1: എന്തൊരു ചൂടാ!
2: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടാപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5000 വിജയികൾക്ക് സമ്മാനങ്ങളും.
1: പിട്ടാപ്പിള്ളി ഏജൻസീസ്.
3: ഉമംഗ് CIT സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
4: എനിക്ക് കാർപ്പറ്റുകളും റിക്സും വളരെ ഇഷ്ടമായി. ഈ മാറ്റ് എത്ര മനോഹരമാണ്!
5: നമ്മുടെ ടെറസ് ഗാർഡന് ഈ ഗാർഡൻ ആർട്ടിക്കിൾസ് വളരെ അനുയോജ്യമാണ്. മാത്രമല്ല, ഈ കയർപിത്ത് നമ്മുടെ വിളകൾക്ക് വേഗവളർച്ചയേകും.
4: ഇവിടെ സ്കൈ ഗാർഡനും വെർട്ടിക്കൽ ഗാർഡനും യോജ്യമായ കയർ ഉൽപ്പന്നങ്ങളും ഉണ്ട്.
5: ഭാരത് സർക്കാരിന്റെ കയർ ബോർഡ് ഷോറൂമുകളിലെ കയർ ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ വീടിനെ ഒരു എക്കോ ഫ്രണ്ട്ലി ലോകമാക്കാം.
4: കൂടുതൽ വിവരങ്ങൾക്കായി ലോഗിൻ ചെയ്യൂ kyrboard.gov.in.
5: കയർ, പ്രകൃതിയുടെ ഉപഹാരം.
4: കയർ ബോർഡ്, MSME മന്ത്രാലയം, ഭാരത് സർക്കാർ.
3: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
6: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
7: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
6: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
8: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10:00. റേഡിയോ ഹെൽത്ത്.

0: ഹരിതവാണിയിൽ ഇന്ന് ജൈവ വൈവിധ്യ സംരക്ഷണത്തിലേക്ക് പുതുതലമുറയെ വളർത്തിയെടുക്കുവാൻ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ആവിഷ്കരിച്ച നൂതന പദ്ധതി എവരി ചൈൽഡ് എ സയന്റിസ്റ്റ് ആൻഡ് ആർട്ടിസ്റ്റ് അഥവാ ഇക്കാസ. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൽ സയന്റിഫിക് ഓഫീസറായ ഡോക്ടർ വി ഉണ്ണികൃഷ്ണൻ നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
1: ഇന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പരിസ്ഥിതി വെല്ലുവിളികളിലൊന്നാണ് ജൈവ വൈവിധ്യ ശോഷണം. വനങ്ങളുടെ നാശം, കാലാവസ്ഥാ വ്യതിയാനം, മലിനീകരണം, പ്രകൃതി വിഭവങ്ങളുടെ അമിതമായ ചൂഷണം, അന്യദേശ ജീവിവർഗങ്ങളുടെ വ്യാപനം തുടങ്ങി നിരവധി കാരണങ്ങളാൽ അനേകം ജീവിവർഗങ്ങളും അവയുടെ ആവാസ വ്യവസ്ഥകളും ഗുരുതരമായ ഭീഷണി നേരിടുകയാണ്. ഈ വെല്ലുവിളികളെ മറികടക്കാൻ നിയമങ്ങളും നയങ്ങളും പദ്ധതികളും മാത്രം മതിയാകില്ല. പ്രകൃതിയെ മനസ്സിലാക്കുകയും അതുമായി വൈകാരികമായ ബന്ധം സ്ഥാപിക്കുകയും അതിനെ സംരക്ഷിക്കേണ്ടത് സ്വന്തം ഉത്തരവാദിത്വമാണെന്ന് തിരിച്ചറിയുകയും ചെയ്യുന്ന ഒരു തലമുറയെ വളർത്തിയെടുക്കേണ്ടത് അനിവാര്യമാണ്. അതുകൊണ്ട് തന്നെ കുട്ടികളെ കേന്ദ്രീകരിച്ചുള്ള പ്രകൃതി വിദ്യാഭ്യാസത്തിന്

ഇന്ന് ലോകമെമ്പാടും വലിയ പ്രാധാന്യം നൽകപ്പെടുന്നു. വികസിത രാജ്യങ്ങൾ ഇതിനകം തന്നെ കുട്ടികളെ പ്രകൃതി സംരക്ഷണത്തിൻ്റെ സജീവ പങ്കാളികളാക്കുന്ന നിരവധി പദ്ധതികൾ വിജയകരമായി നടപ്പിലാക്കിയിട്ടുണ്ട്. ഉദാഹരണമായി അമേരിക്കയിലെ പ്രോജക്റ്റ് ലേണിംഗ് ട്രീ, പ്രോജക്റ്റ് വൈൽഡ്, ജൂനിയർ റേഞ്ചർ പ്രോഗ്രാം തുടങ്ങിയ സംരംഭങ്ങൾ കുട്ടികളെ ക്ലാസ് മുറികൾക്കപ്പുറം പ്രകൃതിയിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നു. അവിടെ അവർ ജീവജാലങ്ങളെയും വനങ്ങളെയും ജലാശയങ്ങളെയും മറ്റ് ആവാസ വ്യവസ്ഥകളെയും നേരിട്ട് നിരീക്ഷിക്കുകയും പ്രകൃതിയെ അനുഭവിച്ചറിയുകയും ചെയ്യുന്നു. ഇതിലൂടെ ശാസ്ത്രീയ അറിവ് മാത്രമല്ല പ്രകൃതിയോടുള്ള ആത്മബന്ധവും ഉത്തരവാദിത്വ ബോധവും വളർത്തിയെടുക്കാൻ സാധിക്കുന്നു. ഈ ആശയങ്ങൾക്ക് കേരളത്തിൻ്റെ സാഹചര്യത്തിൽ അനുയോജ്യമായ രൂപം നൽകിയാണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് എവരി ചൈൽഡ് എ സയൻറ്റിസ്റ്റ് ആൻഡ് ആർട്ടിസ്റ്റ് അഥവാ ഇക്കാസ എന്ന ഒരു പദ്ധതി ആവിഷ്കരിച്ചിരിക്കുന്നത്. ഈ പദ്ധതിയുടെ പേരിൽ തന്നെയുണ്ട് അതിൻ്റെ ലക്ഷ്യം. ഓരോ കുട്ടിയുടെയും മനസ്സ് ഒരു ശാസ്ത്രജ്ഞൻ്റെയും ഒരു കലാകാരൻ്റെയും ആകണം എന്നതാണ് ഇതിൻ്റെ കാഴ്ചപ്പാട്. ശാസ്ത്രം കുട്ടികളിൽ അന്വേഷണ മനോഭാവവും നിരീക്ഷണ ശേഷിയും വളർത്തുന്നു. കല അവരിൽ പ്രകൃതിയോടുള്ള സ്നേഹവും സൗന്ദര്യബോധവും വൈകാരിക അടുപ്പവും വളർത്തുന്നു. ഈ രണ്ട് മേഖലകളുടെയും സമന്വയത്തിലൂടെ പ്രകൃതിയെ ആഴത്തിൽ മനസ്സിലാക്കുന്ന അതിനെ സംരക്ഷിക്കുന്ന ഒരു തലമുറയെ സൃഷ്ടിക്കാൻ കഴിയും. ഇക്കാസ പദ്ധതിയുടെ ഭാഗമായി സർക്കാർ എയ്ഡഡ് അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിലെ 6, 7, 8 ക്ലാസ്സുകളിലെ വിദ്യാർത്ഥികളെയാണ് ഉൾപ്പെടുത്തുന്നത്. ശാസ്ത്രം, കല, പ്രകൃതി പഠനം, സർഗാത്മക പ്രവർത്തനങ്ങൾ എന്നിവയിൽ താൽപ്പര്യവും അഭിരുചിയും പ്രകടിപ്പിക്കുന്ന കുട്ടികളെ ബന്ധപ്പെട്ട സ്കൂൾ അധികൃതരുടെ ശുപാർശയുടെ അടിസ്ഥാനത്തിലാണ് തിരഞ്ഞെടുക്കുന്നത്. പഠന മികവ് മാത്രമല്ല അന്വേഷണത്വരയും പ്രകൃതിയോടുള്ള കൗതുകവും സർഗാത്മകതയും ഈ തിരഞ്ഞെടുപ്പിൽ പ്രധാനമായി പരിഗണിക്കപ്പെടുന്നു. ഇങ്ങനെ തിരഞ്ഞെടുത്ത കുട്ടികൾക്ക് പ്രകൃതിയെ പുസ്തകങ്ങളിൽ മാത്രം പഠിക്കാതെ നേരിട്ട് അനുഭവിച്ചറിയാനുള്ള അവസരങ്ങളാണ് സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ഒരുക്കുന്നത്. പ്രകൃതിയെ കാണാനും കേൾക്കാനും സ്പർശിക്കാനും വരയ്ക്കാനും രേഖപ്പെടുത്താനും ശാസ്ത്രീയമായി നിരീക്ഷിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുന്ന അനുഭവാധിഷ്ഠിത പഠന രീതിയാണ് ഈ പദ്ധതിയുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി നമുക്ക് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓരോ കുട്ടിയിലും ശാസ്ത്രീയ ചിന്തയും അന്വേഷണ മനോഭാവവും വളർത്തുക, പ്രകൃതിയെയും ജൈവ വൈവിധ്യത്തെയും അടുത്തറിയാനുള്ള അവസരങ്ങൾ ഒരുക്കുക, കലാപരമായ കഴിവുകൾ കണ്ടെത്തി പ്രോത്സാഹിപ്പിക്കുക, ശാസ്ത്രവും കലയും സമന്വയിപ്പിച്ച പഠനാനുഭവങ്ങൾ നൽകുക, പരിസ്ഥിതി സംരക്ഷണത്തോടും ജൈവ വൈവിധ്യ സംരക്ഷണത്തോടും ഉത്തരവാദിത്ത ബോധം വളർത്തുക, നിരീക്ഷണം, വിശകലനം എന്നിവ വികസിപ്പിക്കുക, പ്രാദേശിക ജൈവ വൈവിധ്യം രേഖപ്പെടുത്താനും പഠിക്കാനും കുട്ടികളെ പ്രാപ്തരാക്കുക, പ്രകൃതി അധിഷ്ഠിത പഠനവും അനുഭവ പഠനവും പ്രോത്സാഹിപ്പിക്കുക, കുട്ടികളിൽ നവീന ആശയങ്ങളും പ്രശ്നപരിഹാര ശേഷിയും വളർത്തുക, ശാസ്ത്രം, കല, പ്രകൃതി സംരക്ഷണം എന്നിവയിൽ താൽപ്പര്യമുള്ള ഉത്തരവാദിത്വമുള്ള പൗരന്മാരെ വളർത്തിയെടുക്കുക എന്നിവയാണ് പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇക്കാസ ഒരു പരിശീലന പദ്ധതി മാത്രമല്ല, കുട്ടികൾ പ്രകൃതിയെ നേരിട്ട് അനുഭവിച്ചറിഞ്ഞ് ശാസ്ത്രീയമായും കലാപരമായും സമീപിക്കാൻ സഹായിക്കുന്ന ഒരു സമഗ്ര പഠന സംരംഭമാണ്. പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ കൈവരിക്കാനായി വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളാണ് ഇതിനുവേണ്ടി സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ആവിഷ്കരിച്ചിരിക്കുന്നത്. പ്രകൃതി പഠന യാത്രകളും ഫീൽഡ് സന്ദർശനങ്ങളും പദ്ധതിയുടെ പ്രധാന ഘടകമാണ്. വനങ്ങൾ, നദികൾ, കായലുകൾ, കണ്ടൽക്കാടുകൾ, കൃഷിയിടങ്ങൾ, ജൈവ ഉദ്യാനങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങൾ സന്ദർശിച്ച് അവിടുത്തെ ജീവജാലങ്ങളെ ആവാസ വ്യവസ്ഥകളെയും കുട്ടികൾ നേരിട്ട് നിരീക്ഷിക്കുകയും പഠിക്കുകയും ചെയ്യും. പ്രാദേശിക ജൈവ വൈവിധ്യം രേഖപ്പെടുത്തുന്നതിനുള്ള പ്രവർത്തനങ്ങൾക്കും പദ്ധതികൾക്കും ഇതിൽ പ്രത്യേക പ്രാധാന്യമുണ്ട്. പക്ഷികൾ, ചിത്രശലഭങ്ങൾ, തുമ്പികൾ, മത്സ്യങ്ങൾ, മരങ്ങൾ, ഔഷധ സസ്യങ്ങൾ, ഉഭയജീവികൾ തുടങ്ങി വിവിധ ജീവിവർഗങ്ങളെ തിരിച്ചറിഞ്ഞ് അവയുടെ വിവരങ്ങൾ ശേഖരിക്കുകയും രേഖപ്പെടുത്തുകയും ചെയ്യും. ഇതിലൂടെ സ്വന്തം നാടിൻ്റെ ജൈവസമ്പത്ത് അടുത്തറിയാൻ കുട്ടികൾക്ക് അവസരം ലഭിക്കും. പ്രകൃതിയിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് ചിത്രരചന, കവിത, കഥ, ഫോട്ടോഗ്രാഫി, ഹ്രസ്വചലച്ചിത്ര നിർമ്മാണം, നാടകം, സംഗീതം, ശില്പനിർമ്മാണം തുടങ്ങിയ കലാ

പരമായ പ്രവർത്തനങ്ങൾ കുട്ടികളുടെ സർഗാത്മകതയും പ്രകൃതിയോടുള്ള വൈകാരിക ബന്ധവും ശക്തിപ്പെടുത്തും. നിശ്ചിത പ്രദേശത്തെ ജീവിവർഗങ്ങളെ കണ്ടെത്തി രേഖപ്പെടുത്തുന്ന പ്രവർത്തനങ്ങൾ കുട്ടികളിൽ അന്വേഷണ മനോഭാവവും ശാസ്ത്രീയ നിരീക്ഷണശേഷിയും വളർത്തും. ശാസ്ത്രജ്ഞർ, കലാകാരന്മാർ, വന്യജീവി വിദഗ്ധർ, പരിസ്ഥിതി പ്രവർത്തകർ, ഫോട്ടോഗ്രാഫർമാർ എന്നിവരുമായി സംവദിക്കാനും പരിശീലനം നേടാനും കുട്ടികൾക്ക് അവസരമൊരുക്കും. വിവിധ മേഖലകളിലെ അനുഭവങ്ങൾ കുട്ടികളുടെ കാഴ്ചപ്പാടിനെ കൂടുതൽ വിശാലമാക്കും. സ്വദേശീയ വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കൽ, ശലഭോദ്യാനങ്ങളും ഔഷധ സസ്യത്തോട്ടങ്ങളും ഒരുക്കൽ, ജലാശയ സംരക്ഷണം, അധിനിവേശ ജീവിവർഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം തുടങ്ങിയ പ്രാദേശിക സംരക്ഷണ പ്രവർത്തനങ്ങളിൽ കുട്ടികളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കും. ഇതിലൂടെ പരിസ്ഥിതി സംരക്ഷണം ഒരു സാമൂഹ്യ ഉത്തരവാദിത്തമാണെന്ന ബോധം വളർത്തിയെടുക്കാൻ സാധിക്കും. പ്രാദേശിക പരിസ്ഥിതി പ്രശ്നങ്ങൾ തിരിച്ചറിയുകയും അവയ്ക്ക് പ്രായോഗിക പരിഹാരങ്ങൾ നിർദ്ദേശിക്കുകയും ചെയ്യുന്ന ശാസ്ത്ര നവീകരണ പ്രവർത്തനങ്ങൾ, പ്രദർശനങ്ങൾ, സംവാദങ്ങൾ എന്നിവയിലൂടെ കുട്ടികളിൽ പ്രശ്നപരിഹാരശേഷി, നേതൃത്വപാഠവും നവീന ആശയങ്ങൾ രൂപപ്പെടുത്താനുള്ള കഴിവ് എന്നിവയും വളർത്തിയെടുക്കും. ഇത്തരം അനുഭവസമ്പന്നമായ പഠന പ്രവർത്തനങ്ങളിലൂടെ ഓരോ കുട്ടിയും പ്രകൃതിയെ മനസ്സിലാക്കുന്ന ഒരു ശാസ്ത്രജ്ഞനും പ്രകൃതിയുടെ സൗന്ദര്യം അനുഭവിച്ചറിയുന്ന ഒരു കലാകാരനും ജൈവ വൈവിധ്യ സംരക്ഷണത്തിന് പ്രതിബദ്ധതയുള്ള, ഉത്തരവാദിത്വമുള്ള ഒരു പൗരനുമായി വളരുക എന്നതാണ് ഇക്കാസ പദ്ധതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം. സ്വന്തം പരിസരത്തെ സസ്യങ്ങളെയും ജീവജാലങ്ങളെയും തിരിച്ചറിയുകയും അവയുടെ പ്രാധാന്യം ശാസ്ത്രീയമായി മനസ്സിലാക്കുകയും അതോടൊപ്പം പ്രകൃതിയുടെ സൗന്ദര്യവും ജീവന്റെ പരസ്പര ബന്ധവും കലാപരമായി പ്രകടിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ കുട്ടികളിൽ പ്രകൃതിയുമായി ആഴത്തിലുള്ള മാനസിക ബന്ധവും ജൈവ വൈവിധ്യ സംരക്ഷണത്തോടുള്ള ഉത്തരവാദിത്വ ബോധവും വളർത്തിയെടുക്കുക എന്നത് ഈ പദ്ധതിയിലൂടെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നു. സസ്യങ്ങൾ, പക്ഷികൾ, മത്സ്യങ്ങൾ, ഉഭയജീവികൾ, ഉരഗങ്ങൾ, സസ്തനികൾ, സൂക്ഷ്മജീവികൾ തുടങ്ങിയ അനേകം ജീവജാലങ്ങളുടെ ആവാസ കേന്ദ്രമാണ് നമ്മുടെ ഭൂമി എന്ന് നമുക്കറിയാം. ഈ ജൈവ വൈവിധ്യമാണ് ഭൂമിയിലെ ജീവന്റെ നിലനിൽപ്പിനും മനുഷ്യരാശിയുടെ ഭാവിക്കും അടിത്തറയാകുന്നത്. പശ്ചിമഘട്ടത്തിന്റെ നിത്യഹരിത വനങ്ങളും നദികളും കായലുകളും ചതുപ്പ് നിലങ്ങളും തീരപ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന കേരളം ലോകത്തിലെ പ്രധാന ജൈവ വൈവിധ്യ ഹോട്ട്സ്പോട്ടുകളിലൊന്നാണ്. എന്നാൽ 2025 IUCN റെഡ് ലിസ്റ്റ് പ്രകാരം ലോകത്ത് 48,600 ജീവിവർഗങ്ങൾ, അതായത് വിലയിരുത്തപ്പെട്ട ജീവിവർഗങ്ങളിൽ ഏകദേശം 28% ഇന്ന് വംശനാശ ഭീഷണി നേരിടുകയാണ്. ഇവയിൽ 41% ഉഭയജീവികളും 26% സസ്തനികളും 11% പക്ഷികളും ഉൾപ്പെടുന്നു. ഇന്ത്യയിലും കേരളത്തിലും മലബാർ സിവറ്റ്, സിംഹവാലൻ കുരങ്ങ്, പൊന്മുടി ബുഷ് ഫ്രോഗ്, ചൂരലാമ, ആന, കടുവ തുടങ്ങി നിരവധി അപൂർവ ജീവജാലങ്ങളുടെ നിലനിൽപ്പ് ഇന്ന് വെല്ലുവിളി നേരിടുകയാണ്. ഓരോ ജീവിവർഗത്തിൻ്റെയും നഷ്ടം പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെയും മനുഷ്യജീവിതത്തെയും പ്രതികൂലമായി ബാധിക്കുന്നതിനാൽ ജൈവ വൈവിധ്യ സംരക്ഷണം ഇന്നത്തെ കാലഘട്ടത്തിൻ്റെ ഏറ്റവും വലിയ ഉത്തരവാദിത്വങ്ങളിൽ ഒന്നാണ്. ഈ തിരിച്ചറിവ് കുട്ടികളിൽ വളർത്തിയെടുക്കുകയും ശാസ്ത്രീയ അന്വേഷണ മനോഭാവവും പ്രകൃതിയോടുള്ള സ്നേഹവും പരിപോഷിപ്പിക്കുകയും ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. ഇന്നത്തെ സമൂഹത്തിൽ കുട്ടികളുടെ ജീവിതശൈലിയിൽ വലിയ മാറ്റങ്ങളാണ് സംഭവിച്ചിരിക്കുന്നത്. നഗരവൽക്കരണത്തിൻ്റെ വ്യാപനവും തുറസായ ഇടങ്ങളുടെ കുറവും ഡിജിറ്റൽ സാങ്കേതിക വിദ്യയുടെ അതിവേഗ വളർച്ചയും കുട്ടികളുടെ ലോകത്തെ സ്ക്രീനുകൾക്കുള്ളിൽ ഒതുക്കിയിരിക്കുകയാണ്. പഠനത്തിനും വിനോദത്തിനും ആശയവിനിമയത്തിനുമെല്ലാം ഡിജിറ്റൽ ഉപകരണങ്ങൾ അനിവാര്യമായെങ്കിലും അതിൻ്റെ ഫലമായി പ്രകൃതിയെ നേരിട്ട് അനുഭവിക്കാനും അതിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനും അവസരങ്ങൾ കുറഞ്ഞു വരികയാണ്. വീടിന് ചുറ്റുമുള്ള വൃക്ഷങ്ങളുടെ പേരോ പതിവായി കാണുന്ന പക്ഷികളുടെ പേരോ ചിത്രശലഭങ്ങളെയോ തിരിച്ചറിയാൻ പോലും പല കുട്ടികൾക്കും കഴിയുന്നില്ല. ഇത്തരമൊരു സാഹചര്യത്തിൽ കുട്ടികളെ വീണ്ടും പ്രകൃതിയിലേക്ക് കൈപിടിച്ചു കൊണ്ടുപോവുകയും ശാസ്ത്രീയ അന്വേഷണത്തിൻ്റെയും കലാപരമായ സൃഷ്ടിപരതയുടെയും സമന്വയത്തിലൂടെ പ്രകൃതിയുമായി ആഴത്തിലുള്ള ബന്ധം സ്ഥാപിക്കാനും സഹായിക്കുന്ന സംരംഭമാണ് ഈ പദ്ധതി. നിലവിൽ ഈ പദ്ധതി തിരുവനന്തപുരം കോർപ്പറേഷൻ പരിധിയിലെ കോട്ടൺ ഹിൽ ഗവൺമെൻറ് മോഡൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ വഴുതക്കാട്, ഗവൺമെൻറ് മോഡൽ ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ തൈക്കാട്, ഗവൺമെൻറ് ഹൈസ്കൂൾ ശ്രീകാര്യം,
ഹാജി

0: എച്ച് മുഹമ്മദ് കോയ മെമ്മോറിയൽ സ്കൂൾ വള്ളക്കടവ്, VMJ UPS വള്ളക്കടവ് എന്നീ സ്കൂളുകളെ ഉൾപ്പെടുത്തി ഒരു പൈലറ്റ് പദ്ധതിയായാണ് നടപ്പിലാക്കി വരുന്നത്. ഈ പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾ ജൈവ വൈവിധ്യ രേഖപ്പെടുത്തലിനും സജീവമായി പങ്കാളികളാകുന്നു. സ്വന്തം പരിസരത്ത് കാണുന്ന വൃക്ഷങ്ങളെയും ഔഷധ സസ്യങ്ങളെയും പക്ഷികളെയും ചിത്രശലഭങ്ങളെയും മറ്റ് ജീവജാലങ്ങളെയും തിരിച്ചറിയുകയും അവയെ ശാസ്ത്രീയമായി രേഖപ്പെടുത്തുകയും കുട്ടികൾ ചെയ്യുന്നു. വിവിധ പ്രവർത്തനങ്ങളിലൂടെ നിരീക്ഷണശേഷി, വിശകലനശേഷി, ആശയവിനിമയ വൈദഗ്ധ്യം, സർഗാത്മകത, ആത്മവിശ്വാസം എന്നിവ ഒരുപോലെ കുട്ടിയിൽ വികസിക്കുന്നു. ഈ പദ്ധതിയുടെ വിജയം കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൻ്റെ മാത്രം ഉത്തരവാദിത്വമല്ല, ഇത് സമൂഹത്തിൻ്റെ കൂട്ടായ പരിശ്രമത്തിലൂടെയാണ് സാധ്യമാവുക. വിദ്യാലയങ്ങൾ കുട്ടികളിൽ അന്വേഷണ മനോഭാവം വളർത്തുന്ന പഠന കേന്ദ്രങ്ങളാകണം. അധ്യാപകർ പാഠപുസ്തകങ്ങൾക്കപ്പുറം പ്രകൃതിയെ പരിചയപ്പെടുത്തുന്ന മാർഗദർശകരാകണം. രക്ഷിതാക്കൾ കുട്ടികളോടൊപ്പം പ്രകൃതിയിൽ സമയം ചെലവഴിക്കുകയും വീടിന് ചുറ്റുമുള്ള ജൈവ വൈവിധ്യത്തെ പരിചയപ്പെടുത്തുകയും വേണം. വിവിധ മേഖലകളിലെ പ്രഗത്ഭരുടെ നേതൃത്വത്തിൽ രൂപീകരിച്ച സംസ്ഥാനതല ഉപദേശക സമിതിയാണ് ഇക്കാസ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നത്. ഇന്ത്യയിലെ പ്രമുഖ ശാസ്ത്രജ്ഞനായ ശ്രീ എം സി ദത്തൻ ചെയർമാനായും സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ചെയർമാൻ ഡോക്ടർ എൻ അനിൽകുമാർ കോ ചെയർമാനായും ബോർഡിന്റെ മെമ്പർ സെക്രട്ടറി ഡോക്ടർ വി ബാലകൃഷ്ണൻ കൺവീനറായും പ്രവർത്തിക്കുന്ന ഈ സമിതിയിൽ വിദ്യാഭ്യാസം, ജൈവ വൈവിധ്യം, പരിസ്ഥിതി ശാസ്ത്രം, കല തുടങ്ങിയ വിവിധ മേഖലകളിലെ വിദഗ്ധരായ പ്രൊഫസർ ഇ കുഞ്ഞികൃഷ്ണൻ, ഡോക്ടർ എസ് പ്രദീപ് കുമാർ, ഡോക്ടർ എം പി രാധാമണി, പ്രൊഫസർ വാമനപുരം ഷാജികുമാർ, ഡോക്ടർ മീന നായർ, ശ്രീമതി മഹാലക്ഷ്മി എന്നിവരും അംഗങ്ങളാണ്. വിദ്യാലയങ്ങൾ, അധ്യാപകർ, രക്ഷിതാക്കൾ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ജൈവ വൈവിധ്യ മാനേജ്മെന്റ് കമ്മിറ്റികൾ, ശാസ്ത്രജ്ഞർ, കലാകാരന്മാർ, സന്നദ്ധ സംഘടനകൾ, മാധ്യമങ്ങൾ, പൊതുസമൂഹം, എല്ലാവരും ഈ ദൗത്യത്തിൻ്റെ പങ്കാളികളാകണം. ഓരോ കുട്ടിക്കും സ്വന്തം ചുറ്റുപാടുകളിലെ പ്രകൃതിയെ കാണാനും മനസ്സിലാക്കാനും അനുഭവിക്കാനും സൃഷ്ടിപരമായി ആവിഷ്കരിക്കാനും അവസരം ലഭിക്കുന്ന ഒരു അന്തരീക്ഷം നമുക്ക് ഒരുമിച്ച് സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട്. കുട്ടികളുടെ ചോദ്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുകയും അവരുടെ സൃഷ്ടിപരമായ ചിന്തകൾക്ക് വേദിയൊരുക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പദ്ധതിയുടെ യഥാർത്ഥ ലക്ഷ്യം സാക്ഷാത്കരിക്കപ്പെടുന്നത്.
1: ജൈവ വൈവിധ്യ സംരക്ഷണത്തിലേക്ക് പുതുതലമുറയെ വളർത്തിയെടുക്കുവാൻ കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡ് ആവിഷ്കരിച്ച നൂതന പദ്ധതി എവരി ചൈൽഡ് എ സയന്റിസ്റ്റ് ആൻഡ് ആർട്ടിസ്റ്റ് അഥവാ ഇക്കാസ. കേരള സംസ്ഥാന ജൈവ വൈവിധ്യ ബോർഡിൽ സയന്റിഫിക് ഓഫീസറായ ഡോക്ടർ വി ഉണ്ണികൃഷ്ണൻ നടത്തിയ പ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.
2: ഹരിതവാണി സമാപിക്കുന്നു.
3: ആകാശവാണി. ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യം കോക്ടെയിൽ എന്ന ചിത്രത്തിൽ വിജയ് യേശുദാസ്, തുളസി യതീന്ദ്രൻ എന്നിവർ പാടിയത്. ഗാനരചന അനിൽ പനച്ചൂരൻ, സംഗീതം രതീഷ് വേഗ.

വിജയ് യേശുദാസും ശ്വേതയും പാടിയത്. ചിത്രം കഥ തുടരുന്നു. വരികളെഴുതിയത് വയലാർ ശരത്ചന്ദ്രവർമ്മ, സംഗീതം നൽകിയത് ഇളയരാജ.

0: ചലച്ചിത്രഗാനങ്ങൾ 11:30 കൂട്ടുകാരി എന്ന പരിപാടിക്ക് ശേഷം കേൾക്കാം. ആകാശവാണി കൂട്ടുകാരി. സെപ്റ്റംബർ 10 ലോക ആത്മഹത്യാ പ്രതിരോധ ദിനമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിൽ സങ്കടങ്ങളും വല്ലാത്ത ടെൻഷനുകളും ഒക്കെ വരുന്ന സമയങ്ങളുണ്ടാവും. ചിലപ്പോൾ തോറ്റുപോവോ എന്ന് വരെ തോന്നിപ്പോയേക്കാം. പക്ഷെ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അതിനൊരു പരിഹാരവുമുണ്ട്. ആരും ഒറ്റയ്ക്കല്ല എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ് ഈ ദിനം. ആത്മഹത്യക്കെതിരെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന NGO സ്ഥാപക ഷെറിൻ നൂറുദ്ദീനുമായുള്ള അഭിമുഖമാണ് ഇന്ന് കൂട്ടുകാരിയിൽ.
1: ഒരുപാട് നാളായിട്ട് മെന്റൽ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. കൂടുതലും മാഡം യൂത്തിനിടയിൽ ഉള്ള സൂയിസൈഡ് പ്രിവെൻഷനുമായിട്ട് ബന്ധപ്പെട്ടാണോ വർക്ക് ചെയ്യുന്നത്? ഒരു ജെൻഡർ എടുത്തു നോക്കിയാൽ ഇത്തരത്തിലുള്ള ഒരു പ്രവണത കൂടുതൽ ഏത് ജെൻഡറിലാണെന്ന് തോന്നിയിട്ടുണ്ടോ?
2: നാഷണൽ ക്രൈം കൺട്രോൾ യൂണിറ്റ് നമ്പേഴ്സ് കിട്ടുമ്പോഴത്തേക്കും യങ്സ്റ്റേഴ്സിൽ ഏറ്റവും കൂടുതൽ സൂയിസൈഡ് കംപ്ലീറ്റ് ചെയ്തത് ആൺകുട്ടികളാണ്. ഏറ്റവും കൂടുതൽ അറ്റംപ്റ്റ് നടത്തുന്നത് പെൺകുട്ടികളാണ്. ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്, യങ് ഗേൾസ് പ്രത്യേകിച്ച് സെക്ഷൽ അബ്യൂസിന് വിക്ടിമായിട്ടുള്ള യങ് ഗേൾസിൽ സൂയിസൈഡാലിറ്റി ഹൈ ആണ്. പക്ഷെ ബ്രേക്കപ്സിൻ്റെ സിനാരിയോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു 50 ബോയ്സ് ബ്രേക്കപ്പിൽ കൂടെ പോയി, 50 ഗേൾസ് ബ്രേക്കപ്പിൽ കൂടെ പോയെങ്കിൽ നമ്പർ ഓഫ് കംപ്ലീറ്റഡ് സൂയിസൈഡ്സ് ആൺകുട്ടികളാണ് കൂടുതൽ. അപ്പം അതിനകത്ത് ജെൻഡർ

0: ഉണ്ടെന്നുണ്ടെങ്കിൽ കംപ്ലീറ്റഡ് നമ്പർ ഓഫ് സൂയിസൈഡ്സ് മെൻ ആണ് കൂടുതൽ, അറ്റംപ്റ്റ്സ് വിമൻ ആണ് കൂടുതൽ. പക്ഷെ അത് ഡസൻ മീൻ എനിത്തിങ്. കാരണം ഒരു ആത്മഹത്യ ചെയ്ത് കംപ്ലീറ്റ് ആയാലാണ് പലപ്പോഴും പുറത്തറിയുന്നത്. ഒരുപാട് കേസസിനകത്ത് ഇവർ അറ്റംപ്റ്റ് ചെയ്ത് ഭയങ്കര ഹോസ്പിറ്റലൈസ് ആവാതെ എന്നാൽ ചെറിയൊരു പ്രശ്നത്തോടെ പുറത്ത് വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഈ കേസസ് ഒന്നും പുറത്തു വരത്തില്ല. അപ്പൊ നമുക്കത് അങ്ങനെ ജെൻഡർ വെച്ച് നമുക്കിപ്പോ അങ്ങനെ ക്ലിയർലി പറയാൻ പറ്റത്തില്ല.
1: എന്ത് ഒരു പ്രോബ്ലമാണ് കൂടുതലായിട്ട് ഇങ്ങനൊരു കാരണത്തിലേക്ക് അവരെ നയിക്കുന്നത് എന്നാണ് തോന്നിയിട്ടുള്ളത്?
0: ഇതിനകത്ത് പേഴ്സൺ ടു പേഴ്സൺ വേരി ചെയ്യും. എന്നാലും രണ്ടു മൂന്ന് കാര്യങ്ങൾ ഞാൻ പറയാം, അത് കുറേയൊക്കെ കോമൺ ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന്, എല്ലാവരും പറയുന്നതും എനിക്ക് തോന്നിയിട്ടുള്ളതും നമ്മളെ മനസ്സിലാക്കാൻ ആരുമില്ല, ആരും നമ്മളെ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ഒരു പോയിന്റിലാണ് എല്ലാവരും വന്നിരുന്നത്. എന്നെ മനസ്സിലാക്കാൻ ആരുമില്ല, ഞാനിവിടെ ജീവിച്ചിരുന്നിട്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല, എല്ലാവർക്കും പെയിൻ മാത്രമേ ഞാൻ കൊടുക്കുന്നുള്ളൂ എന്നുള്ളതാണ് ഒരു പോയിന്റ്. രണ്ടാമത്തെ ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ട് ഒരുപാട് വേദന, വൈകാരികമായിട്ട് മാനസികവുമായിട്ട് ഒരുപാട് വേദനയിൽ കൂടെ പോകുന്ന പല സിറ്റുവേഷൻ ജീവിതത്തിലുണ്ടാവാം. അത് നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മരണമാവാം, ബ്രേക്കപ്പ് ആവാം, ഒരു ഫെയിലുവർ ആവാം, ചിലപ്പം ജോലി എന്ന് പറഞ്ഞു വിട്ടതാവാം. അപ്പം അങ്ങനെ പല പല സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് താങ്ങാവുന്ന പെയിൻ നമുക്ക് എടുക്കാവുന്നതിനെക്കാട്ടിലും കൂടുതലാണ്. അപ്പം ഈ പെയിൻ സഹിക്കാൻ വയ്യാതെ ആത്മഹത്യ ചെയ്യുന്ന ആളുകളുണ്ട്. അപ്പോൾ ഇത് രണ്ടും അല്ലാണ്ട് ആത്മഹത്യയിലോട്ട് പിന്നെ ആളുകളെ പുഷ് ചെയ്യുന്ന, പിന്നെ സബ്സ്റ്റൻസ് അബ്യൂസ് വരുമ്പോൾ, സബ്സ്റ്റൻസ് അബ്യൂസ് വരുമ്പോൾ നമ്മുടെ ബ്രെയിൻ പിന്നെ വർക്ക് ചെയ്യുന്ന വേറൊരു രീതിയിലാണ്. അന്നേരം കൈവിട്ട് പോകുന്ന കേസസും സൂയിസൈഡിൽ കാണാം. അത് ഈ പറയുന്നതിൽ മോസ്റ്റ്ലി ഏജ് ആൻഡ് ജെൻഡർ വെച്ചിട്ടും ഉണ്ട്. പിന്നെ കോളേജസിൽ വേറെ വരുന്നതെന്ന് പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ യങ് ആയിരുന്നപ്പോൾ തൊട്ടേ നമ്മളിങ്ങനെ പഠിത്തത്തിൽ അക്കാഡമിക്സിലാണ് കൂടുതൽ ഫോക്കസ്. അല്ലാണ്ട് ഒരു തോൽവി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഒരു പ്രശ്നം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് ഇഷ്യൂ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് വീട്ടിലും സ്കൂളിലും ഒന്നും അങ്ങനെ പഠിപ്പിച്ചു തന്നിട്ടില്ല. അപ്പം എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഠിത്തത്തിൽ അല്ലെങ്കിൽ ബുക്ക് നോളജ് ഒക്കെ ക്രാക്ക് ചെയ്യാൻ ഭയങ്കര എളുപ്പമായിരിക്കും, പക്ഷെ ഒരു ഇൻ്റർപേഴ്സണൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു കോൺഫ്ലിക്ട് എങ്ങനെ ഹാൻഡിൽ ചെയ്യണം എന്ന് ആ ലൈഫ് സ്കില്ല അറിഞ്ഞൂടാതെ വരുമ്പോൾ നമ്മളൊരു സിറ്റുവേഷനിൽ പോകും. അപ്പം നമ്മൾ അതൊരു സ്കൂളിലും കോളേജിലൊക്കെ ടീച്ചേഴ്സിൻ്റെ ഫേവറേറ്റ് എല്ലാം നല്ല എഫിഷ്യൻ്റ് ആണെന്ന് പറഞ്ഞു വരുന്ന നമ്മൾ ജീവിതത്തിൽ എവിടെയെങ്കിലും ഫെയിലാകുമ്പോൾ പെട്ടെന്ന് നമ്മൾ തകർന്നു പോകും. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷൻസിലാണ് യങ്സ്റ്റേഴ്സ് ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ ഓരോ ഏജ് ഗ്രൂപ്പിനും ഓരോ റീസൺസ് ആയിരിക്കും വരുന്നത്. പിന്നെ നമ്മുടെ കേരളത്തിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്, നാട്ടുകാരെന്ത് പറയും, സമൂഹം എന്ത് പറയും എന്നുള്ളൊരു സോഷ്യൽ ഇമേജിന് ഒരുപാട് മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ആ സോഷ്യൽ ഇമേജ് റീറ്റെയിൻ ചെയ്യാനുള്ള ഒരുപാട് സൂയിസൈഡ്സും നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. ആ ഒരു സൂയിസൈഡ് എന്ന് പറയുന്ന പുള്ളിലെ വളരെ കുറച്ച് ആസ്പെക്ട്സ് മാത്രമേ നമ്മളിപ്പോൾ സംസാരിച്ചുള്ളൂ. അതിനകത്ത് ഒരുപാട് അങ്ങനെ നമ്മൾ അറിയാത്ത, കാണാത്ത, നമ്മൾ ചിന്തിക്കാത്ത കുറേ ആസ്പെക്ട്സ് കാണും വരെയും.
1: പുതിയ ജനറേഷനും പഴയ ജനറേഷനും മാനസികാരോഗ്യത്തിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നാണ് തോന്നിയിട്ടുള്ളത്?
0: ഓരോരുത്തരും ഓരോ പെർസ്പെക്റ്റീവാണ്. ഫോർ എക്സാമ്പിൾ, നമ്മളിപ്പോൾ അൺഫിൽട്ടേറിന്റെ ഭാഗമായിട്ട് ഒരു കോളേജിൽ പ്രോഗ്രാം ലോഞ്ച് ചെയ്യാൻ പോയപ്പോൾ അവിടുത്തെ ഒരു ഇനാഗുറൽ സ്പീച്ചിൽ പ്രിൻസിപ്പൽ പറഞ്ഞതാണ്, ഞങ്ങളൊന്നും പഠിച്ചിരുന്നപ്പോൾ ഡിപ്രഷനൊന്നും ഇത്രയും പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പ്രിൻസിപ്പൽ ഫസ്റ്റ് സ്പീച്ചിൽ പറയാണ്. അത് കഴിഞ്ഞിട്ട് ക്ലോസിംഗ് സ്പീച്ച് സ്റ്റുഡൻറ്റിൻ്റെയാണ്. അപ്പോൾ സ്റ്റുഡൻറ് വന്നിട്ട് പറയാണ്, ആ ജനറേഷനിലും ഉണ്ടായിരുന്നു, നിങ്ങൾ അറിയാഞ്ഞിട്ടായിരിക്കാം എന്നുള്ള രീതിയിൽ ആ ഒരു കോളേജിൽ തന്നെ രണ്ട് പെർസ്പെക്റ്റീവാണ് ഞാൻ പറഞ്ഞത്. അതിനകത്ത് കുറച്ചൊരു ഫാക്ട് ഉണ്ട്, പണ്ടത്തെ ജനറേഷനിലും ഈ പറയുന്ന ഡിപ്രഷൻ ഉണ്ട്, സൂയിസൈഡാലിറ്റി ഉണ്ട്, ഗോസ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിലും എല്ലാം പണ്ടത്തെ ജനറേഷനിലും എന്ത് സംഭവിച്ചു എന്നുള്ളത് അങ്ങനെ തന്നെ ഉണ്ട്. പക്ഷെ എങ്ങനെ സംഭവിച്ചു, ഹൗ എന്നുള്ളതിലാണ് വ്യത്യാസം. നേരത്തെ നമ്മൾ കത്തെഴുതി സ്നേഹിക്കുമെങ്കിൽ ഇപ്പൊ വാട്സാപ്പ് ഇൻസ്റ്റാ വഴിയാണ്. ബ്രേക്കപ്പ് നേരത്തെ നേരിട്ടാണ് അല്ലെങ്കിൽ ഫോൺ വഴിയാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിന്റെ ആ ഒരു മാധ്യമം മാത്രമേ മാറിയിട്ടുള്ളൂ. പ്രോബബ്ലി അതിന്റെ ടൈം ലൈൻ, കാരണം ഒരു കത്തെഴുതി അവിടെ കിട്ടി അവിടെ നിന്ന് മറുപടി പറഞ്ഞെങ്കിൽ ചിലപ്പോൾ ഒരു 3 മാസം എടുക്കും. ഇവിടെ ഇപ്പോൾ ഒരു 30 സെക്കൻഡിൽ കത്തെഴുതി മറുപടി പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട്. അവിടെ 3 മാസം നടന്നിരുന്ന കമ്മ്യൂണിക്കേഷൻ ആൻഡ് ബ്രേക്കപ്പ് ചിലപ്പോൾ ഇവിടെ 3 സെക്കൻഡ് കൊണ്ട് നടക്കുമായിരിക്കും. പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ ഗോസ്റ്റിംഗ് ഉണ്ടായിട്ടുണ്ട്, അത് ജനറലി നടക്കുന്നതാണ് എന്നൊന്നും നമുക്ക് അറിയത്തില്ല. പക്ഷെ ഇപ്പം യങ്സ്റ്റേഴ്സിന് അറിയാം ഇങ്ങനെ ഒരു പ്രക്രിയ ഉണ്ട്, റിലേഷൻഷിപ്പ് സിറ്റുവേഷൻഷിപ്പ് പണ്ടുമുണ്ട്. ഒരു സുഹൃത്തായിരിക്കും, സുഹൃത്ത് റിലേഷൻഷിപ്പിലോട്ട് മാറും. പക്ഷേ ആ ഓരോ സാധനത്തിനും ഇപ്പോൾ ഓരോ വേർഡുണ്ട് എന്നുള്ളതാണ് ഇപ്പോഴുള്ള വ്യത്യാസം. ഇപ്പോൾ ബ്രേക്കപ്പിൻ്റെ കേസാണെന്നുണ്ടെങ്കിലും ഫെയിലിയറിൻ്റെ കേസ് ആണെങ്കിലും അപ്പോൾ അനുഭവിക്കുന്ന വിഷമം, ഇപ്പോഴത്തെ ജനറേഷൻ അനുഭവിക്കുന്ന വിഷമവും ഒരു 70-ൽ 80-ൽ ആളുകൾ അനുഭവിക്കുന്ന വിഷമവും സെയിം ആണ്. കാരണം നമ്മുടെ ഫ്രണ്ടിൽ ഇവർ എല്ലാ ദിവസവും വന്നു നിന്ന് കരയുമ്പോഴും ഇവർ പറയുമ്പോഴും ഇവർക്ക് മിസ്സായി പോകണമെന്ന് പറയുമ്പോഴും എന്നെ ആരും മനസ്സിലാക്കുന്നില്ല എന്ന് പറയുമ്പോഴും ആ നീഡുണ്ടല്ലോ, ഒരു സെൻസ് ഓഫ് അണ്ടർസ്റ്റാൻഡിങ്, സെൻസ് ഓഫ് ബിലോങ്ങിങ്നെസ്. അത് ഏത് ജെൻ ആൽഫ ആയാലും മില്ലനിയൽ ആയാലും ബേബി ബൂമേഴ്സ് ആയാലും എല്ലാവർക്കും ആ ഒരു നീഡ് സെയിം ആണ്. ആ ഒരു നമ്മളെ സ്നേഹിക്കപ്പെടാനും നമ്മളെ ആ ഒരു റെസ്പെക്ട് ചെയ്യാനും ആ ഒരു എവിടെയെങ്കിലും ബിലോങ് ചെയ്യാനുള്ള ആരും, അത് ബേസിക്കലി ഹ്യൂമൻ ബീയിങ്സിനുള്ള നീഡാണ്. അത് അക്രോസ്

0: ജനറേഷനുള്ളതാണ്. സ്ത്രീകളുടെ കേസിൽ ആണ് സംസാരിക്കുന്നത്. ഇപ്പം പണ്ട് കാലത്തെന്ന് പറഞ്ഞാൽ നമ്മൾ ഏൺ ചെയ്യുന്നില്ല, നമ്മൾ വീട്ടിൽ തന്നെയാണ്, പക്ഷെ നമ്മൾ പല പ്രശ്നങ്ങൾ അനുഭവിക്കുന്നുണ്ട്. ഇപ്പോഴും അങ്ങനെ ജീവിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ ജോലിയും ചെയ്ത് ഇരട്ടിപ്പണി എന്ന് വേണമെങ്കിൽ പറയാം. വീട്ടിലെ ജോലിയും ചെയ്യണം, ഓഫീസിലെ ജോലിയും ചെയ്യണം, അങ്ങനെയും ജീവിക്കുന്നവരുണ്ട്. ഇപ്പം നമ്മുടെ പേരൻസിനെ എടുത്തു നോക്കി, അവരും ഇത്തരത്തിലുള്ള വേദനകൾ വിഷമങ്ങൾ എല്ലാം അന്നുമുണ്ട്. അതിൽ ഒരു വ്യത്യാസം തോന്നിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ അവയർനെസ് ഉള്ളതുകൊണ്ടാണോ കുറച്ചുകൂടി തിരിച്ചറിയാൻ പറ്റുന്നത് ഡിപ്രഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യം? കാരണം ട്രീറ്റ്മെന്റിന് പോകുന്നതാണെങ്കിലും കുറെ പേരെങ്കിലും സീക്ക് ചെയ്യുന്നുണ്ട് ട്രീറ്റ്മെന്റ്, മെഡിസിൻ എടുക്കാൻ തയ്യാറായിട്ട്.
1: ഇതിനകത്ത് രണ്ടു മൂന്ന് ആസ്പെക്ട് ഉണ്ട്. ഒന്ന്, പണ്ട് ഇത്രയും ഉണ്ടായിരുന്നു വേഴ്സസ് ഇപ്പം പണ്ടത്തേനെ അപേക്ഷിച്ച് ഇപ്പം കൂടുതലാണെന്നുള്ളത്. രണ്ട്, പണ്ട് ആളുകൾ പുറത്ത് പറയുമായിരുന്നു ഇപ്പോൾ കൂടുതൽ പറയുമോ എന്നുള്ളത്. മൂന്ന്, പണ്ട് ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് കുറവായിരുന്നു ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓപ്ഷൻസ് കൂടുതലാണ് അതുകൊണ്ടാണോ എന്നുള്ളത്. ഇത് മൂന്നും കമ്പൈൻ ചെയ്തിട്ടുള്ള ആസ്പെക്റ്റാണ് എനിക്ക് പറയാനുള്ളത്. ഫോർ എക്സാമ്പിൾ, നമ്മൾ കോവിഡ് വന്നപ്പോൾ, ആദ്യം കോവിഡ് വന്നപ്പോഴത്തേക്കും എന്തായിരുന്നു അവസ്ഥ? നമ്മൾ പറയൂല, നാണക്കേടാണ്. പിന്നെ ട്രീറ്റ്മെന്റ് എടുക്കാൻ നേരത്തെ എന്ത് പിടിച്ചുകൊണ്ട് 20 ദിവസം ഇങ്ങനെ ഐസൊലേറ്റഡ് യൂണിറ്റ്സിൽ എടുത്തില്ലേ? ഇപ്പൊ നമ്മൾ വീട്ടിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് കൊണ്ടുപോയി ചികിത്സിച്ച് കൊണ്ടുവരിക എന്ന് പറയുന്ന ഒരു സംഭവം കേട്ടപ്പോൾ വീണ്ടും ആളുകൾ പേടിച്ചു. രണ്ടാമത് വാക്സിൻ വന്നാൽ മതി, പിന്നെ വീട്ടിൽ കിടന്ന് റെസ്റ്റ് എടുത്താൽ മതി എന്നൊരു ആക്സസ് വന്നപ്പോഴത്തേക്ക് ആളുകൾ ആ കോവിഡ് ആണെന്നുള്ളത് നോർമലൈസ് ചെയ്തു. ഇത് തന്നെയാണ് മെന്റൽ ഹെൽത്തിന്റെ ഇതിലും വരുന്നത്. ആദ്യം ഈ കോവിഡ് നമ്മളൊഴിച്ച് അപ്പുറത്തെ വീട്ടിൽ മാത്രമേ വരുള്ളൂ എന്ന് പറയുന്ന പോലെയാണ് ഡിപ്രഷനും. നമ്മുടെ കുടുംബത്തിൽ വരുന്നവരെ നമ്മൾ വിചാരിക്കും ബാക്കിയുള്ളവർക്കാണ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂ, എനിക്കും എൻ്റെ കുടുംബത്തിന് അതിൻ്റെ ആവശ്യമില്ല, വരുത്തുമില്ല എന്നുള്ളതാണ്. ഇനി വീട്ടിൽ വന്നു, വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓ ഡിപ്രഷൻ, അപ്പോൾ അത് ഭയങ്കര നാണക്കേടുള്ള ഒരു പരിപാടി. പൊതുവെ നമ്മുടെ നാട്ടുകാർ അറിവില്ലായ്മ കൊണ്ട് പറയുന്നത് വീക്കായിട്ടുള്ള ആളുകൾ ഡിപ്രഷൻ ആണെന്ന് ലോലനാണെന്നൊക്കെ വിളിച്ച് കളിയായി കളി, ലോലമായ ഹൃദയമുള്ളവർക്കാണ് ഡിപ്രഷൻ വരുന്നത് എന്നുള്ളതാണ്. ബട്ട് അങ്ങനെയല്ല, അതിന് മെന്റൽ മേക്കപ്പും നമ്മൾ വളർന്നു വന്ന സാഹചര്യം പ്ലസ് ഈ ലോലം എന്നുള്ളത് വൺ ഓഫ് ദി എലമെന്റ് ആണ്, അത് മോസ്റ്റ് ഇമ്പോർട്ടന്റ് അല്ല. അപ്പൊ ഡിപ്രഷൻ വന്നു എന്ന് പുറത്തറിയാൻ പറ്റത്തില്ല. അപ്പൊ കാലൊടിഞ്ഞുവെങ്കിൽ നമ്മൾ പുറത്തറിയാം, എന്ത് പറ്റി സാർ വരുന്നില്ല, ഇല്ല മോന്റെ കാലൊടിഞ്ഞു അപ്പൊ അവനെ ഒന്ന് ആശുപത്രി കൊണ്ടുപോകണം. ഇപ്പൊ മറ്റേ എന്ത് പറ്റി സാർ വരുന്നില്ല, അല്ല മോന് പനിയാണ് എന്ന് പറഞ്ഞിട്ട് മോനെ കൊണ്ട് സൈക്യാട്രിസ്റ്റിനെ കാണിക്കാൻ പോകും. സൈക്യാട്രിസ്റ്റിനെ കാണിക്കാൻ പോകുമ്പോഴും വളരെ കുറച്ചുപേരെ സൈക്യാട്രിസ്റ്റിന്റെ റൂമിന്റെ ഫ്രണ്ടിൽ ഇരിക്കുള്ളൂ. ഇപ്പുറത്ത് വേറെ ഓർത്തോയോ വേറെ എന്തെങ്കിലും സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ ഉണ്ടെങ്കിൽ അവരുടെ ഫ്രണ്ടിൽ ഇരുന്നിട്ട് സൈക്യാട്രിസ്റ്റ് വിളിക്കുമ്പോൾ പോകും. അതെന്തുകൊണ്ടാണ് എന്നുള്ളതിനകത്ത് മൾട്ടിപ്പിൾ ആസ്പെക്ട് ഉണ്ട്. അതായത് ചികിത്സിച്ച് മാറുന്ന ഒരു അസുഖമാണ് ഡിപ്രഷൻ എന്ന് ഇപ്പോഴും കൺവിൻസ്ഡ് അല്ല. രണ്ട്, ഇപ്പോൾ യങ് ആയിട്ട് കല്യാണം കഴിക്കാത്ത ആൾക്കാരാണ് എന്നുണ്ടെങ്കിൽ ഇവരെ മെന്റൽ ഹെൽത്ത് ട്രീറ്റ്മെന്റ് നടത്തി കഴിഞ്ഞാൽ നാളെ ഒരു നല്ല അലയൻസ് കിട്ടും, കല്യാണം കഴിപ്പിച്ച് വിടാൻ പറ്റുമോ എന്നുള്ളൊരു പേടി. പിന്നെ വളർത്തു ദോഷം കൊണ്ടും മക്കൾക്ക് വന്ന് എന്ന് അതിന് നാട്ടുകാർ അങ്ങനെ പറയും. അപ്പൊ ഇതിനകത്ത് നാട്ടുകാർ ചുറ്റുമുള്ളവർ ഇവരൊക്കെ എന്ത് വിചാരിക്കും എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഒരുപാട് പേര് ട്രീറ്റ്മെന്റിൽ നിന്ന് വിമുഖത കാണിച്ചു. എന്നാൽ ഒരു 10-20 വർഷം മുന്നാണെങ്കിൽ ഇഗ്നോറൻസ് ആണെന്ന് പറയാം. ഞാൻ എൻ്റെ സോഷ്യൽ വർക്ക് ചെയ്തിട്ട് ഇന്റേൺഷിപ്പ് ചെയ്യുന്ന കാലഘട്ടം അതൊരു 10 ഇയേഴ്സേ ആയി കാണത്തുള്ളൂ. ട്രിവാൻഡ്രത്ത് അവിടെയാണ് ഞാൻ ചെയ്തത്. അപ്പൊ അവിടെ ചെന്നപ്പോൾ അവിടെ ഒരു പുള്ളിക്കാരിനെ കണ്ടു. പുള്ളിക്കാരി 30 വയസ്സിന് താഴെ, 3 വിരലില്ല. ട്രിവാൻഡ്രം റൂറലിൽ എവിടെയോ താമസിക്കുന്ന ആളാണ്. ആദ്യം മെന്റൽ ഹെൽത്ത് ഇഷ്യൂ വന്നപ്പോൾ വീട്ടുകാർ മന്ത്രവാദിനെ വിളിച്ചിട്ട് അതിന്റെ ഭാഗമായിട്ട് പുള്ളിക്കാരിക്ക് നഷ്ടപ്പെട്ടതാണ് 3 വിരല്. ഇതൊരു 10 വർഷം മുന്നേ തിരുവനന്തപുരം ജില്ലയിൽ നടന്ന കാര്യമാണ്. അപ്പൊ ഇങ്ങനത്തെ പ്രശ്നം വന്നാൽ നമ്മളൊരു റിലീജിയസ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് വരുന്നതെങ്കിൽ ആദ്യം സൈക്യാട്രിസ്റ്റിനെ കാണുന്നതിന് മുന്നേ ഇങ്ങനെ എന്നാൽ നമുക്കൊന്ന് ഊതി അല്ലെങ്കിൽ ഒരു ചരട് കെട്ടാം, മന്ത്രം ചെയ്ത് ജപിച്ച് കെട്ടാം, അല്ല ചില പള്ളിയിൽ പോയിട്ട് ഇത് ചെയ്യാം എന്ന് പറയുന്ന ചിന്താഗതിയും കുറേ ഉണ്ട്. അത് മാറി വരുന്നുണ്ട്. ഒഫ്കോഴ്സ് ട്രീറ്റ്മെന്റ് എടുക്കുന്നത് വളരെ നല്ല കാര്യമാണ് മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ് പ്രോപ്പർ ആണെങ്കിൽ. പക്ഷേ ഇല്ലാതെ ചുമ്മാ ഒരു ദിവസം വിഷമം വന്നാൽ ഡിപ്രഷനാണ് എന്ന് പറഞ്ഞ് നടക്കുന്നവരും അതേ സൈഡിലുണ്ട്. അപ്പൊ എന്താ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100,000 ആളുകൾക്ക് ഒരു സൈക്യാട്രിസ്റ്റേ ഉള്ളൂ. സൈക്യാട്രിസ്റ്റിന് ഭയങ്കര സ്കാർസിറ്റിയാണ് ഇന്ത്യയിൽ, അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് സർവീസ് പ്രൊവൈഡേഴ്സിന്. അപ്പൊ നമ്മൾ രണ്ടുപേരും കൂടെ പോകുന്നു, അതിനകത്ത് എനിക്ക് സൈക്യാട്രിസ്റ്റിന്റെ ആവശ്യമുണ്ട്, സെബിലിന് ആവശ്യമില്ല. നമ്മൾ രണ്ടുപേരും കൂടെ പോകുമ്പോഴത്തേക്ക് ഒരു 100,000 പേരുടെ ക്യൂല് നിൽക്കുമ്പോൾ ആദ്യത്തെ 500 പേര് ആവശ്യമില്ലാത്ത ആളായിരിക്കാം, ബാക്കിലോട്ട് നിൽക്കുന്ന ആൾക്കാർക്ക് ആവശ്യം. അപ്പൊ എന്താ വരുന്നത് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആൾക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ് കിട്ടത്തില്ല. അപ്പൊ ആ ഒരു ഫിൽട്ടറിങ് ഔട്ട് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നമ്മൾ ഓറഞ്ച് റൂമിനകത്ത് നമ്മളെ കാണാൻ വരുന്ന ആൾക്കാരിൽ നിന്ന് ക്ലിനിക്കലി സൈക്യാട്രിസ്റ്റിന്റെ അടുത്ത് പോകേണ്ട ആവശ്യമുള്ള ആൾക്കാർ നമ്മൾ പറഞ്ഞു തന്നെ വിടും. പക്ഷെ ചിലർക്ക് അതിന്റെ ആവശ്യമില്ല, അവരെ പറഞ്ഞത് മനസ്സിലാക്കി കഴിയുമ്പോഴത്തേക്കും. അപ്പൊ ആ ഒരു ഫിൽട്ടറിങ് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതി നമ്മൾ നമ്മുടെ സൈഡിലും ചെയ്യുന്നുണ്ട്. സ്ത്രീകൾക്ക് ഇപ്പൊ നമ്മൾ കണ്ടുവന്നിട്ടുള്ളതിലെ ഏറ്റവും മെയിൻ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ജനറേഷൻ ഓവർ പറയുന്നു ഓ പീരീഡ്സ് ആയിരിക്കും, സ്വഭാവം കണ്ടില്ലേ, PMS ആയിരിക്കും, ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ ഓ PMS ആയതുകൊണ്ടായിരിക്കും എന്ന് ആണുങ്ങൾ പോലും ചോദിക്കുന്ന ഒരു സിറ്റുവേഷനകത്ത് നമ്മുടെ പീരീഡ്സ് വളരെ നോർമലൈസ് ചെയ്ത് സ്ത്രീകളുടെ മൂഡിനെ പീരീഡ്സുമായിട്ട് ലിങ്ക് ചെയ്ത് സംസാരിക്കുന്നതാണ് ഇപ്പോഴത്തെ ജനറേഷൻ ചെയ്യുന്നത്. ഇപ്പം നമ്മളുടെ അമ്മമാരാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്നത് പോലെ ആ സമയത്ത് ചിലപ്പോൾ ഒരു മൂഡ് ഫ്ലക്ച്വേഷൻ ഉണ്ടായിട്ടുണ്ടാകും, പക്ഷെ അത് മനസ്സിലാക്കാനുള്ള ഇമോഷണൽ മെച്യൂരിറ്റി നമുക്കുണ്ടായിട്ടില്ല. അപ്പം അമ്മയ്ക്ക് എപ്പോഴും ദേഷ്യം, അങ്ങോട്ട് ചെല്ലണ്ട എന്ന് ചിലപ്പോൾ നമ്മൾ അങ്ങനെ പറയുമായിരുന്നിരിക്കാം. അപ്പൊ അന്ന് ഉണ്ടാവുന്ന

0: പെരി മെനോപ്പോസ്, ഇപ്പോൾ ഒരു 40 തൊട്ട് 50 വയസ്സ് വരെ പെരി മെനോപ്പോസ് കാരണം ഒരുപാട് മൂട്ട് റിലേറ്റഡ് ഇഷ്യൂസ് ഉണ്ടാവാറുണ്ട്. ഇപ്പൊ 40 കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് കുടുംബത്തിൽ അടി അടക്കുന്നു, ഇങ്ങനെ ഈ പറയുന്ന അമ്മമാരിങ്ങനെ ദേഷ്യപ്പെടുന്നു എന്ന് കുട്ടികൾ പറയുന്നു, അവരൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് പറയുന്നത്. അപ്പൊ ഇപ്പോൾ ഒരുപാട് പെരി മെനോപ്പോസിന്റെ അവയർനെസ്, പീരീഡ്സ് റിലേറ്റഡ് മൂഡ് സ്വിങ്സിന്റെ അവയർനെസ് ഇതെല്ലാം നടക്കുന്നുള്ളത് കൊണ്ട് ഒരുപാട് സ്ത്രീകൾ, ഒരുപാട് യങ് ഗേൾസും അവയർ ആണ്. ബട്ട് അറ്റ് ദ സെയിം ടൈം ഇഗ്നോറൻസ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഫീൽഡ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ, നമ്മുടെ കേരളത്തിൽ തന്നെ ഒരു അമ്മ കുഞ്ഞിനെ കൊല്ലുന്നു, ഒരുപാട് കേസ് നമ്മൾ വായിക്കാറുണ്ട്. ന്യൂ ബോൺ ബേബീസിനെ കൊല്ലുന്ന 1-2 വർഷത്തിനകത്ത്, 1-2 വയസ്സിൽ താഴെ, പ്രൈമറി
1: ഡിപ്രഷൻ,
0: പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ളതും, പിന്നെ ആ പറയുന്ന അമ്മമാര് അമ്മമാരാവാൻ ചിലപ്പോൾ മെന്റലി ആൻഡ് ഇമോഷണലി റെഡി അല്ലാതെ പ്രഗ്നന്റ് ആവുകയും കുട്ടിയെ വളർത്തേണ്ട ഉത്തരവാദിത്തം വരുമ്പോൾ ആ സിറ്റുവേഷനിൽ അവരുടെ മെന്റൽ ഹെൽത്ത് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ളത് ടോട്ടലി ഇഗ്നോർഡ് ആയിട്ട് ഇപ്പോഴും നമ്മുടെ നാട്ടിലും അങ്ങനെ ഒരു സിനാരിയോ ആണ്. അപ്പൊ അവർക്ക് ഒരുപാട് ഹെൽത്തിന്റെയും ഫോക്കസ്ഡ് ആയിട്ടുള്ള കെയറിന്റെയും ആവശ്യമുണ്ട്. അല്ല, നമ്മുടെ നാട്ടിൽ ഇപ്പൊ അങ്ങനെ ഒരു കുട്ടീനെ അമ്മ കൊന്നു എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം ജഡ്ജ് ചെയ്യുന്നത് എന്ത് തരം അമ്മയാണ്, ഇവളൊക്കെ അമ്മയാണോ, ഇവൾക്കൊക്കെ അമ്മയാവാൻ പറ്റുമോ എന്നുള്ള രീതിയിലാണ് ഫസ്റ്റ് തോട്ട് പ്രോസസ്സ് വരുന്നത്. പക്ഷേ ഒരു അമ്മയ്ക്ക് ആ ലെവലിലോട്ട് എത്തണം എന്നുണ്ടെങ്കിൽ ആ അമ്മയുടെ മെന്റൽ ഹെൽത്ത് എന്ത് വേഴ്സ് ആയിട്ടുണ്ടാവും, ഇല്ലേ 10 മാസം ചുമന്ന് വേദന സഹിച്ച് പ്രസവിച്ച കുഞ്ഞിനെ ആ ലെവലിൽ കൺസിഡർ ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ സാനിറ്റി എത്രത്തോളം പോയിട്ടുണ്ടാവും, അങ്ങനെ ആരും ചിന്തിക്കുന്നില്ല. വളരെ വളരെ കുറച്ചു പേരെ ആ ലെവലിൽ ചിന്തിച്ചിട്ട് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ അവരെ ട്രീറ്റ് ചെയ്ത് ആ മെന്റൽ ഹെൽത്ത് ഇഷ്യൂ നിന്ന് പുറത്ത് വന്ന് നാട്ടിൽ വന്നാൽ നമ്മുടെ സമൂഹം ജീവിക്കാൻ സമ്മതിക്കൂ? അതും സ്ത്രീകൾ തന്നെയാണ്.
1: ഇപ്പൊ നമ്മുടെ കൂടെയുള്ള ഒരാൾക്ക് പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ അവരെന്തോ ഒരു പ്രശ്നത്തിലാണ് ഇരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നതുകൊണ്ട് പ്രശ്നമുണ്ട്, പക്ഷെ എനിക്കിത് എങ്ങനെ സോൾവ് ചെയ്യണമെന്ന് അറിയില്ല. അങ്ങനെയാണെങ്കിൽ അത് എങ്ങനെയാണ് അവരെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കുക സാധാരണഗതിയിൽ?
0: നോർമലി ഇപ്പോ എന്റെ പ്രശ്നത്തിന്റെ സൊല്യൂഷൻ എനിക്ക് മാത്രമേ അറിയാൻ പറ്റൂ. ഞാനിപ്പോൾ വളരെ വിഷമിച്ചിരിക്കുകയാണെങ്കിൽ എന്റെ ഉള്ളിലോട്ട് നോക്കി എനിക്ക് ആ സൊല്യൂഷൻ എടുത്ത് പുറത്തോട്ട് കൊണ്ടുവരാൻ ചിലപ്പോൾ പാടായിരിക്കാം. എന്റെ ഫ്രണ്ടിന് ഇതുപോലെ എന്നെ ജെനുവിൻലി ഹെൽപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വന്ന് എൻ്റെ അടുത്ത് ചോദിക്കാം. ചോദിക്കുമ്പോൾ ഞാൻ അപ്പോൾ റെഡി ആവണം എന്നില്ല, ഞാൻ ഇപ്പൊ പറയുന്നില്ല ഞാൻ ഓക്കെ ആണ് അല്ലെങ്കിൽ എനിക്കിപ്പോൾ സംസാരിക്കാൻ താല്പര്യമില്ല. അപ്പൊ പറയാൻ പറ്റുക ഓക്കെ എന്നാ ഒരു കാര്യം ചെയ്യും, എപ്പോഴാണോ സംസാരിക്കാൻ തോന്നുന്നത് അന്നേരം എൻ്റെ അടുത്ത് വന്നാൽ മതി, ഞാൻ ഇവിടെ കാണും, ഐ കെയർ അബൌട്ട് യു എന്നുള്ള രീതിയിൽ അത് ഓപ്പൺ ആക്കി ഇടുക. അപ്പൊ ഞാൻ ഒരു 2 ദിവസം കഴിയുമ്പോൾ എനിക്ക് സംസാരിക്കാനുള്ള എനർജി വരുമ്പോൾ ഞാൻ വിളിച്ച് സംസാരിക്കും. അപ്പൊ സംസാരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ മുൻവിധി ഇല്ലാതെ കേൾക്കുക, നോൺ ജഡ്ജ്മെന്റൽ ലിസ്ണിങ്, അതാണ് ചെയ്യുക. അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇന്ന സംഭവിച്ചു ഇന്നതാണ് ഇന്നതാണ് കാര്യം എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പൊ ഒരു ആളെ വിളിച്ച് നെഗറ്റീവ് ആണ് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിൽ ലിസണിങ്, ആ അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ് അല്ലെങ്കിൽ അവൾ അങ്ങനെയാണ്. അപ്പൊ നമ്മൾ വിചാരിക്കും നമ്മൾ അങ്ങനെ പറയുമ്പോൾ മറ്റേയാളുടെ വിഷമം
1: കുറയുന്നു
0: കുറയുന്നു, പക്ഷെ അത് നമ്മൾ എഴുതിയിൽ എണ്ണ ഒഴിക്കുന്ന പോലെയാണ്. നോൺ ജഡ്ജ്മെന്റ്
1: രണ്ട് ഡയലോഗ് പറയുമ്പോൾ നമ്മൾ നാല് ഡയലോഗ് പറയും.
0: അപ്പൊ നമ്മൾ വിചാരിക്കും ആ ശരി അവളല്ലേലും അങ്ങനെയാണ് എന്ന് പറയുമ്പോഴത്തേക്കും ആ എന്നെ മനസ്സിലാക്കുന്ന ഒരു കൂട്ടുകാരി, നമ്മൾ വിചാരിക്കും അങ്ങനെയായിരിക്കും നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടത്. പക്ഷെ ഐഡിയിൽ അങ്ങനെ ചെയ്യുന്നതിനേക്കാളും കൂടുതൽ അവർ പറയുമ്പോൾ അവർ പറയുന്നതിനെ നമ്മുടെ ഭാഗത്തുനിന്ന് പോസിറ്റീവായിട്ടോ നെഗറ്റീവായിട്ടോ റെസ്പോൺസ് ഇല്ലാണ്ട് അവരെന്താണ് പറയാൻ ശ്രമിക്കുന്നതെന്ന് മാത്രം മനസ്സിലാക്കി കേട്ടിരിക്കുക. ഫുൾ സംസാരിച്ചു കഴിയുമ്പോൾ അവർക്ക് തന്നെ അവരുടെ പ്രശ്നത്തിന്റെ പരിഹാരം അവർ തന്നെ പറയും, നമ്മൾ പറഞ്ഞു കൊടുക്കണ്ട. ഇപ്പൊ ഞാൻ പറയുകയാണ് എനിക്ക് ഓഫീസിൽ പോയി, അപ്പൊ അവരിങ്ങനെ പറഞ്ഞു, അവരിങ്ങനെയാണ്, അതിന്റെ പ്രശ്നം ഇങ്ങനെയാണ്, അപ്പൊ അതങ്ങനെ ചെയ്തു, അപ്പൊ മേ ബി യു ക്യാൻ ആസ്ക്, അപ്പൊ ഇതെങ്ങനെ സോൾവ് ആവും തോന്നുന്നു? അപ്പൊ ഞാൻ തന്നെ പറയും ഇന്ന ഇന്ന കാര്യങ്ങൾ പോസിബിൾ ആണ് എന്ന് ഞാൻ തന്നെ സൊല്യൂഷൻ പറയും. അപ്പൊ എന്നെ കൊണ്ട് എന്റെ സൊല്യൂഷൻ പറയിപ്പിക്കുന്നവരെ കേൾക്കുക, അതിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ് ആസ് എ ഫ്രണ്ട് യു ക്യാൻ ഡു.
1: പുതിയ പ്രോജക്ട്സ് അല്ലെങ്കിൽ പുതിയതായിട്ട് മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ലോഞ്ച് ചെയ്യുന്നുണ്ടോ, അതിനെ കുറിച്ചൊന്ന് പറയാം.
0: സോ ലെറ്റ്സ് ലീവ്, ഇപ്പോൾ മെയിൻ ആയിട്ട് കഴിഞ്ഞ 1 വർഷത്തിൽ ഫോക്കസ് ചെയ്തത് ഓറഞ്ച് റൂം എന്ന് പറഞ്ഞ് നമുക്കൊരു നോൺ ജഡ്ജ്മെന്റൽ ലിസണിങ് സ്പേസ് ഉണ്ട്. ഈ പറയുന്ന പോലെ മുൻവിധി ഇല്ലാതെ കാണാൻ പറ്റുന്ന ആളുകൾ വരുമ്പോൾ അവർക്ക് കേൾക്കാൻ പറ്റുന്ന രീതിയിൽ സംസാരിക്കാവുന്ന ഒരു സ്പേസ്. നമ്മളൊരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആയിട്ട് നമ്മുടെ എല്ലാ സേവനങ്ങളും ഫ്രീ ആണ്. രണ്ടാമത്തെ നമ്മുടെ പ്രോജക്ട് ക്യാമ്പസിൽ പോയിട്ട് കുട്ടികൾക്ക് ഇങ്ങനെ ഒരു അവയർനെസ് കൊടുക്കുകയാണ്, ഡിപ്രഷൻ വരാൻ സാധ്യതയുണ്ട്, ഇതാണ് ഡിപ്രഷൻ എന്നൊക്കെ പറഞ്ഞ് കോളേജിൽ പോയിട്ടുള്ള പ്രോജക്ട്. സൂയിസൈഡ് പ്രിവെൻഷൻ ഡേ ആണ് സെപ്റ്റംബർ 10, അതുമായിട്ടനുബന്ധിച്ച് നമ്മൾ പുതിയൊരു പ്രോഗ്രാം ലോഞ്ച് ചെയ്യുന്നു, മൈൻഡ്ഫുൾ ലിവിംഗ്. അതായത് നമ്മളിപ്പോൾ ചുറ്റും നമ്മൾ നോക്കുമ്പോൾ ആളുകൾ എവിടെ കഴിക്കാൻ പോയാലും ഒരു കയ്യിൽ ഫുഡും മറ്റേ കയ്യിൽ മൊബൈലും, എന്താണ് കഴിക്കണമെന്ന് അറിയത്തില്ല. ഇപ്പം എന്ത് ചെയ്യുമ്പോഴാണെന്നുണ്ടെങ്കിലും നമ്മളിങ്ങനെ ജീവിക്കുന്നുണ്ട്, പക്ഷെ ആക്ച്വലി നമ്മുടെ മനസ്സ് ഇവിടെ ഉണ്ടോ നമ്മൾ ജീവിക്കുമ്പോൾ എന്നുള്ള രീതിയിൽ. സാധാരണ മൈൻഡ്ഫുൾ ലിവിംഗ് എന്ന് പറഞ്ഞാൽ മെഡിറ്റേഷൻ്റെ ഒരു ബേസിക് ആണ്. നമ്മൾ ഈ മെഡിറ്റേഷൻ നമ്മൾ എക്സ്പീരിയൻസ് വെച്ചിട്ട് മെന്റൽ ഹെൽത്ത് പെർസ്പെക്റ്റീവിലാണ് എങ്ങനെയായിരിക്കും നമുക്ക് നമ്മുടെ ഒരു ഇമോഷൻസ് തിരിച്ചറിയാൻ പറ്റുക. അതായത് ഞാൻ ജഡ്ജ്മെന്റൽ ആയിട്ട് ഒരു സെന്റൻസ് പറയുന്ന 10 സെക്കൻഡിനകത്ത് എൻ്റെ ബ്രെയിൻ മനസ്സിലാക്കുന്നു ഞാൻ പറയുന്ന കാര്യം ഞാൻ അയാളെ ജഡ്ജ് ചെയ്തിട്ടുള്ള ജഡ്ജ്മെന്റ് ആണ് എന്ന് ആ ഒരു കഴിവ് വരണമെങ്കിൽ നമ്മൾ ഈ പറയുന്ന പോലെ മൈൻഡ്ഫുൾനെസ് കുറേ പ്രാക്ടീസ് ചെയ്യണം. മെഡിറ്റേഷൻ ഫൗണ്ടിങ് ബാച്ച് സെപ്റ്റംബർ 10, 11, 12 ലോഞ്ച് ചെയ്യാണ്. നമ്മൾ സാധാരണ ലെറ്റ്സ് ലിവിൻ്റെ എല്ലാ പരിപാടിയും യൂത്ത് ഫോക്കസ്ഡ് ആണ്, പക്ഷെ മെഡിറ്റേഷൻ

0: പ്രോഗ്രാം സ്ത്രീകൾക്കും കുട്ടികൾക്കും എല്ലാവർക്കും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 3-ഡേ കോഴ്സാണ്. അപ്പോൾ അതിനകത്ത് നമ്മളെ മെഡിറ്റേഷന് വേണ്ടിയിട്ടുള്ള പല പല രീതികളുണ്ട്. അപ്പോൾ ആ രീതികൾ, അവർക്ക് പറ്റുന്ന സംഭവങ്ങൾ, ഇതെങ്ങനെ മെൻ്റൽ ഹെൽത്തിനെ ബെറ്റർ ആക്കാം എന്നുള്ള രീതിയിൽ ഫോക്കസ് ചെയ്തിട്ട് ഒരു പുതിയ പ്രോഗ്രാമാണ് ലോഞ്ച് ചെയ്യുന്നത്. അതാണ് നമ്മുടെ ഇപ്പോൾ വരുന്ന ഒരു മെയിൻ പ്രോജക്റ്റ്.
1: ഇപ്പോൾ നമ്മൾ കുറേ നേരമായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നു, ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ചിരിച്ചും കരഞ്ഞും വിഷമിച്ചും ജോലി ചെയ്തും ജോലി ചെയ്യാതെ അങ്ങനെയുള്ളവരോടായിട്ട് നമ്മുടെ ഈ പരിപാടിയിൽ അവസാനമായിട്ട് മാഡത്തിന് പറയാനുള്ളത് എന്താണ്?
0: എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നടക്കുന്ന എല്ലാ കാര്യങ്ങളും, അതിപ്പോൾ സന്തോഷമുള്ളതാവട്ടെ വിഷമമുള്ളതാവട്ടെ, നമുക്ക് വേണ്ടപ്പെട്ട ഒരാളുടെ മരണമാകട്ടെ പിരിഞ്ഞുപോലാകട്ടെ, ഓരോന്നും നമ്മുടെ ജീവിതത്തിൽ ഓരോ സമയത്ത് നടക്കുന്നത് നമ്മളെ കുറച്ചുകൂടെ സ്ട്രോങ് ആക്കുക എന്നുള്ള ഉദ്ദേശത്തിലാണ് എന്നാണ്. പക്ഷെ നമ്മൾ ആ വേദനയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഒരിക്കലും അത് തിരിച്ചറിയത്തില്ല. നിങ്ങളിപ്പോൾ വേദനയിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, നിങ്ങൾക്ക് ബുദ്ധിമുട്ടാണ്. രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന്, നമ്മൾ വിചാരിക്കും ഇത്രയും പ്രശ്നങ്ങൾ നമുക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. നിങ്ങളോട് എനിക്ക് ആകെ പറയാനുള്ളത്, നമ്മൾ അനുഭവിക്കുന്ന ഓരോ പ്രശ്നവും ഇതിനു മുന്നേ ഒരു വ്യക്തി അനുഭവിച്ചിട്ടുള്ളതാണ്. ഞാനിതിൽ ഒറ്റയ്ക്കാണ്, എനിക്ക് മാത്രം ഉണ്ടാവുന്ന പ്രശ്നമാണ് എന്ന് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ദയവ് ചെയ്ത് ഹെൽപ്പ് സീക്ക് ചെയ്യുക. കാരണം മോസ്റ്റ് ഓഫ് ദ പ്രോബ്ലംസ് നിങ്ങൾ അനുഭവിക്കുന്നത് വേറൊരാൾക്കും വന്നിട്ടുള്ളതാവാം, അവരതിന് ഹെൽപ്പ് സീക്ക് ചെയ്തിട്ടുള്ളതാവാം, അവരതിൽ നിന്ന് പുറത്ത് വന്നിട്ടുള്ളതാവാം. അപ്പോൾ ഹെൽപ്പ് സീക്ക് ചെയ്യുന്നത് ഈസ് ഓക്കെ. വെറുതെ ഇങ്ങനെ മരിച്ചു ജീവിക്കുന്നതിനെക്കാട്ടിലും ഹെൽപ്പ് സീക്ക് ചെയ്ത് ഹാപ്പി ആയിട്ടൊരു നല്ല ലൈഫ് ജീവിക്കുക എന്നുള്ളതാണ് അൾട്ടിമേറ്റ്ലി എല്ലാവർക്കും വേണ്ടത്. നിങ്ങൾക്കതിന് പറ്റുമെങ്കിൽ അതിന് ഹെൽപ്പ് സീക്ക് ചെയ്യുക. അതായത് നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ഒരു സൈക്യാട്രിസ്റ്റ് അല്ലെങ്കിൽ സൈക്കോളജിസ്റ്റ്, ഒന്നുമില്ലെങ്കിൽ നമ്മളെപ്പോലെയുള്ള മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് ചെയ്യുന്ന സ്ഥാപനങ്ങളിൽ നിങ്ങൾക്ക് ഹെൽപ്പ് സീക്ക് ചെയ്യാം. നിങ്ങൾ പറയുന്നത് കേൾക്കാം, നിങ്ങളെ പറയുന്നത് മനസ്സിലാക്കാൻ ആരുമില്ല എന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സപ്പോർട്ടൊക്കെ യൂസ് ചെയ്യാം. രണ്ട്, നമ്മൾ ചില കാര്യങ്ങൾ, ഇപ്പോൾ നമ്മുടെ കുടുംബത്തിലൊരു മരണം ഇങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞാൽ എത്ര ഹെൽപ്പ് ചെയ്താലും കുറേയൊക്കെ സമയം കൊണ്ട് നമുക്ക് ഉണങ്ങാവുന്ന മുറിവുകളാണ്. അപ്പോൾ ആ അങ്ങനത്തെ മുറിവുകൾ വരുമ്പോൾ ആ വേദനിക്കുന്ന സമയം നമ്മൾ ഹോൾഡ് ചെയ്ത് നിൽക്കുക. അവിടെ നമ്മൾ ഗിവ് അപ്പ് ചെയ്യുമ്പോഴാണ് ചിലപ്പോൾ നമ്മൾ ആത്മഹത്യ പോലുള്ള കാര്യങ്ങളൊക്കെ ചിന്തിക്കുന്നത്. അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ട് സമയത്തിന് ഒരു ഗ്യാപ്പ് കൊടുക്കുക. സമയത്തിന് കുറേ കുറേ മുറിവ് ഉണക്കാൻ പറ്റും. ആ സമയം കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും നിങ്ങൾ ഡെഫിനറ്റ്ലി സ്ട്രോങ്ങർ അല്ലെങ്കിൽ വൈസർ ആവും. അപ്പോൾ ആ ഒരു എൻഡ് മനസ്സിൽ ആലോചിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നത്തിൽ കൂടെ നിങ്ങൾക്ക് സെയിൽ ത്രൂ ചെയ്യാൻ പറ്റും. പിന്നെ ഏറ്റവും നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ സ്നേഹിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ്. വേറെ ആരിൽ നിന്ന് സ്നേഹം എക്സ്പെക്ട് ചെയ്യരുത്. നിങ്ങൾക്ക് തോന്നുകയാണ് നിങ്ങൾക്ക് നിങ്ങളെ സ്നേഹിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ് സീക്ക് ചെയ്യുക. ആ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ട് അൾട്ടിമേറ്റ്ലി നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തും നിങ്ങളുടെ സെൽഫ് ലവും സെൽഫ് റെസ്പെക്റ്റും നന്നാക്കി വെച്ച് കഴിഞ്ഞാൽ ഹാപ്പി ആയിട്ട് ജീവിക്കാൻ പറ്റും.
1: നമ്മുടെ കൂടെ ഇത് കേട്ടിരിക്കുന്നവർ നമ്മുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. ഇത് അവരും ഈ കോൺവെർസേഷൻ്റെ ഒരു പാർട്ടായിട്ട് മുന്നോട്ട് പോയി. ഇനിയും ഇതുപോലെ മെൻ്റൽ ഹെൽത്ത് അവയർനെസ്സുമായി ബന്ധപ്പെട്ട് കൂടുതൽ കൂടുതൽ പ്രവർത്തിക്കാൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്.
0: താങ്ക് യു.
2: മരണത്തിലേക്കല്ല, ജീവിതത്തിലേക്ക്. ആത്മഹത്യക്കെതിരെ പ്രചാരണ പ്രവർത്തനങ്ങൾ നടത്തുന്ന NGOയുടെ സ്ഥാപക ഷെറിൻ നൂറുദ്ദീനുമായി സെവിൽ ജിഹാൻ നടത്തിയ അഭിമുഖമാണ് നമ്മൾ ഇതുവരെ കേട്ടത്.

0: കൂട്ടുകാരി.
1: സ്പൈസ് സ്പോൺസേർഡ് പരിപാടി ചൊവ്വ മുതൽ ശനി വരെ വൈകുന്നേരം 5:30, ഞായർ ഉച്ചയ്ക്ക് 2:30.
2: എന്തൊരു ചൂടാ!
3: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടാപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
2: പിട്ടാപ്പിള്ളിയിൽ ഏജൻസീസ്.
0: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
1: നിർമ്മാണ തൊഴിലാളികൾ, മത്സ്യത്തൊഴിലാളികൾ, വീട്ടുജോലിക്കാർ, ഓട്ടോറിക്ഷ ഡ്രൈവർമാർ തുടങ്ങി എല്ലാ അസംഘടിത തൊഴിലാളികൾക്കും സാമൂഹിക സുരക്ഷ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചതാണ് ഇശ്രം പോർട്ടൽ. 2,00,000 രൂപയുടെ അപകട ഇൻഷുറൻസ് അടക്കമുള്ള ആനുകൂല്യങ്ങൾ നേടാൻ ഇശ്രം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാം. ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ബാങ്ക് പാസ്ബുക്ക് എന്നിവയുമായി കോമൺ സർവീസ് സെന്റർ സന്ദർശിക്കുകയോ ഇശ്രം .gov.in എന്ന വെബ്സൈറ്റിലൂടെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യുകയോ ചെയ്യാം.

വിനീത് ശ്രീനിവാസൻ, സുജാത എന്നിവർ പാടിയ ഗാനമാണ് കേട്ടത്. ചിത്രം മലർവാടി ആർട്സ് ക്ലബ്. ഗാനരചന വിനീത് ശ്രീനിവാസൻ, സംഗീതം ഷാൻ റഹ്മാൻ. ഒരു ഗാനം കൂടി കേൾക്കാം. വിജയ് യേശുദാസ്, അഫ്സൽ, സമ്മദ് എന്നിവർ പാടിയത്. ചിത്രം അമർ അക്ബർ ആന്റണി. ഗാനരചന സന്തോഷ് വർമ്മ, സംഗീതം നാദിർഷാ.

0: ആകാശവാണി സമയം 12 മണി. ഇപ്പോൾ ഒരിക്കൽ കൂടി
1: നേർവഴി.

0: നേർവഴിയുടെ എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും നമസ്കാരം. ഇന്ന് നേർവഴിയിൽ SBI പാലാ റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിളുമായി MS ആശ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗം കേൾക്കാം.
1: നമസ്കാരം. 2025 സർക്കാർ പൊതുമേഖലാ വിഭാഗത്തിലെ മികച്ച ഭിന്നശേഷി ജീവനക്കാരനുള്ള അവാർഡ് കരസ്ഥമാക്കിയ SBI പാലാ റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിൾ ആണ് ഇന്ന് നമ്മോടൊപ്പം പരിപാടിയിലുള്ളത്. സ്വാഗതം.
2: നമസ്കാരം മാഡം.
1: സാറിന്റെ കുട്ടിക്കാലമൊക്കെ എവിടെയായിരുന്നു?
2: ഞാൻ 1972 ജനിക്കുന്നത്. പാലായിക്കടുത്ത് ചുണ്ടച്ചേരി എന്ന സ്ഥലത്ത് ആണ് എൻ്റെ മാതാപിതാക്കൾ ആദ്യം താമസിച്ചിരുന്നത്. എനിക്ക് 4 വയസ്സുള്ള സമയത്ത് അവർ രാമപുരം എന്ന സ്ഥലത്തേക്ക് മാറി താമസിക്കുകയും സ്കൂൾ വിദ്യാഭ്യാസമൊക്കെ രാമപുരത്തിനടുത്ത് കൂടപ്പലം LP സ്കൂളിൽ ആരംഭിച്ചു. പിന്നീട് UP സ്കൂളൊക്കെ സെയിൻറ്റ് അഗസ്റ്റിൻസ് ഹൈസ്കൂൾ രാമപുരത്തായിരുന്നു. രാമപുരത്ത് പഠിക്കുമ്പോഴാണ് കാഴ്ച പൂർണ്ണമായിട്ട് നഷ്ടപ്പെടുന്നത്. കാഴ്ച നഷ്ടപ്പെട്ടതിന് ശേഷം 1986 സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് ആലുവയിൽ ചേർന്ന് 7-ാം തരം തൊട്ട് പഠനം തുടർന്നു. പിന്നെ 1990 സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. തുടർന്ന് കോളേജ് വിദ്യാഭ്യാസമൊക്കെ എറണാകുളം മഹാരാജാസ് കോളേജിലായിരുന്നു 1990 മുതൽ 1997 വരെ.
1: കുട്ടിക്കാലത്ത് എല്ലാം കാണാൻ പറ്റുന്ന ഒരു സാഹചര്യമായിരുന്നു?
2: എനിക്ക് കാഴ്ച ഉണ്ടായിരുന്നു. ജന്മനാല് കാഴ്ചയില്ലായിരുന്നു. ഓപ്പറേഷൻ ചെയ്ത് 3 മാസത്തിനുള്ളിൽ കാഴ്ചയെല്ലാം കിട്ടി. കാഴ്ച കിട്ടിയ ശേഷം സ്കൂൾ കാലത്ത് 8-ാം ക്ലാസ് വരെ സാധാരണ കുട്ടികളോടൊപ്പം സാധാരണ സ്കൂളിൽ പോയി പഠിച്ചിരുന്നു.
1: സാർ ഉന്നത വിദ്യാഭ്യാസമൊക്കെ നേടിയ ഒരു വ്യക്തിയാണല്ലോ. പരിമിതികൾക്കിടയിലും വിദ്യാഭ്യാസത്തിന് ഒരു കുറവും സംഭവിക്കരുത് എന്ന് വിചാരിച്ചിട്ട് ആ മേഖലയിൽ മുന്നേറാനുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ പ്രചോദനം രക്ഷകർത്താക്കളുടെ

0: ഭാഗത്തുനിന്നാണ് ഉണ്ടായത്.
1: അച്ഛൻ്റെ സഹോദരങ്ങൾ രണ്ട് സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു, അവർ കോൺവെന്റ് സ്കൂളിൽ പഠിപ്പിക്കുന്നവരായിരുന്നു. അപ്പോൾ കാഴ്ച പോയ സമയത്ത് അവർ പറഞ്ഞു അവനെ വെറുതെ വീട്ടിലിരുത്തരുത്, സ്പെഷ്യൽ സ്കൂളുകളൊക്കെ ഉണ്ട്, അതൊക്കെ അന്വേഷിച്ച് അവിടെ കൊണ്ട് ചേർക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ചികിത്സാ സംബന്ധമായി ബന്ധപ്പെട്ട് അങ്കമാലി ഹോസ്പിറ്റലിൽ പോകുന്ന സമയത്താണ് ഈ അന്ധവിദ്യാലയങ്ങളെക്കുറിച്ചുള്ള ഒരു ബ്രോഷർ ആശുപത്രിയിൽ നിന്ന് തരികയുണ്ടായി. അതിന് പ്രകാരം ഞങ്ങൾ ആദ്യം തലയോലപ്പറമ്പ് അസിസി സ്കൂൾ ഫോർ ദ ബ്ലൈൻഡിൽ അന്വേഷിച്ചു. അപ്പോൾ അവിടെ 7-ാം തരം വരെ പഠനമുള്ളൂ. തുടർന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം ജനറൽ കുട്ടികളോടൊപ്പം ആണെന്നുള്ളത് മനസ്സിലാക്കി അവർ ഹൈസ്കൂൾ ബോയ്സിനെ എടുക്കുന്നില്ല എന്നും നിർദ്ദേശം കിട്ടിയതിനെ തുടർന്നാണ് ഞങ്ങൾ ആലുവ അന്ധവിദ്യാലയത്തെ സമീപിച്ചു. അപ്പോൾ അങ്ങനെ സമീപിച്ചു കഴിഞ്ഞപ്പോൾ അവർ വളരെ പോസിറ്റീവായിട്ടുള്ളൊരു സമീപനമായിരുന്നു. അപ്പം ബ്രെയിൽ പഠിച്ചിട്ടില്ലാത്തതുകൊണ്ട് ബ്രെയിൽ ലിപി പഠിക്കുന്നതിനായിട്ട് 7-ാം ക്ലാസ്സിലേക്ക് വീണ്ടും അഡ്മിഷൻ തന്നത്. അങ്ങനെ ഒരു വർഷം അവിടെ ബ്രെയിലൊക്കെ പഠിച്ചതിന് ശേഷം വീണ്ടും 8-ാം ക്ലാസ് തൊട്ട് പൊതുവിഭാഗത്തിൽ കുട്ടമശ്ശേരി സ്കൂളിൽ മറ്റു കുട്ടികളോടൊപ്പം പഠിച്ചു വരുന്നത്.
0: താങ്കളെപ്പോലെ പ്രശ്നമുള്ള ഒരു വിദ്യാർത്ഥി ഇതുപോലെ ബ്ലൈൻഡ് സ്കൂളിൽ പഠിക്കാൻ സാഹചര്യമില്ലെങ്കിൽ സാധാരണ സ്കൂളിൽ പഠിച്ചാൽ സാധാരണഗതിയിൽ നേരിടുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്?
1: സാധാരണ സ്കൂളിൽ പഠിക്കുമ്പോൾ കുട്ടികൾ നേരിടുന്ന പ്രശ്നം കമ്മ്യൂണിക്കേഷൻ പ്രശ്നമാണ് ഒന്നാമത്തേത്. കമ്മ്യൂണിക്കേഷൻ പറയുമ്പോൾ ബ്ലാക്ക് ബോർഡ് വർക്കുകൾ കുട്ടികൾ കാണുന്നില്ല, അപ്പോൾ അത് കേട്ട് പഠിക്കുക എന്നുള്ളൊരു പ്രശ്നമാണ് ഒന്നാമത്തെ വരുന്നത്. പിന്നെ കൂടെയുള്ള കുട്ടികൾ, പിയർ ഗ്രൂപ്പിലുള്ള കുട്ടികളൊക്കെ ചിലപ്പം അത്ര കോപ്പറേറ്റീവ് ആണോന്നില്ല. അപ്പോൾ അതിനകത്ത് സ്കൂൾ ടീച്ചേഴ്സിൻ്റെ, ക്ലാസ് ടീച്ചേഴ്സിൻ്റെ, അതുപോലെ സബ്ജക്റ്റ് എടുക്കുന്ന അധ്യാപകരുടെയൊക്കെ ഒരു കെയർ മറ്റു കുട്ടികളോട് അവർ പറഞ്ഞു കൊടുക്കും. കാഴ്ച പരിമിതരായ കുട്ടികളുണ്ട്, അവരെ കൂടി കെയർ ചെയ്യണമെന്നുള്ള ഒരു ഡയറക്ഷൻ കിട്ടിക്കഴിയുമ്പം കുട്ടികളൊക്കെ നമ്മളോട്ട് സഹകരിച്ചു പോകും. നമ്മുടെ കൂടെ ഒന്നിച്ച് പ്രവർത്തിച്ച് കഴിയുമ്പോൾ അവർക്ക് മനസ്സിലാവും നമുക്ക് സാധ്യതകളുണ്ട്, കൂടെ കൂട്ടിയാലും കുഴപ്പമില്ല, അവരോടൊപ്പം പോകാൻ പറ്റിയവരാണെന്ന് തോന്നും. പക്ഷേ പ്രഥമദൃഷ്ടിയ നമ്മൾ നോക്കുമ്പോൾ ആളുകൾക്ക് സംശയം. ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥലത്താണെങ്കിലും ട്രാൻസ്ഫർ ആയി വരുമ്പോൾ പോലും പലപ്പോഴും കൺവിൻസ് ചെയ്യേണ്ടതായിട്ട് വരുന്നുണ്ട്. ആരും കുറ്റം പറയുന്നതല്ല, അവരുടെ ഒരു എക്സ്പീരിയൻസ് കുറവുകൊണ്ടുണ്ടാകുന്ന ഒരു പ്രായോഗിക പ്രശ്നം മാത്രമാണ്.
0: സ്പെഷ്യൽ സ്കൂളുകളിലാക്കി മാത്രം പഠിക്കുമ്പം പരിമിതികളുള്ള കുഞ്ഞുങ്ങളോടൊപ്പമാണ് കൂടുതൽ സമയവും സ്പെൻഡ് ചെയ്യുന്നത്. അപ്പം മറ്റു കുട്ടികൾക്ക് നമ്മളെ അറിയാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അവസരങ്ങൾ കുറയുകയല്ലേ? അതുകൊണ്ടായിരിക്കുമല്ലോ പിന്നീട് ജോലി സ്ഥലങ്ങളിലും ഒക്കെ ആൾക്കാർ സാറി പറഞ്ഞ പോലെ കൺവിൻസ് ചെയ്യേണ്ടുന്ന ഒരു സാഹചര്യം വരുന്നത്.
1: ഇതിനകത്ത് രണ്ടുതരം പ്രശ്നങ്ങളുള്ളത്. LP സ്കൂൾ, UP സ്കൂൾ വരെയൊക്കെ ഡെയിലി ലിവിംഗ് സ്കിൽസ് അല്ലെങ്കിൽ ചില സോഷ്യലൈസേഷൻ ആക്ടിവിറ്റീസ് ഇങ്ങനെയൊക്കെ സ്കില്ലുകളൊക്കെ ആർജിച്ചു വരണമെങ്കിൽ ചെറുപ്പം തൊട്ടേ ഒരു ഇന്റൻസീവ് ട്രെയിനിങ് കൊടുക്കുന്നത് നല്ലതാണ്. അത് ഒരു ഹോസ്റ്റൽ സെറ്റപ്പിലൊക്കെ നിർത്തിക്കൊണ്ട് കുട്ടികളെ പഠിപ്പിച്ചു കൊണ്ടുവന്ന് കഴിഞ്ഞാൽ തന്നെ പൊതു രംഗത്ത് ഇടപെടുന്ന കാര്യത്തിലും അങ്ങനെയുള്ള കുറേ ശേഷികളൊക്കെ ഉണ്ടായി വരും. പൊതുവെ കാഴ്ചപരിമിതരായ കുട്ടികളെ 7-ാം തരത്തിനപ്പുറം പൊതുവിഭാഗം സ്കൂളിൽ തന്നെയാണ് പഠിപ്പിക്കുന്നത്. ഹൈസ്കൂളൊക്കെ ഉണ്ടെങ്കിൽ പോലും ഇന്റഗ്രേറ്റഡ് എഡ്യൂക്കേഷൻ തന്നെയാണ് പ്രൊമോട്ട് ചെയ്തു പോരുന്നത്. നേരത്തെ തൊട്ടും അങ്ങനെയാണ്. ഇപ്പോൾ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കൺസെപ്റ്റ് ഒക്കെ ഉണ്ട്, ഞാൻ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ്റെ ഭാഗമായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ അതിനകത്ത് ചില പ്രായോഗിക പ്രശ്നം വരുന്നത്, ചെറിയ സ്കൂളിലോട്ട് പഠിച്ച് വരുമ്പോൾ കുട്ടി 4 മണിക്ക് ശേഷം വീട്ടിൽ പോകുന്നു. വീട്ടിലെ പേരൻസിന് ചിലപ്പോൾ അവരുടേതായ പ്രായോഗിക പ്രശ്നങ്ങൾ കൊണ്ട് കുട്ടിയെ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. അതൊരു ഹോസ്റ്റലിലൊക്കെ നിൽക്കുവാണെങ്കിൽ കുറച്ച് കൂട്ടുകാരികളോട് കൂട്ടുകൂടി അല്ലെങ്കിൽ ഒരു പൊതു സംവിധാനത്തിൽ അങ്ങനെ നിന്ന് കഴിയുമ്പോഴത്തേക്കും അവർക്ക് കുറച്ചുകൂടി നൈപുണ്യങ്ങൾ വികസിച്ചു വരും.
0: അപ്പോ സാറ് 10-ാം ക്ലാസ്സിന് ശേഷം ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് പോയി, അതിനുശേഷം BEd ഒക്കെ പൂർത്തിയാക്കിയത് എവിടെയായിരുന്നു?
1: ഞാൻ 97-ൽ PG കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം ലോ കോളേജിൽ ചേർന്ന് 2000-ൽ LLB കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം 2001-ൽ ഡിപ്ലോമ ഇൻ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ വിഷ്വൽ ഇമ്പേർഡായ കുട്ടികളെ പഠിപ്പിക്കുന്നതിനുള്ള ഒരു കോഴ്സ് ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ് പാലക്കാട് നടത്തുന്നുണ്ട്, പാലക്കാട് കരിമ്പുഴയിൽ. അപ്പോൾ ആ ഒരു 1 ഇയർ കോഴ്സ് അറ്റൻഡ് ചെയ്തു. അതിനുശേഷം 2002-2003-ലാണ് തൃശ്ശൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് അഡ്വാൻസ് സ്റ്റഡീസ് ഇൻ എഡ്യൂക്കേഷൻ ഇന്ന് സോഷ്യൽ സ്റ്റഡീസിൽ BEd ചെയ്യുന്നത്.
0: അത് കോമൺ
1: ആണ്. 1987 തൊട്ട് പൊതുവിഭാഗം കുട്ടികളോട് തന്നെയാണ് പഠിച്ചു വരുന്നത്. 8-ാം ക്ലാസ് തൊട്ടെല്ലാം പൊതുവിഭാഗം തന്നെയാണ്.
0: പരീക്ഷാ സംവിധാനങ്ങളൊക്കെ എങ്ങനെ?
1: പരീക്ഷാ സംവിധാനം സ്ക്രൈബ് മോഡിലാണ് നമ്മൾ പരീക്ഷ എഴുതിക്കൊണ്ടിരുന്നത്. ഇന്നിപ്പോൾ കുട്ടികളൊക്കെ കമ്പ്യൂട്ടറിലൊക്കെ എഴുതുന്നതിലേക്കൊക്കെ അഡ്വാൻസ്ഡ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് നമ്മളെക്കാളും ക്വാളിഫിക്കേഷൻ കുറവുള്ള ഒരു സ്ക്രൈബിനെ അവർ അലോട്ട് ചെയ്യും. അപ്പം നമ്മൾ ആ സ്ക്രൈബിന് ആൻസർ പറഞ്ഞു കൊടുക്കും. 1 മണിക്കൂറിന് 20 മിനിറ്റ് എന്നുള്ള സമയമൊക്കെ അഡീഷണൽ ആയിട്ട് കിട്ടുന്നുണ്ട്. കോളേജിലും മറ്റേ ഡിപ്ലോമയ്ക്കും BEd-നും ഒക്കെ പഠിക്കുന്ന സമയത്ത് അങ്ങനെ തന്നെയായിരുന്നു.
0: സാർ, BEd-ന് ശേഷം കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നതിനായിട്ട് ജോലി കിട്ടി, സർക്കാർ ജോലിയായിരുന്നു, എങ്ങനെയായിരുന്നു അത്?
1: ഞാൻ ആദ്യം ജോലി ചെയ്യുന്ന ഒരു ജനറൽ എഡ്യൂക്കേഷൻ ടീച്ചർ എന്ന് പറയുന്ന ഒരു പോസ്റ്റില്, അത് ബ്ലൈൻഡ് ഫെഡറേഷൻ കോഴിക്കോട് നടത്തുന്ന റീഹാബിലിറ്റേഷൻ സെന്ററിലായിരുന്നു. അവിടെ ഒരു 4 മാസം ജോലി ചെയ്തു. പിന്നീട് 2003 നവംബർ തൊട്ട് സർവശിക്ഷാഭ്യാൻ പ്രോജക്റ്റിലെ റിസോഴ്സ് ടീച്ചറായിട്ട് 2010 വരെ 7 വർഷം അവിടെ നിന്നു. ആ ഒരു സമയത്താണ് എനിക്ക് PSC അപ്പോയിന്റ്മെന്റ് കിട്ടി. ഞാൻ പാലാ പൂവരണി ഗവൺമെന്റ് UP സ്കൂളിൽ SA ആയിട്ട് ജോയിൻ ചെയ്തു. അപ്പം 4 മാസം അവിടെ ഒരു റെഗുലർ ടീച്ചറായിട്ട് വർക്ക് ചെയ്തിട്ടുള്ളൂ.
0: സാറിനെ ഈ അധ്യാപനം വിട്ടിട്ട് ബാങ്കിലോട്ട് പോകണം എന്നുള്ള ഒരു ഇത് എങ്ങനെയാണ് വരുന്നത്?
1: അധ്യാപന ജോലി എനിക്ക് താല്പര്യമുള്ള ജോലിയായിരുന്നു. പക്ഷെ അതിനകത്ത് ചില പ്രായോഗിക പ്രശ്നങ്ങളോ വൈഷമ്യങ്ങളോ നമ്മൾ നേരിടുന്നുണ്ട്. കുട്ടികളുടെ ആൻസർ പേപ്പർ നോക്കണം, അതുപോലെ തന്നെ കുട്ടികളുടെ നോട്ട്ബുക്ക് കറക്റ്റ് ചെയ്യണം, അങ്ങനെയുള്ള ഒത്തിരി

0: ഉണ്ട്, ചെയ്യാം, നമുക്ക് ടൈമൊക്കെ എടുത്ത് ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിലും കുറച്ചുകൂടെ ജോബ് ഫ്രണ്ട്ലിയാണ് ബാങ്കിലെ സംബന്ധിച്ചിടത്തോളം. നമുക്ക് പൊതുവെ ലീവൊക്കെ കുറവാണെങ്കിൽ പോലും നമ്മുടെ ആ ഓൺ വർക്കിംഗ് ടൈം കഴിഞ്ഞാൽ പിന്നെ ബാങ്കിലെ വർക്ക് പ്രഷറോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മൾ സ്കൂളിലൊക്കെ ആകുമ്പോഴത്തേക്കും ക്ലാസ് ടൈം കഴിഞ്ഞ് നമ്മൾ പ്രിപ്പയർ ചെയ്തെങ്കിൽ മാത്രമേ നമ്മൾ പിറ്റേ ദിവസം കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ചില പ്രായോഗിക പ്രശ്നങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ടാണ് ഞാൻ അധ്യാപനത്തിൽ നിന്നും ബാങ്കിങ് സെക്ടറിലേക്ക് മാറിയത്.
1: സാർ, ഇപ്പൊ സാധാരണ കുട്ടികളെയാണല്ലോ പഠിപ്പിച്ചിരുന്നത്?
0: അതെ അതെ.
1: ജനറൽ സ്കൂളിലാണ്. ഇപ്പം സർക്കാരിന്റെ ബ്ലൈൻഡ് സ്കൂളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവിടെ അധ്യാപനം അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിച്ചില്ലേ?
0: ഞാൻ ശ്രമിച്ചിരുന്നു, ആ സമയത്ത് വേക്കൻസി ഇല്ലായിരുന്നു. 2006 ഒരു സ്പെഷ്യൽ റിക്രൂട്ട്മെന്റ് വിളിച്ചിരുന്നു. അപ്പൊ ആ പോസ്റ്റിലേക്ക് ഒരു 10-20 പേര് അപ്ലൈ ചെയ്തിരുന്നു. ആ കൂട്ടത്തിലും യു പി സ്കൂളിലേക്കും ഉള്ള വേക്കൻസി ഉണ്ടായിരുന്നു. ആ ഇന്റർവ്യൂവിൽ എനിക്ക് ലഭിച്ചിരുന്നില്ല. ഞാൻ 2005 PSC എഴുതിയിരുന്നു. PSC എഴുതിയപ്പോൾ ഞാൻ റാങ്ക് ലിസ്റ്റ് ഉള്ള ആളായിരുന്നു. അപ്പൊ ആ റാങ്ക് ലിസ്റ്റ് പ്രകാരം 2008 എന്റെ ഇന്റർവ്യൂ ഒക്കെ നടന്ന്. അപ്പം ഗവൺമെന്റ് 2008 ഭിന്നശേഷി ആളുകൾക്ക് റിസർവേഷൻ കൊണ്ടുവന്നപ്പം ആ റിസർവേഷൻ വഴി ആദ്യം പോസ്റ്റിംഗ് കിട്ടുന്നത് എനിക്കാണ്. കാരണം ഈ 2005 PSC റാങ്ക് ലിസ്റ്റ് ഉള്ളവരെ അവർ പരിഗണിച്ചിരുന്നു. അങ്ങനെ പരിഗണിച്ചപ്പോൾ ആ റിസർവേഷൻ പ്രകാരമുള്ള ആദ്യത്തെ പോസ്റ്റിംഗ് എനിക്കാണ് ലഭിച്ചത്. അത് 2010 ലഭിക്കുന്നത്, 2010 ഓഗസ്റ്റില്.
1: ബാങ്കിൽ പോയപ്പം ആദ്യത്തെ ജോലി അല്ലെങ്കിൽ ട്രെയിനിങ് അതൊക്കെ എങ്ങനെയായിരുന്നു?
0: ബാങ്കിൽ 2010 ഡിസംബറിലാണ് ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ ജോയിൻ ചെയ്ത സമയത്ത് കാര്യമായ ട്രെയിനിങ് ഒന്നും ആദ്യകാലത്തൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു ജനറൽ ആയിട്ടുള്ള ആളുകളുടെ കൂടെ രണ്ട് സെഷനായിട്ട് കൂടെ വീടുള്ള രണ്ട് ട്രെയിനിങ്ങുകളാണ് കിട്ടിയിരുന്നത്. പിന്നെ 2012 ബാങ്ക് വീണ്ടും കുറച്ചുകൂടി വിഷലം വേടായിട്ടുള്ള ആളുകൾക്ക് പോസ്റ്റിംഗ് കൊടുത്തപ്പം 2014 ബാങ്ക് ഒരു ട്രെയിനിങ് സെഷൻ സംഘടിപ്പിച്ചു, 5 വിഷലം വേഡ് ആയിട്ടുള്ള ജീവനക്കാർക്ക് മാത്രമായിട്ട്. ആ വർഷമാണ് ഞങ്ങൾക്ക് ഈ റീഡിംഗ് സോഫ്റ്റ്വെയർ ഒക്കെ ബാങ്ക് ഒഫീഷ്യലായിട്ട് പ്രൊവൈഡ് ചെയ്ത് വാങ്ങിത്തരുന്നത്. പിന്നീട് 2015 ഒരു 1 മന്ത് നിൽക്കുന്ന ഒരു ട്രെയിനിങ് ചെന്നൈ വെച്ച് സംഘടിപ്പിക്കേണ്ട, അതും വിഷലി എംബേഡ് ആയിട്ടുള്ളവർ. പിന്നീട് 2018 അതേപോലെ ഒരു 2 weeks ട്രെയിനിങ് കേരളത്തിൽ തന്നെ സംഘടിപ്പിച്ചിരുന്നു.
1: സാർ, ഇപ്പോൾ വർക്ക് ചെയ്യുമ്പോൾ സ്പെഷ്യൽ സോഫ്റ്റ്വെയറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആദ്യകാലങ്ങളിൽ അത് ഉണ്ടായിരുന്നു കാണത്തില്ലല്ലോ?
0: ആദ്യകാലങ്ങളിൽ ഉണ്ടായിരുന്നു, പക്ഷേ എന്നാലും ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. ഈ NVDA എന്ന് പറയുന്ന ഫ്രീ സോഫ്റ്റ്വെയറുകളായിരുന്നു അന്ന് ഉപയോഗിച്ചിരുന്നത്. ജോസ് എന്ന് പറയുന്ന ഒഫീഷ്യൽ സോഫ്റ്റ്വെയർ, അത് കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആണ് ജോസ് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ. അത് 2014 ബാങ്ക് ഒഫീഷ്യലായിട്ട് എല്ലാവർക്കും പ്രൊവൈഡ് ചെയ്ത് തുടങ്ങി.
1: ഓ, സാറിനോട് ചോദിക്കുകയാണെങ്കിൽ സാറ് വളരെ വിദ്യാഭ്യാസം നേടിയ ഒരാളാണ്, അപ്പോൾ ആ വിദ്യാഭ്യാസം എങ്ങനെയാണ് സാറിന്റെ ജീവിതത്തെ മാറ്റിമറിച്ചത്? എന്തെങ്കിലും പരിമിതികൾ ഉണ്ടെങ്കിൽ അതിനെല്ലാം ഓവർകം ചെയ്യാനായിട്ട് വിദ്യാഭ്യാസം കരുത്ത് നൽകിയിട്ടുണ്ട്?
0: തീർച്ചയായിട്ടും. കാരണം നമുക്ക് എഡ്യൂക്കേഷൻ ലഭിക്കുന്നതിലൂടെ നമ്മളുടെ തന്നെ കാഴ്ചപ്പാടുകൾ മാറിയും നമ്മളിലുള്ള ഒരു അന്തർമുഖത മാറി കുറച്ചുകൂടി ഒരു തെളിഞ്ഞ ഒരു കാഴ്ചപ്പാടുകൾ നമുക്ക് ലഭിക്കുകയും നമ്മൾ കൂടുതൽ ആളുകളുമായി ഇടപെടുന്നതിലൂടെ നമ്മളുടെ വിഷമങ്ങൾ മറികടന്നുകൊണ്ട് ചിലപ്പം പബ്ലിക്കിൽ പോയി കഴിയുമ്പോൾ ആയിരിക്കും നമുക്ക് നമ്മളെക്കാൾ ബുദ്ധിമുട്ടുള്ളവർ ഈ ലോകത്ത് ജീവിക്കുന്നു നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്നത്. അങ്ങനെയുള്ള തിരിച്ചറിവിലൂടെ തന്നെ നമ്മൾ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം എൻ്റെ കൂടെ പഠിച്ചവരിൽ എൻ്റെ നാട്ടിലാണെങ്കിൽ തന്നെ ഇത്ര ഒരു ഉയർന്ന പോസ്റ്റിൽ ഇരിക്കുന്നത് ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ നമ്മൾ ഒത്തിരി എത്രമാത്രം ഹൈസിലെത്തി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ പലപ്പോഴും മുകളിലേക്ക് നോക്കുമ്പോഴാണ് നമ്മൾ എത്ര പുറകിലാണല്ലോ അല്ലെ താഴെയാണല്ലോ എന്നൊക്കെ ഉള്ളൊരു ചിന്ത നമ്മളിലേക്ക് കടന്നുകൂടുന്നത്.
1: സാറിന്റെ ജീവിത അനുഭവത്തിന്റെ വെളിച്ചത്തിൽ നമ്മുടെ ഭിന്നശേഷിക്കാരായ ആൾക്കാര് വിദ്യാഭ്യാസത്തിൽ മുന്നോട്ട് വരണം എന്നുള്ളതിന്റെ പ്രാധാന്യത്തെ കുറിച്ച് അവരോട് എന്താണ് പറയാനുള്ളത്?
0: നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മുന്നേറണമെങ്കിൽ തീർച്ചയായിട്ടും വിദ്യാഭ്യാസം കൂടിയേ തീരുള്ളൂ. ഈ വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ സ്വയം പര്യാപ്തതയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. നമുക്കൊരു ജീവിത മാർഗം നേടിത്തരുന്നതിനും വിദ്യാഭ്യാസം നമ്മളെ സഹായിക്കുന്നു. കാരണം നമ്മൾ ക്വാളിഫൈഡ് ആണെങ്കിൽ മാത്രമേ നമുക്ക് ജോലി കിട്ടുകയുള്ളൂ. ഇനി നമ്മൾ സ്വയം തൊഴിൽ കാര്യങ്ങൾ ചെയ്യണേ പോലും അതിനെക്കുറിച്ചുള്ള നൈപുണ്യങ്ങൾ നമ്മൾ ആർജിച്ചെങ്കിൽ മാത്രമേ നമ്മൾ ആ രീതിയിലാണേലും നമുക്ക് പെർഫോം ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഏത് രീതിയിലും നമ്മൾ മുമ്പോട്ട് പോകണമെങ്കിലും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ഏരിയ ആണെങ്കിലും അല്ലെ ജനറൽ ആയിട്ടുള്ള ഏരിയ ആണെങ്കിലും അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള വിദ്യാഭ്യാസ കോഴ്സുകൾ നമ്മൾ കംപ്ലീറ്റ് ചെയ്തിരിക്കണം.
2: SBI പാലാ റീജിയണൽ ഓഫീസിലെ അസിസ്റ്റന്റ് മാനേജർ തോമസ് മൈക്കിളുമായി MS ആശ നടത്തിയ അഭിമുഖത്തിന്റെ ആദ്യ ഭാഗമാണ് ഇതുവരെ കേട്ടത്. ഇതിന്റെ തുടർന്നുള്ള ഭാഗം അടുത്ത ശനിയാഴ്ച രാവിലെ 10 മണിക്ക് നേർവഴിയിൽ.

ആകാശവാണി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ചിത്രപാടിയ ഗാനമാണ്. കൈതപ്രത്തിന്റെ വരികൾക്ക് ബേണി ഇഗ്നേഷ്യസിന്റെ സംഗീതം. ചിത്രം ഉല്ലാസ പൂങ്കാറ്റ്.

സംഗീതസരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീതസരണി.

പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

ആകാശവാണി. ഇപ്പോൾ വൈശാഖൻ ഈ പാടിയ ലളിത ഗാനങ്ങൾ കേൾക്കാം. സംഗീതം എസ് ആർ മോഹൻ. പ്രേയസി നീ ഇന്ന് പിണങ്ങിയതെന്തിന് എന്ന് തുടങ്ങുന്നു. രചന മുയ്യം രാജൻ.

0: അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി ഇന്ന് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും. നിരവധി വികസന പദ്ധതികൾക്കും ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിനും തുടക്കം. വിലക്കയറ്റം നിയന്ത്രിക്കാൻ സ്പെഷ്യൽ അരി തുടർച്ചയായി ലഭ്യമാക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. മിക്സ്ഡ് ടൗൺഷിപ്പ് മാതൃകയിൽ കൊച്ചി ഇൻഫോ പാർക്ക് നാലാം ഘട്ടം വേഗത്തിലാകാൻ തീരുമാനം. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആൻഡ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. നാളെ വരെ താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് 2026 മുന്നോടിയായുള്ള മത്സരങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഗുജറാത്തിലെത്തി. വഡോദരയിൽ 35,000 കോടിയിലധികം രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനവും തറക്കല്ലിടലും പ്രധാനമന്ത്രി അല്പസമയത്തിനകം നിർവഹിക്കും. വെസ്റ്റേൺ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോറിന്റെ പൂർത്തിയായ 3 പ്രധാന ഭാഗങ്ങൾ രാജ്യത്തിന് സമർപ്പിക്കുന്നതിനൊപ്പം പുതിയ ചരക്ക് ട്രെയിൻ സർവീസുകളും വഡോദര താണ്ട റോഡ് റെയിൽപാതയും അദ്ദേഹം ഫ്ളാഗ് ഓഫ് ചെയ്യും. റെയിൽവേ, ദേശീയപാത, ഗുജറാത്ത് സർക്കാർ പദ്ധതികൾ എന്നിവയ്ക്കും അദ്ദേഹം തറക്കല്ലിടും. തുടർന്ന് മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ നടക്കുന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 ഉദ്ഘാടനം ചെയ്യും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ ഓപ്പൺ മാർക്കറ്റ് സെയിൽസ് സ്കീം പ്രകാരമുള്ള സ്പെഷ്യൽ അരി തുടർച്ചയായി ലഭ്യമാക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കാൻ മന്ത്രി അനൂപ് ജേക്കബ് നിർദ്ദേശം നൽകി. ഓണത്തോടനുബന്ധിച്ച് കഴിഞ്ഞ മാസം വിതരണം ആരംഭിച്ച OMSS സ്പെഷ്യൽ അരി വിതരണം ഈ മാസവും തുടരും. ക്രിസ്മസ് സമയത്ത് അടക്കം OMSS സ്പെഷ്യൽ അരി നൽകുന്നതിനായി FCI ഉദ്യോഗസ്ഥരുമായി ചർച്ച നടത്തി. ക്രിസ്മസ് പുതുവത്സരകാലത്ത് സ്പെഷ്യൽ പച്ചരിയും നൽകാൻ നിർദ്ദേശം നൽകിയതായി മന്ത്രി അറിയിച്ചു. കൊച്ചി ഇൻഫോ പാർക്ക് 4-ാം ഘട്ടം വികസനത്തിനുള്ള നടപടികൾ വേഗത്തിലാക്കാൻ സർക്കാർ അടിയന്തരമായി ഇടപെടുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഇതു സംബന്ധിച്ച് വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയുമായി നടത്തിയ ചർച്ചയിലാണ് തീരുമാനം. 4-ാം ഘട്ടം ഒരു മിക്സ്ഡ് ടൌൺഷിപ്പ് മോഡലിലായിട്ടാണ് വിഭാവനം ചെയ്തിരിക്കുന്നത്. അത്യാധുനിക IT സമുച്ചയങ്ങൾ, ലോകോത്തര അടിസ്ഥാന സൌകര്യങ്ങൾ, വാണിജ്യ കെട്ടിടങ്ങൾ എന്നിവ ഇതിൽ ഉൾപ്പെടും. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആൻഡ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലുമാണ് മത്സരങ്ങൾ നടക്കുക. യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശത്തിലാണ് മീറ്റ് സംഘടിപ്പിക്കുന്നത്. മറ്റന്നാൾ നടക്കുന്ന സമാപന ചടങ്ങിൽ മുഖ്യമന്ത്രി VD സതീശൻ വിശിഷ്ടാതിഥിയാകും. അക്ഷരാഭ്യാസത്തിന്റെയും വിദ്യാഭ്യാസത്തിന്റെയും പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. വ്യക്തികളുടെയും സമൂഹത്തിന്റെയും വളർച്ചയ്ക്ക് സാക്ഷരത എത്രത്തോളം അനിവാര്യമാണെന്ന് ജനങ്ങളെ ബോധവൽക്കരിക്കുകയാണ് ദിനാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. 1966 നടന്ന യുനെസ്കോ ജനറൽ കോൺഫറൻസിലാണ് September 8 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായി പ്രഖ്യാപിച്ചത്. 1967 മുതലാണ് ഇത് ആഗോളതലത്തിൽ ആചരിച്ചു തുടങ്ങിയത്. സാക്ഷരത അറിവിലേക്കും അവസരങ്ങളിലേക്കും മികച്ച ഭാവിയിലേക്കുമുള്ള വാതിൽ തുറക്കുന്നുവെന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. വിദ്യാഭ്യാസവും ശാക്തീകരണവുമുള്ള ജനതയാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും ശക്തമായ അടിത്തറയെന്നും അദ്ദേഹം സമൂഹമാധ്യമ കുറിപ്പിൽ വ്യക്തമാക്കി. സംസ്ഥാനത്ത് ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. നാളെ വരെ താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വർദ്ധിച്ച ചൂട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. പാലക്കാട് ജില്ലയിൽ വരും ദിവസങ്ങളിൽ ചൂടിന്റെ കാഠിന്യം വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പിനെ തുടർന്നാണ് ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. തൃത്താലയിൽ സ്ഥാപിച്ച അൾട്രാ വയലറ്റ് സെൻസറിൽ തിങ്കളാഴ്ച അൾട്രാ വയലറ്റ് സൂചിക 9 രേഖപ്പെടുത്തിയത്. ഉയർന്ന ചൂട്, സൂര്യാഘാതം, സൂര്യാതപം, നിർജ്ജലീകരണം തുടങ്ങിയ ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നതിനാൽ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ചൂട് ഉയർന്നത് മൂലമുണ്ടാകുന്ന ജലക്ഷാമം ജില്ലയിലെ കാർഷിക മേഖലയെയും പ്രതിസന്ധിയിലാക്കിയിരിക്കുകയാണ്.
1: സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. ഡി ജി പി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, എൻ എച്ച് എ ഐ സംസ്ഥാന മേധാവി, നാറ്റ്പാക്, റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ എന്നിവരുടെ യോഗമാണ് ചേർന്നത്. സംസ്ഥാനത്തെ പ്രധാന റോഡുകളിലും ദേശീയപാതകളിലുമുണ്ടായ അപകട കാരണങ്ങൾ, റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ, ട്രാഫിക് നിയന്ത്രണം, റോഡ് അറ്റകുറ്റപ്പണികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ചർച്ച ചെയ്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് എ ഐ ആർ ന്യൂസ് അണ്ടർസ്കോർ ടി വി എം എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
1: ഈ മാസം 19 മുതൽ അടുത്ത മാസം 4 വരെ ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസിന് മുന്നോടിയായി മത്സരങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും. ഈ മാസം 17 ടെക് ബോളിലൂടെയും 18 വനിതാ ക്രിക്കറ്റിലൂടെയുമാണ് ഇന്ത്യയുടെ പോരാട്ടം തുടങ്ങുന്നത്. 24 മുതൽ 29 വരെ നടക്കുന്ന അത്ലറ്റിക്സിൽ 70-ലധികം ഇന്ത്യൻ ട്രാക്ക് ആൻഡ് ഫീൽഡ് അത്ലറ്റുകൾ പങ്കെടുക്കും. ഇടുക്കി രാമക്കൽമേടിന് സമീപമുള്ള അണക്കരമെട്ട് പ്രകൃതി ഭംഗിയാൽ സഞ്ചാരികളുടെ ശ്രദ്ധയാകർഷിക്കുന്നു. കോടമഞ്ഞും കാറ്റാടിപ്പാടങ്ങളും നിറഞ്ഞ പശ്ചിമഘട്ട മലനിരകളുടെ ദൃശ്യ സൌന്ദര്യമാണ് ഇവിടുത്തെ പ്രധാന ആകർഷണം. വിനോദസഞ്ചാരത്തിന് ഏറെ സാധ്യതയുള്ള ഈ പ്രദേശത്തെ വികസിപ്പിക്കണമെന്ന ആവശ്യവും ശക്തമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ഇടുക്കി ജില്ലാ പ്രതിനിധി രതീഷ് കൃഷ്ണ.
4: നഗരത്തിരക്കുകളിൽ നിന്ന് മാറി പ്രകൃതിയെ തൊട്ടറിഞ്ഞ് സമയം ചെലവഴിക്കാൻ നിരവധി സഞ്ചാരികളാണ് അണക്കരയിലെത്തുന്നത്. തമിഴ്നാട് അതിർത്തിയോട് ചേർന്ന് നിൽക്കുന്ന പശ്ചിമഘട്ട മലനിരകളുടെ മനോഹരമായ കാഴ്ചയാണ് ഇവിടെയുള്ളത്. തണുത്ത കാറ്റും കോടമഞ്ഞും പച്ചപ്പും നിറഞ്ഞ പ്രകൃതി ഭംഗി സഞ്ചാരികൾക്ക് വേറിട്ടൊരു അനുഭവം സമ്മാനിക്കും. രാമക്കൽമേട്ടിലെത്തുന്നവർക്ക് എളുപ്പത്തിൽ സന്ദർശിക്കാൻ കഴിയുന്ന ഒരിടം കൂടിയാണിത്. എന്നാൽ ഈ പ്രദേശത്തെ ഒരു പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ ഇനിയും പൂർണ്ണമായിട്ടില്ല. ആവശ്യമായ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയാൽ ഇടുക്കിയുടെ ടൂറിസം ഭൂപടത്തിൽ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ അണക്കരമേട്ടിന് കഴിയും.
1: പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്ത കേസിന്റെ വിചാരണയ്ക്ക് ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേ. കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ വിശദീകരണവും അനുബന്ധ രേഖകളും പരിശോധിക്കുന്നതിന് സമയം അനുവദിച്ചുകൊണ്ടാണ് സ്റ്റേ ഉത്തരവ്. കേസ് ഈ മാസം 14 പരിഗണിക്കുന്നതിനായി മാറ്റി. അതുവരെ കേസിന്റെ വിചാരണയ്ക്ക് സ്റ്റേ ഉണ്ടായിരിക്കും. പരിസ്ഥിതി സംരക്ഷണത്തിൽ കണ്ടൽ ചെടികൾക്ക് പ്രമുഖമായ സ്ഥാനമാണുള്ളത്. കണ്ടൽ ചെടികൾ നട്ടുവളർത്തുന്ന കണ്ണൂർ പഴയങ്ങാടിയിലെ പാറയിൽ രാജൻ കണ്ടൽ സംരക്ഷണത്തിന് പുതിയ മാർഗങ്ങൾ ആവിഷ്കരിക്കുകയാണ്.

0: കണ്ണൂരിൽ നിന്നും ആകാശവാണി ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: കണ്ടൽ ഇനമായ കണ്ണാമ്പൊട്ടി നട്ടുവളർത്താനാണ് രാജൻ പുതിയ വഴി ആവിഷ്കരിച്ചത്. കണ്ണാമ്പൊട്ടിയുടെ സംരക്ഷണാർത്ഥം വിത്ത് ശേഖരിച്ച് വീട്ടിൽ പ്ലാസ്റ്റിക് കവറിലാക്കി നട്ടുവളർത്തുകയാണ് ഇദ്ദേഹം. കണ്ണാമ്പൊട്ടി ചില ഔഷധങ്ങളിലും വേര് പഴയകാലത്ത് ചില്ലുകുപ്പികളുടെ കോർക്കടപ്പുണ്ടാക്കാനും ഉപയോഗിച്ചിരുന്നു. പ്രാണിശല്യം ഉണ്ടാകില്ല എന്നതാണ് കണ്ണാമ്പൊട്ടിയുടെ പ്രത്യേകത. ചെളിയിലും സാധാരണ മണ്ണിലും ഉണ്ടാകും. കണ്ടൽ ചെടി നടുന്നതിനൊപ്പം അതിന്റെ സംരക്ഷണവും മത്സ്യത്തൊഴിലാളിയായ രാജൻ ഏറ്റെടുക്കുന്നുണ്ട്.
0: കോഴിക്കോട് സാമൂതിരി രാജ പി കെ കേരളവർമ്മ അന്തരിച്ചു. ഫാർമക്കോളജി വിദഗ്ധനും മികച്ച എക്സ്പോർട്ടർക്കുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ അവാർഡ് ജേതാവുമാണ്. സംസ്കാരം ഇന്ന് വൈകിട്ട് 6:30 മാവൂർ റോഡ് സ്മൃതിപഥം ശ്മശാനത്തിൽ നടക്കും. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ, ലഖ്നൌ, തിരുവനന്തപുരം ബ്യൂറോകളിലെ ഉദ്യോഗസ്ഥർക്കൊപ്പം കേരളത്തിലെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാധ്യമ പ്രതിനിധികളുടെ സംഘം ലഖ്നൌവിലെ റിസർച്ച് ഡിസൈൻ ആൻഡ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷനിലെത്തി. RDSO യുടെ എയർ ബ്രേക്ക് ലബോറട്ടറി, ഫാറ്റിക് ടെസ്റ്റിംഗ് ലബോറട്ടറി, മെറ്റൽ ആൻഡ് കെമിക്കൽ ലബോറട്ടറി എന്നിവ സംഘം സന്ദർശിച്ചു. ഇന്ത്യൻ റെയിൽവേയുടെ ആധുനികവൽക്കരണത്തിലും പരിവർത്തനത്തിലും നിർണായക പങ്കുവഹിക്കുന്ന ഏറ്റവും പുതിയ സാങ്കേതിക വിദ്യകൾ, ഗവേഷണം, നൂതനാശയങ്ങൾ എന്നിവയെക്കുറിച്ച് നേരിട്ട് മനസ്സിലാക്കുന്നതിനാണ് സന്ദർശനം. തൊടുപുഴയിൽ കെട്ടിടം തകർന്നു വീണ് രണ്ടുപേർ മരിച്ച സംഭവത്തിൽ പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. FIRൽ ആരെയും പ്രതി ചേർത്തിട്ടില്ല. സംഭവത്തിൽ തഹസിൽദാരുടെ റിപ്പോർട്ട് ഇന്ന് കളക്ടർക്ക് സമർപ്പിക്കും. കോതമംഗലം രൂപതയുടെ ഉടമസ്ഥതയിലുള്ളതാണ് മുതലക്കോടത്ത് സാൻജോ ഭവൻ എന്ന വിരമിച്ച വൈദികർ താമസിക്കുന്ന കെട്ടിടം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 520 പോയിന്റ് നഷ്ടത്തിൽ 75,613, നിഫ്റ്റി 137 പോയിന്റ് നഷ്ടത്തിൽ 23,642 വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി, പവന് 880 രൂപ ഉയർന്നു. 113,920 രൂപയും ഗ്രാമിന് 14,240 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി ഇന്ന് ഗുജറാത്തിലും മഹാരാഷ്ട്രയിലും. നിരവധി വികസന പദ്ധതികൾക്കും ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിനും തുടക്കം. വിലക്കയറ്റം നിയന്ത്രിക്കാൻ സ്പെഷ്യൽ അരി തുടർച്ചയായി ലഭ്യമാക്കുന്നതിന്റെ സാധ്യത പരിശോധിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. മിക്സ്ഡ് ടൌൺഷിപ്പ് മാതൃകയിൽ കൊച്ചി ഇൻഫോ പാർക്ക് 4ാം ഘട്ടം വേഗത്തിലാക്കാൻ തീരുമാനം. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കമാകും. മന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം ചെയ്യും. സംസ്ഥാനത്ത് ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. നാളെ വരെ താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജപ്പാനിൽ നടക്കുന്ന ഏഷ്യൻ ഗെയിംസ് 2026 മുന്നോടിയായുള്ള മത്സരങ്ങൾ മറ്റന്നാൾ ആരംഭിക്കും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.
2: ആകാശവാണി.
3: പക്ഷാഘാതവുമായി ബന്ധപ്പെട്ട് അസ്ഥികൾക്കും പേശികൾക്കും വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങൾ ശരിയായ രീതിയിലുള്ള ഫിസിയോതെറാപ്പിയിലൂടെ ലഘൂകരിക്കാനാകുമോ? ലോക ഫിസിയോതെറാപ്പി ദിനത്തോടനുബന്ധിച്ച് ഡോക്ടർ ശ്രീജിത്ത് നമ്പൂതിരി സംസാരിക്കുന്നു.
4: ലോക ഫിസിയോതെറാപ്പി സംഘടനയുടെ ആഹ്വാനപ്രകാരം സെപ്റ്റംബർ 8 ലോക ഫിസിയോതെറാപ്പി ദിനമായി ആചരിച്ചു വരുന്നു. 1951 സെപ്റ്റംബർ 8 10 രാജ്യങ്ങൾ ചേർന്ന് വേൾഡ് കോൺഫെഡറേഷൻ ഓഫ് ഫിസിയോതെറാപ്പി എന്ന അന്താരാഷ്ട്ര കൂട്ടായ്മ രൂപീകരിച്ചു. ഇത് രൂപീകൃതമായ സെപ്റ്റംബർ 8 1996 മുതൽ ലോക ഫിസിയോതെറാപ്പി ദിനമായി ആചരിച്ചു വരുന്നു. 1952 ലോകാരോഗ്യ സംഘടന ഈ കൂട്ടായ്മയെ അംഗീകരിച്ചു. ഇന്ന് 129 അംഗരാജ്യങ്ങളുടെ കൂട്ടായ്മയായി ലോക ഫിസിയോതെറാപ്പി എന്ന പേരിൽ പ്രവർത്തിക്കുന്നു. 1967 മുതൽ ഇന്ത്യയിലെ ഫിസിയോതെറാപ്പിസ്റ്റുകളുടെ ദേശീയ സംഘടനയായ ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റ് ഈ കൂട്ടായ്മയിൽ അംഗമാണ്. എല്ലാ വർഷവും സാമൂഹ്യ ആരോഗ്യ സംരക്ഷണങ്ങളിൽ ഫിസിയോതെറാപ്പിയുടെ പങ്ക് വ്യക്തമാകുന്ന വ്യത്യസ്ത വിഷയങ്ങളെ ആസ്പദമാക്കിയാണ് ഈ ദിനം ആചരിച്ചു വരുന്നത്. ഈ വർഷത്തെ ലോക ഫിസിയോതെറാപ്പി ദിനത്തിന്റെ പ്രമേയം ഹൃദയസംബന്ധമായ രോഗങ്ങളും സ്ട്രോക്കും തടയുന്നതിലും നിയന്ത്രിക്കുന്നതിലും ചികിത്സയിലും പുനരധിവാസത്തിലും ഫിസിയോതെറാപ്പിയുടെയും കായിക പ്രവർത്തനങ്ങളുടെയും പങ്ക് എന്നതാണ്. ഇന്ത്യൻ അസോസിയേഷൻ ഓഫ് ഫിസിയോതെറാപ്പിസ്റ്റ് കേരള ഘടകം സെപ്റ്റംബർ 6 മുതൽ ഒരാഴ്ചക്കാലം ബഹുജന പങ്കാളിത്തത്തോടുകൂടി ഫിസിയോതെറാപ്പി ക്യാമ്പുകളും ബോധവൽക്കരണ പരിപാടികളും കേരളത്തിലുടനീളം സംഘടിപ്പിക്കുന്നു. ഈ വർഷത്തെ ക്യാമ്പയിൻ പ്രധാനമായും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് ഹൃദയ സംബന്ധമായ രോഗങ്ങളും സ്ട്രോക്കും ആണ്. ഓരോ വർഷവും ലോകത്താകമാനം 2.05 കോടിയിലധികം ആളുകൾ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ മൂലം മരണപ്പെടുന്നു. ഇത് ലോകത്തെ ആകെ മരണങ്ങളുടെ 30% അധികമാണ്. ഇതിൽ 85% മരണങ്ങളും

ഘാതവും സ്ട്രോക്കും മൂലമാണ് സംഭവിക്കുന്നത്. ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ തടയുന്നതിൽ പ്രധാന പങ്ക് വഹിക്കാനുണ്ട്. ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് കൂടുതൽ അപകട സാധ്യതയുള്ള വ്യക്തികളെ തിരിച്ചറിയാൻ സഹായിക്കുന്നതിനും വ്യക്തിയുടെ ആരോഗ്യസ്ഥിതിക്ക് അനുയോജ്യമായ സുരക്ഷിതവും വ്യക്തിഗതവുമായ വ്യായാമ പരിപാടികൾ തയ്യാറാക്കുന്നതിനും സ്ഥിരമായ ശാരീരിക അല്ലെങ്കിൽ കായിക പ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിനും രോഗലക്ഷണങ്ങൾ നേരത്തെ തിരിച്ചറിയുന്നതിനും ആവശ്യമായ നടപടികൾ വേഗത്തിൽ സ്വീകരിക്കുന്നതിന് സഹായിക്കുന്നതിനും കഴിയും. അപകട സൂചനകൾ തിരിച്ചറിയാൻ സഹായിക്കുന്നതിനും കഴിയും. ഹൃദയ സംബന്ധമായ രോഗമുള്ളവരെ അവരുടെ ആരോഗ്യസ്ഥിതി നിയന്ത്രിക്കുവാനും കൂടുതൽ സജീവമായ ജീവിതശൈലി സ്വീകരിക്കുന്നതിനും സഹായിക്കുന്നതിലൂടെ ഹൃദയാഘാതം പോലുള്ള പ്രശ്നങ്ങൾ കുറയ്ക്കുവാനും ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് കഴിയും. സ്ട്രോക്കിനെ പറ്റി പറയുകയാണെങ്കിൽ, നമ്മളിൽ 4 പേരിൽ ഒരാൾക്ക് ജീവിതത്തിലെ ഏതെങ്കിലും ഘട്ടത്തിൽ സ്ട്രോക്ക് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ സ്ട്രോക്കുകളിൽ ഭൂരിഭാഗവും തടയാൻ കഴിയുന്നതാണ്. ആഴ്ചയിൽ 5 ദിവസം വെറും 30 മിനിറ്റ് വ്യായാമം ചെയ്യുന്നത് സ്ട്രോക്കിന്റെ സാധ്യത 25% വരെ കുറയ്ക്കുന്നു. സ്ട്രോക്കിന്റെ സാധ്യത കുറയ്ക്കുന്നതിന് ഫിസിയോതെറാപ്പിസ്റ്റുകൾക്ക് പ്രധാന പങ്കുണ്ട്. പ്രത്യേകിച്ച് ആളുകളെ കൂടുതൽ ശാരീരികമായും കായികമായും സജീവരാക്കുന്നതിനും ദീർഘകാല ആരോഗ്യ പ്രശ്നങ്ങൾ നിയന്ത്രിക്കുന്നതിനും ഫിസിയോതെറാപ്പിസ്റ്റുകൾ സഹായിക്കുന്നു. സ്ട്രോക്കിന് ശേഷമുള്ള പുനരധിവാസത്തിൽ ഫിസിയോതെറാപ്പി സുപ്രധാന പങ്ക് വഹിക്കുന്നു. സ്ട്രോക്കിന് ശേഷം രോഗിയെ കഴിയുന്നത്ര സാധാരണ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരിക എന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. പക്ഷാഘാതം മൂലം മുമ്പ് ചെയ്തുകൊണ്ടിരുന്ന ചലനങ്ങളുടെ നിയന്ത്രണം തലച്ചോറിന് നഷ്ടമാകുന്നു. തലച്ചോറിൽ ശാരീരിക ചലനങ്ങൾ പ്രത്യേക രീതിയിലാണ് ക്രമീകരിച്ചിരിക്കുന്നത്. സ്ട്രോക്ക് മൂലം തലച്ചോറിന് ഈ ചലനരീതി തിരിച്ചറിയാനാകുന്നില്ല. ഇവിടെ ഫിസിയോതെറാപ്പിസ്റ്റുകൾ തലച്ചോറിന് മുമ്പ് അറിയാവുന്ന രീതിയിലുള്ള വ്യായാമങ്ങൾ നൽകി ഈ രീതിയുടെ ചലനങ്ങൾ തലച്ചോറിനെ പഠിപ്പിച്ചെടുക്കുകയും ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് രോഗിയെ പ്രാപ്തമാക്കാനും സാധിക്കുന്നു. പക്ഷാഘാത ചികിത്സയിൽ ഫിസിയോതെറാപ്പി മരുന്ന് ചികിത്സയോട് അത്രത്തോളം തന്നെ പ്രാധാന്യത്തോടുകൂടി നൽകി വരുന്നു. പക്ഷാഘാതം ബാധിച്ച് ചിലപ്പോൾ രോഗി അബോധാവസ്ഥയിൽ ICU കഴിയുന്ന കാലത്ത് തന്നെ ഫിസിയോതെറാപ്പി തുടങ്ങുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് വരാൻ സാധ്യതയുള്ള അനുബന്ധ കോംപ്ലിക്കേഷൻ ഒഴിവാക്കാൻ കഴിയും. ഇതോടനുബന്ധിച്ച് വരുന്ന ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾ, ന്യൂമോണിയ പോലുള്ള പ്രശ്നങ്ങൾ, ഇതൊക്കെ ശരിയായ രീതിയിലുള്ള ചെസ്റ്റ് ഫിസിയോതെറാപ്പി നൽകുകയാണെങ്കിൽ നമുക്ക് പരിഹരിക്കാൻ കഴിയും. ശരിയായ രീതിയിലുള്ള ഫിസിയോതെറാപ്പി കൊടുക്കുകയാണെങ്കിൽ സ്ട്രോക്കിനോടനുബന്ധിച്ച് അസ്ഥികൾക്കും പേശികൾക്കും വരാൻ സാധ്യതയുള്ള പ്രശ്നങ്ങളും നമുക്ക് പരിഹരിക്കാൻ കഴിയും. സാധാരണയായി പക്ഷാഘാതം വന്ന രോഗിയുടെ കൈയുടെ പ്രവർത്തനം വളരെ മന്ദഗതിയിലായിരിക്കും നമുക്ക് തിരിച്ചു കിട്ടുന്നത്. ഈ സമയം കൊണ്ട് റിഫ്ലക്സ് സിമ്പത്തറ്റിക് ഡിസ്ട്രോഫി എന്നൊരു കോംപ്ലിക്കേഷൻ വരാൻ സാധ്യത കൂടുതലാണ്. അതായത് കൈയിൽ നീര് വെക്കുന്ന അവസ്ഥ അല്ലെങ്കിൽ കൈക്ക് വേദന വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. ഇത് ഫിസിയോതെറാപ്പി പൂർണ്ണമായും ശരിയായ രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ ഇത് വരാതെ പരിഹരിക്കാൻ കഴിയും. അതുപോലെ തന്നെ പക്ഷാഘാതം വരുന്ന രോഗിയുടെ തോളിനും പ്രത്യേക ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. മസിലിന് ബലം ഇല്ലാത്തതുകൊണ്ട് ഇത് തെന്നിപ്പോവാനും സബ്ലക്സേഷൻ അല്ലെങ്കിൽ ഡിസ്ലൊക്കേഷൻ വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. ഷോൾഡർ മാനേജ്മെന്റിനും വിദഗ്ധമായ ഫിസിയോതെറാപ്പി കൊടുത്താൽ മാത്രമേ പെർമനന്റായുള്ള ഡിസബിലിറ്റി വരാതിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ പക്ഷാഘാതം വന്നിട്ട് നടക്കുന്നതിനും പ്രത്യേക ഒരു കാലാവധി അനുസരിച്ചാണ് നമുക്ക് ചെയ്യേണ്ടത്. കാരണം പേശികൾക്കുള്ള ബലം പൂർണ്ണമായി വന്നതിനു ശേഷം മാത്രമേ നമുക്ക് രോഗിയെ നടത്തി തുടങ്ങാൻ കഴിയുകയുള്ളൂ. അല്ലാതെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ ഈ ജോയിൻസിന് പ്രശ്നങ്ങൾ ഉണ്ടാവുകയും മസിൽ വീക്ക്നെസ് കൊണ്ട് ജോയിൻസിന് ഡീഫോമിറ്റി വരികയും അത് ജീവിതകാലം മൊത്തം അത്തരത്തിൽ ഡീഫോമിറ്റിയായി നടക്കുന്ന ഒരവസ്ഥയും ഉണ്ടാവാറുണ്ട്. അതുകൊണ്ട് തന്നെ വിദഗ്ധനായ ഒരു ഫിസിയോതെറാപ്പിസ്റ്റിന്റെ ദീർഘമായ അസസ്മെന്റിന് ശേഷം ഒരു പ്രോഗ്രാം ഷെഡ്യൂൾ ചെയ്തതിനു ശേഷം ഫിസിയോതെറാപ്പി നൽകുകയാണെങ്കിൽ 100% വരെ പക്ഷാഘാതം വന്ന രോഗികളെ സാധാരണ സാമൂഹ്യ കുടുംബ ജീവിതം നയിക്കുന്നതിലേക്ക് പ്രാപ്തമാക്കാൻ നമുക്ക് കഴിയും. പുനരധിവാസം പ്രധാനമായും ലക്ഷ്യമാക്കുന്നത് ദൈനംദിന പ്രവർത്തനങ്ങളിലേക്ക് സാധ്യമായ തലത്തിൽ തിരിച്ചെത്താൻ സഹായിക്കുക, ജീവിത നിലവാരം അഥവാ ക്വാളിറ്റി ഓഫ് ലൈഫ് മെച്ചപ്പെടുത്തുക, സ്വതന്ത്രമായി ജീവിക്കാനുള്ള കഴിവ് വർദ്ധിപ്പിക്കുക എന്നതാണ്. വ്യായാമത്തെ അടിസ്ഥാനമാക്കിയുള്ള ഫിസിയോതെറാപ്പി അഥവാ എക്സസൈസ് ബേസ്ഡ് ഫിസിയോതെറാപ്പി സ്ട്രോക്കിന് ശേഷമുള്ള എല്ലാ ഘട്ടങ്ങളിലും ഫലപ്രദമാണ്. ആശുപത്രിയിലെ പരിചരണം മുതൽ ദീർഘകാല കമ്മ്യൂണിറ്റി റീഹാബിലിറ്റേഷൻ വരെയുള്ള ഘട്ടങ്ങളിൽ ഇത് ഗുണം ചെയ്യുന്നു. ചലനശാസ്ത്രത്തിലും വ്യായാമ ചികിത്സയിലും ഫിസിയോതെറാപ്പിസ്റ്റുകൾ വിദഗ്ധരാണ്. വ്യക്തിഗതമായ രോഗാവസ്ഥയ്ക്കനുസൃതമായ വ്യായാമങ്ങൾ ചികിത്സയ്ക്കായി ഉപയോഗിക്കണമെങ്കിൽ ശരീരത്തിന്റെ ഘടനയെപ്പറ്റിയും ശാരീരിക പ്രവർത്തനത്തെപ്പറ്റിയും വ്യക്തമായ അവഗാഹം ആവശ്യമാണ്. ഹൃദയ സംബന്ധമായ രോഗങ്ങൾക്ക് മരുന്ന് ചികിത്സയോടൊപ്പവും ശസ്ത്രക്രിയാനന്തര പുനരധിവാസത്തിനും ഫിസിയോതെറാപ്പി അത്യന്താപേക്ഷിതമാണ്. കാർഡിയോ പൾമണറി രംഗത്ത് പ്രാവീണ്യം നേടിയ ഫിസിയോതെറാപ്പിസ്റ്റുകൾ നിങ്ങൾക്ക് അനുയോജ്യമായ ചികിത്സാക്രമങ്ങളും വ്യായാമമുറകളും നിർദ്ദേശിക്കുന്നു. ന്യൂറോ ഫിസിയോതെറാപ്പി രംഗത്ത് പ്രാവീണ്യം നേടിയ ഫിസിയോതെറാപ്പിസ്റ്റുകൾ തലച്ചോറിന്റെ പ്രവർത്തനത്തെ ഉദ്ദീപിപ്പിക്കുകയും അതുവഴി സ്വാഭാവിക ചലനങ്ങൾ വീണ്ടെടുക്കുകയും

0: ക്കാൻ സഹായിക്കുകയും അവരവരുടെ ആരോഗ്യസ്ഥിതിക്കനുസരിച്ച് വ്യായാമവും കായിക പ്രവർത്തനവും വഴി അത് ഏത് പ്രായത്തിലുള്ളവരും അവരവരുടെ ആരോഗ്യം, ജീവിത നിലവാരം, പ്രവൃത്തിപരമായ സ്വാതന്ത്ര്യം എന്നിവ നിലനിർത്തുവാനും മെച്ചപ്പെടുവാനും ഒരു വിദഗ്ധനായ ഫിസിയോതെറാപ്പിസ്റ്റിന്റെ സഹായത്താൽ സാധിക്കും. ശരിയായ സമയത്ത് ശരിയായ രീതിയിലുള്ള ഫിസിയോതെറാപ്പി കൊണ്ട് ശാരീരിക പ്രവർത്തനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും അനുബന്ധ പ്രശ്നങ്ങൾ ഒഴിവാക്കുന്നതിനും കഴിയും. ചലനശേഷി വർദ്ധിപ്പിക്കുന്നതിനും ബാലൻസ് മെച്ചപ്പെടുന്നതിനും ജീവിത നിലവാരം ഉയർത്തുന്നതിനും സാധിക്കുന്നു. ആധുനിക കാലഘട്ടത്തിൽ ശാരീരിക ക്ഷമത ആവശ്യമില്ലാത്ത ജീവിത രീതിയും അനാരോഗ്യപരമായ ആഹാര രീതിയും പ്രമേഹം, അധികരിച്ച കൊളസ്ട്രോൾ, രക്തസമ്മർദ്ദം, അമിതവണ്ണം തുടങ്ങിയ ജീവിതശൈലീ രോഗങ്ങൾ പക്ഷാഘാതത്തിനും ഹൃദ്രോഗങ്ങൾക്കും കാരണമാകുന്നു. ചിട്ടയായ വ്യായാമം വഴി ഇത്തരം ജീവിതശൈലി രോഗങ്ങൾ തടയുന്നതിനും തന്മൂലം ഹൃദ്രോഗത്തിനും പക്ഷാഘാതത്തിനുമുള്ള സാധ്യത കുറയ്ക്കുന്നതിനും മരുന്നില്ലാതെ ഒരു പരിധിവരെ നിയന്ത്രിക്കുന്നതിനും അല്ലെങ്കിൽ മരുന്നിന്റെ ഉപയോഗം പരമാവധി കുറയ്ക്കുവാനും ഫിസിയോതെറാപ്പിയിലൂടെ സാധിക്കുന്നു. ആരോഗ്യരംഗത്തെ എല്ലാ വിഭാഗത്തിൽപ്പെട്ട രോഗങ്ങൾക്കും ഫിസിയോതെറാപ്പി നേരിട്ടോ അല്ലെങ്കിൽ അനുബന്ധ ചികിത്സയായോ ഫലപ്രദമാണ്. ഈ മേഖലയിലെ വിദ്യാഭ്യാസവും ചികിത്സാ നിലവാരവും ഉറപ്പുവരുത്തുന്നതിനായി സർക്കാർ ദേശീയ സംസ്ഥാന തലത്തിൽ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ കൌൺസിൽ രൂപീകരിക്കുകയും അടിസ്ഥാന ബിരുദം ഹൗസ് സർജൻസി അടക്കം 5 വർഷമാക്കുകയും ഫിസിയോതെറാപ്പിയെ ഒരു സ്വതന്ത്ര ചികിത്സയായി അംഗീകരിക്കുകയും രജിസ്ട്രേഷൻ മാനദണ്ഡങ്ങൾ രൂപീകരിക്കുകയും ചികിത്സകൻ എന്ന നിലയിൽ പേരിനൊപ്പം ഡോക്ടർ എന്ന വിശേഷണം നിയമാനുസൃതമായി ഉപയോഗിക്കാമെന്നും നിഷ്കർഷിക്കുന്നുണ്ട്. ഈ ലോക ഫിസിയോതെറാപ്പി ദിനത്തിൽ ഹൃദയത്തിന്റെയും തലച്ചോറിന്റെയും ആരോഗ്യം ഫിസിയോതെറാപ്പിയിലൂടെ നിലനിർത്തി ആരോഗ്യകരവും സജീവവുമായ ജീവിതം നമുക്ക് നയിക്കാൻ കഴിയും. രോഗപ്രതിരോധം, ചികിത്സ, പുനരധിവാസം തുടങ്ങിയ എല്ലാ ഘട്ടത്തിലും ഫിസിയോതെറാപ്പിസ്റ്റുകൾ സദാ സന്നദ്ധരായി നിങ്ങളോടൊപ്പം ഉണ്ട്.
1: ലോക ഫിസിയോതെറാപ്പി ദിനത്തോടനുബന്ധിച്ച് ഇതുവരെ സംസാരിച്ചത് ഡോക്ടർ ശ്രീജിത്ത് നമ്പൂതിരി.

0: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് അശ്വതി. പ്രധാന വാർത്തകൾ. അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 35,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഗുജറാത്തിൽ തുടക്കം കുറിച്ചു. യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വം നൽകണമെന്ന ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണച്ച് ലക്സംബർഗ്. സായുധസേനകൾക്കായി 100,000 കോടി രൂപയുടെ പ്രതിരോധ സംഭരണ നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. വിദ്യാസമ്പന്നരായ പൌരന്മാരാണ് വികസിത ഭാരതത്തിന്റെ ശക്തമായ അടിത്തറയെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആൻഡ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. വാർത്തകൾ വിശദമായി. അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 35,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് ഗുജറാത്തിലെ വഡോദരയിൽ പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. വെസ്റ്റേൺ സമർപ്പിത ചരക്ക് ഇടനാഴിയുടെ പൂർത്തിയായ 3 ഭാഗങ്ങൾ അദ്ദേഹം രാജ്യത്തിന് സമർപ്പിച്ചു. 326 കിലോമീറ്റർ ദൈർഘ്യത്തിൽ 20,700 കോടി രൂപ ചെലവിലാണ് ഇതിന്റെ നിർമ്മാണം. ജവഹർലാൽ നെഹ്റു പോർട്ടിൽ നിന്നുള്ള എക്സിം കാർഗോ നീക്കം വേഗത്തിലാക്കാൻ ചരക്ക് ഇടനാഴിയിലൂടെ സാധിക്കും. വിവിധ ചരക്ക് ട്രെയിൻ സർവീസുകളുടെയും വഡോദര താണ്ട റോഡ് റെയിൽപാതയുടെയും ഫ്ളാഗ് ഓഫും അദ്ദേഹം നിർവഹിച്ചു. 9,700 കോടിയുടെ റെയിൽ പദ്ധതികൾക്കും 1,780 കോടിയുടെ ദേശീയപാത പദ്ധതികൾക്കും പ്രധാനമന്ത്രി ചടങ്ങിൽ തുടക്കം കുറിച്ചു. വൈകുന്നേരം മഹാരാഷ്ട്രയിലെത്തുന്ന പ്രധാനമന്ത്രി മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 എന്ന് ഉദ്ഘാടനം ചെയ്യും. ഐക്യരാഷ്ട്രസഭ രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വം നൽകണമെന്ന ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണച്ച് ലക്സംബർഗ് ഉപപ്രധാനമന്ത്രി സേവിയർ ബെറ്റൽ. ആഗോളക്രമത്തിലെ യാഥാർത്ഥ്യങ്ങളെ പ്രതിഫലിപ്പിക്കുന്ന തരത്തിൽ രക്ഷാസമിതി പരിഷ്കരിക്കപ്പെടണമെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യയുടെ ആഗോള പ്രാധാന്യം കണക്കിലെടുത്ത് രക്ഷാസമിതിയിൽ ഇന്ത്യയെ ഉൾപ്പെടുത്തേണ്ടത് അത്യാവശ്യമാണെന്നും അദ്ദേഹം പറഞ്ഞു.

0: സായുധ സേനകൾക്കായി 110,000 കോടിയിലധികം രൂപയുടെ ആയുധങ്ങളും സാങ്കേതിക വിദ്യകളും മറ്റ് വിഭവങ്ങളും സംഭരിക്കുന്നതിനുള്ള നിർദ്ദേശങ്ങൾക്ക് കേന്ദ്ര സർക്കാർ അംഗീകാരം നൽകി. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ അധ്യക്ഷതയിൽ ഇന്നലെ ചേർന്ന പ്രതിരോധ സംഭരണ കൌൺസിൽ യോഗത്തിലാണ് തീരുമാനം. അത്യാധുനിക റെക്സി വാഹനങ്ങൾ, ഭാരം കുറഞ്ഞ ഹെലികോപ്റ്ററുകൾ, റഡാറുകൾ ഉൾപ്പെടെയുള്ള അത്യാധുനിക ഉപകരണങ്ങൾ എന്നിവ സംഭരിക്കാനാണ് അംഗീകാരം നൽകിയത്. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. വ്യക്തികളുടെയും സമൂഹത്തിന്റെയും വളർച്ചയ്ക്ക് സാക്ഷരത എത്രത്തോളം അനിവാര്യമാണെന്ന് ജനങ്ങളെ ഓർമ്മപ്പെടുത്തുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. 1966 നടന്ന യുനെസ്കോ ജനറൽ കോൺഫറൻസിലാണ് സെപ്റ്റംബർ 8 അന്താരാഷ്ട്ര സാക്ഷരതാ ദിനമായി പ്രഖ്യാപിച്ചത്. വിദ്യാസമ്പന്നരും ശാക്തീകരിക്കപ്പെട്ടവരുമായ പൌരന്മാരാണ് വികസിത ഭാരതത്തിന്റെ ഏറ്റവും ശക്തമായ അടിത്തറയെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി പറഞ്ഞു. അറിവിലേക്കും അവസരങ്ങളിലേക്കും മെച്ചപ്പെട്ട ഭാവിയിലേക്കുമുള്ള വാതിൽ തുറക്കുന്നത് സാക്ഷരതയിലൂടെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. എല്ലാവർക്കും സാക്ഷരതയും വിദ്യാഭ്യാസ സൌകര്യവും ലഭിക്കുന്നുണ്ടെന്ന് നാം ഉറപ്പുവരുത്തണമെന്നും അന്താരാഷ്ട്ര സാക്ഷരതാ ദിനത്തോടനുബന്ധിച്ചുള്ള സന്ദേശത്തിൽ കേന്ദ്രമന്ത്രി പറഞ്ഞു. 11th ആയുർവേദ ദിനാചരണത്തിനുള്ള ഒരുക്കങ്ങൾ രാജ്യത്ത് പുരോഗമിക്കുന്നു. ദിനാചരണത്തിന്റെ ഭാഗമായി രാജ്യമെമ്പാടും വിപുലമായ പരിപാടികൾ നടക്കും. ഒരു റിപ്പോർട്ട്.
1: 11th ആയുർവേദ ദിനം ജനകീയ പ്രചാരണമാക്കി മാറ്റാനുള്ള ശ്രമങ്ങൾ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ രാജ്യത്ത് പുരോഗമിക്കുന്നു. ആയുർവേദ ദിനത്തിന്റെ പ്രധാന ആഘോഷ പരിപാടി ഈ മാസം 23 മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ നടക്കുമെന്ന് കേന്ദ്രമന്ത്രി പ്രതാപ് റാവു ജാദവ് അറിയിച്ചു. ആരോഗ്യകരമായ ഭാവിക്കായി ആയുർവേദം എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ആയുർവേദത്തിന്റെ സന്ദേശം വീടുകളിലേക്കും യുവജനങ്ങളിലേക്കും ഗ്രാമ നഗര ഭേദമന്യേ എല്ലാ സമൂഹങ്ങളിലേക്കും എത്തിക്കുകയാണ് ദിനാചരണത്തിന്റെ ലക്ഷ്യം. ആയുർവേദ മേഖലയിൽ മികച്ച സംഭാവന നൽകിയവർക്കുള്ള ദേശീയ ധന്വന്തരി ആയുർവേദ പുരസ്കാരങ്ങൾ ദിനാഘോഷത്തിന്റെ ഭാഗമായി സമ്മാനിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗിന്റെ 3 ദിവസത്തെ ശ്രീലങ്ക സന്ദർശനത്തിന് തുടക്കമായി. ദീർഘകാലമായുള്ള പങ്കാളിത്തത്തിനും ആഴമേറിയ ചരിത്ര സാംസ്കാരിക ബന്ധങ്ങൾക്കും പുറമെ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പങ്കാളികളൊന്നുകൂടിയാണ് ശ്രീലങ്കയെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സന്ദർശനവേളയിൽ ശ്രീലങ്കയിലെ ഇന്ത്യൻ സമൂഹവുമായി ശ്രീ രാജ്നാഥ് സിംഗ് സംവദിക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രമുഖ ഗായകനും ഭാരതരത്ന പുരസ്കാര ജേതാവുമായ ഭുപൻ ഹസാരികയുടെ 100th ജന്മവാർഷിക ദിനത്തിൽ ശ്രദ്ധാഞ്ജലി അർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ പ്രമുഖർ. നിരവധി പേരുടെ ചിന്തകൾക്കും അഭിലാഷങ്ങൾക്കും ഭാവം പകരാൻ തന്റെ മനോഹരമായ ശബ്ദത്തിലൂടെ ഭുപൻ ഹസാരികയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി അനുസ്മരിച്ചു. ഇന്ത്യയും സൌദി അറേബ്യയും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്തുന്നതിൽ ഇന്ത്യൻ സമൂഹം നൽകുന്ന സംഭാവനകൾ വിലപ്പെട്ടതാണെന്ന് വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ്. ഇന്ത്യൻ എംബസിയുടെ മേൽനോട്ടത്തിൽ സൌദി അറേബ്യയിൽ നടന്ന പരിപാടിയിൽ ഇന്ത്യൻ സമൂഹവുമായി സംവദിക്കുകയായിരുന്നു അദ്ദേഹം. വികസിത ഭാരതത്തിനായി സംഭാവനകൾ നൽകാൻ അദ്ദേഹം പ്രവാസി സമൂഹത്തോട് ആഹ്വാനം ചെയ്തു. താമരശ്ശേരി, കുറ്റ്യാടി, നാടുകാണി ചുരങ്ങളിലെ യാത്രാ തടസ്സങ്ങൾക്ക് പരിഹാരമായി വയനാട്ടിലേക്കുള്ള വിലങ്ങാട് ബദൽപാത പൂർത്തീകരിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ്.
3: വയനാട് കണ്ണൂർ ജില്ലകളുടെ അതിർത്തിയായ കോഴിക്കോട് നഗരത്തിലെ വിലങ്ങാട് മുതൽ തൊണ്ടനാട് ഗ്രാമപഞ്ചായത്തിലെ കുങ്കിച്ചിറയിൽ അവസാനിക്കുന്ന തരത്തിലാണ് ഈ ബദൽപാത. വിലങ്ങാടിലൂടെയും കോഴിക്കോട് വടകരയിലെയും കുങ്കിച്ചിറ വഴിയും വയനാട്ടിലെ മാനന്തവാടി ബന്ധിപ്പിക്കുന്ന പാത പഴശ്ശിരാജാവിന്റെ കാലത്ത് നിർമ്മിച്ചതാണ്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിലെ പാനവം വരെയും വയനാട് ജില്ലയിലെ കുങ്കിച്ചിറ വരെയും ഗതാഗത യോഗ്യമായ റോഡുണ്ട്. നിലവിൽ 7 കിലോമീറ്റർ ദൂരം നിർമ്മിക്കാൻ വനംവകുപ്പിന് അനുമതി ലഭിക്കാത്തതാണ് ഈ പദ്ധതി ഫയലൊതുക്കാൻ കാരണം.
0: കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ഇന്നും നാളെയും താപനില 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. വർദ്ധിച്ച ചൂട് നിരവധി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാവുന്നതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മുന്നറിയിപ്പ് നൽകി. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല ഉദ്ഘാടനം നിർവഹിക്കും. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിൽ യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത്. ഏഷ്യൻ ഗെയിംസ് 2026 ഈ മാസം 19 മുതൽ അടുത്ത മാസം 4 വരെ ജപ്പാനിൽ നടക്കും. വിവിധ കായിക ഇനങ്ങളിലെ പ്രാരംഭ മത്സരങ്ങൾ നാളെ ആരംഭിക്കും. ഈ മാസം 17 ടെക് ബോളിലൂടെയും 18 വനിതാ ക്രിക്കറ്റിലൂടെയുമാണ് ഇന്ത്യയുടെ പോരാട്ടം തുടങ്ങുന്നത്. PV സിന്ധു, മീരാഭായ് ചാനു, മനു ഭാക്കർ, ലൌലിന ബോർഗോഹെയ്ൻ തുടങ്ങിയ പ്രമുഖ താരങ്ങൾ ഇന്ത്യയെ നയിക്കും. ബോക്സിംഗിലും അത്ലറ്റിക്സിലുമാണ് ഇന്ത്യയുടെ മെഡൽ പ്രതീക്ഷ. ഏഷ്യാകപ്പ് വനിതാ 2020 ക്രിക്കറ്റിൽ ഇന്ന് ബംഗ്ലാദേശ് UAE നേരിടും. ദുബായ് ഇന്റർനാഷണൽ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ രാത്രി

8 മണിക്കാണ് മത്സരം. ചൈനയിൽ നടക്കുന്ന ജൂനിയർ ഏഷ്യാകപ്പ് പുരുഷ ഹോക്കിയിൽ ദക്ഷിണ കൊറിയയെ പരാജയപ്പെടുത്തി ഇന്ത്യ സെമി ഫൈനൽ പ്രതീക്ഷ നിലനിർത്തി. നാളെ ചൈനീസ് തായ്പേയ്ക്കെതിരായി നടക്കുന്ന മത്സരത്തിൽ വിജയം നേടിയാൽ ഇന്ത്യയ്ക്ക് സെമി ഉറപ്പാക്കാം. നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യയ്ക്ക് നിലവിൽ 3 മത്സരങ്ങളിൽ നിന്ന് 7 പോയിന്റ്

0: സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ അടിയന്തര യോഗം വിളിച്ചു ചേർത്തു. ഡിജിപി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI സംസ്ഥാന മേധാവി, നാറ്റ്പാക്, റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ എന്നിവരുടെ യോഗമാണ് ചേർന്നത്. സംസ്ഥാനത്തെ പ്രധാന റോഡുകളിലും ദേശീയപാതകളിലും ഉണ്ടായ അപകട കാരണങ്ങൾ, റോഡ് സുരക്ഷ ശക്തിപ്പെടുത്തുന്നതിനും അപകടങ്ങൾ കുറയ്ക്കുന്നതിനുമുള്ള അടിയന്തര നടപടികൾ, ട്രാഫിക് നിയന്ത്രണം, റോഡ് അറ്റകുറ്റപ്പണികൾ, സുരക്ഷാ സംവിധാനങ്ങൾ എന്നിവ ചർച്ച ചെയ്തു. പുറ്റിങ്ങൽ വെടിക്കെട്ട് ദുരന്ത കേസിന്റെ വിചാരണയ്ക്ക് ഹൈക്കോടതിയുടെ ഇടക്കാല സ്റ്റേ. കേസിൽ സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറെ മാറ്റിയതുമായി ബന്ധപ്പെട്ട് ഗവൺമെന്റിന്റെ വിശദീകരണവും അനുബന്ധ രേഖകളും പരിശോധിക്കുന്നതിന് സമയം അനുവദിച്ചുകൊണ്ടാണ് സ്റ്റേ ഉത്തരവ്. കേസ് ഈ മാസം 14 പരിഗണിക്കുന്നതിനായി മാറ്റി. അതുവരെ കേസിന്റെ വിചാരണയ്ക്ക് സ്റ്റേ ഉണ്ടായിരിക്കും. പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോ ലക്നൌ, തിരുവനന്തപുരം ബ്യൂറോകളിലെ ഉദ്യോഗസ്ഥർക്കൊപ്പം കേരളത്തിലെ പ്രമുഖ മാധ്യമ സ്ഥാപനങ്ങളിൽ നിന്നുള്ള മാധ്യമ പ്രതിനിധികളുടെ സംഘം ലക്നൌവിലെ റിസർച്ച്, ഡിസൈൻസ് ആന്റ് സ്റ്റാൻഡേർഡ്സ് ഓർഗനൈസേഷനിലെത്തി. അടിസ്ഥാന സൌകര്യ വികസനത്തിലൂടെ രാജ്യത്ത് പുതിയ അവസരങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 35,000 കോടി രൂപയുടെ വികസന പദ്ധതികൾക്ക് പ്രധാനമന്ത്രി ഗുജറാത്തിൽ തുടക്കം കുറിച്ചു. യു എൻ രക്ഷാസമിതിയിലെ സ്ഥിരാംഗത്വം നൽകണമെന്ന ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണച്ച് ലക്സംബർഗ്. സായുധസേനകൾക്കായി 110,000 കോടി രൂപയുടെ പ്രതിരോധ സംഭരണ നിർദ്ദേശങ്ങൾക്ക് അംഗീകാരം നൽകി കേന്ദ്ര സർക്കാർ. ഇന്ന് അന്താരാഷ്ട്ര സാക്ഷരതാ ദിനം. വിദ്യാസമ്പന്നരായ പൌരന്മാരാണ് വികസിത ഭാരതത്തിന്റെ ശക്തമായ അടിത്തറയെന്ന് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി പ്രഹ്ലാദ് ജോഷി. കേരളത്തിൽ ചൂട് വീണ്ടും വർദ്ധിക്കുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആന്റ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് ഇന്ന് തുടക്കം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
1: ആകാശവാണി, സമയം 1:00. ഇപ്പോൾ മഞ്ഞണിപ്പൂനിലാവ്.

മഞ്ഞളി പൂനിലാവിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. നമുക്ക് ആരംഭിക്കാം. എ എം രാജയും പി സുശീലയും കടലമ്മ എന്ന ചിത്രത്തിന് വേണ്ടി പാടിയ ഈ ഗാനത്തോടെ വയലാർ രാമവർമ്മയുടെ വരികൾക്ക് സംഗീതം നൽകിയത് ജി ദേവരാജൻ.

പൂനിലാവിലെ അടുത്ത ഗാനത്തിലേക്ക്. വയലാർ രാമവർമ്മയുടെ വരികൾ, ജി ദേവരാജന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം, ചിത്രം സ്വപ്നഭൂമി.

0: എന്തൊരു ചൂടാ.
1: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പിള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
0: പിട്ടപ്പിള്ളിയിൽ ഏജൻസീസ്.
2: മഞ്ഞണി പൂനിലാവ് തുടരുന്നു. ശങ്കർ ഗണേഷിന്റെ സംഗീതത്തിൽ യേശുദാസ് പാടിയ ഗാനം. ഗാനരചന മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ. ചിത്രം അയലത്തെ സുന്ദരി.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടിയിൽ നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് നിതിൻ AF മറുപടി നൽകുന്നു. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321. ഇനിയൊരു നമ്പർ 9496565631. മറ്റൊരു നമ്പർ 9496569321. ആത്മഹത്യാ പ്രതിരോധവുമായി ബന്ധപ്പെട്ട ഡോക്ടറോട് ചോദിക്കാം തത്സമയ ഫോണിൻ പരിപാടി നാളെ രാവിലെ 11:02 മുതൽ 12 മണി വരെ. അറിയിപ്പ് കഴിഞ്ഞു.

മഞ്ഞനിപ്പൂനിലാവിൽ ഇനി കേൾക്കാം എസ് ജാനകി പാടിയ ഒരു ഗാനം. പി ഭാസ്കരന്റെ വരികൾക്ക് സംഗീതം നൽകിയത് MS ബാബുരാജ്. ചിത്രം ഇരുട്ടിന്റെ ആത്മാവ്.

മഞ്ഞണി പൂനിലാവിൽ ഇനി ഹരിശ്ചന്ദ്ര എന്ന ചിത്രത്തിനു വേണ്ടി കമുകറ പുരുഷോത്തമൻ പാടിയ ഗാനമാണ്. ഗാനരചന തിരുനായനാർ കുറിച്ചി, സംഗീതം ബ്രദർ ലക്ഷ്മൺ.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് എമ്പുരാൻ, ഉറുമി, കാന്താര, പുഷ്പ 2 തുടങ്ങിയ ഒട്ടനവധി ചിത്രങ്ങളുടെ സൗണ്ട് ഡിസൈനർ MR രാജകൃഷ്ണൻ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കാം: 9495964321. മറ്റൊരു നമ്പർ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321. മറ്റൊരു നമ്പർ 9496596321. അതിഥി സൗണ്ട് ഡിസൈനർ MR രാജകൃഷ്ണൻ. അറിയിപ്പ് കഴിഞ്ഞു.

മഞ്ഞടി പൂനിലാവാണ് നാം കേട്ടുകൊണ്ടിരിക്കുന്നത്. എ എം രാജയും പി സുശീലയും പാടിയ ഗാനമിനി കേൾക്കാം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് സംഗീതം നൽകിയത് എം എസ് ബാബുരാജ്. ചിത്രം പാലാട്ടുകോമൻ.

ജയചന്ദ്രൻ പാടിയ ഗാനം. ചിത്രം കോളേജ് ബ്യൂട്ടി. മങ്കൊമ്പ് ഗോപാലകൃഷ്ണന്റെ വരികൾക്ക് MS ബാബുരാജിന്റെ സംഗീതം. മഞ്ഞണി പൊന്നിലാവിൽ ഇനി ഈ ഗാനം കേൾക്കാം.

യേശുദാസും സബിത ചൗധരിയും പാടിയ ഗാനം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് സലിൽ ചൗധരിയുടെ സംഗീതം. ചിത്രം തോമസ് ലീഹ.

മഞ്ഞണി പൂനിലാവിൽ ഇനി കോടതി എന്ന ചിത്രത്തിലെ ഗാനമാണ്. യേശുദാസും എസ് ജാനകിയും പാടിയ ഈ ഗാനത്തിന്റെ രചന പൂവച്ചൽ ഖാദർ, സംഗീതം ശ്യാം.

മഞ്ഞണിപ്പൂനിലാവിൽ ഇനി എ എം രാജയും ബി വസന്തയും പാടിയ ഗാനം. ഗാനരചന വയലാർ രാമവർമ്മ, സംഗീതം എം എസ് ബാബുരാജ്, ചിത്രം ലോറ നീ എവിടെ.

0: യേശുദാസ് പാടിയ മറ്റൊരു ഗാനം ചിത്രം നീലസാരി. വരികൾ പാപ്പനംകോട് ലക്ഷ്മണൻ, സംഗീതം വി ദക്ഷിണാമൂർത്തി.
1: സീതാ

എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: എന്തിനയാൾ അത് ചെയ്തു എന്ന് നമുക്കറിയില്ല മോളെ, ഇനി ഒട്ടറിയാനും പറ്റില്ല. പക്ഷെ എനിക്ക് പ്രധാനം നീയാണ് മോളെ, നിനക്കൊന്നും പറ്റിയില്ലല്ലോ, എനിക്കത് മതി. കഴിഞ്ഞതൊക്കെ ഒരു ചീത്ത സ്വപ്നമായി വിചാരിക്ക. ആ, നമുക്കൊരു കാര്യം ചെയ്യാം, എൻ്റെ കുഞ്ഞിൻ്റെ പേടിയൊക്കെ ഒഴിയുന്നവരെ നമുക്ക് ഈ നാട്ടിൽ നിന്ന് മാറി നിൽക്കാം. എന്നിട്ടെവിടെ പോകും നമ്മൾ? ആ, പറ്റിയൊരു സ്ഥലമുണ്ട്, മോൾക്കവിടെ ഇഷ്ടമാവുകയും ചെയ്യും. മുമ്പ് ഇവിടെ രണ്ടു മൂന്ന് പ്രാവശ്യം വന്നിട്ടുള്ള വർമ്മയെ ഓർക്കുന്നുണ്ടോ നീ? എൻ്റെ ജൂനിയറായിരുന്ന പുള്ളി റിട്ടയർ ചെയ്ത് ഇപ്പോൾ കുട്ടനാട്ടാ താമസം. കായൽക്കരയിൽ ഒരു കൊച്ചു വീട്. നമ്മൾ രണ്ടുപേരെയും പല പ്രാവശ്യമയാൾ അങ്ങോട്ട് വിളിച്ചിട്ടുണ്ട്. ഇത് തന്നെയാ ഏറ്റവും അനുയോജ്യമായ സ്ഥലം. കുറേ ദിവസം അവിടെ നിന്നിട്ട് കോളേജ് തുറക്കാറാകുമ്പോൾ നമുക്ക് ഇങ്ങെത്താം. ഇവിടുന്ന് വിട്ടുനിന്നാൽ നിന്റെ മനസ്സും ശരിയാവും. നാളെ തന്നെ നമുക്ക് പോകാം. എന്താ? അതുവരെ എൻ്റെ മോൾ ഞാൻ പറയുന്ന പോലെ ചെയ്യണം. ഇന്നലെ നടന്നതിനെ പറ്റിയൊക്കെ ആരോടും ഒന്നും പറയരുത്. ഒന്നും ആരും അറിയണ്ട. ഒന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ മതി. നിന്നോടൊന്നും ചോദിക്കില്ല. അഥവാ ചോദിച്ചാ ഇന്നലെ അയാളെ കണ്ടേയില്ല എന്ന് ഉറപ്പിച്ച് പറഞ്ഞാൽ മതി. മോൾ രാത്രി അയാളുടെ മുറിയിലേക്ക് പോകുന്നത് ആരും കണ്ടില്ലല്ലോ.
1: ഇല്ല മുത്തശ്ശ, ഞാൻ ആരോടും പറയാതെയാ പോയത്. അങ്ങനെ വേണമെന്ന് സ്വാമി അയാൾ എന്നോട് പറഞ്ഞിരുന്നു.
0: ശരി, ആ സ്ഥിതിക്ക് ഒന്നും വേണ്ടാൻ പോവണ്ട. ഞാനും ഒന്നും പറയുന്നില്ല.
1: മുത്തശ്ശ, ചോദിക്കണമെന്ന് വിചാരിച്ചതാ. ഞാൻ എങ്ങനെയാ രക്ഷപ്പെട്ടത്? എങ്ങനെയാ എനിക്ക് പകരം അയാൾ മരിച്ചത്? എത്ര ആലോചിച്ചിട്ടും എനിക്കത് മനസ്സിലാകുന്നേയില്ല.
0: മോളിപ്പോ അതൊന്നും ആലോചിക്കണ്ട. ഈശ്വരൻ രക്ഷപ്പെടുത്തിയതാ നിന്നെ. എന്നും സന്ധ്യയ്ക്ക് വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുന്ന ആളല്ലേ നീ? ഭഗവാൻ എത്തി നിന്റെ തുണയ്ക്ക്. എന്നിട്ടൊരു പക്ഷേ അയാളെ ശിക്ഷിച്ചതാകും.

0: വിശ്വസിക്കുക. മറ്റൊന്നും നീ ചിന്തിക്കണ്ട. ഒക്കെ യോഗമാണ് മോളെ നിന്റെ. അയാളെ മറക്കാൻ ശ്രമിക്കുക. ഈ വയസ്സിന് നീയാണ് സർവസ്വവും. എനിക്ക് വേണ്ടി ഭഗവാൻ നിന്നെ വീണ്ടും രക്ഷപ്പെടുത്തി. ഇനി എൻ്റെ കുഞ്ഞിന് ഒരാപത്തും വരില്ല. ആരും നിന്നെ നോവിക്കാൻ ദ്രോഹിക്കാൻ ശ്രമിക്കില്ല. ഇനി ഞാനും എൻ്റെ കുട്ടിയും സുഖമായി കഴിയും, ഇല്ലേ?
1: ഒന്ന് ചിരിച്ചു പൂജയെങ്കിലും അവളുടെ മനസ്സിലൊരു പുതിയ ചിന്ത, ഒരു സംശയം നീറിപ്പുകയാൻ തുടങ്ങുകയായിരുന്നു. എങ്ങനെ ആ മനുഷ്യൻ മരിച്ചു? അവൾക്കായി അയാൾ കത്തിച്ച അഗ്നിയിൽ അവളെ ദഹിപ്പിക്കാതെ പകരം അയാളെന്തിന് സ്വയം? അവളുടെ ചിന്തകൾ കാടുകയറി. ഇനിയൊരു പക്ഷേ അയാൾ സ്വയം കൊളുത്തിയത് തന്നെയാണോ? അതോ മറ്റാരെങ്കിലും? അങ്ങനെയാണെങ്കിൽ ആര്? ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നത്? അവൾ മാഷിനെ നോക്കി ഒരു പുതിയ കാഴ്ചപ്പാടോടെ. ഈശ്വര, ആയിരിക്കരുതേ.
0: മുത്തശ്ശന്റെ കണ്ണട കണ്ടോ കുട്ടിയെ? ഇവിടെ എങ്ങും ഇല്ലല്ലോ.
2: ഇല്ലല്ലോ മുത്തശ്ശ, എവിടെ വെച്ചു അത്?
0: എവിടെ വെച്ചു അത്? ഓ, ഓർക്കുന്നു, ഇന്നലെ രാത്രി അമ്പലത്തിൽ വച്ച് അത് താഴെ വീണുവല്ലോ. എന്നിട്ടത്,

0: സാർ, പ്രശ്നം നമ്മൾ വിചാരിച്ചതുപോലെ അല്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട്
1: കിട്ടിയിട്ടുണ്ട്.
0: എന്താ താൻ പറഞ്ഞതിൻ്റെ അർത്ഥം? പ്രഥമ ദൃഷ്ടിയാ നമുക്ക് തോന്നിയതുപോലെ സ്വാമിയുടേത് ആത്മഹത്യയാണെന്ന് വിശ്വസിക്കാൻ ഇപ്പോൾ പ്രയാസമായിരിക്കുന്നു സാർ.
1: ആത്മഹത്യയല്ലേ?
0: അല്ല സാർ, ഇതൊരു കൊലപാതകമാണ്.

0: ആ എന്നാൽ ഞങ്ങൾ ഇറങ്ങട്ടെ മാഷേ. ബുദ്ധിമുട്ടിച്ചു എന്ന് വിചാരിക്കരുത്. എന്തു ചെയ്യാനാ? ജോലി പോലീസിലായിപ്പോയില്ലേ? പോരാത്തതിന് ഇത്തരം ഒരു സംഭവവും.
1: ഏയ്, ബുദ്ധിമുട്ടൊന്നുമില്ല, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ഒന്നും പറയാൻ കഴിഞ്ഞില്ലല്ലോ എന്നുള്ള വിഷമമേ ഉള്ളൂ. ഇത്രയും നാൾ ഇവിടെ ഉണ്ടായിരുന്നിട്ടും ആ വ്യക്തിയെക്കുറിച്ച് ഒന്നും മനസ്സിലാക്കാൻ എനിക്ക് സാധിച്ചില്ല. അദ്ദേഹവുമായി വളരെ കുറച്ചേ ഞാൻ സംസാരിച്ചിട്ടുള്ളൂ. എന്നാലും അദ്ദേഹത്തിന് ഇങ്ങനൊരവസാനം. ഞാൻ പറഞ്ഞില്ലേ, വന്ന ദിവസം കണ്ടപ്പോൾ ഉണ്ടായിരുന്ന അതേ ഭാവം തന്നെ ആയിരുന്നു അദ്ദേഹത്തിന് ഇന്നലെ രാവിലെയും. ഒരു മാറ്റവുമില്ല. ആത്മഹത്യ ചെയ്യാൻ വേണ്ടി എന്തെങ്കിലും കാരണം അതിനുശേഷം ഉണ്ടായോ ആവോ. ഭാസ്കരൻ നായരെ, എൻ്റെ വിഷമം നമ്മുടെ ഈ നാട്ടിൽ വന്നിട്ട് അദ്ദേഹത്തിന് ഇങ്ങനൊരു ദുർഗതി സംഭവിച്ചല്ലോ എന്നോർത്തിട്ടാ.
2: ഞങ്ങൾ ഇതുവരെ സംസാരിച്ച എല്ലാവരുടെയും, അമ്പല കമ്മിറ്റിയിലെ മറ്റുള്ളവർ ഉൾപ്പെടെ, അവസ്ഥ ഇത് തന്നെ. ഒരാൾക്കും ഒന്നും അറിയില്ല. തുമ്പ ഒന്നും കിട്ടിയില്ലെങ്കിൽ അജ്ഞാതമായ കാരണങ്ങളാൽ ആത്മഹത്യ ചെയ്തു എന്നെഴുതി കേസ് ക്ലോസ് ചെയ്യേണ്ടി വരും. അല്ലാതെന്താ? ഉടൻ അറിയേണ്ടത് ഇയാൾക്ക് എവിടെയെങ്കിലും ബന്ധുക്കൾ ഉണ്ടോ എന്നാണ്. വിവരമറിയിക്കുകയോ ശവം വിട്ടുകൊടുക്കുകയോ ഒക്കെ വേണമല്ലോ.
1: അങ്ങനെ ആരെങ്കിലും ഉണ്ടോ ആവോ? ഒറ്റയാനാണ്, ദേശാടകനാണ്, ഒരു സ്ഥലത്തും കൂടുതൽ കാലം നിൽക്കില്ല എന്നൊക്കെയാ അദ്ദേഹത്തെപ്പറ്റി സ്വയം എന്നോട് പറഞ്ഞത്. ഇവിടെ ഉണ്ടായിരുന്ന സമയം ആരെങ്കിലും അന്വേഷിച്ചു വരികയോ കത്ത് വലുതും വരികയോ ഒന്നും ചെയ്തുമില്ല. അതുകൊണ്ട് ബന്ധുക്കൾ
0: പത്രത്തിലൂടെ ഒരു അറിയിപ്പ് കൊടുക്കാമെന്ന് വെച്ചാൽ ഒരു ഫോട്ടോ പോലും ഇല്ല അയാളുടെ. ഇനി മൊത്തം ശാരീരിക അടയാളങ്ങൾ

0: കാണിച്ച് ഒരു വാർത്ത പോലെ കൊടുക്കണം. എന്നിട്ടും ആരും വന്നില്ലെങ്കിൽ ഞങ്ങൾ തന്നെ സംസ്കരിക്കും. ഇത്തരം ഒരു കേസ് അധിക സമയം വച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ശരി മാഷെ, എന്നാൽ
1: നിങ്ങൾക്ക് ഓരോ കപ്പ് ചായ വരാൻ പോലും പറ്റിയില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ പൂജ മോൾക്ക് പനിയായിപ്പോയി?
2: ഓ, അതിനെന്താ മാഷേ, ചായ കുടിക്കാൻ പിന്നെ വരാം. പക്ഷേ ഇനി വരുമ്പോ ചായയിൽ ഒതുങ്ങിയില്ല കാര്യങ്ങൾ. മോൾക്ക് റാങ്ക് കിട്ടിയതിന്റെ പാർട്ടി തരേണ്ടി വരും.
1: അതിനെന്താ, തരാമല്ലോ.
0: ഞങ്ങൾ ഒന്നുകൂടി ആ കവലയിലേക്ക് ഒന്ന് കറങ്ങി നോക്കട്ടെ മാഷേ, കാണാം. വാ അജിത്തെ, നമുക്ക് ആ കടയിൽ നിന്ന് ഓരോ നാരങ്ങ വെള്ളം കുടിക്കാം.
2: അതെ, എസ് ഐ സാർ പറഞ്ഞ കമ്മിറ്റിക്കാരെ എല്ലാം കണ്ടു കഴിഞ്ഞു, ഒരു തുമ്പും കിട്ടിയില്ല. ഇനി എന്തോ ചെയ്യും ചേട്ടാ?
0: ഇതൊരു കൊലപാതകമാണെന്ന് തോന്നുന്നു എന്നല്ലേ അദ്ദേഹം പറഞ്ഞത്?
2: അതെ, പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് അനുസരിച്ച് അതിനാണ് സാധ്യത. കൃഷ്ണകരയിൽ ഒരു കൊലപാതകം. എന്തല്ലേ,
0: നമുക്കൊരു കാര്യം ചെയ്യാം. നേരെ ഇരുട്ടുന്നതിന് മുമ്പ് നമുക്ക് ആ പുഴക്കരയിൽ പോയി ഒന്ന് നോക്കാം, എന്നിട്ട് സ്റ്റേഷനിലേക്ക് പോകാം.
2: ഇനിയിപ്പോ എന്തിനാ ചേട്ടാ, പകൽ അവിടെ നോക്കിയതല്ലേ?
0: അജിത്തെ, ഒരു കുറ്റകൃത്യം നടന്നാൽ അത് തെളിയുന്നത് വരെ ആ സ്ഥലത്ത് വീണ്ടും വീണ്ടും പോകണമെന്നാ ശാസ്ത്രം. റീവിസിറ്റ്, ഓരോ തവണയും കൃത്യസ്ഥലത്തിന് പുതിയ കഥ പറയാനുണ്ടാകും അത്രേ. വാ, ആ ശാസ്ത്രം ശരിയാണോ എന്ന് നമുക്ക് നോക്കാം.

0: മിന്നാമിന്നികൾ വെളിച്ചം കാട്ടിയ വഴി തുടർ നാടകം പന്ത്രണ്ടാം ഭാഗം സമാപിക്കുന്നു. രചന അരുൺ നായർ, സംവിധാനം റൂബി ബാബു, കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയവർ സൂത്രധാരൻ ശോഭി തിലകൻ, നരേന്ദ്രൻ മാഷ്, പി കെ രവി, സർക്കിൾ ഇൻസ്പെക്ടർ ജോയ് സെബാസ്റ്റ്യൻ, കയ്യൂർ സത്യൻ, എസ് ഐ ജയരാജ്, മനോജ് പിള്ള, ഭാസ്കരൻ നായർ, എസ് രാജേന്ദ്രൻ പൂജപ്പുര, അജിത്, മനോജ് സുനി, പൂജ, മിന്ന രഞ്ജിത്ത്. സംവിധാന സഹായം വി എൻ ദീപ, ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. ഈ തുടർ നാടകത്തിന്റെ 13-ാം ഭാഗം നാളെ ഉച്ചയ്ക്ക് 2:15 കേൾക്കാം.
1: റേഡിയോ ഹെൽത്ത്, ദേശീയ ആരോഗ്യ ദൗത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി. തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്. പ്രകാശധാര, ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40. മറക്കാതെ കേൾക്കുക പ്രകാശധാര.
2: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: എന്തൊരു ചൂടാ!
5: കേരളത്തിൽ ചൂട് കൂടുന്നതിനെ കുറിച്ച് ഓർത്ത് ഇനി ടെൻഷൻ വേണ്ട. പിട്ടപ്പള്ളിയിൽ ഇതാ 3 days AC സൂപ്പർ സെയിൽ. ഓണം ഓഫറുകൾക്ക് പുറമെ തിരഞ്ഞെടുത്ത മോഡലുകൾക്കൊപ്പം ഫ്രീ പെഡസ്റ്റൽ ഫാൻ, 6,000 രൂപ വരെ ക്യാഷ് ബാക്ക്, 8,500 രൂപ വരെ എക്സ്ചേഞ്ച് ഓഫർ, കൂടാതെ 5,000 വിജയികൾക്ക് സമ്മാനങ്ങളും.
4: പിട്ടപ്പള്ളിയിൽ ഏജൻസീസ്.

സംഗീത സരണി മൃദംഗ പാഠം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് നാഞ്ചിൽ എ ആർ അരുൺ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 സംഗീത സരണി.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: ആകാശവാണി ഇപ്പോൾ ഉമംഗ് CIET സ്പോൺസേഡ് പരിപാടി.

ഗാനോപഹാരത്തിലേക്ക് എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും സ്വാഗതം. ആദ്യ ഗാനം എസ് രമേശൻ നായരുടെ വരികൾക്ക് ബേണി ഇഗ്നീഷ്യസ് സംഗീതം നൽകി യേശുദാസ് പാടിയത്, ചിത്രം കുടുംബ വാർത്തകൾ.

ഗാനോപഹാരത്തിൽ ഇനി യേശുദാസ് പാടിയ ഒരു ഗാനം, ചുനക്കര രാമൻകുട്ടിയുടെ വരികൾക്ക് ശ്യാം സംഗീതം നൽകിയത്. ചിത്രം 20-ാം നൂറ്റാണ്ട്.

പ്രിയ ശ്രോതാക്കളെ, ഈ അറിയിപ്പ് ശ്രദ്ധിക്കൂ. ഹലോ പ്രിയഗീതം ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് എമ്പുരാൻ, ഉറുമി, കാന്താര, പുഷ്പ 2 തുടങ്ങിയ ഒട്ടനവധി ചിത്രങ്ങളുടെ സൗണ്ട് ഡിസൈനർ MR രാജകൃഷ്ണൻ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പരുകളിൽ വിളിക്കാം: 9495964321. മറ്റൊരു നമ്പർ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9495964321. ഇനിയൊരു നമ്പർ 9496596321. അതിഥി സൗണ്ട് ഡിസൈനർ MR രാജകൃഷ്ണൻ. അറിയിപ്പ് കഴിഞ്ഞു.

ഗാനോപഹാരത്തിൽ ഒരു ഗാനം കൂടി കേൾക്കാം. ഷിബു ചക്രവർത്തിയുടെ വരികൾക്ക് രവീന്ദ്രന്റെ സംഗീതം, യേശുദാസ് പാടിയ ഗാനം, ചിത്രം ഒരു അഭിഭാഷകന്റെ കേസ് ഡയറി.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: വിജയം കൈവരിച്ച സുജാത ആക്കുളയാണ് ഇന്ന് നേർമൊഴിയിലെ അതിഥി. സ്റ്റുഡിയോയിൽ ഒപ്പം മനീഷ് എം പി.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, നേർമൊഴിയുടെ ഈ പുതിയ അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതത്തിൽ പല പ്രതിസന്ധികളുണ്ടാവാം, പക്ഷെ ആ പ്രതിസന്ധികളെ നമ്മൾ എങ്ങനെ നേരിടുന്നു, ആ നേരിട്ട് നമ്മളൊരു മറ്റൊരു ഘട്ടത്തിലേക്ക് കടന്നു വരുന്ന ഒരുപാട് പേരെ നമ്മൾ കാണാറുണ്ട്. മലയാളത്തിൽ വളരെയധികം എല്ലാവരുടെയും ശ്രദ്ധ ആകർഷിച്ച ഒരു ചിത്രമായിരുന്നു ഉദാഹരണം സുജാത എന്നത്. ഇന്ന് അത്തരത്തിൽ നാട്ടുകാർക്ക് അല്ലെങ്കിൽ എല്ലാവർക്കും തന്നെ ഉദാഹരണമായിട്ടുള്ള ഒരു സുജാതയായിട്ടാണ് നമ്മുടെ ഇന്നത്തെ നേർമൊഴി തുടങ്ങുന്നത്. ശ്രീമതി സുജാത ആക്കുള, നമുക്ക് മാഡത്തിനെ പരിചയപ്പെടാം, കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. സ്വാഗതം മാഡം. എന്താണ് ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, അല്ലെങ്കിൽ ലൈഫിലെ ഒരു നിർണായക നിമിഷത്തിലായിരുന്നു, പെട്ടെന്നൊരു നിമിഷത്തിൽ എല്ലാം നഷ്ടപ്പെട്ടു പോയൊരു അവസ്ഥയിൽ നിൽക്കുന്ന ഒരു അവിടെ നിന്ന് ഇപ്പോൾ ടി ടി ആയി നിൽക്കുകയാണ്, ജീവിതം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ എന്താണ് തോന്നുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് തുടങ്ങാം മാഡം.
2: ഗ്രാമപ്രദേശത്താണ് ശരിക്കും ജനിച്ചു വളർന്നത്. പിന്നെ കല്യാണം കഴിഞ്ഞ് പിന്നെ സിറ്റിയിലോട്ട് വന്നു. ഹസ്ബൻഡ് 7 വർഷം ഉണ്ടായിരുന്നു. പിന്നെ റെയിൽവേയിലെ പെർമനന്റ് ആയിട്ട് ഇവിടെയാണ് കിട്ടിയത്, തമ്പാനൂർ മെക്കാനിക്കൽ സെക്ഷനിൽ. അവിടെ പിന്നെ 4.5 വർഷം വർക്ക് ചെയ്ത് അത് കഴിഞ്ഞപ്പോ പെട്ടെന്ന് ഒരു ആക്സിഡന്റ് പറ്റി, അങ്ങനെ മരിച്ചു. ആ സമയത്ത് പിന്നെ 2 മക്കളുടെ നെയ് മാത്രമേ ഉള്ളായിരുന്നു, വേറെ ആരും ഇല്ല കൂട്ടണ്. 4 വയസ്സ് 2.5 വയസ്സ്. പരിയാരം മെഡിക്കൽ കോളേജിൽ അവിടെ കണ്ണൂർ വെച്ചായിരുന്നു സംഭവം. അതെല്ലാം കഴിഞ്ഞ് പിന്നെ 1 വർഷം കഴിഞ്ഞാണ് ജോലിയൊക്കെ കിട്ടിയത്. അപ്പൊ 2 കുട്ടികളും 1 ലക്ഷം കടമൊക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കുവായിരുന്നു.
1: നമ്മള് ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതിയിൽ. ഇതിനകത്ത് ഏറ്റവും പ്രധാനമായി ഞാൻ കാണുന്ന ഒരു കാര്യം വിദ്യാഭ്യാസമാണ്. നമ്മള് എന്താണ് ഒരു കുടുംബജീവിതം ഒരു രീതിയിൽ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. നമുക്ക് ഹസ്ബൻഡ് ഉണ്ട്, ഹസ്ബൻഡിന്റെ വരുമാനമുണ്ട്, വളരെ സന്തോഷമുള്ള ഒരു കുടുംബം പോയിക്കൊണ്ടിരിക്കുന്നു. പെട്ടെന്നാണ് ഹസ്ബൻഡ് ഇല്ലാതാവുന്നത്. നമുക്കാണെങ്കിൽ ഔപചാരികമായ വിദ്യാഭ്യാസവുമില്ല. അവിടെ നിന്ന് പക്ഷെ മാഡം തീരുമാനിക്കുകയാണ് പഠിക്കാൻ തീരുമാനിക്കണം. എങ്ങനെയാണ് ആ ഒരു തീരുമാനത്തിലേക്ക് വരുന്നത്?
2: തീരുമാനത്തിലേക്ക് പറഞ്ഞാന്ന് വെച്ചാൽ ഞാൻ വന്ന ഫസ്റ്റ് 6th ക്ലാസ് പഠിച്ചപ്പോഴേ നമുക്ക് ഗ്രൂപ്പ് ഡി ആയാലേ കിട്ടത്തുള്ളൂ. അങ്ങനെ വന്ന് ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് ഗ്രൂപ്പ് ഡി ഇതോടെ മുറുക്കുംപുഴ സ്റ്റേഷനിലാണ് നമ്മൾ ജോയിൻ ചെയ്തത്. അത് കഴിഞ്ഞ് പിന്നെ ഓരോ ഇങ്ങനെ SLC ഉണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും ടെസ്റ്റ് എടുത്ത് പോകാൻ പറ്റൂ. പിന്നെ 2010 പിന്നെ എങ്ങനെ എഴുതി എടുക്കണമെന്നുള്ള രീതിയിലോ അങ്ങ് എടുത്ത്.
1: തീരുമാനം
2: വെച്ചാൽ നമ്മളവിടെ എന്താ പറയുക, ചേട്ടന് അഡ്വക്കേറ്റ് ഉണ്ട്, അവർക്ക് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇപ്പൊ SLC എഴുതണമെങ്കിൽ അവിടെ പിന്നെ അഡ്മിഷനൊക്കെ എടുത്ത് എന്താണെന്ന് വെച്ചാൽ ചെയ്യാന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചെയ്ത് പിന്നെ ബുക്സ് കൊണ്ടുവന്ന് പഠിച്ചിട്ട് അങ്ങനെ പോയി എഴുതി. എക്സാം സമയത്ത് ലീവ് എടുത്തിട്ട് അങ്ങനെ പോയി എഴുതി. അങ്ങനെ SLC എഴുതിയാലേ നമുക്ക് എന്തെങ്കിലും ടെസ്റ്റില് മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ.
1: അവിടുന്ന് ആ തീരുമാനം എടുക്കുകയാണ്.
2: 2006 ജോയിൻ ചെയ്ത് റെയിൽവേലോ. പിന്നെ 2010 SLC എഴുതെടുത്തത്. അത് കഴിഞ്ഞ് പിന്നെ SLC എഴുതെടുത്താലും പിന്നെ എനിക്ക് 2017 ടെസ്റ്റ് ഒക്കെ എഴുതി എനിക്ക് കിട്ടിയത്. കുറച്ച് ഡിലേ ആയി, എന്നുവെച്ചാൽ ലാംഗ്വേജ് പ്രോബ്ലം എല്ലാം കൂടെ ഇപ്പത്തേക്ക് കുറച്ച് ഇതായി.
1: ജനിച്ചതും വളർന്നതും ഒക്കെ
2: ആന്ധ്രാപ്രദേശ്.
1: ആന്ധ്രാപ്രദേശിൽ നിന്ന് ആണ് കേരളത്തിൽ എത്തുന്നത്. ഒട്ടും പരിചയമില്ലാത്തൊരു ചുറ്റുപാടിൽ നിന്നാണ്. അത് എത്രമാത്രം ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത്?
2: ആദ്യം വന്ന സമയത്ത് ഹസ്ബൻഡിന് മലയാളം അറിഞ്ഞൂടാ, പിന്നെ കുറച്ച് തമിഴൊക്കെ അറിയാം. എന്നാലും എനിക്ക് വീട്ടിലൊക്കെ ആയതുകൊണ്ട് പിന്നെ ഞാൻ എങ്ങോട്ടും പോകില്ല. അങ്ങനെ പിന്നെ കുറച്ച് അടുത്തുള്ളവരൊക്കെ എല്ലാം സഹായിക്കുമായിരുന്നു. എന്നുവെച്ചാൽ മാർക്കറ്റിൽ പോയാലും എന്താ വേണമൊക്കെ പറഞ്ഞ് ചോദിച്ച് എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്ത് തരുമായിരുന്നു. പിന്നെ കുറച്ച് 6 മാസം ആയപ്പോഴത്തേക്ക് പിന്നെ കുറച്ച് കുറച്ചൊക്കെ പഠിച്ച് പിന്നെ കടയിലൊക്കെ പോയി വരാൻ അങ്ങനെയൊക്കെ തുടങ്ങി. പിന്നെ 1 വർഷം കഴിഞ്ഞപ്പോഴാണ് കുറച്ചൊക്കെ ഒരുവിധമായിട്ട് പഠിച്ചു തുടങ്ങിയത്.
1: ഈ 10th ക്ലാസ് പാസ്സായി എന്ന റിസൾട്ട് അറിയുന്ന ഒരു നിമിഷം ഉണ്ടല്ലോ, അത് എങ്ങനെ ഉണ്ടായിരുന്നു?
2: അല്ല, നമ്മളവിടെ റിസൾട്ട് വരപ്പത്തേക്ക് നമ്മളെ നാട്ടിൽ വിളിച്ച് പറയുമല്ലോ. അങ്ങനെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങാനൊക്കെ പിന്നെ പോയി, അതെല്ലാം ഒക്കെ ഒപ്പിച്ചെടുത്ത്.
1: അപ്പോ ആന്ധ്രാപ്രദേശിലാണ്?
2: ആന്ധ്രാപ്രദേശിലാണ്, നെല്ലൂർ സ്ഥലത്താണ്.
1: അവിടെ നിന്ന് പരീക്ഷ എഴുതി.
2: പിന്നെ ഈ റിസൾട്ട് വന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഇങ്ങനെ ഓരോ എക്സാം എഴുതാൻ തുടങ്ങും. പിന്നെ 2-3 മാർക്കിലൊക്കെ പോവും. ഇതുപോലെ ബുക്കിംഗ് ഓഫീസില് TT ആയിട്ടും എല്ലാം വിളിക്കുന്നതെല്ലാം LDC എക്സാം. അതിലോട്ട് പോയിട്ട് പിന്നെ ഇങ്ങനെ 2-3 പ്രാവശ്യം എഴുതിയപ്പോ ഇത് കിട്ടാതെ വന്നപ്പോ ഒരു കുറച്ചുകൂടെ ഒരു ഇതായി. എന്നുവെച്ചാൽ ഇംഗ്ലീഷ് എല്ലാം കുറച്ച് ബുദ്ധിമുട്ടാണ്. അങ്ങനെയൊക്കെ പിന്നെ ഓരോ പ്രാവശ്യം ബുക്ക് എടുക്കും. പിന്നെ സ്റ്റേഷനിൽ നൈറ്റ് ഡ്യൂട്ടി ഒക്കെ ഉള്ള സമയത്ത് ബുക്ക് എടുത്ത് പോകും, പഠിക്കും. അങ്ങനെയുള്ള കുറച്ചൊക്കെ ശ്രമങ്ങളൊക്കെ നടത്തി.
1: പിന്നെ വേറൊരു കൗതുകം ഞാൻ മനസ്സിലാക്കിയത്, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ചാണ് +2 എഴുതിയതെന്നാണ്. അമ്മയും മകളും ഒരുമിച്ച് +2 പഠിച്ചതിനെ കുറിച്ച് അത് പറയാമോ?
2: എന്നുവെച്ചാൽ ഞാൻ 10th ക്ലാസ് എടുത്ത് 2010. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ TT ആയിട്ട് വന്നു. ശേഷം ഇതുപോലെ അവിടെ തന്നെ ഞങ്ങൾ ബാപ്പട്ടിലെ സ്ഥലം ഹസ്ബൻഡിന്റെ സ്ഥലത്ത് തന്നെ കോളേജുണ്ട്. ആ കോളേജിൽ തന്നെ ഇത് എഴുതിയെടുത്ത് +1 +2 രണ്ടും കൂടെ ചേർത്താണ് എഴുതിയത്. ആ സമയത്ത് മോള് +2 കഴിഞ്ഞിരിക്കുന്നു. പിന്നെ ഡിഗ്രി ചെയ്യണമെന്ന് വിചാരിച്ചപ്പോഴത്തേക്ക് കൊറോണ ആയി. പിന്നെ അതിന് പിന്നെ അങ്ങോട്ട് പോയിട്ടില്ല.
1: എങ്ങനെയായിരുന്നു മകള്, എന്തെങ്കിലും കമന്റ് പറയുമായിരുന്നു അമ്മയുടെ പഠിത്തത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ തിരിച്ചോ?
2: അവർക്കൊക്കെ ഇൻട്രസ്റ്റ് ആയിരുന്നു പഠിക്കുന്നത്, എല്ലാ കാര്യത്തിനൊക്കെ ഭയങ്കര ഇതായിരുന്നു. പിന്നെ മോളൊക്കെ ഡിഗ്രി ഇവിടെ NSS ആയിരുന്നു, നിർമ്മങ്കര. അവിടെ റാങ്ക്

0: കൊണ്ടായിരുന്നു.
1: ആഹാ,
0: സെക്കൻഡ് റാങ്ക് കിട്ടി.
1: ഈ എപ്പോഴെങ്കിലും എന്താണ് വിദ്യാഭ്യാസത്തിന് ഒരു പ്രായം ഉണ്ട് എന്ന് തോന്നിയിട്ടുണ്ടോ?
0: അങ്ങനെ എനിക്ക് തോന്നിയിട്ടില്ല.
1: അങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ഇത്രയൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലേ. അല്ലേ,
0: അല്ല, അവിടെ നിന്നപ്പോ തന്നെ ഓരോരുത്തർ ഇങ്ങനെ ഓരപ്പത്തേക്ക് നമ്മൾ നേരിത്തര് 10 വർഷമായിട്ട് സ്റ്റേഷനിലായിരുന്നു. അപ്പോൾ എനിക്ക് ടെസ്റ്റ് എഴുതാൻ പറ്റുന്നില്ല, ഓരോരുത്തർ കോട്ട കിട്ടും, അങ്ങനെ വണ്ടിയിലൊക്കെ ഉറപ്പോ അവിടെ നമ്മൾ സ്റ്റേഷനിൽ എന്തായാലും അങ്ങനെ നിൽക്കുമല്ലോ. അപ്പൊ നമ്മൾ കൂടെ വർക്ക് ചെയ്തവർ അങ്ങനെ പോയപ്പോഴത്തേക്ക് മനസ്സിനൊരു ഇതാണ്, എന്നുവെച്ചാൽ എങ്ങനെങ്കിലും എത്തണം എന്നുള്ളൊരു മനസ്സിലുള്ളൊരു ഇത് ഉണ്ടായിരുന്നു.
1: 10-ാം ക്ലാസ് പരീക്ഷ പാസ്സാവുക എന്ന് പറയുന്നത് ഒരു കടമ്പ മാത്രമാണ്, അതായത് ഡിപ്പാർട്ട്മെന്റൽ പരീക്ഷ എഴുതാനുള്ള യോഗ്യത നേടുക മാത്രമാണ്. അത് കഴിഞ്ഞ് ഡിപ്പാർട്ട്മെന്റൽ പരീക്ഷയ്ക്ക്
0: ഡിപ്പാർട്ട്മെന്റ്
1: പ്രിപ്പറേഷൻ
0: പരീക്ഷ
1: ഉണ്ടല്ലോ,
0: പിന്നെ ഉണ്ട്.
1: അതിന്റെ ഒരു പ്രിപ്പറേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു?
0: ഇതുപോലൊക്കെ ഓരോരുത്തർ എല്ലാവരും എക്സാം എഴുതി വരുമല്ലോ, അപ്പോഴത്തേക്ക്
1: ആ
0: ക്വസ്റ്റ്യൻ പേപ്പർ എല്ലാം കളക്ട് ചെയ്യും, കുറേയൊക്കെ ഇങ്ങനെ പഠിക്കാൻ ശ്രമിക്കും, തലയിൽ കയറത്തില്ല. പിന്നെ കുറേ ഇങ്ങനെയൊക്കെ ശ്രമിച്ച് പിന്നെ അവസാനം പിന്നെ സീനിയോറിറ്റി എല്ലാം കൂടെ വെച്ച് പിന്നെ അങ്ങനെ എക്സാം മാർക്ക് എല്ലാം വെച്ചിട്ട് എനിക്ക് ഫസ്റ്റ് കിട്ടിയായിരുന്നു. പിന്നെ തിരുച്ചിയിൽ പിന്നെ 2 മാസം എക്സാം ഇത് ടെസ്റ്റൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
1: അതെല്ലാം
0: അവിടെ
1: പാസ്സായി വന്നു
0: എല്ലാം
1: ഒരേ സമയം. നമ്മൾ പെട്ടെന്ന് കുടുംബത്തിന്റെ കാര്യങ്ങൾ നോക്കണം, അതിന്റെ കൂടെ പഠിത്തം, ഇതെല്ലാം
0: അതുമല്ല,
1: കൂടി.
0: പിന്നെ അമ്മയച്ചൻ എന്തുകൂടെ വന്നു, അന്ന് ജോലി എനിക്ക് ജോലി കിട്ടിയപ്പോൾ തന്നെ അമ്മയച്ചൻ ആരെങ്കിലുമൊക്കെ കൂടെ വേണമെന്ന് പറഞ്ഞ് അങ്ങനെ അവർ രണ്ടുപേർ വന്നായിരുന്നു. അപ്പോൾ അവർ വന്നപ്പോഴത്തേക്ക് അവർക്ക് ഭാഷ അറിഞ്ഞൂടാ. പിന്നെ ഡ്യൂട്ടിയുടെ ഇടയിൽ തന്നെ നൈറ്റ് ഓഫ് കഴിഞ്ഞാൽ വീട്ടിൽ നിൽക്കാൻ സമയമില്ല, അങ്ങനെ ഓരോ കാര്യത്തിനും ഓട്ടോ ആയിരുന്നു.
1: എന്താണ് ഡ്യൂട്ടിയും പഠിത്തവും വീടും എല്ലാം കൂടി ഇത് എങ്ങനെയായിരുന്നു ആ
0: എല്ലാം
1: സമയത്ത് മനസ്സിലായി?
0: അടുത്തായിരുന്നു സംഭവം. എനിക്ക് സ്റ്റേഷന് ഗേറ്റിലെ ഡ്യൂട്ടി ഉണ്ട് ഇടയ്ക്കിടയ്ക്ക്, പിന്നെ സ്റ്റേഷനിലും പിന്നെ സ്റ്റേഷന് ഗേറ്റിൻ്റെ ഇടയിലാണ് ഞാൻ താമസിക്കുന്നത്. അപ്പോൾ പിന്നെ അവിടെ തന്നെ എല്ലാം സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അങ്ങനെ പിന്നെ എന്ത് കാര്യത്തിനും മാർക്കറ്റ്, പോസ്റ്റ് ഓഫീസ്, പിന്നെ പഞ്ചായത്ത് എല്ലാം തൊട്ടടുത്താ മുറുക്കുമ്പോഴൊക്കെ. പിന്നെ അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ എന്നെ ആ സമയത്ത് റേഷൻ കാർഡ് ഉണ്ടെങ്കിൽ ഗ്യാസ് എടുക്കാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ കാര്യത്തിന് ഇങ്ങനെ ശ്രമിച്ച് MLA ഓഫീസറൊക്കെ പോയി
1: മൊത്തം
0: ഇങ്ങനെ
1: ഒരു
0: എല്ലാം
1: സമരം
0: ഒപ്പിച്ച്.
1: തന്നെയായിരുന്നു.
0: എന്ത് ആവശ്യം വന്നാലും അമ്മ അച്ഛന് വയ്യെങ്കിലും ഞാൻ തന്നെ പോയാലേ പറ്റുള്ളൂ, അവർക്ക് ഭാഷ ഒന്നും അറിഞ്ഞൂടല്ലോ. എല്ലാ കാര്യത്തിനും ഇങ്ങനെ പോകണം. പിന്നെ പിള്ളേർക്ക് വയ്യെങ്കിലും പിന്നെ ലീവ് അങ്ങനെ അധികം എടുക്കാറില്ല. പിന്നെ അതിൻ്റെ ഇടയിൽ തന്നെ എല്ലാ കാര്യങ്ങളൊക്കെ ഇങ്ങനെ
1: ചെയ്യാൻ പറ്റി എന്നുള്ളതാണ്
0: ചെയ്യാൻ പറ്റും.
1: ഒരു.
0: പിന്നെ അവിടുത്തെ സാർമാർ കുറച്ചൊക്കെ സപ്പോർട്ടായിട്ട് ഇങ്ങനെ ചെയ്യുകയാണ്.
1: ഇപ്പോ റെയിൽവേ യൂണിഫോമിൽ ഉള്ള ഒരു ഉദ്യോഗസ്ഥയാണ്, ആ യൂണിഫോമിൽ പിന്നിൽ ഉള്ള ഈ ഒരു പ്രതിസന്ധികളെയൊക്കെ നേരിട്ടിരിക്കുന്ന ഒരു വ്യക്തി, ആ യൂണിഫോമിലുള്ള ആളെ എങ്ങനെയാണ് കാണുന്നത്?
0: കൂടെ ഉള്ളവർക്ക് എല്ലാവർക്കും കൂടെ ഭയങ്കര അതിശയമായിരുന്നു. പിന്നെ എപ്പോഴും പറയൂ, നീ എങ്ങനെയെങ്കിലും നേടിയെടുത്തല്ലോ. ഇടയ്ക്ക് എനിക്ക് ഇപ്പോൾ ഒരു പ്രൊമോഷൻ വന്നായിരുന്നു, അവിടെ ഗ്രൂപ്പ് ഡിയിലെ തന്നെ ഗേറ്റിലോട്ടൊക്കെ ഒരു പ്രൊമോഷൻ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് പ്രൊമോഷൻ വേണ്ട സാർ, എനിക്ക് ഇങ്ങനെ ടെസ്റ്റ് എഴുതണം എന്ന് പറഞ്ഞു. 1 വർഷം വേണ്ട എന്ന് വെച്ച് അപ്പോൾ എല്ലാവരും പറഞ്ഞു ഇല്ല പറ്റത്തില്ല, അതെല്ലാം തീരുമാനമൊക്കെ നല്ലതല്ല, പ്രൊമോഷൻ വന്നാൽ എന്തിനു വേണ്ടെന്ന് വെക്കുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു. എൻ്റെ ഒറ്റ തീരുമാനം കൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് എന്തായാലും 1 വർഷം വേണ്ട സാർ എന്ന് പറഞ്ഞ് ലെറ്റർ എഴുതി കൊണ്ടുപോയി ഡിവിഷൻ ഓഫീസിൽ കൊടുത്തപ്പോൾ അവിടുത്തെ സാർമാർ ഇങ്ങനെ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത് കണ്ടെത്തറാണ് കാണിക്കുന്നത്, പ്രൊമോഷൻ വേണ്ടെന്ന് ആരെങ്കിലും പറയൂ. അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല സാർ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിട്ട് ഞാൻ ലെറ്റർ മേശപ്പുറത്ത് വെച്ചിട്ടാണ് വന്നത്.
1: നമ്മളെ വഴി ഇതാണ്, വിദ്യാഭ്യാസം കൊണ്ട് നമ്മൾ മുന്നോട്ട് പോകണം.
0: അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, പക്ഷെ കിട്ടോ ഇല്ലെന്ന് പിന്നീട് കാര്യം. എന്നാലും 1 വർഷം എടുക്കാതിരുന്നാലേ നമുക്ക് ഇതിലോട്ട് വരാൻ പറ്റത്തുള്ളൂ,
1: പഠിക്കാനുള്ള ഒരു അവസരം കിട്ടുള്ളൂ, സമയം കിട്ടുള്ളൂ.
0: അതിലോട്ട് പോയി കഴിഞ്ഞാൽ സെയിം ഗ്രേഡ് പേ ആയതുകൊണ്ട് പിന്നെ വീണ്ടും ഈ എക്സാം എഴുതാൻ പറ്റത്തില്ല,
1: ആ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി.
0: അത് ഒഴിവാക്കി പിന്നെ അങ്ങനെ പിന്നെ എക്സാം ഒക്കെ എഴുതി ഇങ്ങനെ കിട്ടി. ഇങ്ങനെ കിട്ടിയതിനു ശേഷം പിന്നെ റെയിൽവേയിലെ DRM അവാർഡ് ഒക്കെ 2 DRM അവാർഡ് കിട്ടി.
1: അതെ, ചില പുരസ്കാരങ്ങളൊക്കെ തേടി വന്നിട്ടുണ്ടല്ലോ, എന്താണ് ഈ DRM അവാർഡ് ഒക്കെ?
0: എന്നുവെച്ചാൽ 2006 എന്നെ ജോയിൻ ചെയ്ത് മെയ് മാസം. പിന്നെ 2009 എനിക്ക് ഒരു DRM അവാർഡ് കിട്ടി. പിന്നെ CT ആയതിനു ശേഷം 2019 കിട്ടി DRM അവാർഡ്. GM അവാർഡ് കിട്ടിയിട്ടുണ്ട്, പക്ഷെ അത് സ്റ്റേഷൻ മൊത്തത്തിൽ ക്യാഷ് അവാർഡായിട്ട് കൊടുത്തായിരുന്നു. അപ്പോൾ ഇടയ്ക്ക് സാറ് ഇവിടെ വന്ന സമയങ്ങളൊക്കെ, അപ്പോൾ സ്റ്റേഷനൊക്കെ പുതുക്കി പണി ചെയ്യുന്ന സമയങ്ങളൊക്കെ ആയിരുന്നു.
1: ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആൾക്കാർ ജോലി ചെയ്യുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ് റെയിൽവേ എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ സ്ത്രീകളും ജോലി ചെയ്യുന്നത് റെയിൽവേയിൽ തന്നെ ആയിരിക്കണം.
0: ഇപ്പൊ റെയിൽവേ ഇഷ്ടംപോലെ സ്ത്രീകളായിട്ടുണ്ട്.
1: അപ്പോൾ ഈ സ്ത്രീകൾക്ക് എല്ലാവർക്കും താങ്കളുടെ ജീവിതം എങ്ങനെ പ്രചോദനമാകും എന്ന് വിചാരിക്കുന്നുണ്ടോ?
0: എല്ലാവർക്കും എന്നെ കുറിച്ച് നല്ല അഭിപ്രായങ്ങളൊക്കെ പറയാറുണ്ട്, എന്റെ കഷ്ടപ്പാടൊക്കെ എല്ലാവർക്കും അറിയാം.
1: ഒരു എൻട്രി ലെവൽ സ്ഥലത്ത് നമ്മൾ ജോയിൻ ചെയ്തതിനു ശേഷം അവിടെ നിന്ന് നമുക്ക് മുന്നോട്ട് വരാൻ പറ്റും എന്നൊരു ഉദാഹരണമാണ് താങ്കളുടെ കരിയർ കാണിക്കുന്നത്. നമുക്ക് അങ്ങനെ ഒരു മനസ്സുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും എന്നുള്ളത്. അപ്പം പുറത്തു നിൽക്കുന്ന സ്ത്രീകൾക്ക്, താങ്കളെ കേട്ടുകൊണ്ടിരിക്കുന്ന സ്ത്രീകളോട് എന്താണ് എന്നെ കുറിച്ച് പറയാനുള്ളത്?
0: ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അല്ല, ഞാൻ വന്ന സമയത്തൊക്കെ എനിക്ക് അറിഞ്ഞൂടെ സമയത്തൊക്കെ എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിട്ട് നല്ല ഭയങ്കര എന്റെ അടുത്ത് ഭയങ്കര ഇതായിരുന്നു. എന്നുവെച്ചാൽ ആന്ധ്രൻ വന്ന് ഭാഷ അറിഞ്ഞൂടെ അത് വന്ന് പഠിച്ച് എങ്ങനെ ഉള്ളൊരു കുറേ ഇതുണ്ടായിരുന്നു, ബഹുമാനവും എല്ലാം ഉണ്ട്.
1: ഈ ട്രെയിൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് വളരെ യാത്രകൾ, എല്ലാവർക്കും ഭയങ്കര രസമുള്ള അനുഭവങ്ങളും അല്ലെങ്കിൽ ഏതെങ്കിലും രീതിയിലുള്ള അനുഭവങ്ങളുള്ള ഒരു സ്ഥലമാണ്. താങ്കളാണെങ്കിൽ നിരന്തരം ട്രെയിനുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു, ഒരു യാത്രയോ ഒരു സ്റ്റേഷനോ അങ്ങനെ എന്തെങ്കിലും ഒരു ഓർമ്മ പങ്കു?

0: പഠിക്കാനുണ്ടോ?
1: ടി ആയിട്ട് വന്ന് ഞാൻ 2 വർഷം ഇൻഫർമേഷനിലൊക്കെ വർക്ക് ചെയ്ത്. അപ്പോൾ എൻ്റെ അടുത്ത് എപ്പോഴും പറയും TT ആണെങ്കിൽ ട്രെയിനിൽ പോകണ്ടേ അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്കാണെങ്കിൽ ഇത് പിള്ളേരുണ്ട്, കൊച്ചു പിള്ളേർ, അമ്മ അച്ഛനും ഭാഷ അറിഞ്ഞൂടാ. എനിക്ക് പിന്നെ ട്രെയിനിൽ പോയാൽ എങ്ങനെയാണ് ഡ്യൂട്ടി കാര്യങ്ങളെല്ലാം, ആ ഫസ്റ്റ് ടൈം അറിയത്തില്ലല്ലോ. അപ്പോൾ പോകാനുള്ള ഇത്തിരി മടിയുണ്ടായിരുന്നു, ട്രെയിനിൽ പോകാനുള്ള മടിയുണ്ടായിരുന്നു. ഞാൻ പിന്നെ 1 വർഷം വേണ്ടെന്ന് വെച്ച് എനിക്ക് പോസ്റ്റിംഗ് വന്നിട്ട് പോലും ഇൻഫർമേഷൻ തന്നെ 2 വർഷം നിന്ന് അത് കഴിഞ്ഞ് പിന്നെ പോയാലോ പറ്റുമോ എന്നുള്ളത് ഇതായി. ഇത് അവർ ലിസ്റ്റൊക്കെ വന്നപ്പോഴത്തേക്ക് പിന്നെ അങ്ങ് പോയി തുടങ്ങിയപ്പോൾ കുഴപ്പമില്ല. എന്നുവെച്ചാൽ എല്ലാവരും മാനേജ് ചെയ്യണം ആ ഒരു സിറ്റുവേഷൻ, നമുക്ക് ലാംഗ്വേജ് പ്രോബ്ലം, ആ കുറച്ച് ചെറിയ ഇതുണ്ടായിരുന്നു. ഇപ്പൊ പിന്നെ വലിയ കുഴപ്പമില്ല. എല്ലാം
0: ഈ ചെക്കിങ്ങിന് ഇടയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട്, ഭാഷാപരമായിട്ടുള്ള ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ, സ്ത്രീ എന്ന നിലയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ടോ?
1: അങ്ങനെ എല്ലാം മാനേജ് ചെയ്ത് ഇങ്ങനെ ഇവിടെ വരെ എത്തി.
0: ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിരിക്കുന്നത് ഇവിടെ നിന്ന് എങ്ങോട്ടായിരിക്കും?
1: ഇപ്പൊ പാലക്കാടും TVS ടു പാലക്കാടും, പിന്നെ പാലക്കാട് ടു റിട്ടേൺ TVS വരും, പിന്നെ ഷോർണൂർ പോകും ചില രണ്ടു മൂന്ന് വണ്ടിയൊക്കെ.
0: എല്ലാവർക്കും പൊതുവേ യാത്ര ചെയ്യുന്നവർക്കുള്ള ഒരു സംശയമാണ്, ഈ TT മാർ എവിടെ നിന്നാണ് കയറുന്നത്, എവിടെ വരെ ഉണ്ടാവും, എവിടെ നിന്നാണ് ഇറങ്ങുന്നത്
1: അതെ,
0: എന്നൊക്കെ
1: ചിലവരൊക്കെ ചോദിക്കാറുണ്ട്, ആ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് അവർ. പിന്നെ കുറെ ഡൗട്ടുകളൊക്കെ അല്ലേ അവർ ചോദിക്കും, അതെല്ലാം പറഞ്ഞു കൊടുക്കാറുണ്ട്.
0: ഈ സാധാരണ യാത്രക്കാരും അല്ലെങ്കിൽ സ്ലീപ്പർ AC കോച്ചുകളിലൊക്കെ യാത്രകൾ ചെയ്യുന്ന ആൾക്കാരും തമ്മിൽ എന്തെങ്കിലും വ്യത്യാസം ഫീൽ ചെയ്യാറുണ്ടോ?
1: ചില സമയത്ത് ACയിലൊക്കെ ഇവരെല്ലാരും വരുമല്ലോ, മിനിസ്റ്റർമാരെല്ലാരും വരും, എല്ലാം എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
0: ഈ ജീവിതത്തിന്റെ ഏറ്റവും പ്രധാന ഭാഗമായി നിൽക്കുന്ന ഈ റെയിൽവേ അല്ലെങ്കിൽ ട്രെയിൻ യാത്ര താങ്കൾ എന്തെങ്കിലും പഠിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എന്ത് പറയും?
1: എനിക്ക് നല്ല എക്സ്പീരിയൻസ് ഒക്കെ ആണ്.
0: രണ്ട് മക്കളാണ് ഉള്ളത്,
1: രണ്ട് മക്കള്.
0: അവര് എന്ത് ചെയ്യുന്നു, എന്താണ് അവരുടെ പേര്?
1: അവരുടെ പേര്, മോളുടെ പേര് ആമഞ്ചി ധരണി, മോന്റെ പേര് ആമഞ്ചി സായ് വെങ്കട്ട്. മോളിപ്പോ PG കഴിഞ്ഞ് UPSC കോച്ചിങ് എടുത്ത് കുറച്ച് ബ്രേക്ക് ആയിട്ട് നിക്കുന്നു. പിന്നെ മോളിപ്പോ PG സെക്കൻഡ് ഇയർ കയ്യാറായി.
0: ആ സമയത്ത് ഒരു കോവിഡ് വന്നില്ലായിരുന്നെങ്കിൽ ഡിഗ്രിയും കൂടി എടുക്കുമായിരുന്നു.
1: ഡിഗ്രി കൂടെ എടുക്കുമായിരുന്നു.
0: ഏത് വിഷയത്തിലായിരുന്നു അന്ന് ഡിഗ്രി എടുക്കാൻ ആഗ്രഹിച്ചിരുന്നത്?
1: ചിലപ്പോ നമ്മൾ ഇനി അടുത്ത പ്രൊമോഷൻ ഇപ്പൊ SMU കാർഡ് അങ്ങനെ എന്തെങ്കിലും ഒക്കെ ആണെങ്കിൽ മിനിമം ഡിഗ്രി എങ്കിലും വേണം. അതുകൊണ്ട് പിന്നെ ഒന്ന് ശ്രമിച്ചു നോക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഗാർഡായിട്ട് ഇങ്ങനെ പോകണമെന്നല്ല, പക്ഷെ എന്നാലും ഒരു കയ്യിൽ ഒരു ഡിഗ്രി ഉണ്ടെങ്കിൽ നല്ലതല്ലേ എന്നുള്ള ഒരു ഇതില്.
0: കോവിഡ് സമയത്ത് ഉപേക്ഷിച്ച ഡിഗ്രി സ്വപ്നം പിന്നെ അതിനെ കുറിച്ച് ആലോചിച്ചില്ല?
1: ആലോചിച്ചില്ല. ഈ ഇടയ്ക്കൊക്കെ നാട്ടിൽ ഇങ്ങനെ ചേട്ടന്മാരൊക്കെ അവർ പറഞ്ഞിട്ടുണ്ട്, ഇനിയിപ്പോ നോക്കണം, ഇനി ആലോചിച്ചിട്ട് ചെയ്യണം.
0: ഒരു തീരുമാനം എടുക്കേണ്ടതുണ്ടല്ലേ. അങ്ങനെ ഇനി എന്താണ് ഒരു സ്വപ്നമായി മനസ്സിലുള്ളത്?
1: ഇനി സ്വപ്നമായി മനസ്സിലുള്ളത് മക്കൾക്ക് എന്തെങ്കിലും ഒരു ജോലി ആവണം, പിന്നെ വീട് വെക്കണം.
0: കുറച്ച് സാധാരണ സ്വപ്നങ്ങളുമായി ഒരു അസാധാരണമായ ഒരു യാത്ര നടത്തിയ ആളാണല്ലോ. അപ്പൊ ഇതെല്ലാം ഇപ്പൊ നിൽക്കുന്ന ജോലി കൊണ്ട് തന്നെ പൂർത്തീകരിക്കാൻ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ, അതോ കുറച്ചുകൂടി ഒരു ഉയർന്ന അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള ലെവലിലോട്ടുള്ള കാര്യങ്ങളിലേക്ക് ശ്രമിക്കുന്നുണ്ടോ?
1: ഇനിയിപ്പോ ശ്രമിക്കണം, പക്ഷെ എങ്ങനാണെന്ന് അറിയത്തില്ല. ഇനി ദൈവത്തിന്റെ ഇതിലായിരിക്കും. ഇതുവരെ നമ്മൾ ഇവിടെ വരെ എത്തിച്ച ദൈവത്തിന്റെ നന്ദിയുണ്ട്.
0: സാധാരണ എന്താണ്, ഒരു സ്ത്രീ നാട്ടിൻ പുറത്ത് പഠിച്ചു വളർന്ന ഒരാള് ഭാഷ അറിഞ്ഞുവിടാത്ത ഒരു സ്ഥലത്ത് ഭർത്താവും കുട്ടികളുമായി താമസിക്കുന്നു, പകച്ചു പോകാവുന്ന ഒരു അവസരത്തിൽ അദ്ദേഹം നഷ്ടപ്പെടുന്നു. എവിടെ നിന്നാണ് ആ ഒരു ഊർജം ഉണ്ടാകുന്നത്, എനിക്ക് മുന്നോട്ട് പോയേ പറ്റൂന്ന്?
1: ആ സമയത്ത് പിന്നെ 2 മക്കളും കയ്യില് ഒരു 1 ലക്ഷം കടമായപ്പോ തന്നെ ആകെ ഒരു തള്ളുന്ന ഒരു ഇതല്ലേ. അപ്പൊ ഞാൻ പറവൂർ താമസിച്ചോണ്ടിരുന്നു ആ സമയത്ത്. പിന്നെ ഞാൻ എന്ന് ജോലിയുടെ കാര്യത്തിന് ഓരോ കാര്യത്തിന് ഇങ്ങനെ ഇറങ്ങി വരും. പിന്നെ എന്താ അവിടെ നാത്തുണ്ട് ഭർത്താവ് റെയിൽവേയിലാണ്, അവരൊക്കെ ഇങ്ങനെ ലീവ് എടുത്ത് എന്റെ കാര്യത്തിനൊക്കെ വരുമായിരുന്നു. പിന്നെ ആരെങ്കിലൊക്കെ എന്റെ കൂടെ അച്ഛന് അണ്ണനോ അല്ലെങ്കിൽ പിന്നെ എന്റെ അമ്മ ആരെങ്കിലൊക്കെ കൂടെ കാണുമായിരുന്നു. അങ്ങനെ ഓരോ പ്രാവശ്യം വന്ന് ഓരോ ഫയലെല്ലാം ഇത് റെഡിയാക്കാനും എല്ലാ കാര്യത്തിനൊക്കെ വന്ന് പോകുമായിരുന്നു ഇടയ്ക്ക്, ആ 1 വർഷം വരെ. അപ്പോൾ 1 വർഷം ഏകദേശം ഒരു 7-8 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഫയലൊക്കെ മൂവ് ആയി തുടങ്ങി. പിന്നെ അങ്ങനെ കിട്ടിയപ്പോഴത്തേക്ക് 1 വർഷമായി. പിന്നെ അപ്പത്തേക്ക് തന്നെ നമുക്ക് അറിയാലോ ഇനിയിപ്പോ എങ്ങനെയെങ്കിലും ഈ ബാധ്യത തീർക്കണം, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആയിരുന്നു.
0: തുടക്കത്തിൽ സ്റ്റേഷനിലെ ജോലികൾ, അവിടെ നിന്ന് പിന്നെ ഈ ഇൻഫർമേഷനിലോട്ട് വരുന്നു, ഇൻഫർമേഷനിൽ പിന്നെ ട്രെയിനുകളിൽ യാത്രകളുമായിട്ട് ബന്ധപ്പെട്ട് ഈ 3 സ്ഥലങ്ങളെയും എങ്ങനെയാണ് കാണുന്നത്?
1: ആദ്യം അവിടെ സ്റ്റേഷനിൽ കുഴപ്പമില്ല, നല്ല എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ, വർക്ക് ചെയ്യാനായാലും എല്ലാ കാര്യത്തിനൊക്കെ വർക്ക് ചെയ്യാനൊക്കെ വില്ലിംഗ് ആയിരുന്നു. എന്ത് ജോലി പറഞ്ഞാലും ചെയ്യാനൊക്കെ വേറെ അങ്ങനൊന്നും ഞാൻ പറയാറില്ല. പിന്നെ സാർമാർ കുറച്ചൊക്കെ സപ്പോർട്ടൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇവിടെ അതേപോലെ തന്നെ എന്റെ മോനെ ആക്സിഡന്റ് പറ്റിയപ്പോൾ നമ്മളെ കൂടെ ഉള്ള മേഡം ആയാല് ബേക്കോ മേഡം, പിന്നെ അങ്ങനെ കുറെ പേര് അങ്ങനെ ഹെൽപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു.
0: പിന്നെ
1: എന്റെ മോന് കാല് ആക്സിഡന്റ് പറ്റിയപ്പോ പിന്നെ ഒരു ഡോക്ടറുണ്ട്, ശ്രീജിത്ത് ഡോക്ടർ, റീഹാബ് എല്ലാം ചെയ്യുന്ന ആ ഒരു ഡോക്ടറാണ്. മോന് നല്ല ഇതായിട്ട് നോക്കും.
0: ഈ ഇൻഫർമേഷനിലേക്ക് വരുമ്പോഴത്തേക്ക് അവിടെ എന്താണ്, അവിടെ പഠിക്കാനുള്ള സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അവിടെ നല്ല തിരക്കുള്ള ജോലിയായിരുന്നു അവിടെ.
1: ഇൻഫർമേഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ ഇടയ്ക്ക് ഇൻഫർമേഷൻ പിന്നെ പ്ലാറ്റ്ഫോം ചെക്കിംഗ് അങ്ങനെയൊക്കെ നിൽക്കുമായിരുന്നു. പിന്നെ പ്ലാറ്റ്ഫോം ചെക്കിംഗ് ഉച്ചയ്ക്ക് കയറി പിന്നെ 10 മണി വരെ, 2 മണിക്ക് കയറിയ 10 മണി വരെ, പിന്നെ അല്ലെങ്കിൽ രാവിലെ കയറിയ പിന്നെ 2 മണി വരെ, അങ്ങനെയൊക്കെ ആയിരുന്നു.

0: കൂട്ടി ഇൻഫർമേഷൻ ആണ്. പിന്നെ രാവിലെ മോർണിംഗ് ഷിഫ്റ്റ്, നൈറ്റ് അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അവിടെ ഇവിടെ മാറി മാറി നിൽക്കുകയാണ്.
1: അപ്പൊ അതിനിടയിൽ വിദ്യാഭ്യാസത്തിനൊക്കെ സമയം ഉണ്ടായിരുന്നു ആ സമയത്ത്?
0: ആ സമയത്ത് ഞാൻ ടി ടി ആയതിനു ശേഷം പ്ലസ് വൺ പ്ലസ് ടു എഴുതിയത്.
1: ഓക്കെ,
0: അങ്ങനെ പിന്നെ അവിടെ കിട്ടുന്ന സമയങ്ങൾ
1: സമയം കൊണ്ട് നമ്മൾ എഴുതിയെടുത്തു.
0: എഴുതിയെടുത്തു. എങ്ങനെ
1: പഠിത്തത്തിനൊക്കെ ആരായിരുന്നു ഒരു ഒരു ഗൈഡ് ആരായിരുന്നു?
0: ടീച്ചർ എന്ന് പറഞ്ഞാൽ നമ്മൾ അവിടെ ആന്ധ്ര തെലുങ്കിലാണ് എക്സാമും കാര്യങ്ങളൊക്കെ എഴുതിയത്, അവിടത്തെ തന്നെയായിരുന്നു.
1: അപ്പോ അവിടെ നിന്നൊരു ഹെൽപ്പ് ഉണ്ടായിരുന്നു, അതുകൊണ്ട് നമുക്ക് ബുദ്ധിമുട്ടുണ്ടായില്ല.
0: ആദ്യം അവിടെ ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, അഡ്വക്കേറ്റ്. അപ്പൊ ചേട്ടൻ തന്നെ പറഞ്ഞു ഇങ്ങനെ എഴുതണമെങ്കിൽ ഇവിടെ സംസാരിച്ചിട്ട് എന്ന് വെച്ചാൽ ചേട്ടൻ അഡ്വക്കേറ്റ് ആയതുകൊണ്ട് അവിടെ എല്ലാവർക്കും നാട്ടിലെല്ലാവർക്കും അറിയാം. അങ്ങനെ പിന്നെ ഏർപ്പാട്ടാക്കി അങ്ങനെയുള്ള കാര്യങ്ങൾ.
1: ആന്ധ്രയും കേരളവുമായിട്ടാണ് കൂടുതൽ കാലം സ്പെൻഡ് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ കാലം ചെലവഴിച്ചിരിക്കുന്നത് കേരളത്തിലുമാണ്. എപ്പോഴെങ്കിലും അങ്ങോട്ടേക്ക് തിരിച്ചു പോകണമെന്ന് തോന്നിയിട്ടുണ്ടോ?
0: ഇടയ്ക്ക് ഗ്രൂപ്പ് ഡി ആയിട്ടുള്ളപ്പോഴത്തേക്ക് എം എച്ച് കുറെ ശ്രമിച്ചായിരുന്നു. പിന്നെ വൺ വേ കൊടുത്തു. പിന്നെ ചെന്നൈയിലോട്ട് അവർക്ക് ട്രാൻസ്ഫർ വന്നായിരുന്നു. അപ്പൊ പിന്നെ നോക്കിയപ്പോഴത്തേക്ക് ചെന്നൈയിൽ പോകാൻ വേണ്ടി ഇരുന്നപ്പോഴത്തേക്ക് പിള്ളേർക്ക് ഇൻട്രസ്റ്റ് ഇല്ലെന്നല്ല, കൊച്ചു പിള്ളേർ. അപ്പൊ എല്ലാം റെഡിയായി വന്നപ്പോഴത്തേക്ക് എനിക്ക് മോള് ഏഴാം ക്ലാസ് പഠിക്കുന്ന സമയങ്ങള്. അപ്പത്തേക്ക് പിന്നെ ഞാൻ പിന്നെ 10 ദിവസം ലീവിന് പോവാ. പോയിട്ട് വന്ന ഉടനെ റിലീവ് ചെയ്യാനുള്ള എല്ലാം ഏർപ്പെട്ടായി. അപ്പത്തേക്ക് പിന്നെ സാറ് ഞാൻ ചോദിച്ചു അപ്പത്തേക്ക് എന്നുവെച്ചാൽ ചെന്നൈയിൽ എവിടെ കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷയില്ല. മെയിൻ സ്റ്റേഷനാണ് ഓക്കെ. ചെന്നൈയിൽ എന്റെ റിലേറ്റീവ്സ് ഉണ്ട് അവരുടെ റെയിൽവേല. അവർ പറഞ്ഞു വരണമെങ്കിൽ നോക്കാന്ന് പറഞ്ഞു. റെയിൽവേല ആയതുകൊണ്ട് പിന്നെ അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും. അങ്ങനെ പിന്നെ ചില സ്റ്റേഷനുകൾ പോയി കഴിഞ്ഞാൽ ചിലയിടത്ത് വെള്ളം ഇല്ല, അങ്ങനെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ എനിക്ക് പിന്നെ വീണ്ടും തമിഴ് പഠിക്കണം. പിന്നെ പിള്ളേരുടെ കാര്യം വീണ്ടും അവിടെ കൊണ്ടുപോയി സ്കൂളിൽ ചേർത്താൽ പിന്നെ അവർ തമിഴ് സബ്ജക്ട് പഠിച്ചാലല്ലേ പറ്റത്തുള്ളൂ. അങ്ങനെ പിന്നെ അവിടെ ഒരു സാറുണ്ടായിരുന്നു, എസ് എം ലക്ഷ്മി പ്രസാദ് സാറ്. ഇപ്പൊ റിട്ടയർഡ് ആയിട്ടുണ്ട്, നമ്മളെ ഹെഡ് ക്വാർട്ടേഴ്സ് ടി ഐ ആയിട്ട്. സാറിങ്ങനെ പറഞ്ഞേ സുജാത പോകണമെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഇനി ഒരു ദിവസം എന്റെ മുമ്പിലുണ്ടായിരുന്നു, അന്ന് എന്തെങ്കിലും ലെറ്റർ കൊടുത്തിട്ട് പോയാലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. 10 ദിവസത്തിന്റെ ഇടയ്ക്ക് ഇനി ഞാൻ വരത്തുമില്ല, ഞാൻ വന്ന ഉടനെ റിലീവ് ആയിരിക്കും എനിക്ക് ചെയ്യുന്നത്. അപ്പൊ ആ സിറ്റുവേഷനിൽ എന്ത് ചെയ്യണമെന്ന് അറിയാ ഒരേ ഐഡിയ ഇല്ലായിരുന്നു. പിന്നെ ഞാൻ പറഞ്ഞു ശരി കുറെ ആലോചിച്ചിട്ട്, അതുമല്ല ഞാൻ പിന്നെ അവിടെ പോയി വീണ്ടും പിള്ളേർ ഇപ്പൊ ഇവിടെ ഇപ്പത്തെ കുറച്ച് സെറ്റിലായി വരണുണ്ട്. 7ാം ക്ലാസ് ആയി, പിന്നെ മോനൊക്കെ 6ാം ക്ലാസ് ആയി. രണ്ടുപേരും ഒരു സ്റ്റാൻഡേർഡിന്റെ വ്യത്യാസം ഉള്ളായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആയപ്പോഴത്തേക്ക് ഇങ്ങനെ പിന്നെ സാറെ കൂടെ ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് ഇങ്ങനെ ഞാൻ കുറെ ആലോചിച്ചിട്ട് പിന്നെ അവിടെ പോയ പിന്നെ തമിഴ് പഠിക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് പിന്നെ ശരി എന്തായാലും പോകുന്നില്ല, നേരെ ഡയറക്റ്റ് ആന്ധ്രയിലേക്ക് കിട്ടിയേ പോവാന്ന് പറഞ്ഞിട്ട് ഞാൻ അത് വേണ്ടെന്ന് വെച്ചു. അത് കഴിഞ്ഞിട്ട് പിന്നെ മ്യൂച്വൽ വേറൊരാളുണ്ടായിരുന്നു, എക്സ് സർവീസ് മാൻ, നമ്മളെ നാട്ടിൽ തന്നെ ഗ്രൂപ്പ് ഡി ആയിട്ട് അവിടെ സ്റ്റേഷനിൽ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവരായിട്ട് മ്യൂച്വൽ ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാം റെഡിയായി വന്നു. പിന്നെ ഫയലൊക്കെ ഇവിടെ ചെന്നൈ വരെ എത്തി. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് പിന്നെ കുറെ നാളായിട്ട് എന്നെ വിളിക്കാറില്ല, അത് കുറച്ച് ഡിലേ ആയി. അപ്പത്തേക്ക് കുറച്ചുകൂടെ കഴിഞ്ഞാൽ റെഡിയാവായിരിക്കും. അതിനുശേഷം പിന്നെ പോവാൻ ശ്രമിച്ചില്ല എന്ന് വെച്ചാൽ പിന്നെ ഇതിലോട്ട് വന്നു, പിന്നെ ടി ടിയിലോട്ട് വന്നു. പിന്നെ ട്രാൻസ്ഫർ അങ്ങനെ കൊടുത്തിട്ടില്ല. പിന്നെ അപ്പത്തേക്ക് പിള്ളേർ വലിയ ക്ലാസ്സിലൊക്കെ ആയി, വിദ്യാഭ്യാസമായി. പിന്നെ അവർ ഫ്രണ്ട്സ് കാര്യങ്ങളെല്ലാം ഇവിടെ, പിന്നെ അവർക്ക് ഇവിടെ ഇഷ്ടം, അങ്ങനെയുള്ളതാണ് ഇങ്ങനെ ഇരിക്കുന്നു.
1: എങ്ങനെ ജനിച്ച നാട്ടിലേക്ക് ഇനി റിട്ടയർ ചെയ്തിട്ട് തിരിച്ചു പോകുന്നതാണോ?
0: ഒന്ന് തീരുമാനിച്ചു. ആദ്യം മക്കൾ സെറ്റിൽ ആയിട്ട് പിന്നെ എന്താണ് തീരുമാനങ്ങൾ.
1: ഇപ്പോ എന്താണ് കേരളം കൂടുതൽ ഇഷ്ടമായി തുടങ്ങിയതാണോ?
0: നല്ല ക്ലൈമറ്റ് കുഴപ്പമില്ല. ഞാൻ ഇവിടെ വന്ന തന്നെ എത്രയും എടുത്തില്ലേ ആ ഒരു ഇത് എനിക്കുണ്ട്.
1: പക്ഷേ ഇവിടെ വരുമ്പോ ഏത് വർഷത്തിലാണ് കേരളത്തിൽ വരുന്നത്?
0: ഹസ്ബൻഡ് ഉള്ള സമയത്ത് വന്നത് 2002 മൂന്ന് മാസം ആയിട്ടാണ് ഞാൻ കേരളത്തിൽ വരുന്നത്.
1: അത് എവിടെയായിരുന്നു?
0: അത് പറവൂരായിരുന്നു, കൊല്ലം പറവൂർ.
1: കേരളം എന്ന് പറഞ്ഞ ആദ്യം മനസ്സിൽ എന്താണ് ഉണ്ടായിരുന്നത്?
0: എനിക്ക് എന്നുവെച്ചാ സംഭവം, അവിടെ ഹസ്ബൻഡ് വർക്ക് ചെയ്താലും എനിക്ക് ഇങ്ങോട്ട് വരാൻ പേടിയായിരുന്നു. സംഭവം അങ്ങനല്ല, രണ്ട് പിള്ളേരുണ്ട്, പിന്നെ നേനും, പിന്നെ എനിക്ക് ഭാഷ അറിഞ്ഞൂടാ എന്ത് ചെയ്യണു എന്നുള്ള ഒരു ഇത് അവസ്ഥയിൽ തന്നെ ഞാൻ ഇവിടെ എത്തിയത്.
1: പക്ഷെ ഇവിടെ വന്ന് ഇവിടെ തന്നെ ഇവിടെ പഠിപ്പിച്ചു, ഇവിടെ പഠിച്ചു, ഇവിടെ ജോലി കിട്ടി, പ്രൊമോഷൻ കിട്ടി, അങ്ങനെ ജീവിതത്തിൽ.
0: മോളൊക്കെ ഒരു വർഷം അവിടെ ആയിരുന്നു അമ്മായി.

0: അങ്ങനെ പിന്നെ പിന്നെ കുറച്ചൊക്കെ മലയാളം പഠിച്ചു തുടങ്ങി. അവിടെ വരുന്ന സാർമാരെല്ലാവരും, പിന്നെ ജയ്യും, കുറെ പേര് വരും അവിടെ സിഗ്നലിലുള്ളവരും, ജയ്യും ജയ്യായിട്ട് അവിടെ. പിന്നെ SMs ആയാലും നമ്മള് കൂടെ വർക്ക് ചെയ്യുന്ന എല്ലാവരും, ഗേറ്റിൽ വർക്ക് ചെയ്യുന്നവർ എല്ലാവരും കൂടെ ഞാനിങ്ങനെ മലയാളം വായിക്കുക, ഇതൊന്ന് വായിച്ച് പഠിക്കുകയും വായിച്ച് നോക്കിയേ എന്നൊക്കെ പറയും. എന്നുവെച്ചാ അവർക്ക് ചിരിക്കാം.
1: നമ്മൾ കളിയാക്കാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്തിരുന്നതെങ്കിൽ നമ്മൾ അതിനെ ഒരു വാശിയായിട്ട് എടുത്ത് നമ്മൾ അത് വായിച്ച് പഠിച്ചു അല്ലേ.
0: കളിയാക്കിയല്ലേ അവർ. എന്നുവെച്ചാ ഞാൻ പറയുന്ന അതൊക്കെ അവർക്ക് കുറച്ചു കൂടെ ഇൻട്രസ്റ്റ് ആണ് കേൾക്കാം.
1: മോശമായ രീതിയിൽ കളിയാക്കില്ല എന്നല്ല ഞാൻ
0: അത് മനസ്സിലായി. അതെ അതെ, ചെറുതായിട്ടെങ്കിലും കളിച്ചപ്പോഴത്തേക്ക് നമ്മൾ അപ്പോഴും ഒരു ഇതാവുമല്ലോ. ഇവരെപ്പോഴും എന്നെ ഇങ്ങനെ പറയണേ, നീ ഇനി വായിച്ചാലേ പറ്റൂ എന്നുള്ളൊരു ധാരണ.
1: എന്തായാലും പൊതുവെ നമ്മൾ ട്രെയിനുകളെ കുറിച്ച് പറയുമ്പോൾ, യാത്രകളെ കുറിച്ച് പറയുമ്പോൾ, ഒരു ട്രെയിനും ആർക്കു വേണ്ടിയും കാത്തു നിൽക്കാറില്ല. അതുപോലെ തന്നെയാണ് ജീവിതവും. ഈ യാത്രക്കിടയിൽ നമ്മൾക്ക് വേണ്ടത് നമ്മൾ നമ്മുടെ ആ പ്രതിസന്ധികൾ തരണം ചെയ്തുകൊണ്ട് നമ്മൾ
0: ഇപ്പോഴും ഹെൽപ്പൊക്കെ ചെയ്തു. ഇപ്പോഴും എനിക്ക് TV's തന്നെ പ്രൊമോഷൻ വന്നു, അപ്പൊ TV's തന്നെ കിട്ടിയത് കൊണ്ട് സന്തോഷം. എന്നുവെച്ചാ അവിടെയുള്ളവരൊക്കെ എനിക്ക് പിന്നെ ദൂരെ എവിടെങ്കിലും കിട്ടുമോ എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ എനിക്ക് ഇവിടെ തന്നെ കിട്ടിയത് കൊണ്ട് സന്തോഷമുണ്ട്.
1: അപ്പോ നമ്മൾ ഒരു പ്രതിസന്ധിയിൽ മടിച്ചു നിൽക്കാതെ, ഇനി എന്ത് എന്നൊരു ചോദ്യം ചിലപ്പോൾ ഉണ്ടായേക്കാം എങ്കിലും അവിടെ മടിച്ചു നിൽക്കാതെ നമ്മൾ വിദ്യാഭ്യാസം നേടുകയും വിദ്യാഭ്യാസത്തിലൂടെ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് എത്താൻ നിരന്തരം ശ്രമിച്ചുകൊണ്ടിരുന്നാൽ നടക്കും എന്നുള്ളതിന് ഒരു ഉദാഹരണമായി ആയിരുന്നു ഇന്ന് നമ്മുടെ ഗസ്റ്റ് ശ്രീമതി സുജാത ആക്കുള സംസാരിച്ചത്. നിങ്ങളുടെ ട്രെയിൻ യാത്രയിൽക്കിടയിൽ എപ്പോഴെങ്കിലും മാഡത്തിനെ നിങ്ങൾ കണ്ടുമുട്ടിയേക്കാം. അപ്പോ
0: നമ്മൾ കൂടെ ഉള്ളവരെ ഇടയ്ക്ക് പറയാറുണ്ട് ഉദാഹരണം സുജാത.
1: തുടക്കത്തിൽ ഉദാഹരണം സുജാത എന്ന സിനിമയുടെ കാര്യം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഈ പരിപാടി തുടങ്ങിയത്. ഈ ഇന്റർവ്യൂ കഴിയുമ്പോഴും ആ ഉദാഹരണം സുജാതയിലെ ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഈ യാത്രകൾ വളരെ ഗംഭീരമാകട്ടെ. നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും യാത്രയ്ക്കിടയിൽ മാഡത്തിനെ കണ്ടുമുട്ടിയാൽ വിഷ് ചെയ്യാൻ മറക്കാതിരിക്കുക. നമുക്ക് കൂടുതൽ വിശേഷങ്ങളുമായി മറ്റൊരു നേർമൊഴിയിൽ മറ്റൊരു അതിഥിയുമായി കേട്ടുമുട്ടാം. താങ്ക് യു മാം.
2: സുജാത ആക്കുളയുമായി മനീഷ് MB നടത്തിയ അഭിമുഖമാണ് നിങ്ങൾ ഇതുവരെ കേട്ടത്.
3: നേർമൊഴി സമാപിക്കുന്നു.

ആകാശവാണി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. ഒ എൻ വി കുറുപ്പിന്റെ വരികൾക്ക് എസ് പി വെങ്കടേഷ് സംഗീതം നൽകി. എം ജി ശ്രീകുമാറും ചിത്രയും പാടിയത് ചിത്രം തുടർകഥ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, ഇന്ന് കൊല്ലവർഷം 1202, ചിങ്ങം 23, ശകവർഷം 1948, ഭാദ്രം 17, 2026 സെപ്റ്റംബർ 8, ചൊവ്വാഴ്ച. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 30 മിനിറ്റും 35 സെക്കൻഡും. എഫ് എം ബാൻഡിൽ 101.4 MHz ൽ ഈ നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു.

ആകാശവാണി ദേവികുളം സ്പൈസ് FM. പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ ചോദ്യം ഇതാണ്: ചന്ദ്രന്റെ ഒരേ വശം തന്നെ നമ്മൾ എപ്പോഴും കാണുന്നതിന് കാരണമെന്ത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം ഇന്ന് വൈകിട്ട് 5:40 കേൾക്കാം. ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ ചലച്ചിത്രഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം ആ ചിത്രശലഭം പറന്നോട്ടെ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസ് പാടിയത്. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകിയ ഗാനം.

0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
1: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
0: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
2: പേൾ വ്യൂ എന്ന ചിത്രത്തിനു വേണ്ടി യേശുദാസും മാധുരിയും ചേർന്ന് പാടിയ ഗാനം, വയലാറിന്റെ വരികൾക്ക് ദേവരാജൻ സംഗീതം നൽകിയത്.

0: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC യുടെ പുതിയ പ്ലാൻ നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
1: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ൽ ലോഗിൻ ചെയ്യുക.
2: LIC ഹർ പൽ ആപ്കെ സാത്ത്.
3: അഭയം എന്ന ചിത്രത്തിനു വേണ്ടി പി സുശീല പാടിയ ഗാനം, പി ഭാസ്കരന്റെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയത്.

0: എൽ ഐ സി അമൃത്ബാൽ പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത, ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുൻപ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്.
1: ക്രോസ് ബെൽറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസ് പാടിയ ഗാനം, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് ബാബുരാജ് സംഗീതം നൽകിയത്.

ദത്തുപുത്രൻ എന്ന ചിത്രത്തിനു വേണ്ടി എല്ലാർ ഈശ്വരി പാടിയ ഗാനം. വയലാർ രാമവർമ്മയുടെ വരികൾക്ക് ജി ദേവരാജൻ സംഗീതം നൽകിയത്.

ലോട്ടറി ടിക്കറ്റ് എന്ന ചിത്രത്തിന് വേണ്ടി യേശുദാസും സംഘവും പാടിയ ഗാനം, ശ്രീകുമാരൻ തമ്പിയുടെ വരികൾക്ക് വി ദക്ഷിണാമൂർത്തി സംഗീതം നൽകിയത്.

0: മലയാള ചലച്ചിത്ര ഗാനങ്ങൾ സമാപിക്കുന്നു.
1: നിങ്ങളുടെ കുട്ടികളുടെ എല്ലാ സ്വപ്നങ്ങളും സത്യമാക്കും. 18-നും 25-നും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് അനുയോജ്യമായ ഒരു ഇൻഷുറൻസ് പ്ലാൻ. പോളിസി കാലയളവിലൂടെ നീളം നിങ്ങൾക്ക് നൽകുന്നു ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനൊപ്പം സിംഗിൾ അല്ലെങ്കിൽ ലിമിറ്റഡ് പ്രീമിയം പേയ്മെന്റ് തിരഞ്ഞെടുക്കാനുള്ള അവസരം. പോളിസി വാങ്ങുന്നതിനായി നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏജന്റുമായോ LIC ബ്രാഞ്ചുമായോ ബന്ധപ്പെടുക. അപകട സാധ്യത ഘടകങ്ങൾ, നിബന്ധനകൾ, വ്യവസ്ഥകൾ എന്നിവയെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾക്ക് വിൽപ്പന അവസാനിപ്പിക്കുന്നതിന് മുൻപ് വിൽപ്പന ബ്രോഷർ ശ്രദ്ധാപൂർവ്വം വായിക്കുക. LIC ഹർപൽ ആപ്കെ സാത്ത്.
2: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ.
3: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
2: മാറ്റൂ മാറ്റൂ ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടൂ, അത് പ്രാവർത്തികമാക്കൂ.
4: എല്ലാ ലക്ഷ്യങ്ങളും ആരംഭിക്കുന്നത് ഒരു പ്ലാനിലാണ്. എല്ലാ പ്ലാനിനും സുരക്ഷയും ആവശ്യമാണ്. അവതരിപ്പിക്കുന്നു LIC പുതിയ പ്ലാൻ, നവജീവൻ ശ്രീ റെഗുലർ പ്രീമിയം പ്ലാൻ. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംരക്ഷിക്കാൻ നിങ്ങളെ സഹായിക്കുന്നതിന് രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ഇൻഷുറൻസിന്റെയും സമ്പാദ്യത്തിന്റെയും സവിശേഷമായ സംയോജനം.
5: ഫ്ലെക്സിബിൾ പ്രീമിയം പേയ്മെന്റ് ടേം ഓപ്ഷനുകൾ, ആകർഷകമായ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ, നിലവിലുള്ള പോളിസി ഉടമകൾക്ക് മെച്ചപ്പെടുത്തിയ ഗ്യാരണ്ടീഡ് അഡീഷനുകൾ എന്നിവയ്ക്കൊപ്പം ഇത് സുരക്ഷിതമായ ഭാവി കെട്ടിപ്പടുത്താൻ നിങ്ങളെ സഹായിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് നിങ്ങളുടെ LIC ഏജന്റുമായി ബന്ധപ്പെടുക, അല്ലെങ്കിൽ www.licindia.in ൽ ലോഗിൻ ചെയ്യുക.
6: LIC ഹർപൽ ആപ്കെ സാത്ത്.
0: ആകാശവാണി ദേവികുളം സ്പൈസ് FM. തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യ ഗാനം പരമ്പര എന്ന ചിത്രത്തിന് വേണ്ടി SPBയും സുജാതയും ചേർന്ന് പാടിയത്.

0: ദീനസാന്ത്വനത്തിന്റെ ദിശാസൂചി റേഡിയോ ഹെൽത്ത്.
1: നമസ്കാരം, എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. സ്ത്രീകളിലെ വന്ധ്യതാ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് ഇന്ന് ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു പ്രധാന വിഷയമാണ് മുൻകാലങ്ങളിൽ PCOS എന്നറിയപ്പെട്ടിരുന്ന PMOS. ഹോർമോൺ വ്യതിയാനങ്ങൾ, മെറ്റബോളിസത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, ആർത്തവക്രമക്കേടിലെ വ്യതിയാനങ്ങൾ തുടങ്ങിയ പല ഘടകങ്ങളുമായി ബന്ധപ്പെട്ട ഒരവസ്ഥയാണിത്. എന്താണ് PMOS? ഇതുണ്ടാകാനുള്ള കാരണങ്ങൾ എന്തെല്ലാമാണ്? തുടക്കത്തിൽ തന്നെ ഈ അവസ്ഥയെ എങ്ങനെ തിരിച്ചറിയാനാകും തുടങ്ങിയ സംശയങ്ങൾക്ക് മറുപടി നൽകാനായി ഇന്ന് റേഡിയോ ഹെൽത്തിൽ എത്തിയിരിക്കുന്നത് തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് SAT ആശുപത്രിയിലെ റീപ്രൊഡക്റ്റീവ് മെഡിസിൻ വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ റജിമോഹൻ. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
2: നമസ്കാരം
1: സർ. ഇന്ന് സ്ത്രീകളിലെ വന്ധ്യതയുമായി ബന്ധപ്പെട്ട പ്രധാന കാരണങ്ങളിലൊന്നാണല്ലോ PCOS എന്നറിയപ്പെട്ടിരുന്ന PMOS. എന്താണ് PMOS?
2: PMOSന്റെ ഫുൾ ഫോം എന്ന് വെച്ചാൽ പോളി എൻഡോക്രൈൻ മെറ്റബോളിക് ഓവേരിയൻ സിൻഡ്രോം എന്നാണ്. ഇത് വർഷാവർഷങ്ങളായി നമ്മൾ PCOS എന്ന് വിളിച്ച ഒരു ഡയഗ്നോസിസിനെയാണ് ഇപ്പോൾ ഈ 2026 പുനർനാമകരണം ചെയ്തിരിക്കുന്നത്. ഇതിൽ മെയിനായിട്ടുള്ള ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അണ്ടോൽപാദന പ്രശ്നങ്ങളാണ് ഇതിന് മെയിനായിട്ട് വരുന്നത്. സ്ത്രീകളിലെ വന്ധ്യതയ്ക്കുള്ള മെയിനായിട്ടുള്ള ഒരു കാരണമാണ് ഈ അണ്ടോൽപാദനത്തിലുള്ള പ്രശ്നങ്ങൾ. അവർക്ക് ശരിയായ രീതിയിൽ ക്രമം തെറ്റിയുള്ള ആർത്തവം വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അവർക്ക് പ്രോപ്പറായിട്ടുള്ള ഓവുലേഷൻ നടക്കുന്നില്ല. അപ്പോൾ അത് ഒരു വന്ധ്യതയ്ക്കുള്ള കാരണവുമാകുന്നു.
1: സർ, ഈ PMOS ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങൾ എന്തെല്ലാമാണ്?
2: ഒരുപാട് പേരിൽ ഇപ്പോൾ അഡോളസൻ്റ് ആയാലും, അതായത് കുഞ്ഞുങ്ങൾ, അതായത് പ്രായപൂർത്തിയായി വരുന്ന പെൺകുട്ടികളിലും യങ് അഡൽസിലും, അത് കഴിഞ്ഞ ശേഷം ഈ കല്യാണം കഴിഞ്ഞു പോകുന്ന സ്ത്രീകളിലൊക്കെ ഒരുപാട് PCOS അല്ലെങ്കിൽ PMOS കാണാറുണ്ട്. നമ്മുടെ ലൈഫ് സ്റ്റൈലിലുള്ള പ്രശ്നങ്ങൾ, എൻവയൺമെൻറ്റൽ ഫാക്ടേഴ്സ്, നമ്മുടെ ജീവിതചര്യയിലുള്ള ഭക്ഷണക്രമങ്ങൾ, ഒരുപാട് കാര്യങ്ങൾ ഈ PMOSന് കാരണമായേക്കാം. അതിൽ തന്നെ പ്രധാനമായിട്ടും ഈ PMOS ഉള്ള സ്ത്രീകളിലെല്ലാം മിക്കവാറും കാണുന്നത് അമിതമായിട്ടുള്ള വണ്ണമാണ്. അമിതമായിട്ടുള്ള വണ്ണം കൂടുതൽ സ്ത്രീ പുരുഷ ഹോർമോൺസിനെ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അങ്ങനെ ഈ ഒരു അണ്ടോൽപാദനത്തിനെ ബാധിക്കുകയും ചെയ്യും. അപ്പോൾ PMOS എന്ന് പറഞ്ഞ കാര്യം നമുക്ക് ഡയഗ്നോസ് ചെയ്യുകയാണെങ്കിൽ, ഡയഗ്നോസ് അതായത് അതിനെ നമ്മുടെ PMOS എന്ന് പറഞ്ഞ് അവരെ ഡയഗ്നോസ് ചെയ്യണമെങ്കിൽ സാധാരണ രീതിയിൽ നമ്മൾ 3 ക്രൈറ്റീരിയയാണ് പറയുന്നത്. അതിൽ 2 ഉണ്ടെങ്കിൽ അതിനെ നമുക്ക് PMOS എന്നുള്ള ക്രൈറ്റീരിയയോട്ട് വരാം. ഒന്നാമത്തെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് ഒളിഗോ ഓവുലേഷൻ അല്ലെങ്കിൽ അനോവുലേഷൻ, അതായത് അണ്ടോൽപാദനത്തിലുള്ള ബുദ്ധിമുട്ട്. അത് ഒരു 21 മുതൽ 35 വരെ ആർത്തവ സൈക്കിൾ, ആർത്തവത്തിൻ്റെ ആ ഒരു സൈക്കിൾ കറക്റ്റ് ആണെങ്കിൽ നമുക്ക് അതിനെ റെഗുലർ സൈക്കിൾസ് ആയിട്ട് വരാം. റെഗുലർ സൈക്കിൾ ഇറെഗുലർ ആകുമ്പോഴത്തേക്ക് അതിനെ PMOSനുള്ള, ചിലപ്പോൾ അതൊരു PMOSനുള്ള കാരണമായേക്കാം. ഒന്നാമത്തെ ക്രൈറ്റീരിയ ഒളിഗോ ഓവുലേഷൻ അല്ലെങ്കിൽ ക്രമം തെറ്റിയുള്ള ആർത്തവം. 2, ഹൈപ്പർ ആൻഡ്രജനിസം അല്ലെങ്കിൽ പുരുഷ ഹോർമോണിൻ്റെ ആധിക്യം സ്ത്രീകളിൽ കാണുന്നത്. അത് നമുക്ക് ചിലപ്പോൾ അമിതമായിട്ടുള്ള രോമ വളർച്ചയാവാം, ചിലപ്പോൾ കഴുത്തിലുള്ള പാടുകൾ, കറുത്ത പാടുകൾ, അക്കൻഡോസിസ് നൈഗ്രിക്കൻസ് എന്ന് പറഞ്ഞ പാടുകളൊക്കെ ആവാം. അല്ലെങ്കിൽ അവരുടെ ഹോർമോൺസോ എല്ലാം ടെസ്റ്റ് ചെയ്ത് നോക്കുവാണെങ്കിൽ അവരിൽ പുരുഷ ഹോർമോണിൻ്റെ ലെവൽ ക്രമാതീതമായിട്ട് കൂടാം. മൂന്നാമത്തെ ഡയഗ്നോസ് ചെയ്യാനുള്ള ഒരു ടെസ്റ്റാണ് സ്കാനിങ് അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ട്രാൻസ്വെജനൽ അൾട്രാസൗണ്ടാണ്. കുഞ്ഞുങ്ങളിലോ അല്ലെങ്കിൽ അഡോളസൻ്റ് ഗേൾസിലൊക്കെ ആണെങ്കിൽ നമ്മൾ ട്രാൻസ്വെജനൽ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് വയറ് വഴിയാണ് സ്കാൻ ചെയ്യുന്നത്. അപ്പം ട്രാൻസ്വെജനൽ സ്കാൻ ചെയ്യുമ്പോൾ അതിൽ ഓവറിയുടെ വലിപ്പം അനുസരിച്ചിട്ട് ഒരുപാട് വലിയ ഓവറി ആയിരിക്കും ഈ പോളിസിസ്റ്റിക് ഓവറിയൻ PMOS ഉള്ള സ്ത്രീകളിൽ കാണപ്പെടുന്നത്. അതിൽ ഈ കുഞ്ഞു കുഞ്ഞു സിസ്റ്റുകളുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഈ പേര് വന്നത് തന്നെ, കുഞ്ഞു കുഞ്ഞു സിസ്റ്റുകൾ. അത് ചില, പക്ഷേ സിസ്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാവർക്കും പേടിയാണ്, മുഴയാണോ മുഴയാണോ എന്ന്. അപ്പോൾ അതാണ് ഒരു കാരണം ഈ പേര് മാറ്റാൻ വേണ്ടിയിട്ടുള്ളത് തന്നെ. അപ്പോൾ ഈ നമ്മൾ മാസമുറയുടെ 2-3 ദിവസം വിളിച്ച് സ്കാൻ ചെയ്യുമ്പോൾ ഈ ഓവറീസിൽ ഒരുപാട് കുഞ്ഞു കുഞ്ഞു സിസ്റ്റുകൾ ഏകദേശം 20 ഉണ്ടെങ്കിൽ, ഒരു ഓവറിയിൽ ഉണ്ടെങ്കിൽ അതിനെ ഒരുപാട് ക്രൈറ്റീരിയസ് ഉണ്ട്. അതിൽ ഏറ്റവും സിമ്പിളായിട്ടുള്ള ക്രൈറ്റീരിയ ഒരു 20 കൂടുതലൊക്കെ ചെറിയ സിസ്റ്റുകൾ കാണുവാണെങ്കിൽ അതിൽ പോളിസിസ്റ്റിക് ഓവറിന്ന് നമുക്കതിനെ ഡയഗ്നോസ് ചെയ്യുകയും അത് ഒരെണ്ണം. ഈ മൂന്ന് ഞാൻ സൂചിപ്പിക്കപ്പെട്ട 3 കാര്യങ്ങൾ, അതായത് ആർത്തവത്തിലുള്ള പ്രശ്നങ്ങൾ, പുരുഷ ഹോർമോണിൻ്റെ ആധിക്യം, സ്കാനിങ്ങിൽ ഉള്ള ഓവറിയുടെ ആ ഒരു പൊസിഷനും അതിൻ്റെ ആ ഒരു എണ്ണമൊക്കെ നോക്കിക്കഴിഞ്ഞാൽ

0: ഇതിൽ ഏതെങ്കിലും രണ്ടെണ്ണം പോസിറ്റീവായിട്ട് വരുവാണെങ്കിൽ നമുക്കവരെ പി എം ഒ എസ് അല്ലെങ്കിൽ പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം എന്ന് നമുക്ക് ഡയഗ്നോസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഡയഗ്നോസ് ചെയ്യുന്നവർ നമ്മൾ ഈ ഹോർമോൺസ് അല്ലാതെ സ്കാനിങ് ആണ് മെയിനായിട്ടും അതിനെ ഡയഗ്നോസ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഒരു ഉപാധി.
1: സർ, പല സ്ത്രീകൾക്കും ഉണ്ടാകാൻ സാധ്യതയുള്ളൊരു സംശയമാണ് പി എം ഒ എസ് കാലക്രമത്തിൽ ക്യാൻസറിലേക്ക് നയിക്കുമോ എന്നുള്ളത്. എന്താണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്?
0: ക്രമം തെറ്റിയുള്ള അർത്ഥം, അതായത് നമുക്കിപ്പോൾ രണ്ടും മൂന്നും മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ശരീരത്തിലെ ഈസ്ട്രജൻ്റെ അളവ് വളരെ കൂടുതലാണ്, കൂടുതലായിട്ട് നിൽക്കുകയാണ്. അപ്പം കൃത്യമായിട്ടുള്ള മാസമുറ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എന്താണ് മാസമുറ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ആവരണം, ഗർഭപാത്രത്തിൻ്റെ ആവരണം പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ ഈ ആവരണത്തിലുള്ള ക്യാൻസറുകളാണ് സാധാരണ രീതിയിൽ പി സി ഒ എസിൽ അല്ലെങ്കിൽ പി എം ഒ എസിൽ കൂടുതലായിട്ട് കാണുന്നത്. അവർക്ക് ഈ ക്രമം തെറ്റി വരുന്ന ആർത്തവം ഒരുപാട് ഒരുപാട് ഡിലെ ആകുമ്പോഴത്തേക്ക് ഈ ഈസ്ട്രജൻ്റെ അളവ് കൂടുകയും അതിനെ ഒരുപാട് സ്റ്റിമുലേറ്റ് ചെയ്യുകയും അത് ഭാവിയിൽ, ഇപ്പം നമുക്ക് കൃത്യമായിട്ടുള്ള ആർത്തവം വന്നില്ല എന്നുണ്ടെങ്കിൽ, പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോം ഉള്ള ആൾക്കാരിൽ ഒരു ഭാഗം ആൾക്കാർക്ക് എൻഡോമെട്രിയൽ ക്യാൻസർ വരാനുള്ള സാധ്യത കൂടുതലാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷേ അവർക്കിപ്പം കൃത്യമായിട്ടുള്ള ഈ രണ്ട് മാസവും കൂടുമ്പോൾ അവർക്ക് മെൻസസ് വരുത്താനുള്ള മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഈ ഒരു ക്യാൻസറിൻ്റെ അളവ് കുറയുകയും വരാനുള്ള സാധ്യതയുടെ അളവ് കുറയുകയും ചെയ്യും. പോളിസിസ്റ്റിക് ഓവറിയൻ സിൻഡ്രോമിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കണം, എന്തുകൊണ്ട് ഈ പേരുമാറ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഒരു അസുഖമുള്ള ആൾക്കാരിൽ ഭാവിയിൽ അവർക്ക് ഡയബറ്റീസിൻ്റെ, വളരെ നേരത്തെ തന്നെ അവർക്ക് ഡയബറ്റീസിൻ്റെ അസുഖം വരുന്നു, അവരുടെ കൊളസ്ട്രോൾ അമിതമായിട്ട് വരുന്നു. അതുകൂടാതെ ഈ കൊളസ്ട്രോളും ഈ ഡയബറ്റീസും ഹൈപ്പർ ടെൻഷൻ പ്രഷറും എല്ലാം കൂടുതലായിട്ട് വരുമ്പോൾ അവർക്ക് മെറ്റബോളിക് സിൻഡ്രോം എന്ന് പറഞ്ഞൊരു അസുഖം, അതായത് അവർക്ക് സ്ട്രോക്ക് വരാനുള്ള സാധ്യത, അവർക്ക് ക്യാൻസർ വരാനുള്ള സാധ്യത, അവർക്ക് ഒബ്സ്ട്രക്റ്റീവ് സ്ലീപ്പ് ആപ്നിയ, ഉറക്കത്തിൽ അമിതവണ്ണം ഉള്ളവർക്കുള്ള പെട്ടെന്ന് കൂർക്കം വലിക്കുകയും അവർക്ക് ഉറക്കം ശരിയാകാതെ വരികയുള്ള സാധ്യത, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് മെറ്റബോളിക് പ്രശ്നങ്ങൾ, അതുകൂടാതെ ഒബീസിറ്റി, അതായത് വണ്ണം കൂടുതലായിട്ടുള്ള പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ ഈ പി സി ഒ എസ് നമുക്ക്, ഇതൊക്കെ ഒരു പ്രിവെൻറ്റബിൾ ഡിസീസാണ്, പക്ഷെ ക്യൂറബിൾ അല്ല. നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ നേരത്തെ മുൻകൂട്ടി നമുക്ക് ഈ ലൈഫ് സ്റ്റൈലും എക്സസൈസും ഒക്കെ കൊണ്ട് നമുക്ക് ഒരു ഐഡിയൽ ബോഡി വെയ്റ്റൊക്കെ മുമ്പോട്ട് ആയിട്ട് കൊണ്ടുപോകാൻ സാധിക്കുകയാണെങ്കിൽ, നമുക്ക് ഒരു പരിധി വരെ നമുക്ക് ഈ മെറ്റബോളിക് സിൻഡ്രോമിനെ എല്ലാം നമുക്ക് കുറച്ച് വൈകി വരാൻ വേണ്ടിയിട്ടാക്കാം. അതുകൊണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് നേരത്തെ കണ്ടുപിടിക്കുന്നതും അതിനുള്ള ചികിത്സകൾ നേടേണ്ടതും.
1: സർ, ഒരു പെൺകുട്ടി പ്രായപൂർത്തിയായി കഴിഞ്ഞത് മുതൽ ആർത്തവ വിരാമം വരെയുള്ള ഒരു കാലഘട്ടമുണ്ടല്ലോ. അപ്പോൾ ഇതിനിടയിൽ ഏത് കാലഘട്ടത്തിലാവും പി എം ഒ എസ് ഉണ്ടാകാൻ സാധ്യതയുള്ളത്? ആ പ്രായപരിധിയെക്കുറിച്ച് ഒന്ന് പറയാമോ?
0: സാധാരണ രീതിയിൽ മെനാർക്കി അല്ലെങ്കിൽ ആർത്തവം തുടങ്ങുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അപ്പോൾ അതിൽ ആദ്യത്തെ ഒന്നോ രണ്ടോ വർഷമൊക്കെ ഈ മാസം മുറ കൃത്യമായിട്ട് വരത്തില്ല. ബിക്കോസ് ആ ഹോർമോൺസ് ആയ ഹൈപ്പോതലാമസ് പിറ്റ്യൂട്ടറി ആക്സിസ് ഒന്ന് മെച്ചുർ ആവാൻ വേണ്ടിയിട്ട് ഒരു വർഷമൊക്കെ നമുക്ക് ഈ നേരത്തെ പറഞ്ഞ പോലെ 21 മുതൽ 35 അല്ലെങ്കിൽ 38 ദിവസം വരെ നമുക്ക് ആർത്തവം ലേറ്റായി വന്നാലും വലിയ പ്രശ്നം വരത്തില്ല, ആദ്യത്തെ 1 മുതൽ 3 വർഷം വരെ മെൻസസ് വന്ന ശേഷം. പക്ഷേ അവരിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അമിതവണ്ണമുണ്ടോ, അല്ലെങ്കിൽ പുരുഷ ഹോർമോണിൻ്റെ കൂടുതൽ ആധിക്യം കാണിക്കുന്ന ഹെയർ ഗ്രോത്ത് കൂടുതലായിട്ടുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും നമുക്ക് നേരത്തെ അവരെ കണ്ണ് നോക്കി ഡയഗ്നോസ് ചെയ്ത് അവർക്ക് അതിൻ്റെതായ ട്രീറ്റ്മെൻറ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഭാവിയിൽ കുറച്ചുകൂടെ മുമ്പേ വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഒരു പരിധി വരെ തടയാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ക്രമം തെറ്റിയുള്ള ആർത്തവം ഉണ്ടെങ്കിൽ അവർക്ക് പി സി ഒ എസ് ഉണ്ടോ എന്നുള്ള രീതിയിൽ ആദ്യത്തെ ഒരു 2 വർഷം കഴിഞ്ഞ ശേഷം, അതായത് മെൻസസ് തുടങ്ങി 2 വർഷത്തിന് ശേഷം നമുക്കവരെ ശ്രദ്ധിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും അമിതവണ്ണമുള്ള കുട്ടികൾ, പിന്നെ അമിതമായിട്ടുള്ള രോമ വളർച്ച, അമിതമായിട്ടുള്ള മുഖക്കുരു, ഇതൊക്കെ ഈ ഒരു പുരുഷ ഹോർമോൺസിൻ്റെ ആധിക്യം കാരണമാണ് വരുന്നത്. പക്ഷേ ഇതെല്ലാം ഒരു നോർമൽ പ്യൂബർട്ടിയിൽ സംഭവിക്കുന്നതുമാണ്. മുഖക്കുരു ഇല്ലാത്ത കുഞ്ഞുങ്ങളൊന്നും ഇല്ല. മുഖക്കുരു ഒരു പക്ഷേ അത് ഒരുപാട് മുഖക്കുരു വരിക, ഒരുപാട് ഹെയർ ഗ്രോത്ത് വരിക, വണ്ണം അതിൻ്റെ കൂട്ടത്തിൽ, അവരുടെ പീരിയഡ്സ് ഇറഗുലറാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈനക്കോളജിസ്റ്റിനെയോ അല്ലെങ്കിൽ ഒരു സ്പെഷ്യലിസ്റ്റിനെയോ കാണിച്ചിട്ട് വേറെന്തെങ്കിലും കാര്യങ്ങൾ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തൈറോയിഡിൻ്റെ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ ആണോ അല്ലെങ്കിൽ പ്രൊലാക്റ്റിൻ്റെ എന്തെങ്കിലും ഡിസ്ഫങ്ഷൻ ആണോ, ഓവറി നോക്കിയിട്ടുണ്ടെങ്കിൽ ഓവറിയിൽ നമുക്ക് പി സി ഒ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും സ്കാൻ ചെയ്യുകയും അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെൻറ് തുടങ്ങാൻ പറ്റുകയും ചെയ്യും.
1: സർ, അമ്മയാവാൻ തയ്യാറെടുക്കുന്ന ഒരു സ്ത്രീ ഉറപ്പായും പി എം ഒ എസ് ഉണ്ടോ ഇല്ലയോ എന്ന് പരിശോധിച്ച് ഉറപ്പുവരുത്തേണ്ടത് ഈ കാലഘട്ടത്തിൽ അനിവാര്യമായ ഒരു കാര്യമല്ലേ? എന്താണ് അങ്ങയുടെ അഭിപ്രായം?
0: ഞാൻ ഈ 3 കാര്യങ്ങൾ പറഞ്ഞത് പിന്നെയും ഒന്നും കൂടെ പറയുകയാണ്. മാസമുറയിലുള്ള വ്യതിയാനം, അമിതമായിട്ടുള്ള രോമവളർച്ച അല്ലെങ്കിൽ പുരുഷ ഹോർമോണിൻ്റെ സാന്നിധ്യം, 3 സ്കാനിങ്ങിൽ പി സി ഒ എസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം. ഇതൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് വന്ധ്യത ഉണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്, ഓവുലേഷൻ പ്രോപ്പറായിട്ട് നടക്കാത്തതുകൊണ്ട്. അപ്പം നമുക്കൊന്ന് ഈ ഒരു ഡയഗ്നോസിസ്

0: ഈ കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ നമുക്കതിനെ നമുക്കൊരു മൂന്നായിട്ട് നമുക്ക് വേണമെങ്കിൽ അതിനെ അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് അല്ലെങ്കിൽ മാനേജ്മെൻറ്റിനെ നമുക്ക് ഡിവൈഡ് ചെയ്യാം. ആദ്യം എപ്പോഴും നമ്മുടെ അടുത്ത് വരുമ്പോഴത്തേക്ക് അവരുടെ ബോഡി വെയ്റ്റും BMI കാര്യങ്ങളുമൊക്കെ നമ്മൾ അവർ നോക്കും. ഇടുപ്പ് വണ്ണം അല്ലെ ഹിപ്പ് വേസ്റ്റ് ഹിപ്പ് റേഷ്യോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. സ്ത്രീകളിൽ എപ്പോഴും നമുക്കൊരു വേസ്റ്റ് ഹിപ്പ് റേഷ്യോയും കൂടെ നമ്മൾ നോക്കും. വയറ്റിലുള്ള അടിവയറ്റിലുള്ള വണ്ണം, ഹിപ്പിന് മേലെയുള്ള വണ്ണം, ആ വണ്ണം കുറയ്ക്കാനാണ് അവർ ശ്രദ്ധിക്കേണ്ടത്. ഒരു ഐഡിയൽ ബോഡി വെയ്റ്റ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ് നമ്മൾ ആദ്യമായിട്ട് അവരടുത്ത് പറയുന്നത്. നമുക്ക് എത്രയും പെട്ടെന്ന് അത് പഠനങ്ങളെല്ലാം കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു 5% അവരുടെ ബോഡി വെയ്റ്റ് കുറച്ച് കഴിഞ്ഞാൽ, എക്സസൈസിലൂടെയോ അല്ലെങ്കിൽ ഡയറ്റിലൂടെയോ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവരുടെ ഓവുലേഷനൊക്കെ പ്രോപ്പർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ലൈഫ് സ്റ്റൈൽ, ഡയറ്റ്, ജങ്ക് ഫുഡ്സൊക്കെ ഒഴിവാക്കുക, കാർബോഹൈഡ്രേറ്റിൻ്റെ അളവ് അതായത് അന്നജമടങ്ങിയ ആഹാരത്തിൻ്റെ അളവ് കുറയ്ക്കുക, പ്രോട്ടീൻ ഒരു 1 g/kg ബോഡി വെയ്റ്റ് എന്നുള്ള രീതിയിൽ കാലറി ഡെഫിസിറ്റ് ഉണ്ടാക്കുക, അതായത് 1500 മുതൽ 1900 കാലറീസ് മതി ഒരു പോളിസിസ്റ്റിക് ഓവറി, അത്രയും കുറച്ച് മതി. അപ്പോൾ അതിൽ കാർബോഹൈഡ്രേറ്റ്സൊക്കെ ഒരുപാട് കൂടുതലാണെങ്കിൽ ഒരു ഐഡിയൽ ഫുഡ് പ്ലേറ്റൊക്കെ വെച്ചിട്ട് കാർബോഹൈഡ്രേറ്റ്സൊക്കെ ഒരുപാട് കൂടുതലാണെങ്കിൽ അതിനെ കുറച്ചിട്ട് പ്രോട്ടീനും ഫാറ്റും ഒക്കെ മിതമായിട്ടുള്ള രീതിയിൽ കഴിക്കുക. അപ്പം ഡയറ്റും ലൈഫ് സ്റ്റൈലുമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അതിൽ എക്സസൈസിന് വളരെയധികം പ്രാധാന്യമുണ്ട്. അവർ നമ്മുടെ പഠനങ്ങൾ പറയുന്നത് 150 മിനിറ്റ് ഒരാഴ്ചയിൽ ചെയ്താൽ മതി. അതിനെ 7 ഡിവൈഡ് ചെയ്താൽ വെറും 30 മിനിറ്റ് എയറോബിക് എക്സസൈസ്, അതിൽ 2 ദിവസം മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസ് വേണം. ഒരു 30 മുതൽ 40 മിനിറ്റ് ഒരു 5 ദിവസം, ആഴ്ചയിൽ 5 ദിവസം എക്സസൈസ് ചെയ്താൽ ഈ ഒരു 5% ബോഡി വെയ്റ്റ് തീർച്ചയായിട്ടും നമുക്ക് റീച്ച് ചെയ്യാൻ പറ്റും. എക്സസൈസ് പ്രോപ്പറായിട്ട് ചെയ്യുക, എയറോബിക് എക്സസൈസ് ആണ് പറയുന്നത്, അതിൽ 2 ദിവസം മസിൽ സ്ട്രെങ്തനിങ് എക്സസൈസും കൂടെ പറയുന്നുണ്ട്. പക്ഷേ അഡോളസെൻറ്റിൽ കുറച്ചും കൂടെ ഇൻറ്റൻസീവായിട്ടുള്ള എക്സസൈസ് വേണം. ഇത് ഒരു അഡൾട്ടായ ശേഷമുള്ള കാര്യമാണ് പറയുന്നത്. അപ്പോൾ ആദ്യം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്, അതിൽ ഡയറ്റ്, എക്സസൈസ്. ഇവർക്ക് ഒരുപാട് സൈക്കോളജിക്കൽ സ്ട്രെസ് ഉണ്ടാവും, സ്ലീപ്പിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ നമുക്കൊരു മെൻ്റൽ പ്രശ്നം, അതായത് ഒരു മെൻ്റൽ സപ്പോർട്ടും അല്ലെങ്കിൽ ഒരു സൈക്കോളജിക്കൽ സപ്പോർട്ടും ഒരു സൈക്കോളജിക്കൽ കൗൺസിലിങ്ങും, അവർക്ക് സൊസൈറ്റിയിൽ ചിലപ്പം അമിതമായിട്ടുള്ള വണ്ണം കാണും, അതിനുള്ളൊരു ബുദ്ധിമുട്ടുണ്ടാവും. അവർക്ക് രോമ വളർച്ച കൂടുതലായിട്ട് കാണും, അതിന് സൊസൈറ്റിയിൽ നിന്നുള്ള ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ അതിനെയൊക്കെ ഓവർകം ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് സൈക്കോളജിക്കൽ സപ്പോർട്ടും തീർച്ചയായിട്ടും കൊടുക്കണം. അപ്പോൾ 3 components ആണ് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിൽ: എക്സസൈസ്, ഡയറ്റ്, സൈക്കോളജിക്കൽ സപ്പോർട്ട്. ഇത് ആദ്യം നമ്മൾ അവരെ പറയുന്നു. രണ്ടാമതാണ് നമ്മുടെ അവരുടെ ഓവുലേഷൻ. ഈ ഡയറ്റും ഇതും കഴിയുമ്പോൾ ചിലപ്പം ഈ ഓവുലേഷനൊക്കെ ഞാൻ കറക്റ്റാവും. അപ്പം ഇതിൽ കറക്റ്റ് ആയില്ലെങ്കിലാണ് നമ്മൾ കല്യാണം കഴിഞ്ഞ് കുഞ്ഞുങ്ങളില്ലാത്ത ഒരവസ്ഥയാണെങ്കിൽ അവർക്ക് ഓവുലേഷന് വേണ്ടിയിട്ടുള്ള മരുന്നുകൾ കൊടുക്കും. അത് ഓറൽ മെഡിക്കേഷൻസ് ആണ് ആദ്യം നമ്മൾ കൊടുക്കുന്നത്. ലെട്രസോൾ, ക്ലോമിഫീൻ എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മരുന്നുകളുണ്ട്. അത് വെച്ച് കൊടുത്ത ശേഷം അവരുടെ ഓവുലേഷൻ ഡോക്യുമെൻ്റ് ചെയ്യുന്നു. അതിൽ പരാജയപ്പെടുവാണെങ്കിലാണ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലോട്ട്, ചിലപ്പോൾ നമ്മൾ അതിൻ്റെ കൂട്ടത്തിൽ ഇഞ്ചെക്ഷൻസ് ആഡ് ചെയ്യും. അത് കഴിഞ്ഞ ശേഷം ചിലപ്പം 1-4 times നേരത്തെ പറഞ്ഞതുപോലുള്ള IUI, ഇൻട്രായുട്രൈൻ ഇൻസെമിനേഷൻ. ഇപ്പം ഹസ്ബൻഡിന് കുഴപ്പമൊന്നുമില്ല, ബീജപരിശോധനയിലൊക്കെ ഒക്കെ നോർമലാണ്. നമ്മൾ 2-6 times വരെ ഓവുലേഷൻ ഉണ്ടാക്കാനുള്ള മരുന്ന് കൊടുത്തു, അത് ഡോക്യുമെൻ്റ് ചെയ്തു, എന്നിട്ടും അവർക്ക് കുഞ്ഞുങ്ങളില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അടുത്ത സ്റ്റെപ്പായിട്ടുള്ള ഒരു IUI എന്ന് പറഞ്ഞുള്ള സ്റ്റെപ്പിൽ പോവാം. അപ്പോൾ അതിലും പരാജയപ്പെടുവാണെങ്കിലാണ് നമ്മൾ IVF പോലുള്ള 3rd അല്ലെങ്കിൽ ഏറ്റവും അവസാനത്തെ രീതിയിലുള്ള ചികിത്സകളിലോട്ട് പോകുന്നത്. അതിലും നമ്മൾ വെയിറ്റൊക്കെ ഒന്ന് കുറച്ച് നമ്മൾ മെറ്റബോളിക് നോർമൽസിയിലോട്ട്, അതായത് ഷുഗറൊക്കെ ഉണ്ടെങ്കിൽ ഷുഗറൊക്കെ ഒന്ന് കുറച്ച്, പ്രഷറൊക്കെ ഒന്ന് കുറച്ച്, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കുവാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും IVFന് ഉപയോഗിക്കുന്ന മെഡിക്കേഷൻസിൻ്റെ ലെവൽ വരെ നമുക്ക് കുറയ്ക്കാൻ പറ്റും.
1: PMOs എന്ന വിഷയത്തെക്കുറിച്ച് ഇതുവരെ സംസാരിച്ച ഡോക്ടർ റെജിമോഹന്, റേഡിയോ ഹെൽത്തിൻ്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM@gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി ദേവികുളം സ്പൈസ് FM. ഇപ്പോൾ നാടഗാനങ്ങൾ കേൾക്കാം.

ആകാശവാണി ദേവികുളം സ്പൈസ് FM. അറിയിപ്പുകൾ. ഈ നിലയത്തിൽ നിന്നും ഇന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ. ഇന്നത്തെ പരിപാടികൾ: 5:45 സ്പോൺസേർഡ് പരിപാടി ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക് PM FME സ്കീം, 6:10 കാളിദാസ മാധുരി രഘുവംശത്തിലൂടെ, 6:40 ചലച്ചിത്ര ഗാനങ്ങൾ.

6.50 കിസാൻ വാണി. മണ്ണിന്റെ ആരോഗ്യത്തിനും മെച്ചപ്പെട്ട ഉൽപ്പാദനത്തിനുമായി സംയോജിത പോഷണ പരിപാലനം. ഡോക്ടർ സൂസൻ ജോൺ സംസാരിക്കുന്നു. 7:20 ഹൈറേഞ്ച് വൃത്താന്തം. 7:35 അങ്കണം. 8:00 സാഹിത്യവേള. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, ഭാരതീയ പാകൃത് കൃഷി പദ്ധതി. 8:35 വാർത്താ ബുള്ളറ്റിൻ. 8:40 ചലച്ചിത്ര ഗാനങ്ങൾ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം. അവതരിപ്പിക്കുന്നത് വസന്തകുമാർ സാംബശിവൻ. കഥ നളിനി അഥവാ ഒരു സ്നേഹം. 10:00 ഇസൈ തെൻട്രൽ. നാളത്തെ പരിപാടികൾ: 4:30 തേനിസൈ, 5:00 ഹിന്ദി പാഠം, 5:15 റേഡിയോ ഹെൽത്ത് സ്പോൺസേർഡ് പരിപാടി, 5:30 തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ, 5:40 അറിയിപ്പുകൾ, 5:45 ഞാറ്റുവേല, 6:00 പദ്ധതികൾ ജനനന്മയ്ക്ക്, 6:10 കാളിദാസ മാതിരി രഘുവംശത്തിലൂടെ, 6:40 വാർത്താ വീക്ഷണം, 6:50 കാർഷിക ജീവനം, 7:20 ഹൈറേഞ്ച് വൃത്താന്തം, 7:35 അമൂല്യ ഗീതികൾ, 8:00 ചിത്രീകരണം, 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക്, 8:35 വാർത്താ ബുള്ളറ്റിൻ, 8:40 ചലച്ചിത്ര ഗാനം, 9:15 വിദ്യാഭ്യാസ രംഗം, 9:30 ചലച്ചിത്ര ഗാനങ്ങൾ, 10:00 ഹൃദയരാഗങ്ങൾ.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു, ചന്ദ്രന്റെ ഒരു വശം തന്നെ നമ്മൾ എപ്പോഴും കാണുന്നതിന്റെ കാരണമെന്ത്? ഉത്തരം: ചന്ദ്രൻ ഭൂമിയെ ചുറ്റുന്നതിൻ്റെയും സ്വന്തം അച്ചുതണ്ടിൽ കറങ്ങുന്നതിൻ്റെയും എടുക്കുന്ന സമയം ഒന്നു തന്നെയായതുകൊണ്ട്. കാലാവസ്ഥാ റിപ്പോർട്ട്: ഇന്ന് മൂന്നാറിൽ താപനില 26 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. സൂര്യാസ്തമയത്തിനു ശേഷം പരമാവധി 15 ഡിഗ്രി സെൽഷ്യസ് ആണ്. ഇത് പകലൽപ്പം ചൂടേറിയതാക്കി. മൂന്നാറിൽ ഇന്ന് മണിക്കൂറിൽ 11 കിലോമീറ്റർ വേഗതയിൽ നേരിയ കാറ്റ് വീശിയിരുന്നു. ചില സമയങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഏകദേശം 0.26 മില്ലിമീറ്റർ മഴ പ്രതീക്ഷിക്കുന്നു. ഇതോടെ അറിയിപ്പുകൾ കഴിഞ്ഞു.

പ്രിയ ശ്രോതാക്കളെ, ഇന്ന് 8 മണിക്ക് സാഹിത്യരംഗം. ജോസുകുട്ടി എഴുതി അവതരിപ്പിച്ച കഥ സോംബി, കാട്ടാക്കട രാമചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കവിതകൾ കാക്കയുടെ ദുഃഖം, കാറ്റും മഴയും എന്നിവ കേൾക്കാം.

0: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന, മോദിജിയുടെ നിശ്ചയദാർഢ്യം.
1: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസി കെ സഹാരെ കി സറൂറത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
0: ഇതുവരെ 9,50,00,000 ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.
2: ആകാശവാണി ദേവികുളം സ്പൈസ് FM ഞാറ്റുവേല.
3: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: ഇറക്കി അവതരിപ്പിക്കുന്ന സമഗ്ര കാർഷിക വിജ്ഞാന പരിപാടി.
1: പ്രിയ ശ്രോതാക്കളെ, നമസ്കാരം. ഞാറ്റുവേല പരിപാടിയിലേക്ക് സ്വാഗതം. ആരോഗ്യദായക ഭക്ഷണം എന്ന നിലയിലും ജീവിതശൈലീ രോഗങ്ങളിൽ നിന്നും മോചനം നേടാനുള്ള മാർഗമെന്ന നിലയിലും ഇന്ന് നാം മില്ലറ്റുകൾ എന്നറിയപ്പെടുന്ന ചെറുധാന്യങ്ങളെ നമ്മുടെ ഭക്ഷണക്രമത്തിൽ ഉൾപ്പെടുത്തുന്നു എന്നത് ഏറെ ശ്രദ്ധേയമാണ്. അന്നം ഔഷധമാണ് എന്ന തിരിച്ചറിവ് നമുക്ക് ഓരോരുത്തർക്കുമുണ്ടായാൽ ജീവിതശൈലീ രോഗങ്ങളെ പ്രതിരോധിച്ചുകൊണ്ട് ആരോഗ്യത്തോടെ ജീവിക്കാൻ സാധിക്കും. നമ്മുടെ ഭക്ഷണക്രമത്തിൽ മില്ലറ്റുകളുടെ പ്രാധാന്യം ഏറിവരുന്ന ഈ സാഹചര്യത്തിൽ ചെറുധാന്യങ്ങളുടെ കൃഷിക്കും നാം മുഖ്യസ്ഥാനം നൽകേണ്ടതുണ്ട്. ഇന്ന് ഞാറ്റുവേലയിൽ ചെറുധാന്യങ്ങളെക്കുറിച്ചും അവയുടെ കൃഷിരീതികളെക്കുറിച്ചും മനസ്സിലാക്കാം. ഇതേക്കുറിച്ച് സംസാരിക്കുന്നത് വെള്ളായണി കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അമീന എം.
2: ധാന്യങ്ങളെക്കാൾ ഉപരി പോഷക സുരക്ഷയ്ക്കായി നമുക്ക് ആശ്രയിക്കാൻ പറ്റുന്നതും കാലാവസ്ഥാ മാറ്റത്തെ ഒരു പരിധിവരെ ചെറുക്കുന്നതിനും ഭക്ഷ്യ പോഷക സുരക്ഷയ്ക്ക് ഉതകുന്നതുമായ വിളകളാണ് ചെറുധാന്യങ്ങൾ അഥവാ മില്ലറ്റുകൾ. അതുകൊണ്ട് തന്നെ ഇന്ന് മില്ലറ്റുകൾക്ക് വളരെയധികം പ്രാധാന്യം കൈവന്നു കഴിഞ്ഞു. 2023 അന്താരാഷ്ട്ര ചെറുധാന്യ വർഷമായി ആചരിച്ചു. അതിൻ്റെ ഭാഗമായി ധാരാളം കർഷകർ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യുകയും വിപണിയിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുവഴി അവരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടുതൽ പോഷക സുരക്ഷയ്ക്ക് ഉതകുന്ന ഭക്ഷണം എന്ന നിലയിൽ നമ്മുടെ ഭക്ഷണത്തിൻ്റെ ഭാഗമാക്കുന്നതിനും ഇതുവഴി സാധിച്ചിട്ടുണ്ട്. കേരളത്തിൽ ഇവ പരമ്പരാഗതമായി കൃഷി ചെയ്തിരുന്നവയാണ്. പ്രത്യേകിച്ച് ചാമ പോലെ ഉള്ള വിളകൾ ക്ഷാമകാലത്തെ ഭക്ഷണമായി ഉപയോഗിച്ചിരുന്നു. ചെറിയ മണികളോട് കൂടിയ പുല്ലുവർഗത്തിൽപ്പെട്ട ചെടികളാണ് മില്ലറ്റുകൾ അഥവാ ചെറുധാന്യങ്ങൾ. ഇവയ്ക്ക് 70 മുതൽ 120 ദിവസം ആയുർദൈർഘ്യം മാത്രമുള്ള ഹ്രസ്വകാല വിളകളാണ്. ഇവയുടെ ധാന്യമണികൾ നമുക്ക് ഉണക്കി ദീർഘകാലം കേടുകൂടാതെ സൂക്ഷിക്കാൻ സാധിക്കും. മുഖ്യമായും ഉണക്ക് അഥവാ വരൾച്ചയെ അതിജീവിക്കുന്നതിനുള്ള കഴിവാണ് ചെറുധാന്യങ്ങളെ മഴ അധികം ലഭിക്കാത്ത സ്ഥലങ്ങളിൽ ഏറ്റവും പ്രിയപ്പെട്ട വിളയായി മാറ്റിയത്. നമ്മുടെ കാലാവസ്ഥയിൽ അതിശക്തമായ മഴ ലഭിക്കുന്ന സമയം ചെറുധാന്യ വിളകളുടെ കൃഷിക്ക് അത്ര കണ്ട് യോജിച്ചതല്ല. എന്നിരുന്നാലും മഴയെ ആശ്രയിച്ച് നാം നമ്മുടെ സമയം ക്രമീകരിക്കുകയാണെങ്കിൽ മഴക്കാലത്തും കേരളത്തിൽ ചെറുധാന്യ വിളകൾ കൃഷി ചെയ്യാൻ സാധിക്കും. ചെറിയ രീതിയിൽ നന കൊടുക്കാൻ സാധിക്കുകയാണെങ്കിൽ ഏറ്റവും മികച്ച രീതിയിൽ വേനൽക്കാലത്ത് നമുക്ക് ചെറുധാന്യങ്ങൾ കൃഷി ചെയ്യാം. കേരളത്തിലെ പ്രത്യേക സാഹചര്യത്തിൽ തുറസായ കരപ്രദേശങ്ങളിലും മൂന്നാം വിളയായി നെൽപ്പാടങ്ങളിലും നമ്മുടെ വീട്ടുവളപ്പുകളിലും കുറച്ചു നേരമെങ്കിലും സൂര്യപ്രകാശം ലഭിക്കുന്ന തെങ്ങിൻ തോപ്പുകളിലും ചട്ടികളിലും ഗ്രോ ബാഗുകളിലുമൊക്കെ നമുക്ക് ഈ ചെറുധാന്യ വിളകൾ വളരെ വിജയകരമായി കൃഷി ചെയ്യാൻ സാധിക്കും. പ്രധാനമായും രണ്ട് തരത്തിലാണ് ചെറുധാന്യ വിളകൾ തരംതിരിച്ചിരിക്കുന്നത്. അതായത് മുഖ്യ ചെറുധാന്യ വിളകളും ചെറിയ മണികളോടുകൂടിയ സ്മോൾ മില്ലറ്റ്സ് എന്നറിയപ്പെടുന്ന ചെറുധാന്യ വിളകളും. അതിൽ മുഖ്യ ചെറുധാന്യ വിളകൾ മൂന്നെണ്ണമാണുള്ളത്. അതിലേറ്റവും കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്നത് മണിച്ചോളം എന്നറിയപ്പെടുന്ന സ്വർഗം, കമ്പ് അല്ലെങ്കിൽ കമ്പം എന്നറിയപ്പെടുന്ന ബാജ്ര, പിന്നെ നമുക്ക് എല്ലാവർക്കും സുപരിചിതമായ റാഗി അല്ലെങ്കിൽ ഫിംഗർ മില്ലറ്റ്, കൂവരക്, പഞ്ഞപ്പുല്ല് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ചെറിയ കുഞ്ഞുങ്ങൾക്കുള്ള ഭക്ഷണമായി ഏറ്റവും കൂടുതൽ ഉപയോഗപ്പെടുത്തുന്നത് റാഗിയാണ്. ഇതോടൊപ്പം തന്നെ സ്മോൾ മില്ലറ്റ്സ് എന്നറിയപ്പെടുന്ന വളരെ ചെറിയ ധാന്യങ്ങളോട് കൂടിയ ചെറുധാന്യ വിളകൾ വളരെ ചെറിയ വിള കാലാവധിയിൽ നമുക്ക് കൃഷി ചെയ്തെടുക്കാൻ സാധിക്കുന്നതാണ്. ചെറുധാന്യ വിളകൾക്കുള്ള പ്രധാനപ്പെട്ട മെച്ചം എന്ന് പറയുന്നത് അവ വളരെ എളുപ്പത്തിൽ ദഹിച്ച് ഗ്ലൂക്കോസായി മാറി രക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് ഉയർത്തുന്നില്ല എന്നുള്ളതാണ്. അതായത് ഇവയ്ക്ക് വളരെ ചെറിയ ഗ്ലൈസീമിക് ഇൻഡെക്സ് എന്നുള്ളത് പ്രമേഹം പോലെയുള്ള അസുഖങ്ങൾ ഉള്ളവർക്ക് ഒരു മുഖ്യ ഭക്ഷണമായി സ്വീകരിക്കാനുള്ള ഒരു സാധ്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു. അതുപോലെ തന്നെ ഗ്ലൂട്ടൻ്റെ അംശം തീരെ ഇല്ലാത്തതുകൊണ്ട് ഗ്ലൂട്ടൻ അലർജി ഉള്ളവർക്ക് മില്ലറ്റുകളെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താം. സ്മോൾ മില്ലറ്റ്സ് എന്ന് പറഞ്ഞ ആ ഗ്രൂപ്പിൽ നമുക്ക് ഉൾപ്പെടുത്താൻ കഴിയുന്ന വളരെ ചെറിയ വിളദൈർഘ്യമുള്ള വിളകളാണ് തിന അല്ലെങ്കിൽ ഫോക്സ്ടെയിൽ മില്ലറ്റ്, കുതിരവാലി അല്ലെങ്കിൽ ബാണിയാർഡ് മില്ലറ്റ്. തിനയൊക്കെ വളരെ കൂടുതലായി വളർത്ത് പക്ഷികൾക്കൊക്കെയുള്ള ഭക്ഷണമായി

നാം ഉപയോഗിക്കുന്നതാണ്. നെല്ലിലെ കവടയോട് വളരെ സാമ്യമുള്ള ഒരു മില്ലറ്റാണ് കുതിരവാലി അല്ലെങ്കിൽ ബാണ്യാർഡ് മില്ലറ്റ്. പോഷകങ്ങളുടെ കാര്യം പറയുമ്പോൾ ഏറ്റവും കൂടുതൽ ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ചെറുധാന്യമാണ് കോഡോ മില്ലറ്റ് അല്ലെങ്കിൽ വരഗ്. വിളദൈർഘ്യം കുറച്ച് കൂടുതലാണ്, 120 മുതൽ 150 ദിവസം വരെ വിളദൈർഘ്യമുള്ള വിളയാണ് കോഡോ മില്ലറ്റ്. പനിവരഗ് അല്ലെങ്കിൽ പ്രോസോ മില്ലറ്റ് എന്ന് പറയുന്നത് 75 ദിവസങ്ങൾക്കുള്ളിൽ നമുക്ക് വളരെ എളുപ്പത്തിൽ വിളവെടുക്കാൻ സാധിക്കുന്ന ചെറുധാന്യ വിളയാണ്. പിന്നെ നമുക്കെല്ലാവർക്കും പരിചിതമായ ചാമ അല്ലെങ്കിൽ ലിറ്റിൽ മില്ലറ്റ്, വളരെ ചെറിയ കാലദൈർഘ്യം 70 മുതൽ 75 ദിവസം കൊണ്ട് വിളവെടുക്കാൻ സാധിക്കുന്നതാണ് ചാമ. ഇതോടൊപ്പം തന്നെയുള്ള പുതുതായി കൂടുതൽ കൃഷി ചെയ്യപ്പെടുന്ന ഒരു വിളയാണ് ബ്രൗൺ ടോപ്പ് മില്ലറ്റ് അല്ലെങ്കിൽ ചാമ പുതവൽ അല്ലെങ്കിൽ കുലച്ചാമ. മുഖ്യ ചെറുധാന്യ വിളകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഈ സ്മോൾ മില്ലറ്റ്സിനുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അവയുടെ ഉമി വേർപ്പെടുത്തി അല്ലെങ്കിൽ മില്ല് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കതിൻ്റെ അരി ഉപയോഗിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. പക്ഷേ മണിച്ചോളത്തിൻ്റെയും ബാജ്രയുടെയും റാഗിക്കുമൊക്കെ ആ ഉമിയുടെ അംശം തീരെ കുറവായതിനാൽ അവ നേരിട്ട് തന്നെ നമുക്ക് ഉണക്കി പൊടിച്ച് അതിൻ്റെ മാവ് വ്യത്യസ്തമായ രീതിയിൽ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. പക്ഷേ മറ്റ് ചെറുധാന്യ വിളകൾക്കൊക്കെ ഉമി നീക്കിയതിന് ശേഷം മാത്രമേ നമുക്ക് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താൻ സാധിക്കും. ഇനി കൃഷി രീതികളെ കുറിച്ച് പറയുമ്പോൾ മണിച്ചോളം ഒഴികെ ബാക്കി എല്ലാ ചെറുധാന്യ വിളകളുടെയും വിത്തുകൾ വളരെ ചെറുതാണ്. അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ നിലമൊരുക്കുമ്പോൾ മണ്ണ് നല്ല പൊടി പരുവത്തിലാകുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. അടിവളമായിട്ട് ജൈവവളം കൊടുത്ത് ഒന്നുകിൽ മഴ വളരെ അധികം ലഭിക്കുന്ന സമയത്താണെങ്കിൽ ഉയർന്ന തടങ്ങളെടുത്തും അല്ലെങ്കിൽ ചാലുകൾ കീറിയും അല്ലെങ്കിൽ നിരപ്പായ ബെഡുകളെടുത്ത് അതിലേക്ക് വിതയ്ക്കുകയോ ചെയ്യാം. സാധാരണഗതിയിൽ വെള്ളം കെട്ടി നിൽക്കാത്ത സാഹചര്യത്തിലാണെങ്കിൽ ചാലുകൾ കീറി മണിച്ചോളത്തിനും ബാജ്രയ്ക്കും റാഗിക്കുമൊക്കെ 45 സെൻറ്റിമീറ്റർ വരികൾ തമ്മിൽ അകലവും ചെടികൾ തമ്മിൽ 15 സെൻറ്റിമീറ്റർ അകലത്തിൽ വിത്തുകൾ നുരിയിടുകയാണ് ചെയ്യുന്നത്. അങ്ങനെ അല്ലെങ്കിൽ നമുക്ക് വരിയിൽ വിതച്ച് അവയെ 15 സെൻറ്റിമീറ്റർ അകലത്തിലേക്ക് ക്രമീകരിക്കുന്നതിന് വേണ്ടി സാധിക്കും. അടിവളമായിട്ട് ജൈവവളവും ശുപാർശ ചെയ്തിരിക്കുന്ന അളവിൽ രാസവളങ്ങളും ചേർക്കാം. നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം തുടങ്ങിയ പോഷകങ്ങൾ നൽകുന്നതിന് വേണ്ടിയിട്ട് യൂറിയ, രാജ്ഫോസ്, പൊട്ടാഷ് എന്നീ വളങ്ങൾ ഉപയോഗിക്കാം. മണിച്ചോളം 1 സെൻറ്റിലേക്കാണ് നാം കൃഷി ചെയ്യുന്നതെങ്കിൽ അടിവളമായി 20 കിലോ കാലിവളം നൽകാം. ഒപ്പം തന്നെ രാസവളങ്ങൾ 400 ഗ്രാം യൂറിയ, 900 ഗ്രാം രാജ്ഫോസ്, 300 ഗ്രാം മ്യൂറിയേറ്റ് ഓഫ് പൊട്ടാഷ് എന്നിവ വിതയ്ക്കുന്നതിന് മുമ്പ് നിലമൊരുക്കി ജൈവവളം ഇട്ടതിന് ശേഷം രാസവളങ്ങളും കൊണ്ട് ചേർത്ത് നിലം തയ്യാറാക്കാം. വിത്ത് വിതച്ചതിന് ശേഷം 1 മാസത്തിന് ശേഷം യൂറിയ 400 ഗ്രാം മേൽവളമായിട്ട് കൊടുക്കാവുന്നതാണ്. മണിച്ചോളത്തിൻ്റെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവ മണ്ണിൽ നിന്ന് ധാരാളം പോഷകങ്ങൾ വലിച്ചെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ മണ്ണിൽ പോഷകക്കുറവ് അനുഭവപ്പെടുകയാണെങ്കിൽ ചെടികളുടെ കതിരുകൾ പുറത്തേക്ക് വരുന്നതിന് തടസ്സമുണ്ടാകും. അതുകൊണ്ട് തന്നെ ശുപാർശ ചെയ്തിരിക്കുന്ന അളവിൽ രാസവളങ്ങൾ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. മണിച്ചോളം വളരെ ഉയരത്തിൽ കായിക വളർച്ചയുള്ളൊരു വിളയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഇതിൻ്റെ തണ്ടുകളും ഇലയും ഒക്കെ നമുക്ക് കാലിത്തീറ്റയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ അതിൻ്റെ കതിരുകൾ പുറത്തു വന്നതിന് ശേഷം മാത്രം അവ കാലിത്തീറ്റയായി മുറിച്ച് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം. കാരണം ഇതിൽ സൈനോജനിക് ഗ്ലൂക്കോസൈഡ്സ് എന്ന് പറയുന്ന ഒരു വിഷാംശം അടങ്ങിയിട്ടുണ്ട്. അപ്പം കതിര് വന്നതിന് ശേഷം ഇവ തീറ്റയായി കൊടുക്കുന്നതായിരിക്കും ഉത്തമം. ബാജ്രയുടെ കാര്യത്തിൽ നാം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ബാജ്രയുടെ കതിരുകൾ നിരക്കുന്ന സമയത്ത് അതിശക്തമായ മഴ ഉണ്ടാകാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം ഈ സമയത്ത് ശക്തമായ മഴ അതിൻ്റെ പരാഗണം നല്ല രീതിയിൽ നടക്കാതിരിക്കാൻ കാരണമാകും. അതുകൊണ്ട് തന്നെ ആ കതിരുകൾ നിറയുന്നതിന് തടസ്സം നേരിടും. അപ്പോൾ ആ രീതിയിൽ അത് നല്ല മഴയ്ക്ക് ശേഷം വിത്തിട്ടാൽ നല്ല രീതിയിൽ ബാജ്ര വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. വളരെ ഉത്തമമായ ഒരു കാലി തീറ്റയും കൂടിയാണ് ബാജ്ര. നാം ഈ പറഞ്ഞ ചെറുധാന്യ വിളകളിൽ സോർഗം അല്ലെങ്കിൽ മണിച്ചോളം, പേൾ മില്ലറ്റ് അല്ലെങ്കിൽ ബാജ്ര എന്നിവയുടെ വിളദൈർഘ്യം ഏകദേശം 90 മുതൽ 120 ദിവസമാണ്. കൂവരക് അല്ലെങ്കിൽ റാഗി ഏകദേശം 100 മുതൽ 120 ദിവസം വരെയാണ് അതിൻ്റെ വിളദൈർഘ്യം. മറ്റ് സ്മോൾ മില്ലറ്റ്സ് എല്ലാം തന്നെ വളർച്ചാ ദൈർഘ്യം വളരെ കുറവുള്ളവയാണ്. പ്രോസോ മില്ലറ്റ്
60 ദിവസം മുതൽ 90 ദിവസത്തിനുള്ളിൽ നമുക്ക് കൊയ്തെടുക്കാൻ സാധിക്കും. കുതിരവാലി ഏകദേശം 75 മുതൽ 85 ദിവസം വരെയും തിന ഏകദേശം 75-85 ദിവസം. അല്പമെങ്കിലും വിളദൈർഘ്യം കൂടുതലുള്ളത് വരകിനാണ്, അല്ലെങ്കിൽ കോഡോ മില്ലറ്റിനാണ്. ഏകദേശം 120 മുതൽ 150 ദിവസം വരെ ആയിരിക്കും അതിൻ്റെ കാലാവധി. ഇപ്പം

0: കൃഷി ചെയ്യപ്പെടുന്ന വളരെയധികം ഡിമാൻഡുള്ള ബ്രൗൺ ടോപ്പ് മില്ലറ്റും ഏകദേശം 75 മുതൽ 80 ദിവസത്തിനുള്ളിൽ നമുക്ക് വിളവെടുക്കാൻ സാധിക്കും. നാം പണ്ട് കാലത്ത് ഇത് കൃഷി ചെയ്തിരുന്നുവെങ്കിലും പിൽക്കാലത്ത് ഈ വിളകൾ അവഗണിക്കപ്പെട്ടതിനുള്ള ഒരു കാരണം നാം കൂടുതലായി ധാന്യവിളകൾക്ക് പ്രാധാന്യം കൊടുത്തു എന്നുള്ളതാണ്. ഇത് പരമ്പരാഗതമായി മഴ കുറവുള്ള സ്ഥലങ്ങളിലാണ് കൃഷി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഇവിടെ കൂടുതൽ മഴ ലഭിക്കുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ചെറുധാന്യ വിളകൾ അത്രയധികം കൃഷി ചെയ്തിരുന്നില്ല. പിന്നെ നമുക്ക് ഇതിൻ്റെ ഗുണമേന്മയെ അല്ലെങ്കിൽ പോഷക മേന്മയെക്കുറിച്ച് വലിയൊരു ധാരണ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ നമുക്ക് അതിനുള്ള അവബോധം വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ധാരാളം പേർ മില്ലറ്റ് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭക്ഷ്യവിഭവങ്ങൾ ഇപ്പോൾ കൂടുതലായി കഴിക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് തന്നെ മാർക്കറ്റിൽ ഇതിൻ്റെ ഡിമാൻഡ് വരും കാലങ്ങളിൽ ധാരാളം കൂടുന്നതിനാണ് സാധ്യത കാണുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ കൃഷി കൂടുതലായി വ്യാപിപ്പിക്കേണ്ടതായിട്ട് വരും. പിന്നെ സംസ്കരണത്തിനെ സംബന്ധിച്ചുള്ള മെഷീനുകളുടെ അഭാവം ഒരു പരിധിവരെ ഇതിൻ്റെ മില്ലിങ്ങും പ്രോസസ്സിങ്ങും ഒക്കെ തടസ്സപ്പെടുത്തിയിരുന്നു. പക്ഷേ ഇപ്പോൾ ധാരാളമായിട്ട് അത്തരം പ്രോജക്ട്സ് നടപ്പിലാക്കുന്നത് കൊണ്ട് തന്നെ ഭാവിയിൽ പ്രോസസ്സിങ്ങും മില്ലിങ്ങും ഒക്കെ വളരെ എളുപ്പത്തിൽ ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും. അതുപോലെ തന്നെ വളരെയധികം മില്ലറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഒത്തിരി ഉൽപ്പന്ന വൈവിധ്യവൽക്കരണം പുതിയ പുതിയ പ്രോഡക്ട്സും നമ്മുടെ മാർക്കറ്റിലേക്ക് അതിൻ്റെ ടെക്നോളജീസ് ഇപ്പം അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ ആ ഒരു സെക്ടറിലേക്ക് ഒരു റോ മെറ്റീരിയലായിട്ട് മില്ലറ്റ്സ് ഭാവിയിൽ വളരെയധികം ആവശ്യം വരുന്ന ഒരു വിളയായിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മുടെ നിലവിലെ സാഹചര്യത്തിൽ തുറസായ സ്ഥലങ്ങളിലും ഇടവിളയായി തെങ്ങിൻ തോപ്പുകളിലും നെൽപ്പാടങ്ങളിലും വീട്ടുവളപ്പുകളിലും ഒക്കെ ചെറിയ രീതിയിൽ കൃഷി തുടങ്ങി നമുക്കത് വലിയ രീതിയിലേക്ക് ഡിമാൻഡ് അനുസരിച്ചിട്ട് കൂടുതൽ മില്ലറ്റ്സ് കൃഷി ചെയ്യാനും അതിൻ്റെ ഉൽപ്പന്നങ്ങൾ നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തി പോഷക സുരക്ഷ കൈവരിക്കുന്നതിനും തീർച്ചയായും സാധിക്കും.
1: ചെറുധാന്യങ്ങളെക്കുറിച്ചും അവയുടെ കൃഷിരീതികളെക്കുറിച്ചും ഇതുവരെ സംസാരിച്ചത് വെള്ളായണി കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗം പ്രൊഫസർ ഡോക്ടർ അമീന എം.

പ്രിയ ശ്രോതാക്കളെ, ഈ പരിപാടിയെ കുറിച്ചുള്ള നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. എഴുതേണ്ട വിലാസം: ഞാറ്റുവേല, കെയർ ഓഫ് പ്രിൻസിപ്പൽ ഇൻഫർമേഷൻ ഓഫീസർ, ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.

0: കാർഷിക മേഖലയിലെ പുത്തൻ അറിവുകളുമായി അടുത്ത ഞാറ്റുവേലയിൽ ഒത്തുകൂടാം. നന്ദി, നമസ്കാരം.
1: ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിച്ചത് സംസ്ഥാന കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ്. സാക്ഷാത്കാരം ഫാം ഇൻഫർമേഷൻ ബ്യൂറോ.
2: എല്ലാവർക്കും സാമൂഹിക സുരക്ഷ, അടൽ പെൻഷൻ യോജന മോദിജിയുടെ നിശ്ചയദാർഢ്യം.
3: യോജന ഉൻ നൌജവാനോ കെ ലിയേ ഹൈ താകി ആപ് ജബ് 60 സാൽ കെ ഹോംഗേ ആപ്കോ കഭി കിസികെ സഹാരെ കി സറൂറത്ത് ന പഡേ ആപ് അപ്നാ ബുഢാപാ ഭി ഗൗരവ കെ സാത്ത് ബിതാ സകോ.
2: ഇതുവരെ 9,50,000 ലധികം ഗുണഭോക്താക്കൾ ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 18-നും 40-നും ഇടയിൽ പ്രായമുണ്ടെങ്കിൽ പ്രതിമാസ അടൽ പെൻഷൻ ഉൾപ്പെടെ പദ്ധതിയുടെ ഗ്യാരണ്ടിയുള്ള 3 ആനുകൂല്യങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾക്ക് നിങ്ങളുടെ ബാങ്ക് ശാഖയുമായി ബന്ധപ്പെടുക.

പദ്ധതികൾ ജനനന്മയ്ക്ക്. PM FME പദ്ധതി. കേരളത്തിലുടനീളം ഗ്രാമീണ വ്യവസായവൽക്കരണത്തിന്റെയും സ്വാശ്രയത്വത്തിന്റെയും സംരംഭകത്വത്തിന്റെയും ഊർജമായി ഉയർന്നു വന്നിട്ടുള്ള കേന്ദ്ര പദ്ധതിയാണ് പ്രധാനമന്ത്രി മൈക്രോ ഫുഡ് പ്രോസസിംഗ് എന്റർപ്രൈസസ് അഥവാ PM FME. കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ ആത്മനിർഭർ ഭാരത് അഭിയാൻ പ്രകാരം രൂപീകരിച്ചതും കേന്ദ്രവും സംസ്ഥാനവും 60-40 അനുപാതത്തിൽ ഫണ്ട് പങ്കിടുന്നതുമായ ഈ കേന്ദ്ര പദ്ധതി പരമ്പരാഗത കാർഷിക രീതികളെ ആധുനിക വ്യാവസായിക സാധ്യതകളുമായി ബന്ധിപ്പിക്കും.

0: പ്രവർത്തിക്കുന്നതിനായി ഈ പദ്ധതി അംഗത്തിന് 40,000 രൂപയും സ്വയം സഹായ സംഘത്തിന് 4,00,000 രൂപ വരെയും ധനസഹായം നൽകുന്നു. കൂടാതെ കർഷക ഉൽപാദക സംഘടനകൾ, സഹകരണ സ്ഥാപനങ്ങൾ, സ്വയം സഹായ ഫെഡറേഷനുകൾ എന്നിവയ്ക്ക് കോൾഡ് ചെയിനുകൾ, സെക്കൻഡറി പാക്കേജിംഗ് സൌകര്യങ്ങൾ, ടെസ്റ്റിംഗ് ലാബുകൾ എന്നിവ പോലുള്ള അടിസ്ഥാന സൌകര്യങ്ങൾ സ്ഥാപിക്കുന്നതിന് 35% മൂലധന സബ്സിഡി ലഭിക്കും. ഇത് 3 കോടി രൂപ വരെയാണ്. അതേസമയം ബ്രാൻഡിംഗ്, നവീന പാക്കേജിംഗ്, മാർക്കറ്റിംഗ് റോൾ ഔട്ടുകൾ എന്നിവയ്ക്കായി 50% ഗ്രാന്റും ലഭിക്കും. ഒരു ജില്ല ഒരു ഉൽപ്പന്നം ചട്ടക്കൂടിൽ കേരളത്തിന്റെ വൈവിധ്യമാർന്ന കാർഷിക കാലാവസ്ഥാ മേഖലകളെയും വ്യതിരിക്തമായ വിളകളെയും ഈ പദ്ധതി പ്രയോജനപ്പെടുത്തുന്നു. പത്തനംതിട്ടയും കാസർഗോഡും ചക്ക സംസ്കരണം, കോഴിക്കോട്, മലപ്പുറം, കണ്ണൂർ എന്നിവിടങ്ങളിൽ മൂല്യവർദ്ധിത നാളികേര ഉൽപ്പന്ന ശൃംഖലകൾ, എറണാകുളം പൈനാപ്പിൾ, ഇടുക്കി സുഗന്ധവ്യഞ്ജനങ്ങൾ എന്നിങ്ങനെയാണ് നിശ്ചയിച്ച് പ്രവർത്തിച്ചു വരുന്നത്. തൃശൂർ വെള്ളാനിക്കര കാർഷിക സർവകലാശാല ക്യാമ്പസിലെ കോമൺ ഇൻക്യുബേഷൻ സെന്റർ പോലുള്ള പ്രത്യേക അടിസ്ഥാന സൌകര്യങ്ങൾ ഉയർന്ന സാധ്യതയുള്ള ക്ലസ്റ്ററുകളെ പിന്തുണയ്ക്കുന്നു. ഇത് പഴങ്ങൾ, സുഗന്ധവ്യഞ്ജനങ്ങൾ, നെല്ല് എന്നിവയുടെ പരിശോധനയ്ക്കും സംസ്കരണത്തിനും മൈക്രോ പ്രോസസറുകൾ നൽകുന്നുണ്ട്. PMFME പദ്ധതിയുടെ വിജയകരമായ നടത്തിപ്പിൽ മീഡിയം കാറ്റഗറിയിൽ ഏറ്റവും മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സംസ്ഥാനത്തിനുള്ള കേന്ദ്ര ഭക്ഷ്യ സംസ്കരണ വ്യവസായ മന്ത്രാലയത്തിന്റെ അവാർഡ് കേരളത്തിന് ലഭിച്ചു. കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ലക്ഷ്യങ്ങൾ നേടിയ കേരളം 10,175 മൈക്രോ സംരംഭങ്ങൾക്ക് വായ്പ നൽകുകയും ഗ്രാന്റിനെയ്ഡ് മൂലധന സബ്സിഡികൾക്കായി 195.04 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. ഈ വിജയത്തിന് ഒരു പ്രധാന സംഭാവന നൽകിയത് കുടുംബശ്രീ മിഷനാണ്. ഇത് ആയിരക്കണക്കിന് സ്ത്രീകൾ നയിക്കുന്ന അയൽക്കൂട്ടങ്ങൾക്ക് മൂലധനമായി 10,000 കോടി രൂപ സംഭാവന ചെയ്തു. മാത്രമല്ല ഗാർഹിക കാറ്ററിംഗ്, കോട്ടേജ് യൂണിറ്റുകളെ അംഗീകൃതവും പണമുണ്ടാക്കുന്നതുമായ സംരംഭങ്ങളാക്കി വിജയിപ്പിക്കുകയും ചെയ്തു. PMFME പദ്ധതിയുടെ സംസ്ഥാനത്തിന്റെ വിശാലമായ വ്യാവസായിക മുന്നേറ്റത്തിന് ഊർജ്ജം നൽകുന്നത് കേരളത്തിലെ മൈക്രോ സംരംഭങ്ങളെ സുസ്ഥിരവും ദീർഘകാലം നിലനിൽക്കുന്നതുമായ വികസനത്തിന് അടിത്തറപ്പാകുന്നു. സ്റ്റാൻഡേർഡ് പാക്കേജിംഗ്, മെച്ചപ്പെട്ട ഭക്ഷ്യ സാങ്കേതിക വിദ്യ, കർശനമായ സർട്ടിഫിക്കേഷനുകൾ എന്നിവ വാക്വം ഫ്രൈഡ് ബനാന, ജാക്ക് ഫ്രൂട്ട് ചിപ്സ് മുതൽ റെഡി ടു കുക്ക് തേങ്ങ, ഇമ്പോർട്ടഡ് ഗ്രേഡ് സുഗന്ധവ്യഞ്ജനങ്ങൾ വരെയുള്ള ഉൽപ്പന്നങ്ങളെ പ്രാദേശിക അതിരുകൾ മറികടന്ന് മധ്യപൂർവേഷ്യയിലുടനീളമുള്ള ഇ കോമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലേക്കും മറ്റ് വിദേശ വിപണികളിലേക്കും എത്തിക്കാൻ പ്രാപ്തമാക്കുന്നു. അടിസ്ഥാന ഭക്ഷ്യ ഉൽപാദകരെ സംരംഭകരാക്കി മാറ്റുന്നതിലൂടെ PMFME സംസ്ഥാനത്തുടനീളം തൊഴിൽ, സ്ത്രീ ശാക്തീകരണം, മൂല്യവർദ്ധിത കാർഷിക അഭിവൃദ്ധി എന്നിവ ഉറപ്പാക്കുന്നു.
1: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

0: ആകാശവാണി ദേവികുളം സ്പൈസ് FM കാളിദാസമാധുരി രഘുവംശത്തിലൂടെ.
1: കാളിദാസമാധുരി രഘുവംശത്തിലൂടെ ആസ്വാദനം ഡോക്ടർ KG പൗലോസ്.
2: വ്രതമനുഷ്ഠിക്കാൻ നന്ദിനിയെ പിന്തുടർന്ന ദിലീപന് രാജോചിതമായ സ്വീകരണമാണ് വനത്തിൽ ലഭിച്ചത്. ഇതാണ് 6 ശ്ലോകങ്ങളിൽ മഹാകവി വർണ്ണിച്ചത്. രാജചിഹ്നങ്ങളും അധികാരദണ്ഡും ഇല്ലാതിരുന്നിട്ടും ദിലീപന്റെ ഭാവഗാംഭീര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഈ ആദരവ് ലഭിച്ചത്. പകൽ മുഴുവൻ വനത്തിൽ മേഞ്ഞ് നടന്ന ശേഷം ധേനു ആശ്രമത്തിലേക്ക് മടങ്ങി. അസ്തമയ സൂര്യൻ്റെ രശ്മികൾ പോലെ എന്ന് ധേനുവിനും സൂര്യനും ചേതോഹരമായൊരു സാദൃശ്യം കവി ഇവിടെ കൽപ്പിക്കുന്നു.

0: പതംഗസ്യ പ്രഭ, പതംഗം സൂര്യൻ, സൂര്യൻ്റെ രശ്മികളും. മുനേഹ് ധേനുശ്ച, മുനിയുടെ ധേനുവും. നിലയായ ഗന്ധം പ്രജക്രമേ, നിലയത്തിലേക്ക് പോകുവാൻ ആരംഭിച്ചു. പശുവിനെ സംബന്ധിച്ചിടത്തോളം നിലയം ആശ്രമമാണ്. രശ്മികളുടെ പ്രഭവസ്ഥാനം സൂര്യമണ്ഡലം തന്നെ. സൂര്യരശ്മികളും ധേനുവും പിന്മടങ്ങാൻ തുടങ്ങി. ഇവയ്ക്ക് രണ്ടിനുമുള്ള സാദൃശ്യമാണ് മറ്റ് വിശേഷണങ്ങൾ വ്യക്തമാക്കുന്നത്. ദിഗന്തരാണി സഞ്ചാരഭൂതാനി കൃത്വ, സഞ്ചാരം കൊണ്ട് ദിഗന്തങ്ങളെ മുഴുവൻ പരിഭൂതരാക്കിയ ശേഷം പ്രഭാതം മുതൽ ഒരറ്റത്ത് നിന്ന് സഞ്ചരിക്കുകയാണ് സൂര്യൻ. തൻ്റെ രശ്മികളെക്കൊണ്ട് ലോകത്തെ മുഴുവൻ ഉണർത്തി പരിശുദ്ധമാക്കി. ധേനുവും അങ്ങനെ തന്നെയാണ്, പുലർകാലം മുതൽ സഞ്ചരിക്കുന്നു. ഖുരന്യാസ പവിത്ര പാംസു എന്ന് നേരത്തെ വിവരിച്ചിട്ടുണ്ട്. കുളമ്പടി കൊണ്ട് പോകുന്നിടമെല്ലാം പവിത്രമാക്കി. മറ്റൊരു വിശേഷണം പല്ലവരാഗതാമ്ര, ഇളന്തളിരിൻ്റെ തുടുപ്പും അരുണിമയുമുണ്ട് ഗോവിന്. സന്ധ്യാസൂര്യൻ്റെ കിരണങ്ങളും ചുവന്ന് തുടുത്തതാണ്. പത്മരാഗത്തിൻ്റെ പ്രഭയുണ്ട് നന്ദിനിക്ക്. അസ്തമയ സൂര്യൻ്റെ കിരണങ്ങളും അങ്ങനെ തന്നെ ചുവന്ന് തുടുത്തിരിക്കുന്ന കിരണങ്ങൾ. മുനിധേനുവിനും സൂര്യകിരണങ്ങൾക്കും തമ്മിലുള്ള സാദൃശ്യമാണ് ഇവിടെ പ്രധാനം. ലോകരക്ഷയാണ് സൂര്യൻ്റെയും ധേനുവിൻ്റെയും ധർമ്മം. അതുകൊണ്ടാണ് ചരിക്കുന്നിടമെല്ലാം ഭൂതമാക്കാൻ അവയ്ക്ക് കഴിയുന്നത്. സായന്തനത്തിൽ ഗോവ് ആശ്രമത്തിലേക്ക് മടങ്ങി. കിരണങ്ങൾ സൂര്യമണ്ഡലത്തിലേക്ക് പിൻവലിഞ്ഞു. സൂര്യനും ധേനുവിനുമുള്ള സാദൃശ്യകൽപ്പനയാണ് ഈ ശ്ലോകത്തിൻ്റെ ചാരുതയ്ക്ക് ഹേതു.
1: ആലാപനം ഡോക്ടർ ജി ജോൽസ്ന. കാളിദാസ മാധുരി. രഘുവംശത്തിലൂടെ. ആസ്വാദനം ഡോക്ടർ കെ ജി പൗലോസ്.
2: ഒരു ചലച്ചിത്രഗാനം കേൾക്കാം. പ്രിയ എന്ന ചിത്രത്തിന് വേണ്ടി എസ് ജാനകി പാടിയത്.

0: സമയം 6:30. ഇനി പ്രാദേശിക വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. അത്യാധുനിക ട്രെയിൻ മെട്രോ കോച്ച് നിർമ്മാണത്തിലൂടെ ഇന്ത്യ ആഗോള നിർമ്മാണ ഹബ്ബായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി അല്പസമയത്തിനകം മുംബൈയിൽ നിർവഹിക്കും. ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച് സംസ്ഥാന സർക്കാർ. കമ്മിറ്റികൾ 3 ദിവസത്തിനകം നിലവിൽ വരുമെന്ന് മന്ത്രി പി കെ ബഷീർ. സിഎംആർഎൽ പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് ഡിജിപിക്ക് റിപ്പോർട്ട് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആഭ്യന്തര സെക്രട്ടറി ഇക്കാര്യം പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. പൊതുഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള സ്പോൺസർഷിപ്പ് പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി കെഎസ്ആർടിസി. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. 47th കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് തുടക്കമായി. വാർത്തകൾ വിശദമായി. അത്യാധുനിക ട്രെയിൻ മെട്രോ കോച്ച് നിർമ്മാണത്തിലൂടെ ഇന്ത്യ ആഗോള നിർമ്മാണ ഹബ്ബായി മാറിയിരിക്കുകയാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗുജറാത്തിലെ വഡോദരയിൽ 35,000 കോടി രൂപയുടെ വിവിധ വികസന പദ്ധതികൾക്ക് തുടക്കം കുറിക്കുകയായിരുന്നു അദ്ദേഹം. വെസ്റ്റേൺ സമർപ്പിത

0: ചരക്ക് ഇടനാഴിയുടെ പൂർത്തിയായ മൂന്ന് ഭാഗങ്ങൾ പ്രധാനമന്ത്രി രാജ്യത്തിന് സമർപ്പിച്ചു. ഗതാഗത മേഖലയിലെ നവീകരണം ഇന്ത്യയുടെ ചരക്ക് നീക്കത്തിൽ സമഗ്ര മാറ്റം കൊണ്ടുവരുമെന്നും രാജ്യത്തിന്റെ വികസന പ്രവർത്തനങ്ങളുടെ ജീവനാഡിയായി ചരക്കിടനാഴി മാറുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു.
1: മുഖ്യ ആധാർ ബൻ റഹാ ഹൈ ഡെഡിക്കേറ്റഡ് ഫ്രേറ്റ് കോറിഡോർ തേജീ സേ വികസിത് ഹോതേ ഭാരത് കി ജീവൻ രേഖ ഹൈ ഇസ്നേ ഭാരത് കേ ട്രാൻസ്പോർട്ടേഷൻ സെക്ടർ കാ കായാകൽപ്പ കർ ദിയ ഹൈ.
0: ചടങ്ങിൽ വിവിധ റെയിൽവേ ദേശീയപാത വികസന പദ്ധതികൾക്കും പ്രധാനമന്ത്രി തുടക്കം കുറിച്ചു. മുംബൈയിൽ നടക്കുന്ന ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 ഉദ്ഘാടനം അദ്ദേഹം അല്പസമയത്തിനകം നിർവഹിക്കും. ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ 3 ദിവസത്തിനകം പ്രത്യേക കമ്മിറ്റികൾ നിലവിൽ വരുമെന്ന് പൊതുമരാമത്ത് മന്ത്രി പി കെ ബഷീർ. ഓരോ ജില്ലയിലെയും ദേശീയപാതാ നിർമ്മാണവും സുരക്ഷയും കമ്മിറ്റി വിലയിരുത്തും. റോഡ് അപകടങ്ങളിലൂടെയുള്ള ജീവഹാനി ആവർത്തിക്കാതിരിക്കാൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ റോഡ് അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് വിളിച്ചുചേർത്ത അടിയന്തര യോഗത്തിനുശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഡിജിപി, ട്രാൻസ്പോർട്ട് കമ്മീഷണർ, NHAI സംസ്ഥാന മേധാവി, റോഡ് സേഫ്റ്റി അതോറിറ്റി ഉദ്യോഗസ്ഥർ, ജില്ലാ കളക്ടർമാർ തുടങ്ങിയവർ യോഗത്തിൽ പങ്കെടുത്തു. പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലെ കായികശേഷി, ശാരീരിക ക്ഷമത, അച്ചടക്കം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് പോലീസ് മീറ്റുകളുടെ ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ഗെയിംസ് മീറ്റ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരായ പോരാട്ടം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശം മുൻനിർത്തിയാണ് ഈ വർഷത്തെ പോലീസ് മീറ്റ് നടത്തുന്നതെന്ന് മന്ത്രി പറഞ്ഞു. തിരുവനന്തപുരം ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലും യൂണിവേഴ്സിറ്റി സ്റ്റേഡിയത്തിലുമായാണ് മത്സരങ്ങൾ നടക്കുന്നത്.
2: സമസ്ത മേഖലകളിലും ഓപ്പറേഷൻ തുഫാന്റെ ചലനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളും കേന്ദ്ര ഗവൺമെന്റും തന്നെ ഓപ്പറേഷൻ തുഫാന്റെ ചുവട് പിടിച്ചുകൊണ്ട് ലഹരിക്കെതിരായ പോരാട്ടം ശക്തിപ്പെടുത്താനുള്ള തീരുമാനമെടുത്ത് മുന്നോട്ട് പോകുന്നത് അഭിമാനകരമായ ഒരു കാര്യമാണ്. ഈ പ്രത്യേക സാഹചര്യത്തിൽ യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശം മുൻനിർത്തിയാണ് ഇത്തവണത്തെ പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ആൻഡ് ഗെയിംസ് മീറ്റ് ഇവിടെ നടക്കുന്നത്.
0: CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ, മകളുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസ് തുടങ്ങിയവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് DGPക്ക് റിപ്പോർട്ട് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അഴിമതി തടയൽ നിയമപ്രകാരം കേസെടുക്കണമെന്നാണ് നിർദ്ദേശം. ഓരോരുത്തർക്കും കുറ്റകൃത്യത്തിലുള്ള പങ്ക് റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ കത്ത് തള്ളിക്കളയാൻ സാധിക്കില്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണം എന്ന ആവശ്യത്തിൽ ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ച് റിപ്പോർട്ട് നൽകും. ആവശ്യമെങ്കിൽ നിയമോപദേശം തേടുമെന്നും ശ്രീ രമേശ് ചെന്നിത്തല അറിയിച്ചു. അതേസമയം ED നിർദ്ദേശത്തിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സംസ്ഥാന സർക്കാർ ഉടൻ കേസെടുക്കണമെന്ന് BJP നേതൃത്വം ആവശ്യപ്പെട്ടു. കേസെടുത്തില്ലെങ്കിൽ പ്രതിഷേധത്തിലേക്ക് നീങ്ങുമെന്ന് BJP ദേശീയ നിർവാഹക സമിതി അംഗം PK കൃഷ്ണദാസ് അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് വൈകുന്നേരം 6:30 12:30 ഇടയിൽ ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് KCB. വൈദ്യുതി ഉപയോഗം വർദ്ധിച്ചതും വൈദ്യുതിയുടെ ലഭ്യത കുറവുമാണ് നിയന്ത്രണത്തിന് കാരണമായി പറയുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AAR News_ TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: പൊതുഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള സ്പോൺസർഷിപ്പ് പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ KSRTC പുറത്തിറക്കി. കാലാവധി പൂർത്തിയാക്കിയ വാഹനങ്ങൾക്ക് പകരം സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും പുതിയ ബസ്സുകൾ ഇതിലൂടെ സ്പോൺസർ ചെയ്യാം. CSR ഫണ്ടുകൾ ഉപയോഗിച്ചും ബസ്സുകൾ സംഭാവന നൽകാവുന്നതാണ്. വാഹനങ്ങൾ നേരിട്ട് വാങ്ങി നൽകുകയോ അതിനായുള്ള തുക കോർപ്പറേഷന് കൈമാറുകയോ ചെയ്യാം. സാമ്പത്തിക സഹായമായാണ് നൽകുന്നതെങ്കിൽ ടെൻഡർ നടപടികളിലൂടെ KSRTC തന്നെ വാഹനം വാങ്ങും. ഈ വർഷത്തെ ആറന്മുള വഴിപാട് വള്ളസദ്യ ബുക്കിംഗ് നാളെ അവസാനിക്കും. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ GS ശ്രീധർ.
4: 575 വഴിപാട് വള്ളസദ്യകൾ ഇതിനോടകം ബുക്ക് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇതിൽ 466 വള്ളസദ്യകളും നടന്നു കഴിഞ്ഞു. 18 വള്ളസദ്യകൾ അടുത്ത വർഷത്തേക്ക് മാറ്റിയിട്ടുണ്ട്. സമാപന ദിവസമായ ഈ മാസം 16 നടക്കുന്ന ചടങ്ങുകൾ സാംസ്കാരിക മന്ത്രി PC വിഷ്ണുനാഥ് ഉദ്ഘാടനം ചെയ്യും. പള്ളിയോട് സേവാ സംഘം പ്രത്യേക പാസ് മുഖേന നടത്തിയ ആറന്മുള സദ്യയിൽ 17,000-ൽ അധികം ആളുകൾ പങ്കെടുത്തു.

0: മുതിർന്ന പൌരന്മാർക്കുള്ള ലബോറട്ടറി പരിശോധനകൾക്ക് നാളെ മുതൽ അടുത്ത മാസം 6 വരെ പ്രത്യേക ഇളവ് പ്രഖ്യാപിച്ച് തിരുവനന്തപുരത്തെ ഹിന്ദ് ലാബ്സ് ഡയഗ്നോസ്റ്റിക് സെന്റർ ആന്റ് സ്പെഷ്യാലിറ്റി ക്ലിനിക്. 10-ാം വാർഷികത്തോടനുബന്ധിച്ച് അർഹരായ ഗുണഭോക്താക്കൾക്ക് സൌജന്യ ECG പാപ്സ്മിയർ പരിശോധനകളും ലഭ്യമാക്കും. കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനമായ HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ കീഴിലുള്ള സ്ഥാപനമാണ് ഹിന്ദ് ലാബ്സ്. 72-ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരങ്ങൾ ഈ മാസം 22-ന് രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. ഗുജറാത്തിലെ ഏകതാ നഗറിലാണ് സമ്മാന വിതരണം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മമ്മൂട്ടി മികച്ച നടനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങും. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. മറ്റന്നാൾ മുതൽ ശനിയാഴ്ച വരെ ഒറ്റപ്പെട്ട മഴയ്ക്കും സാധ്യതയുണ്ട്. ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മറ്റന്നാൾ മഞ്ഞജാഗ്രതയാണ്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 555 പോയിന്റ് ഇടിഞ്ഞ് 75,578-ലും നിഫ്റ്റി 144 പോയിന്റ് നഷ്ടത്തിൽ 23,635-ലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണവില കൂടി. പവന് 880 രൂപ വർദ്ധിച്ച് 113,920 രൂപയും ഗ്രാമിന് 14,240 രൂപയുമാണ് ഇന്നത്തെ വില. വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗിലേക്കുള്ള രജിസ്ട്രേഷൻ ആരംഭിച്ചതായി മേരാ യുവഭാരത് സംസ്ഥാന ഡയറക്ടർ അഭയ് ശങ്കർ SR. 15-നും 29-നും ഇടയിൽ പ്രായമുള്ള യുവജനങ്ങൾക്ക് ഈ മാസം 30 വരെ നടക്കുന്ന ക്വിസിൽ പങ്കെടുക്കാൻ അവസരമുണ്ട്. 2027 ജനുവരി 10 മുതൽ 12 വരെ ന്യൂഡൽഹിയിൽ നടക്കുന്ന ദേശീയ മത്സരത്തിൽ പങ്കെടുക്കാൻ വിജയികൾക്ക് അവസരം ലഭിക്കും. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൻ മാ 2026 സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നാളെ കൊല്ലത്ത് നിർവഹിക്കും. കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് പോഷൺ മാസാചരണത്തിന്റെ പ്രധാന ലക്ഷ്യം. തിയേറ്ററുകളിലും പൊതുവിപണിയിലും ഉൽപ്പന്നങ്ങളുടെ അളവിലും തൂക്കത്തിലും വിലയിലും വ്യത്യാസം വരുത്തി കച്ചവടം നടത്തിയാൽ കർശന നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. പിറവത്ത് പഞ്ചായത്ത് നഗരസഭാതല ഓട്ടോറിക്ഷ ഫെയർ മീറ്റർ പരിശോധനാ ക്യാമ്പിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. നിർമ്മിത ബുദ്ധിയുടെയും ഇന്റർനെറ്റ് യുഗത്തിന്റെയും വേഗത്തിനൊപ്പം അധ്യാപക സമൂഹവും വെല്ലുവിളികൾ ഏറ്റെടുത്ത് മുന്നോട്ടു പോകണമെന്ന് മന്ത്രി എൻ ശംസുദ്ദീൻ. തുടർച്ചയായ പഠനം എല്ലാവർക്കും ആവശ്യമാണെന്നും അധ്യാപകരെയും വിദ്യാർത്ഥികളെയും വിശ്വാസത്തിലെടുത്ത് മുന്നോട്ടു പോകാനാണ് സർക്കാർ ശ്രമമെന്നും തിരുവനന്തപുരത്ത് CMAT കേരള സംഘടിപ്പിച്ച പ്രഥമ അധ്യാപകർക്കുള്ള റെസിഡൻഷ്യൽ പരിശീലന പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് അദ്ദേഹം പറഞ്ഞു. അത്യാധുനിക ട്രെയിൻ മെട്രോ കോച്ച് നിർമ്മാണത്തിലൂടെ ഇന്ത്യ ആഗോള നിർമ്മാണ ഹബ്ബായി മാറിയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ ഉദ്ഘാടനം പ്രധാനമന്ത്രി അല്പസമയത്തിനകം മുംബൈയിൽ നിർവഹിക്കും. ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക കമ്മിറ്റികൾ രൂപീകരിക്കാൻ തീരുമാനിച്ച സംസ്ഥാന സർക്കാർ. കമ്മിറ്റികൾ 3 ദിവസത്തിനകം നിലവിൽ വരുമെന്ന് മന്ത്രി PK ബഷീർ. CMRL പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് DGPക്ക് റിപ്പോർട്ട് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. ആഭ്യന്തര സെക്രട്ടറി ഇക്കാര്യം പരിശോധിക്കുമെന്ന് മന്ത്രി രമേശ് ചെന്നിത്തല. പൊതുഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള സ്പോൺസർഷിപ്പ് പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി KSRTC. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശം നൽകി ദുരന്ത നിവാരണ അതോറിറ്റി. 47-ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ഗെയിംസ് മീറ്റിന് തിരുവനന്തപുരത്ത് തുടക്കമായി. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി
2: ചലച്ചിത്രഗാനം കേൾക്കാം. വാണി ജയറാം പാടിയത്.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേന്ദ്ര കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം, ഭാരത സർക്കാർ.
1: ജീവിതത്തിൽ വിജയങ്ങളും അനുമോദനങ്ങളും മാത്രം പ്രതീക്ഷിക്കരുത്. ഇടയ്ക്കൊക്കെ പരാജയങ്ങളും വിമർശനങ്ങളും നേരിടേണ്ടി വരണം. എങ്കിലേ നാം കരുത്തരാവൂ. ഈ വാക്കുകളോടെ ഇന്നത്തെ പരിപാടിയിലേക്ക് പോകാം. മണ്ണിന്റെ ആരോഗ്യത്തിനും മെച്ചപ്പെട്ട ഉൽപാദനത്തിനുമായി സംയോജിത പോഷക പരിപാലനം എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഒരഭിമുഖം, ഗാനം, കമ്പോള വില നിലവാരം, വിളപരിപാലന നിർദ്ദേശങ്ങൾ എന്നിവയാണ്

0: ഇന്നത്തെ പരിപാടിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പരിപാടിയിലേക്ക് പോകുന്നതിന് മുൻപ് ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കാം. ചോദ്യം ഇതാണ്, ചീക്ക് രോഗം അഥവാ പിങ്ക് രോഗം ഏത് വിളയെയാണ് ബാധിക്കുന്നത്? ഈ ചോദ്യത്തിന്റെ ഉത്തരം പരിപാടിയുടെ അവസാനം കേൾക്കാം. ആരോഗ്യമുള്ള മണ്ണാണ് ആരോഗ്യകരമായ വിളവെടുപ്പിന്റെ അടിത്തറ.
1: വളപ്രയോഗം നടത്തുന്നതിന് മുമ്പ് നിങ്ങളുടെ മണ്ണ് പരിശോധിച്ച് സോയിൽ ഹെൽത്ത് കാർഡ് നേടുക. ഇതിലൂടെ നിങ്ങളുടെ മണ്ണിനാവശ്യമായ പോഷകങ്ങൾ കൃത്യമായി അറിയാം. ശരിയായ അളവിൽ ശരിയായ വളങ്ങൾ ഉപയോഗിക്കാൻ ഇത് നിങ്ങളെ സഹായിക്കുന്നു.
0: സോയിൽ ഹെൽത്ത് കാർഡ് കൃഷി ചെലവ് കുറയ്ക്കുന്നു, വിളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്തുന്നു, പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നു.
1: ഇന്ന് തന്നെ നിങ്ങളുടെ അടുത്തുള്ള കൃഷി ഓഫീസ് അല്ലെങ്കിൽ മണ്ണ് പരിശോധനാ ലബോറട്ടറി സന്ദർശിച്ച് നിങ്ങളുടെ സോയിൽ ഹെൽത്ത് കാർഡ് നേടുക.
0: ആരോഗ്യമുള്ള മണ്ണ്, സമർത്ഥനായ കർഷകൻ. മണ്ണിന്റെ ആരോഗ്യത്തിനും മെച്ചപ്പെട്ട ഉൽപാദനത്തിനുമായി സംയോജിത പോഷക പരിപാലനം എന്നതാണ് ഇന്നത്തെ വിഷയമെന്ന് തുടക്കത്തിൽ പറഞ്ഞല്ലോ. ജൈവവളങ്ങളും രാസവളങ്ങളും ജൈവാണുവളങ്ങളും മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ ശരിയായ രീതിയിൽ സംയോജിപ്പിച്ച് വിളകൾക്ക് ആവശ്യമായ പോഷകങ്ങൾ നൽകുന്ന ശാസ്ത്രീയ രീതിയാണ് സംയോജിത പോഷക പരിപാലനം. ഈ വിഷയത്തെക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നത് ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രത്തിലെ മുൻ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ സൂസൻ ജോണാണ്. ഡോക്ടർ സൂസൻ ജോണുമായി സംസാരിക്കുന്നത് ഷിബു ജോർജ്.
2: മേഡം, ഇന്നത്തെ നമ്മുടെ ചർച്ചാ വിഷയം സംയോജിത പോഷക പരിപാലനമാണ്. മിക്ക കാര്യങ്ങളും നമ്മൾ ഈ ഒരു വേർഡ് യൂസ് ചെയ്യാറുണ്ട്, സംയോജിത കീടനിയന്ത്രണം, സംയോജിത വളപ്രയോഗം. അപ്പം ഈ ഒരു സംയോജിത പോഷക പരിപാലനം, ഈ ഒരു വാക്കിൽ നിന്ന് നമ്മൾ എന്തുമാണ് മനസ്സിലാക്കേണ്ടത്?
3: ശരിക്കും പറഞ്ഞാൽ സംയോജിതം എന്ന് പറയുമ്പോൾ മൂന്ന് ഘടകങ്ങൾ തമ്മിൽ അതിനെ മൂന്നിനെയും കൂടി ഇന്റഗ്രേറ്റ് ചെയ്ത് സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു ചെടികൾക്കും മണ്ണിനും ആവശ്യമുള്ള പോഷക മൂലകങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളൊരു ഉദ്ദേശത്തോടുകൂടിയാണ് ഈ ഒരു ഇതിന്റെ പ്രധാനമായിട്ടും അതിനകത്ത് ഉദ്ദേശിക്കുന്ന മൂന്ന് ഘടകങ്ങൾ. ഒന്നെന്ന് പറഞ്ഞാൽ ജൈവവളം, രണ്ട് രാസവളം, മൂന്ന് ജൈവാണുവളം. ഇത് മൂന്നും കൂടെ സംയോജിപ്പിച്ചുകൊണ്ടുള്ള ഒരു കൃഷിരീതി അല്ലെ, വളപ്രയോഗ രീതിയാണ് അത്. ശരിക്കും പറഞ്ഞാൽ മണ്ണിനെയും അതുപോലെ തന്നെ ചെടിക്കും ആവശ്യമുള്ള പോഷക മൂലകങ്ങൾ ഈ ഒരു പരിപാലന രീതിയിലൂടെ ലഭ്യമാണ്.
2: അപ്പൊ ഇതിൽ നിന്ന് നമുക്ക് മെച്ചപ്പെട്ട വിളവും കിട്ടും, മണ്ണിന്റെ ഘടകമുണ്ട്.
3: ആദ്യത്തെ പ്രധാനപ്പെട്ട ജൈവവളം. അപ്പൊ ജൈവവളം ഇല്ലാതെ എന്ത് രാസവളം പ്രയോഗിച്ചാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ബെനിഫിറ്റ് അല്ല, അതിന്റെ ഒരു ഗുണം നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. ഇപ്പൊ കിഴങ്ങു വർഗ്ഗങ്ങൾ മണ്ണിലാണ് ഉണ്ടാവുന്നത്, അപ്പൊ മണ്ണിന്റെ ഭൗതിക ഗുണങ്ങൾ നന്നായിരിക്കണം. ജൈവവളം പ്രയോഗിക്കുന്നതിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് മണ്ണിന്റെ ഭൗതിക ഗുണങ്ങൾ നല്ലതാക്കും. അപ്പൊ ഇപ്പം കിഴങ്ങുവർഗ്ഗങ്ങൾക്കാണെങ്കിലും നമ്മൾ ജൈവവളം കൊടുക്കുന്നത് വഴി മണ്ണിന്റെ ഭൗതിക ഗുണം മെച്ചപ്പെടുത്തുമ്പോഴത്തേന് ഈ ട്യൂബർ ഡെവലപ്മെന്റ് അല്ലെ ട്യൂബറിന്റെ ബൾക്കിങ് ഇതെല്ലാം നമുക്ക് ഒരു പരിധി വരെ നമുക്ക് അതിനെ കുറച്ചുകൂടെ നന്നാക്കാൻ പറ്റും.
2: ഭൗതിക ഗുണം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്?
3: ഭൗതിക ഗുണം എന്ന് പറയുമ്പോൾ ഒന്നാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട മണ്ണിന്റെ ടിൽത്ത് എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ആ ഒരു അവസ്ഥ, അതിന്റെ ഘടന. ഓരോ മണ്ണിലും അടങ്ങിയിരിക്കുന്ന പല പല ഘടകങ്ങളുണ്ട്, സാൻഡ്, സിൽറ്റ്, ക്ലേ എന്നൊക്കെ നമ്മൾ പറയും. ഇതിന്റെയൊക്കെ പ്രൊപ്പോർഷനെയാണ് നമ്മൾ അതിന്റെ ടെക്സ്ചർ എന്ന് പറയും. ഇതാണ് ഭൗതിക ഗുണങ്ങളിൽ ഏറ്റവും പ്രധാനം, മണ്ണിന്റെ ഘടനയും മണ്ണിന്റെ ടെക്സ്ചർ. അപ്പൊ ഈ സ്ട്രക്ചറും ടെക്സ്ചറും കഴിഞ്ഞ് അടുത്തതാണ് എയറേഷൻ, എയർ. പിന്നെ അതുപോലെ തന്നെ വാട്ടർ ഹോൾഡിംഗ് കപ്പാസിറ്റി, വെള്ളം എത്ര മാത്രം അതിന് നിലനിർത്താൻ കഴിയും. അങ്ങനെ പല ഘടകങ്ങളെയും നിയന്ത്രിക്കാനായിട്ട് ഈ ജൈവവളത്തിനാണ് കഴിയുന്നത്. അപ്പം ആ ജൈവവളം പ്രയോഗിക്കുന്നത് വഴി നമ്മൾ എപ്പോഴും പറയും നൈട്രജൻ എന്ന് പറയുന്ന ഒരു മൂലകം ലഭിക്കുമെന്ന് നമ്മൾ പറയാം. നൈട്രജൻ മൂലകം ലഭിക്കുന്നത് സെക്കൻഡറി. അതിനെക്കാട്ടിലും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ മണ്ണിന്റെ ഭൗതിക ഗുണം മെച്ചപ്പെടുത്തുക. കൃഷിക്കാരൊക്കെ പരമ്പരാഗതമായിട്ട് ഉപയോഗിക്കുന്ന ജൈവവളം എന്ന് പറയുന്നത് ചാണകം അല്ലെ, ഉണക്കി പൊടിച്ച ചാണകം. പക്ഷെ അത് കിട്ടാനായിട്ട് വളരെ പ്രയാസമാണ്. കാരണം നമ്മളിപ്പോ അർബൻ ഫാമിംഗ് ഒക്കെ കൂടുതൽ വരുന്ന ഈ കാലയളവിൽ നമുക്ക് ചാണകം നമ്മുടെ സ്ഥലത്ത് കിട്ടാൻ പ്രയാസം. അതിനാണ് നമ്മൾ ഒത്തിരിയും വർഷത്തെ ഗവേഷണ ഫലത്തില് നമുക്ക് കിട്ടിയ ഒരു പ്രധാനപ്പെട്ട അറിവാണ് നമ്മൾ പയർ കൃഷി ചെയ്തിട്ട് അതിനെ മണ്ണില്
2: കൊഴുതു
3: ചേർക്കുക എന്നുള്ളത്. അപ്പൊ നമുക്കറിയാം ചാണകത്തിൽ 0.5% നൈട്രജനെ അടങ്ങിയിട്ടുള്ളൂ. അതേപക്ഷം പയറിലാണെങ്കിൽ 3-5%, ഏകദേശം 8-10 ഇരട്ടി നൈട്രജൻ ഈ പയർ നമ്മൾ

0: കൃഷി ചെയ്ത് അതിനെ മണ്ണിൽ ഉഴുത് ചേർക്കുന്നത് വഴി കിട്ടുന്നു.
1: ജീവാംശവും അതിന്റെ
0: കൂടെ കിട്ടുന്നുണ്ട്. വളരെ ചീപ്പാണ്, വില വെച്ച് നോക്കുവാണെങ്കിലും. പിന്നെ അതുപോലെ തന്നെ മണ്ണിന്റെ താഴോട്ടുള്ള ഭാഗത്ത് ബന്ധനാവസ്ഥയിൽ ഫിക്സ് ചെയ്ത് വെച്ചേക്കുന്ന മൂലകങ്ങളിൽ, പ്രത്യേകിച്ചും പൊട്ടാസ്യത്തെ മൊബിലൈസ് ചെയ്യാൻ ഇങ്ങനെ പയർ കൃഷി ചെയ്യുന്ന വേരുകൾക്ക് പറ്റുമെന്നാണ് പറയുന്നത്.
1: ലഭ്യമായ അവസ്ഥയിൽ
0: കൊണ്ടുവരാൻ പറ്റും. ഇപ്പൊ ചേന, ചേമ്പ്, കാച്ചിലെല്ലാം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. ചേനയൊക്കെ നടുന്നതിന്റെ കൂടെ തന്നെ അതിന്റെ ഇടയുണ്ടല്ലോ, ആ ഇടയിൽ പയർ വിതയ്ക്കുക. ഇപ്പൊ ചേന ഒരു 10-45 ദിവസം മേളിൽ കയറി വരുമ്പോഴത്തേനും അതിന്റെ കൊടെ, കാച്ചിലായാലും എന്തായാലും, ആ സമയം കൊണ്ട് ഇത് നന്നായിട്ട് വളരും. അപ്പൊ അതിനെ നമ്മൾ പിഴുത് നമുക്ക് ഇതിന്റെ മൂട്ടിലോട്ടം അണച്ചു കൊടുത്താൽ മതി. പക്ഷെ കപ്പ മരച്ചീനിയിലാണെങ്കിൽ നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നടുന്നതിന് മുമ്പ് തന്നെ ഏപ്രിൽ പകുതിയാവുമ്പം നമ്മൾ പയറങ്ങ് വിതയ്ക്കും. വിതച്ചിട്ട് ഒരു 45-60 ദിവസം ആകുമ്പോഴത്തേനും മരച്ചീനി നടാറാവും. അതായത് ജൂൺ മാസത്തിലൊക്കെയാണല്ലോ നമ്മൾ നടുന്നത്. ആ സമയമാകുമ്പോഴത്തേനും ഈ പ്ലോട്ടിൽ ഇതിനെ അങ്ങ് ഈ പറഞ്ഞ പോലെ ഉഴുത് ചേർക്കും. അത് കാരണം ക്രോപ്പ് അവിടെ ഇല്ല, നമ്മൾ പിന്നാണ് മരച്ചീനി
1: നടുന്നത്. പ്രധാന ഘടകമായിട്ട് നമുക്ക് ഈ
0: ജൈവവളം എന്ന് പറയുന്നത്
1: മണ്ണിന്റെ ഒരു ഫിസിക്കൽ കണ്ടീഷൻ നമുക്ക്.
0: പിന്നെ നമ്മൾ വേറൊരു കാര്യം നമുക്കറിയാം, ഇപ്പൊ ഒത്തിരി ജൈവവളങ്ങൾ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. കമ്പോസ്റ്റുകൾ, കൊയർപ്പിത്ത് കമ്പോസ്റ്റ്, വെർമി കമ്പോസ്റ്റ്, അർബൻ കമ്പോസ്റ്റ്, പോപ്പ് സ്ക്രീൻ, അത് ഇതെന്ന് പറഞ്ഞു ഇഷ്ടം പോലെ കമ്പോസ്റ്റുകളുണ്ട്. ചകിരി കമ്പോസ്റ്റും വെർമി കമ്പോസ്റ്റും ഒക്കെ ഞങ്ങളിതിലും ശ്രമിച്ചിട്ടുണ്ട്. പക്ഷെ ഇതും നല്ലതാണ്. പക്ഷെ നമ്മൾ എക്കണോമിക്സ് നോക്കുമ്പം ഇപ്പം തന്നെ വെർമി കമ്പോസ്റ്റിനും ഇതിനൊക്കെ ഏകദേശം ഒരു 12 മുതൽ 15-20 രൂപ വരെ ഒരു കിലോയ്ക്ക് വിലയുണ്ട്. അപ്പൊ ചാണകത്തെ കാട്ടിലും വില കൂടിയ സാധനമാണ്. പക്ഷെ അപ്പൊ അതുകൊണ്ട് നമുക്കൊരു എക്കണോമിക് ഫീസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതിന് നമുക്ക് കൊടുക്കാൻ പറ്റത്തില്ല. അപ്പം വളരെ ചീപ്പ്, എക്കോ ഫ്രണ്ട്ലി, എക്കണോമിക് ആയിട്ടുള്ള ഒരു പ്രാക്ടീസാണ് ഈ പറയുന്ന
1: പയർ ചെയ്യുന്നത്.
0: അതാണ് ഏറ്റവും നല്ലൊരു പ്രാക്ടീസ് എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. രണ്ടാമത്തെ ഘടകം എന്ന് പറയുന്നത് രാസവളം. അപ്പൊ ഈ രാസവള പ്രയോഗമൊക്കെ നമ്മൾ പണ്ടെന്ന് പറഞ്ഞാല് ആകെ ഇടുന്നത് യൂറിയ. കൃഷിക്കാരോട് നമ്മൾ എത്ര പറഞ്ഞാലും അവരാകെ ഇടുന്നു. കാരണം അവരെയും കുറ്റം പറയാൻ പറ്റത്തില്ല, അവർക്ക് അങ്ങനെ ഒരു അറിവേ ഉള്ളൂ. ഇപ്പം കൂടുതൽ ഇങ്ങനെ അറിവുകളൊക്കെ വന്നപ്പോ അവർക്ക് അറ്റ്ലീസ്റ്റ് ഫോസ്ഫറസും പൊട്ടാസ്യവും പ്രധാന മൂലകങ്ങളായി ഈ മൂന്ന് മൂലകങ്ങളൂടെ ചേർത്തിടണം എന്നുള്ള ഒരു വിവരമൊക്കെ ഇപ്പൊ അവർക്ക് ലഭിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ ശരിക്കും പറഞ്ഞാൽ മണ്ണ് പരിശോധനയുടെ പ്രസക്തി അവിടാണ് വരുന്നത്. അപ്പൊ ശരിക്കും പറഞ്ഞാൽ മണ്ണറിഞ്ഞ് വളം ചെയ്യണം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഈ മണ്ണിൽ എത്രമാത്രം ഉണ്ടെന്നറിഞ്ഞിട്ട് അതിനനുസരിച്ച് നമുക്ക് ഈ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യവും കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതിന് ഞാനൊരു ഉദാഹരണം പറയാം. നമ്മുടെ മണ്ണിൽ ഫോസ്ഫറസിന്റെ അളവ് വളരെ കൂടുതലാണ്. നമ്മുടെ കേരളത്തിലെ മണ്ണിൽ 80% വളരെ ഉയർന്ന അളവിൽ ഫോസ്ഫറസ് ഉണ്ട്. പക്ഷെ കൃഷിക്കാർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന വളം ഏതാ? ഫൈറ്റംഫോസ്. ഓൾറെഡി അതിനകത്ത് മണ്ണിൽ ഫോസ്ഫറസ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഫോസ്ഫറസ് കുറച്ച് ഉപയോഗിച്ച്, ഇപ്പൊ റെക്കമെൻഡേഷൻ POP തന്നെ ഇപ്പം കുറച്ച് പറഞ്ഞിട്ടുണ്ട്. മണ്ണിലെ ഫോസ്ഫറസിന്റെ അളവ് വളരെ കൂടുതലാണെങ്കിൽ നമ്മൾ റെക്കമെൻഡ് ഡോസിന്റെ, അതായത് 25% ഒരു മെയിൻ്റനൻസ് ഡോസ് ആയിട്ട് കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്. പക്ഷേ പൊട്ടാസ്യം എന്ന് പറയുന്ന മൂലകം ഏത് വിളകൾക്കായാലും നമുക്ക് ഒരു തരത്തിലും ഒഴിവാക്കാൻ പറ്റില്ല. എന്താ കാര്യം എന്ന് ചോദിച്ചാല്, പൊതുവെ നമ്മൾ പറയുവാണെങ്കിൽ കേരളത്തിലെ മണ്ണിലൊരു 150-160 ആ ഒരു റേഞ്ചിലെ പൊട്ടാസ്യം ഉള്ളൂ. പക്ഷെ ഈ വിളകൾക്കെല്ലാം ഏറ്റവും ആവശ്യമുള്ള മൂലകമാണ് പൊട്ടാസ്യം. അതിന്റെ വളർച്ചയ്ക്ക് വേണം, വിളവിന് വേണം, ഗുണമേന്മയ്ക്ക് വേണം, മണ്ണിലെ വെള്ളത്തെ പിടിച്ചു നിർത്തുന്നതിനെല്ലാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു
1: മൂലകം.
0: രോഗപ്രതിരോധത്തിന് വേണം, ഇതിനെല്ലാം വേണ്ട മൂലകമാണ് പൊട്ടാസ്യം. അപ്പൊ അതുകൊണ്ട് പൊട്ടാസ്യം നമുക്ക് ഒരു തരത്തിലും ഒരു വിളയ്ക്കും നമുക്ക് ഒഴിവാക്കാനായിട്ട് പറ്റില്ല. മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയുന്ന ആ വിളകളെ നോക്കുവാണെങ്കിൽ നൈട്രജൻ പൊട്ടാസ്യം ബാലൻസ് വളരെ പ്രധാനം. നമ്മൾ ഇടുന്ന വളത്തിന്റെ നൈട്രജൻ പൊട്ടാസ്യം ബാലൻസ്, അതുപോലെ ചേമ്പ്, വെട്ടുചേമ്പ്, നമ്മൾ കൂടുതൽ നൈട്രജൻ കൊടുത്തു കഴിഞ്ഞാൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ മധുരക്കിഴങ്ങും ഈ പറഞ്ഞ വെട്ടുചേമ്പും ഒക്കെ ഭയങ്കരമായിട്ട് അങ്ങ് വളരും. കണ്ടിട്ടില്ലേ നമ്മൾ റോഡ് സൈഡിലൊക്കെ നിൽക്കുന്ന ചേമ്പ്? പക്ഷെ ഇതിനകത്ത് ട്യൂബർ ഫോർമേഷനും ട്യൂബറൈസേഷനും ഒക്കെ വളരെ കുറവായിരിക്കും. മധുരക്കിഴങ്ങിനും ചേമ്പിനും ഒക്കെ പലരും നമ്മളോട് ചോദിക്കുന്ന ഒരു ചോദ്യമാണിത്. നന്നായിട്ട് വളർന്നു നിൽപ്പുണ്ടായിരുന്നു, പക്ഷെ അതിനകത്തൊന്നും കിഴങ്ങ് വന്നില്ല എന്ന്. അപ്പൊ അതിന്റെ പ്രധാനപ്പെട്ട കാര്യപരിപാടി നമ്മൾ പറയും, നമ്മൾ ഈ NK ബാലൻ, നല്ല വളക്കൂറുള്ള നൈട്രജൻ ഉള്ള മണ്ണാണെങ്കിൽ നമ്മൾ പിന്നെ അതിനകത്ത് കൂടുതൽ ജൈവവളങ്ങളോ നൈട്രജൻ ചേർന്ന രാസവളങ്ങളോ ഇടരുത്. പക്ഷെ ആ സ്ഥാനത്ത് നമ്മൾ പൊട്ടാസ്യം കൊടുക്കുക. കപ്പയ്ക്ക് നമുക്ക് കയ്പ്, അതിന്റെ ഒരു കയ്പുണ്ടല്ലോ, ആ കയ്പ് കൂടാനും ഈ നൈട്രജൻ കാരണമാകും. പക്ഷെ നമുക്ക് പൊട്ടാസ്യം കൊടുത്തുകൊണ്ട് നമുക്ക് ഇതിനെ കുറയ്ക്കാൻ പറ്റും. അതായത് ഈ ട്യൂബറിന്റെ ആയാലും ഏത് വിളകളുടെ ആയാലും

0: പോലെ മണ്ണിരയെ കാണാൻ പറ്റും. ഇപ്പൊ നമുക്ക് അത്രയും കാണാൻ പറ്റുന്നില്ല, കാരണം മണ്ണിന്റെ ആരോഗ്യം കുറഞ്ഞു. ഏത് വിളയാണെങ്കിലും കുമ്മായം ഇട്ടിട്ട് ചെയ്യുക എന്ന് പറയുന്നത് ആ മണ്ണിനെ നമുക്ക് ഒന്നുകൂടെ ആരോഗ്യപരമായി പുഷ്ടിപ്പെടുത്തുന്ന ഒരു പ്രാക്ടീസാണ്. അതിപ്പോ കുമ്മായം മാർക്കറ്റിൽ കിട്ടും, ഡോളമൈറ്റ് എന്ന് പറയുന്ന സാധനം കിട്ടും, അതുപോലെ പോളിഹാലൈറ്റ് എന്ന് പറയുന്ന ഒരു സാധനം കിട്ടും. കുമ്മായം എന്ന് പറയുമ്പോൾ ഒരു മൂലകമേ ഉള്ളൂ, കാൽഷ്യം മാത്രം. ഡോളമൈറ്റ് എന്ന് പറയുമ്പോൾ കാൽഷ്യം, മഗ്നീഷ്യം ഉണ്ട്. ഈ പോളിഹാലൈറ്റ് എന്ന് പറയുന്ന ഒരു പ്രകൃതിദത്തമായിട്ടുള്ള ഒരു ഉൽപ്പന്നം, 1 കിലോ 35 രൂപ. അതിനകത്ത് പൊട്ടാസ്യം, കാൽഷ്യം, മഗ്നീഷ്യം, സൾഫർ, 4 മൂലകങ്ങളും ഉണ്ട്. ഇതില് പൊട്ടാസ്യവും കാൽഷ്യവും മഗ്നീഷ്യവും നമ്മുടെ മണ്ണിന് അത്യന്താപേക്ഷിതമാണ്.
1: പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ സൂക്ഷ്മ മൂലകങ്ങളും,
0: മൈക്രോ ന്യൂട്രിയൻ, അല്ലെ സൂക്ഷ്മ മൂലകങ്ങൾ. ഇപ്പൊ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന മൂലകമാണ് ബോറോൺ, അയൺ, മാംഗനീസ്, കോപ്പറിന് ഒരു ആവശ്യമില്ല നമ്മുടെ മണ്ണില്. സിങ്കിന് ചില സ്ഥലങ്ങളിൽ ആവശ്യമുണ്ട്, പക്ഷെ ബോറോൺ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു മൂലകമാണ് ഈ ബോറോൺ എന്ന് പറഞ്ഞാൽ. പ്രത്യേകിച്ചും ഈ ബോറോണിന്റെ അഭാവം ചെടികളുടെ പ്രൊഡ്യൂസ്, ഉൽപ്പന്നത്തെയാണ് ബാധിക്കുന്നത്. ഇപ്പൊ കിഴങ്ങ് വർഗ്ഗങ്ങളിലാണെങ്കിൽ കിഴങ്ങിനെ മരച്ചീനി വെടിച്ചു കീറും, അല്ലെങ്കിൽ മധുരക്കിഴങ്ങാണെങ്കിൽ നമ്മൾ കണ്ടിട്ട് പൊട്ടിക്കീറും, എന്നിട്ട് അതിന്റെ മാംസം ഒരുമാതിരി തടി പോലെ ആയിപ്പോവും. ഇപ്പൊ നമ്മൾ വാഴയിലൊക്കെ കണ്ടിട്ടില്ലേ, മേളത്തെ നാമ്പ് പുറത്തു വരത്തില്ല, അതുപോലെ തന്നെ കായ പൊട്ടിക്കീറും. തെങ്ങിലാണെങ്കിൽ ഒരു കൊലയെ തന്നെ വലിയ തേങ്ങയും കാണും, കുഞ്ഞു തേങ്ങയും കാണും, വെള്ളയ്ക്ക പൊഴിയുക. ശരിക്കും പറഞ്ഞാൽ ബാക്കിയുള്ള മൂലകങ്ങളുടെ അപാകത കൂടുതൽ ഈ ഉൽപ്പന്നങ്ങളെ ബാധിക്കുന്നില്ല. നമ്മളൊരു വിധത്തിൽ നമ്മൾ നോക്കിയാൽ ഉൽപ്പന്നങ്ങൾക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നില്ല. അതേപക്ഷെ ബോറോൺ എന്ന് പറയുന്ന മൂലകം നമ്മൾ ശ്രദ്ധിച്ചാൽ അത് പ്രധാനമായിട്ട് അതിന്റെ ഉൽപ്പന്നങ്ങളെയാണ്, പ്രൊഡ്യൂസിനെ. ഇപ്പം വഴുതനയിലായാലും തക്കാളിയിൽ ഇതിലെല്ലാം ഈ ബോറോണിന്റെ അഭാവം വരുമ്പോൾ ഇത് പൊട്ടിക്കീറുകള. ഞാൻ പറഞ്ഞല്ലോ കിഴങ്ങ് വർഗ്ഗങ്ങളിൽ ഇതുപോലെ തന്നെ, പ്രത്യേകിച്ചും അരച്ചീനിയിലും മധുരക്കിഴങ്ങിലും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ ഇതൊരു മാർക്കറ്റ് ചെയ്യാനായിട്ട് നമുക്ക് പ്രയാസം.
1: ബോറോൺ എങ്ങനെയാണ് കൊടുക്കുന്നത്?
0: ബോറോൺ നമുക്ക് 2 രീതി കൊടുക്കാം, മണ്ണിലും കൊടുക്കാം, പോളിയറായിട്ട് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഈ 2 രീതിയിലും നമുക്ക് ചെയ്യാൻ പറ്റും. ബോറോൺ കൊടുക്കുമ്പോൾ കാൽഷ്യവും കൂടെ കൊടുക്കുന്നത് വളരെ നല്ലത്, ഇത് രണ്ടും കൂടെ ചേരുമ്പോഴുള്ള ഇഫക്റ്റ് ആണ്. തന്നെ തന്നെ ഉപയോഗിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ നല്ലൊരു ഇഫക്റ്റ് നമുക്ക് കിട്ടുന്നത്. ബോറോണിന്റെ ഡെഫിഷ്യൻസി അല്ലെങ്കിൽ അപാകത ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് മണ്ണ് പരിശോധിക്കുമ്പോൾ. അപ്പൊ അങ്ങനെ ഒരു മണ്ണിൽ ആ പരിശോധന വഴി നമുക്ക് മനസ്സിലാകുവാണെങ്കിൽ നമ്മൾ നടുന്ന സമയത്ത് തന്നെ, അതായത് നമ്മുടെ കൃഷി തുടങ്ങുന്നതിന് മുമ്പ് തന്നെ മണ്ണിൽ കൊടുക്കുന്നത് ഏറ്റവും നല്ലത്. അതല്ല കുറച്ചുകൂടെ അങ്ങോട്ട് കഴിഞ്ഞ് നമ്മൾ ഈ അപാകത ലക്ഷണം കാണാനായിട്ട് നോക്കരുത്. വന്നു കഴിഞ്ഞാൽ പിന്നെ ഇത് ഈ പ്രൊഡ്യൂസിനെ എഫക്ട് ചെയ്ത് കഴിഞ്ഞാൽ ക്രോപ്പ് പോയി കഴിഞ്ഞ്. അപ്പൊ അല്ലാതെ തന്നെ നമ്മൾ പോളിയറായിട്ട് അല്ലെങ്കിൽ ഇലകളിലും തളിച്ചു കൊടുക്കുന്നതാണ് നല്ലത്.
1: ഈ ഒരു INM അല്ലെങ്കിൽ നമ്മുടെ സംയോജിത പോഷക പരിപാലനത്തിന്റെ 3-ാമത്തെ ഘടകം വേണം സൂചിപ്പിച്ചത് ജീവാണുവളങ്ങളാണ്.
0: നമുക്കറിയാമല്ലോ അത് ബയോ ഫെർട്ടിലൈസർ നമ്മൾ പറയും. ഈ ബയോ ഫെർട്ടിലൈസറിനകത്ത് 3 തരത്തിലുള്ള ജൈവാണുവളങ്ങളുണ്ട്. ഇപ്പം നൈട്രജൻ ഫിക്സർ എന്ന് പറയുന്നത് അന്തരീക്ഷത്തിലെ നൈട്രജനെ ഫിക്സ് ചെയ്ത് ചെടികൾക്ക് ലഭ്യമാക്കാൻ കഴിവുള്ളവ. പിന്നെ അതുപോലെ തന്നെ ഫോസ്ഫറസ് സോലിബിളൈസർ, ഫോസ്ഫറസ് ഫിക്സേഷൻ ഉള്ള മണ്ണ്. നമ്മുടെ കേരളത്തിലെ ലാറ്ററൈൻ വെട്ടുകൽ മണ്ണെന്ന് പറയുന്നത് ഫോസ്ഫറസ് എന്ന് പറയുന്ന മൂലകം ബന്ധനാവസ്ഥയിൽ കിടക്കുന്നത്. പക്ഷേ നമ്മുടെ മണ്ണിലെ അമ്ലം ഗുണമുള്ള മണ്ണാണ് കേരളത്തിൽ. അപ്പൊ ഈ അമ്ലത കൊണ്ട് ഈ ഫിക്സ് ചെയ്ത് കിടക്കുന്ന ഫോസ്ഫറസ് പിതുക്കെ പിതുക്കെ ഇങ്ങനെ അലിഞ്ഞ് ചെടിക്ക് ലഭ്യമാകുന്ന രീതിയിലാകുന്നുണ്ട്. അപ്പം ഈ ഫിക്സ് ചെയ്ത് കിടക്കുന്ന ഫോസ്ഫറസിനെ നമുക്ക് ലഭ്യമാക്കുന്ന രീതിയിൽ ഒട്ടും മാറ്റാൻ പറ്റിയ ജൈവാണുവളമാണ് P-സോലിബിളൈസർ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ 3-ാമത് എന്ന് പറഞ്ഞാൽ പൊട്ടാസ്യം. പൊട്ടാസ്യം ഇതുപോലെ തന്നെ പൊട്ടാസ്യം സോലിബിളൈസർ എന്ന് പറഞ്ഞ് നമുക്ക് ഇതുപോലുള്ള ജൈവാണുവളമുണ്ട്. ഈ തരത്തിലുള്ള ജൈവാണുവളങ്ങളെല്ലാം കൂടെ ഒരു കൺസോർഷ്യം പോലെയുള്ള ബയോ ഫെർട്ടിലൈസർ നമ്മുടെ വെള്ളായണി അഗ്രികൾച്ചർ കോളേജില്, അതുപോലെ തന്നെ ഡിപ്പാർട്ട്മെന്റ് ഓഫ് അഗ്രികൾച്ചറിന്റെ ബയോ ഫെർട്ടിലൈസർ ലാബുകളിൽ ഇതെല്ലാം നമുക്ക് അവിടെ ലഭ്യമാകും. അപ്പൊ എന്താണ് ഈ ജൈവാണുവളം ഉപയോഗിക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്ന് ചോദിച്ചാല്, രാസവളം ഉപയോഗിക്കുന്നതിന്റെ അളവ് നമുക്ക് ഒരു പരിധി വരെ
1: കുറയ്ക്കാൻ സാധിക്കും.
0: അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. കാരണം ഈ ജൈവാണുവളം ഉപയോഗിച്ച് എത്രമാത്രം രാസവളത്തെ നമുക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാല്ലേ കുറയ്ക്കാൻ പറ്റും. അപ്പൊ ഇതിനെക്കുറിച്ച് നമ്മൾ കുറച്ച് ഗവേഷണം നടത്തിയിട്ടുണ്ട്. ചേനയിലൊക്കെ ഈ ജൈവാണുവളങ്ങള് ഉപയോഗിക്കുമ്പോൾ എത്രമാത്രം നൈട്രജൻ കുറയ്ക്കാം, എത്രമാത്രം ഫോസ്ഫറസ് കുറയ്ക്കാം, എത്രമാത്രം പൊട്ടാസ്യം കുറയ്ക്കാം. ഈ ബയോ ഫെർട്ടിലൈസറിലെ ജൈവാണുവളം ഉപയോഗിക്കുന്നത് വഴി നമുക്ക് രാസവളം ഉപയോഗിക്കുന്നതിന്റെ അളവ് കുറയ്ക്കുക. അതുപോലെ തന്നെ മണ്ണിലെ അണുക്കളുടെ, അതായത് ഈ ഉപയോഗം

0: ഫലപ്രദമായ ന്യൂട്രിയന്റ് അത് പോഷക മൂലകങ്ങളെ കൂടുതൽ ശക്തമാക്കുന്ന രീതിയിലുള്ള ഈ ജൈവാണുക്കളെ നമുക്ക് മണ്ണില് അതിന്റെ പോപ്പുലേഷൻ അതായത് അതിന്റെ അളവ് അല്ലെ അതിന്റെ സംഖ്യ നമുക്ക് കൂടാനും അതൊരു കാരണമാവുന്നത് വഴി നമുക്കറിയാമല്ലോ ഏത് മണ്ണിലും നമ്മൾ വളമിട്ടാല് അതിനെ ഡീകമ്പോസ് ചെയ്ത് അത് ചെടിക്ക് വലിച്ചെടുക്കുന്ന രീതിയിലാക്കുന്നതാര സൂക്ഷ്മജീവികൾ ആണല്ലോ. എത്ര പേർ ജൈവവളമായാലും രാസവളമായാലും മണ്ണിൽ നമ്മൾ ഇട്ട് കഴിഞ്ഞാൽ അത് പ്രയോജനപ്രദമായി അതിനെ ചെടിക്ക് വലിച്ചെടുക്കുന്ന രീതിയിൽ ആക്കുന്നത് സൂക്ഷ്മജീവികളാണ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ബയോ ഫെർട്ടിലൈസർ ഇടുന്നത് വഴി നമ്മൾ ആ ഒരു പ്രവർത്തനവും കൂടുതൽ ത്വരിതപ്പെടുത്തുന്നു. അപ്പൊ അതാണ് ഈ ബയോ ഫെർട്ടിലൈസറിലെ ജൈവാണുവളം ഉപയോഗിക്കുന്നതിന്റെ വേറൊരു ഗുണം. അപ്പൊ ഇതെല്ലാം കൂടെ നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്ത് ചെയ്യുന്നത് വഴി രാസവളം ഉപയോഗിക്കുന്നതിന്റെ തോത് നമുക്ക് കുറയ്ക്കാൻ പറ്റും. രാസവളം ഉപയോഗിക്കുന്നതിന്റെ തോത് കുറയ്ക്കുന്നതോടൊപ്പം മണ്ണിന്റെ ആരോഗ്യം നമുക്ക് വർദ്ധിപ്പിക്കാനും
1: സാധിക്കും. അപ്പൊ മാഡം, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ഇത്രയും ലളിതമായിട്ട് തന്നെ നമ്മുടെ കർഷകർക്ക് സംയോജിത പോഷക പരിപാലനം എങ്ങനെയാണ് ചെയ്യുന്നത്, മൂന്ന് ഘടകങ്ങളുണ്ട്, അതിനെ കുറിച്ച് വിശദമായിട്ട് തന്നെ പറഞ്ഞുകൊടുത്ത് വളരെ നന്ദി.
0: താങ്ക് യു.
2: മണ്ണിന്റെ ആരോഗ്യത്തിനും മെച്ചപ്പെട്ട ഉൽപാദനത്തിനുമായി സംയോജിത പോഷക പരിപാലനം ശ്രീകാര്യം കേന്ദ്ര കിഴങ്ങുവർഗവിള ഗവേഷണ കേന്ദ്രത്തിലെ മുൻ പ്രിൻസിപ്പൽ സയന്റിസ്റ്റ് ഡോക്ടർ സൂസൻ ജോണുമായി ഷിബു ജോർജ് സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
3: ഈ വർഷം കൃഷി നന്നായിരിക്കുമെന്ന് കരുതിയതായിരുന്നു, പക്ഷേ കാലാവസ്ഥാ വ്യതിയാനം എല്ലാം തകർത്തു.
4: പ്രകൃതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലോ, എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
3: എങ്ങനെ?
4: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല

0: പ്രതിക്ഷോഭങ്ങൾ നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ. എന്നാൽ അതുമൂലമുള്ള വിളനഷ്ടത്തിൽ നിന്ന് തീർച്ചയായും നമുക്ക് സംരക്ഷണം നേടാം.
1: എങ്ങനെ?
0: പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജനയിൽ ചേരൂ. കുറഞ്ഞ പ്രീമിയത്തിൽ വിള ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കും. വെള്ളപ്പൊക്കം, വരൾച്ച, ചുഴലിക്കാറ്റ് തുടങ്ങിയ വിവിധ പ്രതികൂല

പിഎം സേതു പദ്ധതിയുടെ അഞ്ചാമത് നാഷണൽ സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിലാണ് തീരുമാനം. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ച നടത്തും. റഷ്യൻ പ്രതിനിധി ദിമിത്രി പെസ്കോവാണ് ഇക്കാര്യം അറിയിച്ചത്. ഏറ്റവും പ്രധാനപ്പെട്ട ആഗോള രാഷ്ട്രമായാണ് ഇന്ത്യയെ റഷ്യ കണക്കാക്കുന്നതെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലാണ് ബ്രിക്സ്

0: ഇന്ത്യ ഇരു കക്ഷികളെയും അറിയിച്ചതായും വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ ന്യൂഡൽഹിയിൽ മാധ്യമങ്ങളോട് പറഞ്ഞു. മിന്നൽ പ്രളയമുണ്ടായ നേപ്പാളിന് ദുരിതാശ്വാസ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾക്കായി ഇന്ത്യയുടെ പിന്തുണ തുടരുമെന്നും ശ്രീ ജയ്സ്വാൾ അറിയിച്ചു.
1: So far we have sent 95 tons of relief material on board 7 aircraft and some more material. Forensic team and our tunnel rescue team are operating on ground. They are giving a helping hand in the rescue and relief efforts. 275 Indian nationals are missing in this disaster.
0: അഹമ്മദാബാദിൽ നടക്കുന്ന ലോക പാര ആർച്ചറി മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് 2 സ്വർണം. പാര റിക്കർവ് പുരുഷ ഡബിൾസിൽ സ്ലോവാക്കിയെ 6-2 എന്ന സ്കോറിന് പരാജയപ്പെടുത്തി ഹർവിന്ദർ സിംഗും വിജയ് സുന്ദിയും കിരീടം സ്വന്തമാക്കി. പാര വനിതാ റിക്കർവ് ഡബിൾസിൽ പൂജ ജാത്യനും ഭാവന ചൌധരിക്കും വെള്ളി മെഡൽ ലഭിച്ചു. കോമ്പൌണ്ട് വിഭാഗത്തിൽ ഇന്ത്യയുടെ തോമർ കുമാറും ശ്യാം സുന്ദർ സ്വാമിയും പുരുഷ ഡബിൾസ് കിരീടം നേടി. ഓരോ സമൂഹത്തിന്റെയും സാമൂഹിക പദവിയുടെയും വ്യക്തമായ ചിത്രം ലഭിക്കാൻ കൃത്യമായ ജാതി സെൻസസ് അത്യാവശ്യമാണെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെട്ട് തമിഴ്നാട് നിയമസഭ. ജാതി അടിസ്ഥാനമാക്കിയുള്ള സെൻസസിൽ എസ്സി എസ്ടി ഒബിസി എന്നിങ്ങനെ പൊതുവായ തരംതിരിക്കൽ മാത്രമാണ് ഉണ്ടായിരുന്നതെന്നും കൂടുതൽ സൂക്ഷ്മമായി തരംതിരിച്ചിട്ടില്ലെന്നും തമിഴ്നാട് വ്യക്തമാക്കി. ബീഹാറിൽ പ്രളയക്കെടുതി രൂക്ഷം. ഗംഗ, ഗണ്ഡക്, കോസി സോൺ നദികളിലെ ജലനിരപ്പ് താഴ്ന്നത് ചില പ്രദേശങ്ങളിൽ ആശ്വാസം നൽകുന്നുണ്ടെങ്കിലും മുംഖേർ, ബാഗേൽപൂർ എന്നിവിടങ്ങളിലെ താഴ്ന്ന പ്രദേശങ്ങളിൽ ജലനിരപ്പ് ഇപ്പോഴും ഉയരുകയാണ്. 13 ജില്ലകളിലായി 27 ലക്ഷത്തിലധികം ആളുകളാണ് പ്രളയക്കെടുതി നേരിടുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റ് 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി മുംബൈയിൽ ഉദ്ഘാടനം ചെയ്തു. ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ ഇന്ത്യയോടുള്ള വിശ്വാസം വർദ്ധിച്ചു വരികയാണെന്ന് പ്രധാനമന്ത്രി. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ച നടത്തും. ശ്രീലങ്കയുമായുള്ള പ്രതിരോധ സമുദ്ര സുരക്ഷാ സഹകരണം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കൊളംബോയിലെത്തി. ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ കേരളത്തിൽ ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ 3 ദിവസത്തിനകം പ്രത്യേക സമിതികൾ രൂപീകരിക്കാൻ സംസ്ഥാന സർക്കാർ തീരുമാനം. കേരളത്തിൽ കനത്ത ചൂട് തുടരുന്നു. ഇന്നും നാളെയും താപനില ഉയരാൻ സാധ്യത. വരും ദിവസങ്ങളിൽ മഴയ്ക്ക് സാധ്യതയെന്നും മുന്നറിയിപ്പ്. അഹമ്മദാബാദിൽ നടക്കുന്ന ലോക പാര ആർച്ചറി മത്സരങ്ങളിൽ ഇന്ത്യയ്ക്ക് ഇന്ന് 2 സ്വർണം ഉൾപ്പെടെ 5 മെഡലുകൾ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.
2: ആകാശവാണി ദേവികുളം സ്പൈസ് FM അങ്കണം. ആകാശവാണി ദേവികുളം സ്പൈസ് FM. അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി.
3: പ്രിയപ്പെട്ട അങ്കണം സഹോദരിമാരെ, ഇന്ന് അങ്കണത്തിൽ നമുക്കൊരു വിശിഷ്ട വ്യക്തിയെ പരിചയപ്പെടാം. കുടുംബസ്ഥയും ഉദ്യോഗസ്ഥയും സാഹിത്യകാരിയും ഒപ്പം സേവനം ചെയ്യുകയും ചെയ്യുന്ന ശ്രീമതി സിന്ധു തോമസ് സംസ്ഥാന പുരസ്കാര ജേതാവാണ്. നമസ്കാരം സിന്ധു.
4: നമസ്കാരം.
3: നല്ല ടൈറ്റ് ഷെഡ്യൂളാണെന്ന് എനിക്ക് മനസ്സിലാകുന്നു. കുടുംബശ്രീയുടെ അടിമാലി ബ്ലോക്കിൽ MEC ആയിട്ട് ജോലി ചെയ്യുന്നു. അതുപോലെ ഉടുമ്പൻചോല താലൂക്ക് ലീഗൽ സർവീസ് സൊസൈറ്റിയിൽ PLV ആയിട്ടും സേവനം ചെയ്യുന്നു. കുടുംബസ്ഥയാണ്, അതുപോലെ എഴുത്തുകാരിയുമാണ്. ഇതിനെല്ലാം ഇടയ്ക്ക്, ഈ ജോലി തിരക്കിനെല്ലാം ഇടയ്ക്ക് എങ്ങനെയാണ് എഴുത്ത് കൊണ്ടുപോകുന്നത്?
4: എഴുത്തിനോട് നമുക്കെന്നും ഒരു താല്പര്യമുണ്ട്. അത് കുഞ്ഞുനാളിലേ തൊട്ടേ ഉണ്ട്. എഴുത്തിലേക്ക് വരുന്നതിന് മുന്നേ നമ്മൾ ആദ്യം ഒരു വായനക്കാരിയായിരിക്കുമല്ലോ. അപ്പോൾ കുഞ്ഞുനാളുകളിൽ ആദ്യം സ്കൂൾ വിട്ട് വരുമ്പോഴേ കാണുന്നത്, ഞങ്ങൾ 4 പെൺകുട്ടികളാണ്, ഞങ്ങളുടെ വരവും കാത്ത അമ്മ ഇങ്ങനെ വീടിൻ്റെ അടുക്കളയോട് ചേർന്ന് പുറത്തായിട്ട് ഇറയുണ്ട്. ചാണകം മെഴുകിയ ഇറയത്തിരുന്ന് അമ്മ പത്രം വായിക്കുന്നുണ്ടായിരിക്കും. പത്രം വായിക്കുന്നതിൻ്റെ ഇടയ്ക്കും അമ്മ ഇങ്ങനെ കണ്ണുകൾ ഉയർത്തി നോക്കും, കുഞ്ഞുങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കും. അതുപോലെ തന്നെ ഞങ്ങളുടെ ഗ്രാമത്തിൽ സാൻജോ എന്ന് പറഞ്ഞൊരു ലൈബ്രറി ഉണ്ട്, ജോസ്ഗിരിയിൽ. അപ്പോൾ ഈ ജോസ്ഗിരിയിലെ ലൈബ്രറിയിലെ ലൈബ്രറിയും ജോസിയേട്ടൻ എല്ലാ ആഴ്ചകളിലും പുസ്തകം വീടുകളിൽ കൊണ്ടുതരും. അന്ന് വായനക്കാരെ തേടി പുസ്തകമായിട്ട് ലൈബ്രറിയിൽ
3: വീടുകളിലെത്തുമായിരുന്നു.
4: അപ്പം അമ്മ നല്ലൊരു വായനക്കാരിയായിരുന്നു. അത് മാത്രമല്ല, അച്ചാച്ചനാണേലും ഈ വായനയെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരാളായിരുന്നു. അതായത് അമ്മ വായിക്കരുത് എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ കുഞ്ഞുനാളിലെ കാഴ്ചകൾ നമ്മുടെ കണ്ണുകളിൽ ഇങ്ങനെ കാണുമല്ലോ. അപ്പം ഇങ്ങനെ കുഞ്ഞുനാളിലെ നമ്മുടെ കണ്ണുകളിൽ കാണുന്ന കാഴ്ച അമ്മയിൽ നിന്ന് കിട്ടിയതാണ് വായനാശീലം. അതുപോലെ തന്നെ അച്ചാച്ചൻ അന്നത്തെ കാലത്ത് ഈ കുഞ്ഞു ബാലമാസികൾ എന്ന് പറയുന്ന ബാലരമ, ബാലമംഗളം, അതുപോലെ

0: ഈ സ്കൂളിൽ നിന്ന് കിട്ടുന്ന സ്നേഹസേന അങ്ങനെയൊക്കെയുണ്ട്. വീട്ടിൽ എത്ര സാമ്പത്തിക ബുദ്ധിമുട്ടാണേലും എവിടെയെങ്കിലും പോയിട്ട് വന്നു കഴിയുമ്പം അച്ചാച്ചൻ അത് കൊണ്ടുതരുമായിരുന്നു,
1: വായിക്കാനുള്ള പുസ്തകങ്ങൾ
0: കൊണ്ടുതരുമായിരുന്നു. പിന്നെ ഈ ലൈബ്രറിയിലെ പുസ്തകം, പിന്നെ ഇടക്കാലം കൊണ്ട് സാമ്പത്തിക ബുദ്ധിമുട്ട് വന്നപ്പോൾ ഈ പത്രം വരുത്താൻ നമുക്ക് സാമ്പത്തികം ഇല്ലാതായി. പക്ഷെ അന്നെന്നൊക്കെ പറയുമ്പം ഈ അരി ഉള്ളിയൊക്കെ എങ്ങനെയാണെന്ന് പറയുമ്പോൾ ഈ വലിയ ഒരു
1: പത്രത്തിൽ പൊതിഞ്ഞായിരുന്നു
0: പത്രത്തിൽ
1: കിട്ടുന്നത്.
0: പൊതിഞ്ഞതായിരുന്നോണ്ടിരുന്നത്. അപ്പം ഈ പത്രം കൊണ്ടുവന്നിട്ട് ഇങ്ങനെ അമ്മ ഇങ്ങനെ കൈകൊണ്ട് നല്ല ഇങ്ങനെ നിവർത്തും,
1: തേച്ച്
0: കൈകൊണ്ട്
1: വൃത്തിയാക്കും.
0: നല്ല തേച്ച് വൃത്തിയാക്കും. അതാകുമ്പോൾ കുറേ പത്രങ്ങൾ കാണും പല സാധനങ്ങളും ആകുമ്പോൾ, എന്നിട്ട് വായിക്കാൻ പറയും. അപ്പം അങ്ങനെ വായനയിൽ നിന്നാണ് നമ്മൾ ക്രമേണ
1: എഴുത്തിലേക്ക്
0: വന്നത്.
1: മാറിയത്. ആ ഒരു എഴുത്തനുഭവം നമ്മൾ ഇപ്പോൾ സ്കൂൾ ജീവിതം തുടങ്ങിയ കാലത്തെ എഴുത്തനുഭവം ഉണ്ടായിരുന്നോ, അതോ ഹൈസ്കൂളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണോ എഴുതാൻ തുടങ്ങിയത്?
0: അല്ല, അതായത് ഞാൻ 1 to 7 സെന്റ് ജോസഫ് യു പി സ്കൂള് ജോസ്ഗിരിയിലാണ് പഠിച്ചത്. എല്ലാ വെള്ളിയാഴ്ചകളിലും ഉച്ച കഴിഞ്ഞ് ഒരു പീരീഡ് സാഹിത്യ സമാജമുണ്ട്. പിന്നെ സ്കൂളുകളിൽ ഇങ്ങനെ
1: സാഹിത്യത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പരിപാടികളുണ്ടായിരുന്നു.
0: അപ്പം അതിലെല്ലാം നമ്മൾ പങ്കെടുക്കുമായിരുന്നു. അപ്പം അന്നൊക്കെ കുഞ്ഞു കുഞ്ഞായിട്ട് എഴുതുമായിരുന്നു. പിന്നെ ഞാൻ സ്കൂൾ തലത്തിൽ പഠിക്കുമ്പം ഈ ക്വിസ് മത്സരത്തിന് ഉപന്യാസ രചനയ്ക്കൊക്കെ നമ്മൾ പങ്കെടുത്തിട്ടുണ്ട്. അപ്പം അതൊക്കെ കാലക്രമത്തിൽ നമ്മുടെ എഴുത്തിനേക്ക്
1: എഴുത്തിനെ സഹായിച്ചു. പിന്നെ ഞാൻ കേട്ടിട്ടുണ്ട് കുടുംബശ്രീയുടെ കഥാരചനയിൽ 2 തവണ സംസ്ഥാന പുരസ്കാര ജേതാവായിരുന്നുവെന്ന്. അതെങ്ങനെയാണ്, എന്തിനെ ആസ്പദമാക്കിയുള്ള കഥയായിരുന്നു?
0: ഈ ഒരു അവസരത്തിൽ പ്രത്യേകം എടുത്തു പറയണം, കുടുംബശ്രീയോടുള്ള ഒരു നന്ദിയും കടപ്പാടും ഞാൻ പറഞ്ഞില്ലെങ്കിൽ അത് വളരെ മോശമാകും. കുടുംബശ്രീ 1997 സ്ഥാപിതമാകുന്ന അന്ന് അമ്മയ്ക്ക് പകരമായിട്ട് പലപ്പോഴും ഇയാൾക്കൂട്ട യോഗങ്ങളിലൊക്കെ ഞാൻ ഉപയോഗിക്കേണ്ടത്. അന്ന് ഞാൻ തീരെ ചെറിയൊരു കുട്ടിയായിരുന്നു. പക്ഷേ അച്ചാച്ചനും അമ്മച്ചിക്കും പെമ്പിള്ളേരായതുകൊണ്ട് മാറി നിൽക്കരുത്, എല്ലാത്തിലും വരണം എന്നുള്ള അതുകൊണ്ട് അമ്മയ്ക്ക് പോകാൻ പറ്റാത്തപ്പം എന്നെയും വിടുമായിരുന്നു. അങ്ങനെ എൻ്റെ കല്യാണം കഴിഞ്ഞു 2004. അവിടെ ചെന്നപ്പം ഞാൻ ഒരു കുടുംബശ്രീയിൽ അംഗമായി. പിന്നെ കാലക്രമത്തിൽ അവിടുന്ന് താമസം മാറ്റിയപ്പം സ്വന്തമായിട്ടൊരു കുടുംബശ്രീ രൂപീകരിച്ച് അതിൻ്റെ പ്രസിഡൻ്റായി. പിന്നെ ഞാൻ 2022 കുടുംബശ്രീ ഇങ്ങനെ സംസ്ഥാന തലത്തിൽ ഇങ്ങനെ കഥാരചന മത്സരത്തിന് അപേക്ഷ ക്ഷണിക്കുന്നത്. അപ്പം അത് അയൽക്കൂട്ട അംഗമായിരിക്കണം. ആ സമയത്ത് ഞാനൊരു 4 അപകടത്തെ തുടർന്ന് കിടപ്പായിരുന്നു. ആ സമയത്ത് വായിച്ചു കൂട്ടിയതും കുറിപ്പുകളും ഒക്കെ ഉണ്ടായിരുന്നു. കാരണം 4 നമ്മൾ കട്ടിലെ തന്നെ കിടപ്പാണ്, കാരണം പരസഹായം കൂടാതെ നമുക്ക്
1: വേറൊന്നും ചെയ്യാനില്ല.
0: അപ്പം ആ സമയത്ത് ഈ വേദനകൾ എല്ലാം മറക്കാൻ എന്നെ സഹായിച്ചത് പുസ്തകങ്ങളാണ്. പിന്നെ ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ട് എഴുതുകയും ചെയ്യുമായിരുന്നു. അന്നേരമാണ് ഈ കുടുംബശ്രീയുടെ ഇങ്ങനെ കഥാമത്സരത്തിലേക്ക് ക്ഷണിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാൻ ആ കഥാമത്സരത്തിലേക്ക് കഥ അയക്കുന്നത്. പക്ഷേ ആ വർഷം കുടുംബശ്രീ കിലയിൽ വെച്ച് പ്രശസ്തരായ സാഹിത്യകാരന്മാരുടെ നേതൃത്വത്തിൽ ഞങ്ങൾക്കൊരു 3 സാഹിത്യ ക്യാമ്പ് സംഘടിപ്പിച്ചു. എന്നെ സംബന്ധിച്ച് നടക്കാൻ തുടങ്ങിയതേ ഉണ്ടായിരുന്നുള്ളു, കാലയിൽ സ്റ്റീൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് നടക്കാൻ പാടാം. പക്ഷേ എൻ്റെ കൂട്ടുകാർ തൊടുപുഴയുള്ള പ്രിൻസി വരണം, ഇതൊരു അവസരമാണെന്നും പറഞ്ഞ് അവളാണ് എന്നെ താങ്ങി പിടിച്ച്,
1: കൂട്ടുകാരുടെ നിർബന്ധം മൂലം കൊണ്ടുപോയി,
0: നിർബന്ധം ഒറ്റ ഒരെണ്ണം കൊണ്ടാണ്. അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് നടക്കാൻ പറ്റില്ല, ഞാനുണ്ടല്ലോ എന്നും പറഞ്ഞ് എന്നെ താങ്ങി പിടിച്ച് കൊണ്ടുപോയി. എൻ്റെ ലഗേജെല്ലാം കൊണ്ടുപോയി എന്നെ അവിടെ ഇരുത്തി 3 ക്യാമ്പ് കുടിച്ചു. പക്ഷേ അതൊരു ഭയങ്കര ഒരു അനുഭവമായിരുന്നു. കാരണം ഒരു സാധാരണ ഒരു വീട്ടമ്മയായിട്ട് ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് സാഹിത്യം
1: തീർച്ചയായും സാഹിത്യവുമായിട്ട് ബന്ധപ്പെട്ട മറ്റു പലരെയും
0: കാണാൻ പറ്റി,
1: അവരുടെ സാഹിത്യത്തെ കുറിച്ച് അറിയാനും നമ്മുടെ സാഹിത്യത്തിൽ അത് കൂടുതൽ ഉപയോഗിക്കാനും സാധിക്കും. അവരുടെ അനുഭവങ്ങളും ഇങ്ങനെയുള്ള യോഗങ്ങളിൽ പങ്കെടുക്കുന്ന അനുഭവങ്ങളും എല്ലാം നമ്മുടെ എഴുത്തിനെ വളരെയധികം സഹായിക്കാറുണ്ട്.
0: അത് ക്യാമ്പ് ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ഇടുക്കിക്കാരിയായ പ്രശസ്ത എഴുത്തുകാരി, മമ്പാട് MES കോളേജിലെ ലെക്ചറും കൂടെ ആയ ഡോക്ടർ മൈന ഉബൈമാനായിരുന്നു. അതുപോലെ തന്നെ ആശ മഞ്ചിരി അതുപോലുള്ളവർ മൊത്തം എല്ലാവരിൽ നിന്നും ഒരു സപ്പോർട്ടായിരുന്നു നമുക്ക് കിട്ടിയത്. കുടുംബശ്രീ ഒരിക്കലും ഒരു നമ്മുടെ ഒരു ആഗ്രഹങ്ങൾക്ക് അവർ പരിധി വെക്കുന്നില്ല, കുടുംബശ്രീ അംഗമായിരിക്കണം എന്ന് മാത്രമേ ഉണ്ടായിരുന്നു.
1: ആ ഒരു മാനദണ്ഡം ഉള്ളത് കുടുംബശ്രീ അംഗമായിരിക്കണം
0: അന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ആ ക്യാമ്പാണ് എൻ്റെ ജീവിതത്തെ മൊത്തം മാറ്റി മറിച്ചത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എനിക്ക് പറഞ്ഞാൽ തീരാത്ത അത്രയും കടപ്പാട്
1: കുടുംബശ്രീയോടുണ്ട്.
0: കുടുംബശ്രീയോടും സർഗം ക്യാമ്പിനോടും, സർഗം ക്യാമ്പുകളിൽ ഒത്തിരി സാഹിത്യകാരന്മാരെയും സാഹിത്യകാരികളെയും പരിചയപ്പെടാൻ പറ്റി. അപ്പം ആ വർഷം എനിക്കൊന്നും കിട്ടിയില്ല. പിറ്റത്തെ വർഷം ഞാൻ വീണ്ടും കഥ അയച്ചു. ആ വർഷം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഞാൻ വീണ്ടും എഴുതി തുടങ്ങിയതായിരുന്നു, പക്ഷേ എനിക്ക് കിട്ടിയില്ല. പക്ഷേ പിറ്റത്തെ വർഷം ആയപ്പോഴത്തേനും എൻ്റെ കഥ സംസ്ഥാന തലത്തിൽ 900 കഥകളിൽ നിന്ന് എനിക്ക് 1 സമ്മാനം കിട്ടി. അത് ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി രാജേഷ് സാറിൽ നിന്ന് ഏറ്റുവാങ്ങാൻ പറ്റി. അതുപോലെ തന്നെ 2025 വീണ്ടും ക്ഷണിച്ചു, അവിടെ സർഗം ക്യാമ്പിനും 2025 2 സമ്മാനം കിട്ടി. അതിൻ്റെ സമ്മാനം 9 തിരുവനന്തപുരത്ത് വെച്ചാണ്. അതും ബഹുമാനപ്പെട്ട തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ് തരുന്നത്.
1: അപ്പോൾ ഇത്തരം ഒരു സാഹചര്യങ്ങളിൽ നമ്മൾ സാധാരണ ഒരു വീട്ടമ്മയായിരുന്ന ആള് ഇങ്ങനെ സമൂഹത്തിൻ്റെ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന ഒരാളാണ്, അതുപോലെ നമ്മുടെ കുടുംബജീവിതം ഇതിനിടയ്ക്ക് അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അങ്ങനെ നേരിട്ടിട്ടുണ്ടോ? ഇത്തരം ക്യാമ്പുകൾക്ക് അല്ലെങ്കിൽ പരിപാടികൾക്ക് പോകുമ്പോൾ നമ്മുടെ കുട്ടികളുടെ ജീവിതമുണ്ട്, നമ്മുടെ ജോലിയുണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇത് ബാധിക്കാറില്ലേ?
0: ഒരിക്കലുമില്ല. അത് കുടുംബത്തിൻ്റെ പൂർണ്ണ പിന്തുണയുണ്ട്.
1: പിന്തുണയോടെയാണ്,
0: പിന്തുണയുണ്ട്. കാരണം ഭർത്താവും

0: മക്കളുമാണ്, രണ്ടാം മക്കളുമാണ്, അവരുടെ പൂർണ്ണ പിന്തുണയുണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് എനിക്കിതിനെല്ലാം, ഇപ്പോൾ നമ്മൾ ക്യാമ്പിനാണേലും സർഗം ക്യാമ്പ് തന്നെ 3 വർഷങ്ങളായിട്ട് തൃശ്ശൂർ കിലയിലായിരുന്നു. അത് 3 ദിവസം അത് അവിടെ താമസിച്ച് തന്നെ ചെയ്യണമായിരുന്നു. അതുപോലെ തന്നെ ഈ അവാർഡ് വാങ്ങിക്കാൻ വരിക, അങ്ങനെ ഒത്തിരി എഴുത്ത് സംബന്ധമായ യാത്രകളൊക്കെ വരും.
1: തനിച്ചാണോ യാത്ര ചെയ്യാറല്ലോ, കുടുംബം ഒന്നിച്ചാണോ?
0: അല്ല, കുടുംബം പോരാൻ പറ്റുന്ന സാഹചര്യങ്ങൾ വരും, അല്ലാത്ത സാഹചര്യങ്ങൾ അവർ വരാറില്ല,
1: തനിച്ചു പോകും.
0: ആ തനിച്ചു പോകും. പക്ഷെ എന്തായാലും കുടുംബത്തിന്റെ പൂർണ്ണ പിന്തുണയുണ്ട്. ഞാൻ എത്രമാത്രം ഇങ്ങനെ എഴുത്തിലേക്കൊക്കെ വരികയും എത്രമാത്രം ഉയരുകയും ചെയ്യുന്നത് അവർക്കതൊരു സന്തോഷം,
1: അവർക്കൊരു സന്തോഷം മാത്രമല്ല അവർക്കതൊരു അഭിമാനവും,
0: അവർക്കൊരു അഭിമാനവും കൂടെയാണ്. കുടുംബത്തിന്റെ പിന്തുണ ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു എനിക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും.
1: തീർച്ചയായിട്ടും ഒരു സ്ത്രീക്ക് സാധിക്കാത്ത ഒരു കാര്യമാണ്. പിന്നെ ഇപ്രാവശ്യത്തെ CBSE 7ാം ക്ലാസ്സിലെ മലയാള പാഠപുസ്തകത്തിൽ താങ്കൾ എഴുതിയൊരു കഥ ഉണ്ടെന്ന് പറഞ്ഞു, അതെന്താണ്, എന്തിനെ കുറിച്ചുള്ള കഥയാണ്?
0: ആ, ഈ പ്രാവശ്യത്തെ 7ാം ക്ലാസ്സിൽ CBSE സിലബസിൽ ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം എന്ന പേരിലൊരു കഥ വന്നിട്ടുണ്ട്. ഓൾറെഡി അതിപ്പം സ്കൂളുകളിൽ പഠിപ്പിക്കുന്നുണ്ട്. അതിൻ്റെ പിന്നിലൊരു കഥയുണ്ട്. അതെന്നാന്ന് പറഞ്ഞാൽ ഈ KL44 എന്ന് പറയുന്ന ഒരു സാഹിത്യ കൂട്ടായ്മ സംസ്ഥാന തലത്തിൽ നടത്തിയ ഒരു മത്സരം ഉണ്ടായിരുന്നു, സ്കൂൾ ഓർമ്മകളെന്നും പറഞ്ഞുകൊണ്ട്. അതിൽ എനിക്ക് സമ്മാനം ഉണ്ടായിരുന്നു, ഞാനതിൽ എനിക്ക് 3ാം സമ്മാനം ഉണ്ടായിരുന്നു. അപ്പോൾ അതിലെ ജഡ്ജിങ് കമ്മിറ്റിക്ക് പ്രത്യേകിച്ച് ജോസ് കോനാട്ട് സാറ് അതിൻ്റെ അത് ഉണ്ടായിരുന്നു. അപ്പം ജോസ് കോനാട്ട് സാറിന് ഈ കഥ ഇഷ്ടമാവുകയും സാറ് ഈ സ്കൂൾ CBSEയുടെ ഏഷ്യ ബുക്സിന്റെ സ്കൂൾ പാഠ്യപദ്ധതി തയ്യാറാക്കുന്ന
1: ഒരാൾ,
0: കരിക്കുലം കമ്മിറ്റിയുടെ ആളാണ് സാറ്. അപ്പം സാറാണ് ഈ കഥ CBSE 7ാം ക്ലാസ്സിലേക്ക് എടുത്തത്. ആ കഥ പാഠ്യ വിഷയമായിട്ട് വന്നതിൽ ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളത് ശ്രീ ജോസ് കോനാട്ട് സാറിനാണ്.
1: ആണല്ലേ. ഈ ജോലി തിരക്കുകൾക്കിടയിലും, വീട്ടമ്മയാണെന്ന് പറഞ്ഞു, വീട്ടിലെ ജോലികളുണ്ട്, മക്കളുടെ കാര്യം നോക്കണം, ഭർത്താവിൻ്റെ കാര്യങ്ങൾ നോക്കണം, അതുകൂടാതെ ജോലി ചെയ്യുന്നുണ്ട്, MES ആയിട്ട് ജോലി ചെയ്യുന്നു, കൂടാതെ ലീഗൽ സർവീസ് സൊസൈറ്റിയിൽ ഇടുക്കി ജില്ലയിൽ ഉടുമ്പൻചോല താലൂക്കിൽ ജോലി ചെയ്യുന്നു. അപ്പം ഇതിനെല്ലാം ഭയങ്കര തിരക്ക് പിടിച്ചൊരു ജീവിതമാണ്. ഈ ജീവിതത്തിനിടയ്ക്ക് എപ്പോഴാണ് എഴുതാൻ സമയം കണ്ടെത്തുക?
0: എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു സ്ത്രീയെ സംബന്ധിച്ച് എഴുതാനായിട്ട് ഒരു പ്രത്യേക സമയമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല.
1: മിക്കവാറും ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പലരും എഴുതുന്നത് അവരുടെ ജോലികൾക്കിടയിൽ ഓരോ 1-2 സെൻറ്റൻസുകൾ മനസ്സിൽ തോന്നുന്നത് ഓരോ തുണ്ട് പേപ്പറിൽ കുറിച്ച് വയ്ക്കുകയാണ്, ലാസ്റ്റ് ഇതെല്ലാം കൂടി ക്രോഡീകരിക്കുകയാണ്. അങ്ങനെയാണോ താങ്കളും ചെയ്യാറ്?
0: അതെ, അതായത് എൻ്റെ അടുക്കളയിൽ ഷെൽഫിൽ ഞാനൊരു നോട്ട് ബുക്കും പേനയും വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഊണുമേശയ്ക്കരിയിലും വെച്ചിട്ടുണ്ട്. എനിക്ക് ഇപ്പം അരി കഴുകുമ്പോഴോ പച്ചക്കറി അരിയുമ്പോഴോ അല്ലെങ്കിൽ മീൻ വെട്ടുമ്പോഴോ അല്ലെങ്കിൽ തുണി അലക്കുമ്പോഴോ എപ്പോഴേലൊക്കെ ആയിരിക്കാം നമ്മുടെ മനസ്സിലേക്കൊരു കഥ വരുന്നത്, ഒരു കഥയെക്കുറിച്ചുള്ളൊരു വിഷയം വരുന്നത്. അപ്പം അന്നേരം തോന്നുമ്പം നമ്മൾ ഓടി അന്നേരം തന്നെ ഇപ്പം പെട്ടെന്നത് മറന്നു പോകുമല്ലോ. കാരണം അരി കഴുകുന്ന സമയത്ത് അരി കഴുകിയിടണം, അന്നേരം അടുത്ത പച്ചക്കറി പോകും. അപ്പം ഈ തോന്നുന്ന കാര്യം മറന്നു പോയാലോ എന്ന് ഓർത്തുകൊണ്ട് ആ സെക്കൻഡിൽ തന്നെ നമ്മളത് എഴുതി
1: കുറിച്ചു വെക്കും.
0: അങ്ങനെ കുറിച്ചു വെക്കുന്ന കാര്യങ്ങളാണ് ഒടുവിൽ അത് പിന്നെ ഒരുമിച്ച് ചേർത്ത് അതൊരു കഥയാക്കി മാറ്റുന്നത്.
1: നമ്മളിങ്ങനെ കുറിച്ചു വെക്കുമ്പോൾ പല സമയത്തായിട്ടാണല്ലോ നമ്മൾ കുറിച്ചു വെക്കുന്നത്. ഒരു ആശയം നമ്മുടെ മനസ്സിലേക്ക് വന്ന ഒറ്റയടിക്ക് അത് നമ്മൾ പൂർത്തിയാക്കാറില്ല. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂറ്റി എങ്ങനെയാണ് കിട്ടുക?
0: കണ്ടിന്യൂറ്റി എന്ന് പറയുമ്പോൾ എന്നെ സംബന്ധിച്ച് ഞാനൊരു കഥ ഏതെങ്കിലും ഒരു വിഷയമാണെങ്കിൽ അതിൻ്റെ ഒരു തുടക്കം തൊട്ട് അവസാനം വരെ ഏകദേശം ഒരു രൂപം ഞാൻ സമയങ്ങളെടുത്ത് ഞാൻ ഉണ്ടാക്കും. ഇപ്പോൾ ഒരു കഥയെക്കുറിച്ചാണെങ്കിൽ ഏതെങ്കിലും ഒരു വിഷയം, ഒരു പ്രത്യേക ഒരു വിഷയം ഞാൻ കണ്ടെത്തി അതിൻ്റെ തുടക്കം, നടുവ് എൻഡിങ് എങ്ങനെയായിരിക്കുന്ന ഏകദേശം ഒരു ധാരണ വരും. അങ്ങനെ വരുമ്പം തുടക്കം എങ്ങനെയായിരിക്കുന്ന പെട്ടെന്ന് കിട്ടുമ്പം ആണ് ഇങ്ങനെ എഴുതി പോകുന്നത്. അപ്പം ആ തുടക്കം കിട്ടിയല്ലോ, അതിൻ്റെ ബാക്കി പിന്നെ ആലോചിച്ചുകൊണ്ട് നടക്കും.
1: അപ്പം അത് ബാക്കി ജോലികൾക്കിടയിൽ ഇത് ചിന്തിച്ചുകൊണ്ടാണ്
0: ചിന്തിച്ചുകൊണ്ട് ആയിരിക്കും. ചിലപ്പം പച്ചക്കറി അരിയുമ്പോഴായിരിക്കും, ചിലപ്പോൾ തുണി അലക്കുമ്പോഴായിരിക്കും, ആ കഥയുടെ ബാക്കി എങ്ങനെയായിരിക്കും എന്ന് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കും. അപ്പോഴായിരിക്കും ചിലപ്പം നമ്മൾ ആദ്യം എഴുതി ചിലപ്പോൾ നമുക്ക് വീണ്ടും തിരുത്തേണ്ടി വരും. അപ്പോൾ ഓർക്കും ആദ്യം എഴുതിയത് അതിങ്ങനെ ഇതിൻ്റെ തുടക്കം ആകാമായിരുന്നല്ലോ. അപ്പം അങ്ങനെ എനിക്ക് തോന്നുന്നു സ്ത്രീകളെല്ലാം അങ്ങനെയാണെന്ന് തോന്നുന്നു.
1: പലപ്പോഴും
0: പലതവണ എഴുതിയും വെട്ടിയും മാറ്റി എഴുതിയും ഒക്കെയാണ്. അതായത് എനിക്ക് തോന്നുന്ന 1-2 ആഴ്ച ഒന്നും പോരാ, ചിലപ്പോൾ മാസങ്ങൾ എടുക്കും. അങ്ങനെയാണ് ഞാനൊരു
1: കഥ പൂർത്തിയാക്കുക. കഥകൾ എന്തെങ്കിലും പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ?
0: ആ ഉണ്ട്. എൻ്റെ ആദ്യ കഥാസമാഹാരം ഉറാറ May 2nd ബഹുമാനപ്പെട്ട ഇടുക്കി MP അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP ഉദ്ഘാടനം ചെയ്ത്
1: 2020
0: ഈ മെയ്യിൽ 2026 May 2nd. അതിന്റെ ആദ്യ കോപ്പി സ്വീകരിച്ചത് കമ്പളികണ്ഠത്തെ കൽഫരണികൾ എന്ന
1: നോവൽ എഴുതിയ ബാബു
0: ബാബു എബ്രഹാം സാറിനാണ് ആദ്യ പ്രതി കൊടുത്ത് അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP പ്രകാശനം ചെയ്തത്.
1: കഥകൾ മാത്രമേ എഴുതാറുള്ളൂ അതോ കവിതാ രചനയിൽ കൈവച്ചിട്ടുണ്ടോ?
0: ഇല്ല, കവിതാ രചനയിലേക്ക് ഇതുവരെ കൈവെക്കാത്തൊരു മേഖലയാണ്. ലേഖനം എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ ഓർമ്മക്കുറിപ്പുകൾ എഴുതാറുണ്ട്, കഥ എഴുതാറുണ്ട്, ഉപന്യാസം അങ്ങനെ എഴുതാറുണ്ട്. പക്ഷെ ഇതുവരെ കൈവെക്കാത്തൊരു മേഖല
1: കവിതയാണ്. ഇപ്പോൾ ഇത്തരത്തിൽ കഥകളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നമ്മുടെ പരിസരത്തിലുള്ള ആളുകളാണോ ഈ കഥകളിലെ കഥാപാത്രങ്ങളായിട്ട് വരിക, അതോ നമ്മുടെ സാങ്കല്പികമായിട്ടുള്ള കഥാപാത്രങ്ങളാണോ? കഥ തന്നെ.

0: ബുദ്ധിമുട്ടുകൾ എന്താണ്?
1: ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ലീഗൽ സർവീസിൻ്റെ PLV ആയിട്ട് 8 വർഷത്തോളമായിട്ട് 2018 തൊട്ടേ സേവനം ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ കുടുംബശ്രീയിലെ MEC ആയിട്ട് 2020 തൊട്ടും ജോലി ചെയ്യുന്നുണ്ട്. അതിന് മുന്നേ എന്ന് പറഞ്ഞു കഴിയുമ്പം അതിജീവന മാർഗങ്ങളായിട്ട് നമ്മൾ കൂലിപ്പണി ചെയ്തിട്ടുണ്ട്. അതൊന്നും എനിക്ക് പറയാൻ ഇവിടെ ഒരു ബുദ്ധിമുട്ടും ഇല്ല. ഞാൻ കടന്നു വന്ന വഴികളെന്ന്
0: പറയുമ്പോൾ,
1: അതായത് കൂലിപ്പണി ചെയ്തിട്ടുണ്ട്, തുളർപ്പ് ചെയ്തിട്ടുണ്ട്. തുളർപ്പ് മേറ്റായിരുന്നു, അതെ, ഹരിതകർമ്മ സേന അംഗമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ 2018 പ്രളയത്തിൻ്റെ സമയത്ത് ഇടുക്കി കളക്ട്രേറ്റിലെ എൻ്റെ അണ്ടറിലുള്ള ഗിറാണി ഹോസ്റ്റലിൻ്റെ വാർഡനായിരുന്നു ഒരു 3 മാസം. അപ്പം ഞാൻ വിവിധ തൊഴിൽ മേഖലകളിൽ കൂടി ഞാൻ കടന്നു പോയിട്ടുണ്ട്. അപ്പം അവിടെ എല്ലാം കണ്ടുമുട്ടിയ കുറേ മനുഷ്യരുണ്ട്,
0: ഒരുപാട്
1: മനുഷ്യരുണ്ട്, ഇപ്പോഴും കാണുന്നുണ്ട്. ഇപ്പോഴും ലീഗൽ സർവീസിൻ്റെ ഒരു PLV എന്ന് പറയുമ്പോൾ അതൊരു സേവനമാണ്, അതിൻ്റെ അകത്തൊരു പ്രതിഫലമില്ല. നമുക്ക് ചില ജോലികൾക്ക് മാത്രമേ ഉള്ളൂ, പക്ഷെ അതൊരു സേവനമാണ്. അപ്പം അവിടെ നമ്മൾ കേൾക്കുന്ന ഒത്തിരിയേറെ നിസ്സഹാരായ മനുഷ്യർ,
0: കൂടുതൽ ആളുകളുടെ പ്രശ്നങ്ങൾ
1: കേൾക്കുന്നുണ്ട്. അതിലും ഉപരിയായിട്ട് നമ്മൾ കുടുംബശ്രീ നിൽക്കുമ്പം നമ്മളെപ്പോഴും ആൾക്കാരിലേക്ക് ഇറങ്ങി ചെല്ലുമ്പം നമ്മൾ കേൾക്കുന്ന കണ്ടുമുട്ടുന്ന ഒത്തിരിയേറെ മനുഷ്യരുണ്ട്, നിസ്സഹാരായ മനുഷ്യരുണ്ട്. പിന്നെ ഞാൻ എഴുതുന്ന ചില കഥകൾ ചിലപ്പോൾ ഞാനുണ്ടാകും, ചിലപ്പം ചില കഥകളിൽ ചിലപ്പോൾ ഒരു കഥാപാത്രം ഞാനായിരിക്കും, ഇനി ഞാൻ കണ്ടുമുട്ടിയ മനുഷ്യരുണ്ടായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഈ ഇടുക്കിയിലെ ഭൂപ്രകൃതി, മനുഷ്യരെ, നമ്മുടെ ഇടുക്കിക്കാർ നേരിടുന്ന കുറേ,
0: ഒരിക്കലും ഒഴിവാക്കാൻ വയ്യാത്ത ഒരു കാര്യമാണ് ഇടുക്കിയുടെ ഭൂപ്രകൃതിയുണ്ട്.
1: അപ്പം ഭൂപ്രകൃതിയുണ്ട്, പിന്നെ നമ്മൾ നേരിടുന്ന കുറേ പ്രശ്നങ്ങളുണ്ട്, ഭൂപ്രശ്നങ്ങളുണ്ട്. അപ്പം അതെല്ലാമാണ് നമ്മുടെ കഥകളിലേക്ക് വരുന്നത്, അതാണ് കഥാതന്തുവായിട്ട് മാറുന്നത്. മനുഷ്യൻ്റെ കഥകൾ ആണ് പറയാറുള്ളത്, കണ്ടുമുട്ടിയ മനുഷ്യർ, അതിൻ്റെ അകത്ത് കണ്ടുമുട്ടിയ മനുഷ്യരുടെ നിസ്സഹായ
0: ജീവനുള്ള കഥകളാണ്,
1: ജീവനുള്ള കഥകൾ, അവരുടെ കയ്പും മധുരവും നിറഞ്ഞ അനുഭവങ്ങൾ, അതെല്ലാം കഥകളായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. എന്നോർത്തുകൊണ്ട് 100% അവരുടെ കഥകളല്ല, കഥയെന്ന് പറയുമ്പോൾ അറിയാമല്ലോ,
0: തീർച്ചയായിട്ടും
1: അതിൻ്റെ അകത്ത് ഭാവന കടന്നു വരും. പിന്നെ നമ്മുടേതായ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മൾ ചേർക്കുമല്ലോ. എന്തായാലും കഥാതന്തു എപ്പോഴും, ഞാൻ ഡോക്ടർ മൈന ഉമൈമാൻ പറഞ്ഞതുപോലെ, ഇടുക്കിയിലെ കഥകൾക്ക് എന്താണ് പഞ്ഞെന്ന് ചോദിച്ചു, ഈ ഇടുക്കിയുടെ പരിസരത്തേക്ക് നോക്കിയ മുഴുവൻ കഥകളെഴുതുക, നമ്മുടെ ചുറ്റിലേക്ക്
0: കഥകളും കവിതകളും നമ്മുടെ പ്രകൃതിയിലേക്ക് നോക്കി എഴുതുന്ന ധാരാളം
1: ആളുകളുണ്ട്. കഥകളാൽ സമൃദ്ധമാണ് ഇടുക്കി എന്നാണ് മൈന ഉമ്മയൻ പറയുന്നത്.
0: തീർച്ചയായിട്ടും,
1: കാരണം കഥകൾക്കുള്ള വസ്തുക്കൾ ഇവിടെ തന്നെയുണ്ട്,
0: ഒരു പഞ്ഞവും ഇല്ല.
1: ഇവിടെ എങ്ങോ ഒന്നെങ്കിൽ ഭൂമി സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ മനുഷ്യന്റെ നിസ്സഹായാവസ്ഥയുണ്ട്,
0: അല്ലെങ്കിൽ പ്രകൃതി രമണീയതയുണ്ട്,
1: അല്ലെങ്കിൽ ഇതിനെല്ലാം ഒരു പ്രകൃതിയുടെ പച്ചപ്പുണ്ട്. അപ്പൊ അങ്ങനെ കഥയ്ക്കുള്ള പരിസരങ്ങൾ ഇവിടെ ഒക്കെ തന്നെയാണ്.
0: കഥയ്ക്ക് വേണ്ടി, കഥയ്ക്ക് ഒരു സിറ്റുവേഷന് വേണ്ടി നമ്മൾ അലഞ്ഞിറക്കേണ്ട ആവശ്യം, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്ത് പോയി താമസിച്ച് നമ്മൾ കഴുത്ത് എഴുതേണ്ട ആവശ്യം വരുന്നില്ല. നമ്മുടെ പ്രകൃതിയിലേക്ക് തന്നെ നോക്കിയാൽ നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ മറ്റൊരു ചോദ്യം, ഈ കഥകൾ എഴുതുന്നത് എപ്പോഴെങ്കിലും പ്രണയത്തെ കുറിച്ച് കഥ എഴുതാൻ തോന്നിയിട്ടുണ്ടോ?
1: പ്രണയത്തെ കുറിച്ച് എന്ന് പറയാൻ, എൻ്റെ കഥകളിൽ, ഉറാറയ്ക്കകത്താണേലും ഹു എന്ന് പറയുന്ന കഥയില്, ജീവിതത്തിൽ നിന്ന് നമ്മൾ വീട്ടിൽ നിന്ന് ഭർത്താവിൽ നിന്ന് കിട്ടുന്ന ഒരു സ്നേഹക്കുറവ്, പിന്നെ ജോലിയിൽ നിന്നുള്ള ഒരു ടെൻഷൻ, ഇതെല്ലാം മറക്കാൻ വേണ്ടി അവൾ ഒറ്റയ്ക്ക് ഒരു ബസ് യാത്ര ചെയ്യുവാണ്. അപ്പൊ അവിടെ വന്നിരിക്കുന്ന ഒരു അജ്ഞാതൻ അവളോട് സംസാരിക്കുന്നുണ്ട്, അവള് പറയുന്നതെല്ലാം നിശബ്ദമായിട്ട് മൂളി കേൾക്കുന്നുണ്ട്. അപ്പൊ അവിടെ ഒരു പ്രണയം ഉടലെടുക്കുന്നുണ്ട്. അപ്പം പലപ്പോഴും പ്രണയത്തെ കുറിച്ച്, ഇപ്പം കേരമീര പറഞ്ഞ പോലെ, പുരുഷന് പ്രണയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ എൻ്റെ അതിൻ്റെ അകത്ത് പറഞ്ഞു വെച്ചിരിക്കുന്നത്, അവൾക്ക് അവൾ പറയുന്നതെല്ലാം നിശബ്ദമായിട്ട് കേൾക്കുന്ന ഒരാളോട് ഒരു പ്രണയം തോന്നുന്നതായിട്ടാണ് ഞാൻ എഴുതി വെക്കുന്നത്. അപ്പം പ്രണയത്തിന് തന്നെ പല തലങ്ങളുണ്ട്, ഇന്നതാണ് പ്രണയം എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ എൻ്റെ കഥാപാത്രങ്ങൾക്ക് ചിലപ്പം അവർ പറയുന്നത് നിശബ്ദമായിട്ട് കേൾക്കുന്ന ഒരാളോട് പ്രണയം തോന്നിയാൽ അതിനെ എനിക്ക്
0: പ്രണയം എന്നല്ലാതെ വേറൊന്നും വിളിക്കാനില്ല. അതുപോലെ വിരഹത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ടോ?
1: വിരഹത്തെ കുറിച്ച് അങ്ങനെ എഴുതിയിട്ടില്ല, പ്രണയത്തെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. പക്ഷെ ഇതേ കഥയിൽ തന്നെ ഞാൻ വിരഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ നീളുന്ന ഒരു ബസ് യാത്രയിൽ അവൾ ഭയങ്കരമായിട്ട് സംസാരിക്കുന്നു, അയാൾ പറയുന്നുണ്ട് എന്തേരം നേരം വേണേലും സംസാരിച്ചോ, എനിക്ക് കുഴപ്പമില്ല,
0: ശ്രവിക്കാൻ ഒരാള്.
1: അവളത് പറയുന്നത്
0: അവർക്ക്
1: കിട്ടാത്തതാണ്. അപ്പം അയാളത് കേൾക്കുന്നുണ്ട്. ലാസ്റ്റ് തിരിച്ചവള് വീട്ടിലേക്ക് പോവാണ്. അപ്പം അയാൾ അവിടെ ബസ് സ്റ്റോപ്പിൽ തനിച്ചാകുവാണ്. ബസ് സ്റ്റോപ്പിൽ തനിച്ചായി, അവൾ ബസ്സിൽ കയറിയിരുന്ന് അവൾ തിരിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ അയാൾ അവിടെ ഒറ്റയ്ക്കാവുന്നുണ്ട്. അപ്പം അവിടെ ഒരു സ്വാഭാവികമായിട്ട് ഒരു വിരഹം വരുന്നുണ്ട്.
0: തീർച്ചയായും,
1: അത്രമേൽ തനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഒരു സ്നേഹം,
0: അത്രയും നേരം കിട്ടിയിരുന്ന കരുതൽ പെട്ടെന്ന് നഷ്ടപ്പെട്ടു, ഒറ്റപ്പെട്ടു പോയി എന്നുള്ള ഒരു ചിന്ത ആ ഒരു വിരഹത്തെ സൂചിപ്പിക്കുന്നതാണ്. ഇനി അടുത്ത കഥ എന്താണ്, എന്തിനെ കുറിച്ചാണ് എഴുതി തുടങ്ങിയിട്ടുണ്ടോ പുതിയൊരു കഥ?
1: നിലവിൽ ഇപ്പം 2 കഥകൾ ഞാൻ എഴുതി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പം ഞാൻ അപ്പം എഴുതി തീർന്നിരിക്കുന്ന ഒരു കഥയിൽ, ലഹരിക്കടിമയായിട്ട് ഒരു മകൻ, ഒരു പ്രായം ചെയ്യുന്ന ഒരു സ്ത്രീയെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് കൊല്ലുവാണ്. അപ്പം ആ മകന് ജയിലിലേക്ക് കാണാൻ പോകുന്ന ഒരു അമ്മയുടെ മനോഗതമാണ് പറയുന്നത്. അതായത് മകൻ ജയിലിലാണ്, അവൻ ചെയ്ത തെറ്റ്,
0: അമ്മയുടെ ആത്മഗതം,
1: അമ്മയുടെ വിഷമങ്ങളും ആത്മഗതങ്ങളും

0: ചിന്തകളും. അതോടൊപ്പം തന്നെ അമ്മയ്ക്ക് ഒരു പ്രായപൂർത്തിയായി, ഒരു മകളും ഉണ്ട്. അപ്പം അമ്മയുടെ മുന്നിൽ ഭർത്താവ് നേരത്തെ മരിച്ചുപോയി. അപ്പം ഈ ഒരാണും ഒരു പെണ്ണും ഉള്ള കുടുംബത്തിലെ മകനായിരുന്നു കൂടുതൽ പരിഗണന. അവൻ ചോദിക്കുന്നതെല്ലാം വാങ്ങിച്ചു കൊടുത്ത് അവനെ പഠിപ്പിക്കുകയാണ്. അവനെ നഗരത്തിൽ പഠിപ്പിക്കാൻ വിട്ടു. പക്ഷേ അവൻ ഇങ്ങനെ ലഹരിക്ക് അടിമയാകുന്നു. അവനൊരു ഒരു ഇച്ചിരി പ്രായം ചെന്നൊരു സ്ത്രീയെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്ത് അവൻ കൊല്ലുവാണ്. അപ്പം അവൻ ജയിലിലാണ്. അപ്പം അവനെ കാണാൻ പോവാണ്. അതായത് അത് ഈ അമ്മ കാണാൻ പോകുന്ന അവർ സ്വയം പറയുന്നുണ്ട് ബസ്സിലിരുന്ന്. അവരുടെ അവസാനത്തെ യാത്രയാണ്. ഈ മകനെ കണ്ടിട്ട് വന്നിട്ട് ഈ മകളെയും കൂട്ടി അവർ ആത്മഹത്യ ചെയ്യാനാണ് അവരുടെ പ്ലാന്. കാരണം ഇവരൊരു സാധാ സ്ത്രീയാണ്, കൂലിപ്പണി ചെയ്താ വളർത്തിയത്. ഈ മകൻ കാണിച്ച ഈ പരിപാടി കൊണ്ട് അവർക്ക് അവരുടെ സമൂഹം ഒറ്റപ്പെടുന്നു. സമൂഹം മുഴുവനും അവരെയും കൂടെ കുറ്റപ്പെടുത്തുന്നുണ്ട്. അവർ പറയുന്നത് വളർത്തുദോഷമാണ്, മനസ്സ്രദ്ധിക്കുന്നില്ലെന്നാണ് പറയുന്നത്. അപ്പം ആ ഒരു അമ്മയുടെ ഒരു ചിന്താഗതികളും ആത്മസംഘർഷങ്ങളെന്ന് പറയും, അതാണ് എഴുതി തീർന്നത്. മറ്റൊരു കഥ പുല്ലാനിയാണ്.
1: അതും എഴുതി കഴിഞ്ഞു?
0: അതും എഴുതി കഴിഞ്ഞു.
1: ഇതിൽ ഏതെങ്കിലും കഥകൾ പ്രസിദ്ധീകരിച്ചിട്ടുണ്ടോ?
0: പ്രസിദ്ധീകരിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മലയാളി
1: ഉറാറ കൂടാതെ വേറെ ഏതെങ്കിലും?
0: ഉറാറ കൂടാതെ ഈ മലയാളിയുടെ മന്ത്ലി ആയിട്ടുള്ള അവർ പ്രസിദ്ധീകരിക്കാറുണ്ട്. ഈ വിലാപ്പുറങ്ങളും പുല്ലാനിയും ഒന്നും പ്രസിദ്ധീകരിച്ചിട്ടില്ല. ബാക്കി കഥകളെല്ലാം തന്നെ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട്, നവമാധ്യമങ്ങളിലും ഒക്കെ ആയിട്ട് പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട്. പിന്നെ ഈ മലയാളി പോലുള്ള സോഷ്യൽ പ്ലാറ്റ്ഫോമിലൊക്കെ പ്രസിദ്ധീകരിച്ച് വന്നിട്ടുണ്ട് കഥകൾ.
1: ഈ പാഠപുസ്തകത്തിൽ കഥ പ്രസിദ്ധീകരിച്ചപ്പോൾ എന്ത് വികാരമായിരുന്നു തോന്നിയിരുന്നു?
0: അയ്യോ, അത് ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം എന്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ ഒരു പുസ്തകം, നമ്മുടെ ഒരു കഥ ഒരു പാഠപുസ്തകത്തിൽ വരിക, അത് കുട്ടികൾ പഠിക്കുക, അതിൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ തന്നെ ഒരു ഉദാഹരണത്തിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓർമ്മകൾക്ക് എന്ത് സുഗന്ധം എന്ന കഥ എഴുതിയത് ആരാണെന്ന് പറയുമ്പം എഴുതുന്നത് നമ്മുടെ പേരാണല്ലോ.
1: തീർച്ചയായും
0: അതിൽപ്പോ ഒരു സന്തോഷവും എനിക്ക് തോന്നുന്നില്ല, കിട്ടാനില്ല.
1: തീർച്ചയായിട്ടും പ്രസിദ്ധീകരിക്കുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷമാണ് പല കുട്ടികൾ ഇത് പഠിക്കുന്നു, ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ ഇത് പഠിക്കുന്നു എന്ന് കേൾക്കുമ്പോൾ തോന്നുന്നു.
0: അതെ അതെ അതെ. അതെന്നാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, കേരളത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള CBSE സ്കൂളുകളിലെ കുട്ടികൾ നമ്മുടെ ഒരു കഥ പഠിക്കുക എന്ന് പറയുന്നു കഴിയുമ്പം അത് വളരെ, അത് പറഞ്ഞറിയിക്കാൻ മേലാത്ത അത്ര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അതിൻ്റെ
1: അഭിമാനമാണ് നമ്മളെക്കാളും കൂടുതൽ അഭിമാനം തോന്നുന്നത് ഒരുപക്ഷെ ഭർത്താവിനും മക്കൾക്കും ആയിരിക്കും. തീർച്ചയായിട്ടും
0: തീർച്ചയായിട്ടും അതെ. കാരണം ആ പാഠപുസ്തകം നമ്മുടെ കൈ കിട്ടി, നമ്മുടെ കയ്യിൽ നമ്മുടെ ആ 14-ാമത്തെ ചാപ്റ്ററായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൽ ഓർമ്മകൾക്ക് എന്ത് സ്വന്തം, സിന്ധു തോമസ് എന്ന് പറഞ്ഞ് പേര് കാണുമ്പോൾ തന്നെ, കണ്ടപ്പോൾ തന്നെ തോന്നിയ ഒരു അഭിമാനം, ഒരു സന്തോഷം, അത് നമുക്ക് പറയാൻ
1: പറയാതിരിക്കാൻ
0: പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, വീണ്ടും ഒരിക്കൽ കൂടി പരിഗണിച്ച ജോസ്കോനായിട്ട് സാറിന് നന്ദി പറയുന്നു.
1: ഓക്കെ, നമുക്ക് ധാരാളം യുവ എഴുത്തുകാർ നമ്മുടെ ഇടുക്കി ജില്ലയിൽ നിന്ന് ഉയർന്നു വരുന്നുണ്ട്. അവരോട് പറയാനുള്ള ഒരു സന്ദേശം എന്താണ്?
0: അയ്യോ, അങ്ങനെയൊന്നും ചോദിക്കരുത്. സന്ദേശമൊന്നും ആൾക്കാർക്ക് കൊടുക്കാനും മാത്രമുള്ളൊരു യോഗ്യതയൊന്നും എനിക്കില്ല. കാരണം നമ്മൾ ഇപ്പോൾ എഴുത്തിലേക്ക് വന്നിട്ടാണേലും, ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ജീവിതത്തിൽ, എഴുത്ത് ജീവിതത്തിൽ രണ്ട് ഘട്ടമുണ്ട്. അതായത് കല്യാണത്തിന് മുന്നേ നമ്മൾ എഴുതുമായിരുന്നു. പക്ഷേ അന്നൊരു സ്ത്രീയെ, ഒരു പെൺകുട്ടി ആയതുകൊണ്ടും ഇവിടുത്തെ പരിമിതമായ സാഹചര്യങ്ങൾ കൊണ്ടും അത് എനിക്ക് പരിപോഷിപ്പിക്കാനൊന്നും ഒരു അവസരം കിട്ടിയില്ല. നമുക്കത് അറിയത്തില്ലായിരുന്നു. കല്യാണത്തിന് ശേഷം രണ്ടു മക്കളും ആയതിന് ശേഷമാണ് ഞാൻ
1: എഴുത്തിലേക്ക് വന്നത്.
0: അതിന് ഞാൻ പറഞ്ഞല്ലോ, അത് കുടുംബശ്രീ എന്നൊരു പ്രസ്ഥാനം, സർഗം എന്നൊരു ക്യാമ്പ് വെച്ചതുകൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ സിന്ധു തോമസ് എന്ന് പറയുന്ന ഒരു എഴുത്തുകാരി മാത്രമേ പോകത്തുള്ളൂ. നമ്മൾ എന്തൊക്കെയോ എഴുതും, പക്ഷെ അത് പുറലോകം കാണില്ല. എന്തിനാ ഇവിടെ വന്നു പോലും ഇങ്ങനെ ഒരു അഭിമുഖത്തിന് പോലും എനിക്കൊരു അവസരം കിട്ടില്ല. അപ്പം എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് രണ്ടാമതൊരു അവസരം തന്നത് കുടുംബശ്രീയാണ്. പക്ഷെ പുതിയ എഴുത്തുകാർക്ക് എന്ന് പറയുമ്പോൾ ഒത്തിരി അവസരങ്ങളുണ്ട്,
1: ധാരാളം.
0: പ്രസിദ്ധീകരിക്കാം. വാട്സപ്പ് കൂട്ടായ്മകളുണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, ഇൻസ്റ്റ ഉണ്ട്, അതുപോലെ ത്രെഡ് ഉണ്ട്. അപ്പം അവർക്ക് അവസരങ്ങളുടെ ഒരു
1: ധാരാളം പെരുമഴക്കാലമാണ്.
0: അപ്പം അതുകൊണ്ട് പുതുതായിട്ട് വരുന്നവരോട് എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. പിന്നെ നമുക്കിങ്ങനെ പറയാം, വായിക്കുക, നിരന്തരം വായിച്ചുകൊണ്ടിരിക്കുക. എന്തായാലും ഞാനൊരു കാര്യം പറയാം, വായന തന്നെയാണ് എന്നെ എന്തെങ്കിലും എഴുതാൻ ഇപ്പോഴും പ്രേരിപ്പിക്കുന്നത്. വായനയുണ്ട്. ഇപ്പം പറഞ്ഞല്ലോ, കഥ എഴുതുന്നതിന് ഒരു സമയമില്ല, എപ്പോഴേലൊക്കെ എഴുതി എഴുതി എഴുതി പോകും. പക്ഷേ വായന എല്ലാ ദിവസവും, പത്രം നിർബന്ധമായിട്ട് വായിക്കും. പക്ഷേ ഒരു ആരുടെയെങ്കിലും ഒരു കഥയോ ഒരു ലേഖനമോ എന്തെങ്കിലും അതും കൂടെ വായിച്ച് മാത്രമേ ഞാനൊരു ദിവസം കിടക്കാറുള്ളൂ. വായനയ്ക്ക് വേണ്ടി കുറച്ച് സമയം എത്ര തിരക്കിൻ്റെ ഇടയ്ക്കും കണ്ടു
1: കണ്ടെത്താറുണ്ട്.
0: കാരണം വായനയില്ല നമുക്ക് മുന്നോട്ട് പോകാം.
1: തീർച്ചയായിട്ടും വായിച്ചാൽ വളരും, വായിച്ചില്ലെങ്കിൽ
0: വളയും
1: വളയും.
0: അങ്ങനെയാണല്ലോ കുഞ്ഞുണ്ണി മാഷ് പറഞ്ഞത്.
1: അതെ. അപ്പോൾ ഈ വായനാ ജീവിതവും എഴുത്തും ജോലിയുമെല്ലാം പൂർവാധിക ശക്തിയോടെ മുൻപോട്ട് പോകട്ടെ എന്ന് ആശംസിക്കുന്നു. ഇത്രയും നേരം ആകാശവാണിക്ക് വേണ്ടി ഞങ്ങൾക്കൊപ്പം ചെലവഴിച്ച ഈ സമയത്തിന് ആകാശവാണിയുടെ പേരിൽ നന്ദി അറിയിക്കുന്നു.
0: ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ?
1: തീർച്ചയായിട്ടും.
0: അതുപോലെ തന്നെ

0: ആകാശവാണിയിലൊക്കെ ആണെങ്കിലും ഞങ്ങളെപ്പോലുള്ള പുതുമുഖങ്ങളായിട്ടുള്ളവർക്ക് ഈ ആകാശവാണി തരുന്നൊരു സപ്പോർട്ട് ഭയങ്കരമാണ്. ആ ഈ പിന്തുണയ്ക്ക് നന്ദി പറയാതിരിക്കാൻ പറ്റില്ല. കാരണം ഞാൻ എഴുതി തുടങ്ങിയ സമയത്താണ് ഞാൻ ആദ്യമായിട്ട് ആരോ പറഞ്ഞിട്ട് ഈ ആകാശവാണിയിലേക്ക് ഒരു കഥ അയക്കുന്നത്. കഥയിൽ കുറച്ച് ന്യൂനതകളൊക്കെ കാണും, പക്ഷേ അത് വിളിച്ച് എന്നെ തിരുത്തി ഇന്ന ഇന്ന രീതിയിൽ വേണമെന്നും പറഞ്ഞ് എനിക്കൊരു ആദ്യമായ ഒരു പ്രതിഫലം കഥയ്ക്ക് കിട്ടുന്നത് തന്നെ
1: ആകാശവാണിയിൽ
0: ആകാശവാണിയിൽ
1: നിന്നാണ്.
0: നിന്നാണ്. പിന്നെ ആദ്യമായിട്ട് എൻ്റെ ഒരു ശബ്ദം പുറംലോകം കേൾക്കുകയാണ് ആകാശവാണിയിൽ കൂടി. അപ്പോൾ ആകാശവാണി പ്രത്യേകിച്ചും ഞങ്ങളെപ്പോലുള്ളവരോട് ചെയ്യുന്ന ഒരു ഏറ്റവും വലിയൊരു കാരുണ്യമായിട്ട് തന്നെ പറയും. കാരണം ഇവിടെ വലിയവനൊന്നോ ചെറിയവനൊന്നോ ഇല്ല,
1: തീർച്ചയായും അറേ
0: എല്ലാവർക്കും അവസരം കൊടുക്കുന്നുണ്ട്.
1: തീർച്ചയായിട്ടും എല്ലാവർക്കും
0: മാത്രമല്ല
1: അവസരം കൊടുക്കുന്ന ഒരു
0: ആ
1: സ്ഥാപനമാണ്.
0: സ്ഥാപനമാണ് ആകാശവാണി. ഇങ്ങനെ ഒരു അവസരം എന്നെ പരിഗണിച്ചതിന് എല്ലാവരോടും ഉള്ള എൻ്റെ കടപ്പാടും നന്ദിയും രേഖപ്പെടുത്തുന്നു.
1: താങ്ക് യു,
0: നന്ദി.
1: ഒരുപാട് നന്ദി, സന്തോഷം. ഇനിയും ഇങ്ങനെ പങ്കെടുക്കാൻ ധാരാളം അവസരങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് എഴുത്തുകാരിയും സംസ്ഥാന പുരസ്കാര ജേതാവുമായ ശ്രീമതി സിന്ധു തോമസുമായി വിജിമോൾ നടത്തിയ അഭിമുഖം.
3: അങ്കണം സ്ത്രീകൾക്കായുള്ള പരിപാടി സമാപിക്കുന്നു.

0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ. വാക്കുകൾക്ക് മനസ്സിനെ തൊടാനും ചിന്തകളെ ഉണർത്താനും ചിലപ്പോൾ ഒരു പുതിയ ലോകം തന്നെ തുറന്നു തരാനും കഴിയും. കഥകളിലൂടെ ജീവിതത്തെ അറിയാനും കവിതകളിലൂടെ വികാരങ്ങളെ തൊട്ടറിയാനും പ്രഭാഷണത്തിലൂടെ അറിവിന്റെ പുതിയ വാതിലുകൾ തുറക്കാനും കഴിയുന്ന ഒരു സാഹിത്യ യാത്രയിലേക്ക് സ്വാഗതം. കേൾവിയുടെ ലോകത്ത് അക്ഷരങ്ങളുടെ സൗന്ദര്യവും ആശയങ്ങളുടെ ആഴവും പകരുന്ന നമ്മുടെ സ്വന്തം സാഹിത്യരംഗം. ഇന്നത്തെ കാലത്ത് കുട്ടികളെയും യുവാക്കളെയും കുറിച്ചുള്ള പല വാർത്തകളും നമ്മളെ ഭയപ്പെടുത്തുകയും വേദനിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. അറിയാതെയും ആഗ്രഹിക്കാതെയും ലഹരിയുടെ പിടിയിലടിപ്പെട്ട് സ്വന്തം ജീവിതവും സ്വപ്നങ്ങളും നഷ്ടപ്പെടുത്തുന്ന കുട്ടികളെയാണ് ഇന്ന് നാം കാണുന്നത്. ഒരു കുട്ടി ലഹരിക്കടിമപ്പെട്ടാൽ തകരുന്നത് ഒരു ജീവിതം മാത്രമല്ല, ഒരു കുടുംബത്തിന്റെ സ്വപ്നം കൂടിയാണ്. ജോസുകുട്ടി എഴുതിയ കഥ സോംബി.
1: അവിഹിതമാണ്. നാലാൾ അറിയും മുൻപ് തീരുമാനമാക്കണം. കുടുംബമഹിമയ്ക്കും പാരമ്പര്യത്തിനും കളങ്കമായി ഈ ചോരായിനെ വേണ്ട എന്ന് കുടുംബയോഗം തീരുമാനിച്ചു. മരണം ഉറപ്പിച്ച ഭ്രൂണം വേവലാതിപ്പെട്ട് ഗർഭപാത്രത്തിലെ കൊഴുപ്പിനെ വകഞ്ഞുമാറ്റി ജീവരക്ഷയ്ക്കായി ഓടി. മതിലിൽ നിന്നും മതിലിലേക്ക് പൊക്കിൽ കൊടിയുടെ നിയന്ത്രണരേഖ കടക്കാനാകാതെ മരണത്തിൽ നിന്നും രക്ഷ തേടിയുള്ള ഓട്ടം. ജന്മം കൊണ്ടിട്ട് എത്ര നാളായി കാണും? ഒരു മാസം? അതോ കാലഗണനത്തിൽ തലകറങ്ങി. ഉണ്ണിമോൾ സ്കൂൾ തലം കഴിഞ്ഞ് മാർക്കറ്റ് മെഡിക്കൽ നഗരത്തിലെ ഒന്നാം നമ്പർ കോളേജിൽ അഡ്മിഷൻ വാങ്ങി. ആസ്ട്രോനോട്ടാവുക എന്ന ചിന്തയും ആഗ്രഹവും സുനിത വില്യംസിന്റെ ധീരമായ ജീവിതം കണ്ട് സാറ്റലൈറ്റ് വീഡിയോയിൽ അവർ ആകാശക്കപ്പലിൽ നീന്തി തുടിക്കുന്നത്, ചരട് പൊട്ടിയ പട്ടം പോലെ പാറി നടക്കുന്നത്, ലോകത്തെ ഏറ്റവും ധീരായ

0: രക്ഷപ്പെടണം. ഉറക്കെ നോയെന്നലറണം. തനിക്ക് ആകാശവീഥിയിൽ ചിറകില്ലാതെ പാറി നടക്കണം. ആസ്ട്രോനോട്ടാകണം. പക്ഷേ അവൾ ബന്ധിതയായിരുന്നു. അരൂപിയായ ആരോ തന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരിക്കുന്നു. അവളുടെ ചുണ്ടുകൾ ബന്ധിച്ചിരിക്കുന്നു. കൈപിടിച്ച് കൂടെ പോന്ന കൂട്ടുകാരി നഗരത്തിലെ ഏതോ പബ്ബിൽ വെച്ച് തന്റെ കൈ പിടിവിട്ടിരിക്കുന്നു. താൻ ഒഴുകുകയാണ്. ഒഴുക്കിനിടയ്ക്ക് പലപ്പോഴും അടിവയറ്റിൽ വേദന അനുഭവപ്പെട്ടു. ചുണ്ടുകൾ പകുതിയും ചെന്നായ്ക്കൾ തിന്നു തീർത്തു. അവളുടെ വേരുകൾ എട്ട് ദിക്കും ഉന്മാദത്തിന്റെ നീരുറവ് തേടി അരയാൽ വേരുകൾ പോലെ പടർന്നു. രാവിളക്കുവോളം ബ്ലൂബെറിയുടെയും മജിറ്റോസിന്റെയും തണുപ്പിൽ അവൾ വഴിയിലെവിടെയോ നഷ്ടപ്പെട്ട തന്നെ തിരിഞ്ഞു നടന്നു. ഒരു രാത്രി കൊണ്ട് അവൾ മറ്റൊരുവളായി മാറി, കുട്ടിത്തമാറി. മകളുടെ ഒരു വിവരവും അറിയാതെ വന്നപ്പോൾ വീട്ടുകാർ പട്ടണത്തിലെത്തി. കോളേജ്, ഹോസ്റ്റൽ, അവൾ എത്തിച്ചേരാൻ സാധ്യതയുള്ള മറ്റിടങ്ങൾ സകലയിടത്തും അവർ തിരഞ്ഞു. പട്ടണത്തിന് പുറത്ത് സ്തബസ്ത്യാനോസ് പുണ്യവാളന്റെ ചാപ്പലിന് മുന്നിലെ പിയാത്ത ശില്പത്തിനരികിൽ ഇടം വിരൽ നുണഞ്ഞ് മാലാഖമാരെ സ്വപ്നം കണ്ട് ഉറങ്ങുന്ന പാവം ഉണ്ണിമോളയെ കണ്ടെത്തി. അവളുടെ മുഖം വല്ലാതെ വിളറിയിരുന്നു. പകുതി നഷ്ടപ്പെട്ട ചുണ്ടിൽ ചിരി അസ്തമിച്ചിരുന്നു. അവളുടെ അടിവയറ്റിൽ വേദനയുടെ കൊടുങ്കാറ്റ് വീശി. ഒരു രാത്രി കൊണ്ട് അവൾ ഒരു ആൽമരമായി വളർന്നു. അവൾ അറിഞ്ഞില്ല. അവളുടെ ശിഖരങ്ങൾ പൂവിട്ടതും കായ്ച്ചതും അവൾ അറിഞ്ഞില്ല. അവളുടെ വേരുകൾ ലഹരി തേടി എത്രകാലം സഞ്ചരിച്ചു എന്നവൾ അറിഞ്ഞില്ല. പിയാത്തയുടെ ചുവട്ടിൽ അവളുടെ അമ്മയുടെ കണ്ണുനീർ രക്തമായി ഇറ്റിട്ട് വീണു. അവളുടെ നഷ്ടപ്പെട്ട ദിനങ്ങൾ തിരികെ പിടിക്കാൻ 3 മാസമെടുത്തു. നഗരത്തിലെ മുന്തിയ ആശുപത്രി, ലോകോത്തര ചികിത്സ. അവൾ അവളിലേക്ക് തിരികെ നടന്നു. ആസ്ട്രനോട്ട്, ആകാശവിഹായസിൽ കഴുകനെ പോലെ പറക്കാൻ പണ്ട് അവൾ സൂക്ഷിച്ച മോഹങ്ങളൊക്കെയും കുഞ്ഞിച്ചിറകുകൾ കാട്ടി അവളുടെ മുന്നിൽ നൃത്തം ചെയ്തു, അവളെ ഭ്രമിപ്പിച്ചു. മെഡിക്കൽ ബോർഡ് കൂടി. കുട്ടിയുടെ ആരോഗ്യം മെച്ചമായിട്ടുണ്ട്. ഇനി അബോർഷനെക്കുറിച്ച് തീരുമാനിക്കണം. ചികിത്സ കൊണ്ട് ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടുണ്ട്. മനസ്സ് എത്രത്തോളം തയ്യാറായി എന്നുകൂടി നോക്കണം. ചുമതല സുമ ഡോക്ടർക്ക്. കാഴ്ചയിൽ മാലാഖെ പോലെയുള്ള സുമ ഡോക്ടർ. ഒരു വാക്ക് പറഞ്ഞാൽ മറത്തൊന്നുമില്ലെന്ന് മാനേജ്മെന്റിന് നന്നായി അറിയാം. ആ രാത്രി അവൾ ഉറക്കം നിലവിളിച്ചു. ഖത്രയുടെ തലപ്പിൽ നിന്നും അവൻ പലകുറി വഴിതുമാറി. ആദ്യം അവനെ കൈകാലുകൾ മുറിച്ച് വികലാംഗനാക്കി. അവൻ വേദന കൊണ്ട് പുളഞ്ഞു. ശബ്ദം ഗർഭപാത്രത്തിന് പുറത്തുപോയില്ല. ശേഷം അവന്റെ ഹൃദയവും തലയും ഉടലും മുറിച്ചവർ. രക്തത്തിന്റെ കുത്തൊഴുക്കിൽ അവനും കൂടെ ഒഴുകി. പല ഭാഗങ്ങളായി. ശിക്ഷയില്ലാത്ത ശാസ്ത്രീയ കൊലപാതകം അനിവാര്യമായിരുന്നു. ഒരു ചെറിയ പിഴവിൽ എത്ര നാൾ അവൾ ഈ അവിഹിതം ചുമക്കും? എന്തുകൊണ്ടും നന്നായി. ഇതാണ് ശരിയായ തീരുമാനം. ഇലയ്ക്കും ഉള്ളിനും കേടില്ലാതെ ശുഭപര്യവസാനം. തങ്ങൾ ജീവിതത്തിൽ ഏറ്റവും മികച്ച തീരുമാനമെടുത്ത സന്തോഷത്തിൽ ബന്ധുമിത്രാദികൾ ആഘോഷത്തിനുള്ള തയ്യാറെടുപ്പ് നടത്തി. ഈ നേരം സെഡേഷന്റെ ആലിംഗനത്തിൽ നിന്ന് പതുക്കെ പതുക്കെ അവൾ ഉണർന്നു. ഉണർച്ചയിൽ ആദ്യം തന്നെ അടിവയറ്റിലെ ഭാരം നഷ്ടപ്പെട്ട കാര്യം അവൾ തിരിച്ചറിഞ്ഞു. ഉണങ്ങിയ ചോരയിൽ തുടയിൽ ഒട്ടിപ്പിടിച്ച ഒരു കുഞ്ഞു മാംസശകലം അവളുടെ കയ്യിൽ തടഞ്ഞു. അത് അപ്പോഴും തുടിക്കുന്നുണ്ടായിരുന്നു. അവൾ ഉറക്ക നിലവിളിച്ചു. ശബ്ദം പുറത്തു പോകാത്ത വിധം അടയ്ക്കപ്പെട്ടിരുന്നു ഓരോ വാതിലും. വേദനയിൽ അവൾ വില്ലുപോലെ വളഞ്ഞു. അവളുടെ ഞരമ്പുകൾ ആൽമരത്തിന്റെ വേര് പോലെ പടർന്നു. അവൾ വീണുപോകാതെ കാക്കാൻ ഒരു ദിനം അവൾ അറിയാതെ അവളിൽ താമസമാക്കിയ ലഹരിയുടെ വേരുകൾ ഭൂമിയുടെ ആഴങ്ങളിൽ തേടിപ്പോയി. അവളിലെ അവശേഷിച്ച പച്ചപ്പും പ്രാന്തും തിരികെ പിടിക്കാൻ. അവൾ ആൽമരം പോലെ വളർന്നു. ശിഖരങ്ങളിൽ നിന്നും ശിഖരങ്ങളും ശിഖരങ്ങളിൽ നിന്നും മുറിക്കപ്പെട്ട ഹൃദയവും കണ്ണും തലച്ചോറും. രക്തം പുരണ്ട ഇലകൾ പടർന്നു പന്തലിച്ചു, പുഷ്പിച്ചു. അവളുടെ ഞരമ്പുകൾ ഭൂമിയിൽ വേരാഴ്ത്തി നഷ്ടപ്പെട്ട ലഹരിയുടെ ഉന്മാദം തിരികെ പിടിക്കാൻ.
1: ലഹരി ഒരു ശീലമല്ല, അത് പതിയെ ജീവിതത്തെ കീഴടക്കുന്ന കെണിയാണ്. ഒരു നിമിഷത്തെ കൗതുകം പോലും കുട്ടിയുടെ ജീവിതത്തെ ഇരുട്ടിലാക്കാതിരിക്കാൻ അവരോടൊപ്പം നിൽക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. കുട്ടികളെ കുറ്റപ്പെടുത്തുന്നതിന് മുൻപ് അവർ എന്തുകൊണ്ടാണ് ആ വഴിയിലേക്ക് എത്തിയതെന്നുകൂടി മനസ്സിലാക്കാൻ ശ്രമിക്കണം. നമ്മുടെ ഒരു കരുതൽ, ഒരു വാക്ക്, ഒരു സ്നേഹസ്പർശം ഒരുപക്ഷെ ഒരു ജീവിതത്തെ ലഹരിയിൽ നിന്ന് രക്ഷിച്ചേക്കാം. ഈ ഭൂമി മനുഷ്യന് മാത്രമല്ല, നമ്മോടൊപ്പം ജീവിക്കുന്ന ഓരോ ജീവജാലത്തിനും

അവകാശമുള്ളതാണ്. എന്നാൽ സ്വന്തം സുഖത്തിനും സ്വാർത്ഥതയ്ക്കുമായി പ്രകൃതിയെയും അതിലെ മറ്റു ജീവജാലങ്ങളെയും മനുഷ്യൻ പലപ്പോഴും മാറ്റി നിർത്തുന്നു. എപ്പോഴും അവഗണിക്കപ്പെടുകയും ആട്ടിയോടിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു കാക്കയുടെ വേദനയിലൂടെ മനുഷ്യന്റെ ഈ സ്വാർത്ഥതയെ ചോദ്യം ചെയ്യുകയാണ് കാക്കയുടെ ദുഃഖം എന്ന കവിത. അവതരിപ്പിക്കുന്നത് കാട്ടാക്കട രാമചന്ദ്രൻ.

ജം ഞങ്ങൾ പക്ഷി മൃഗാദികൾക്കൊക്കെയുമായി പങ്കിട്ടു ജീവിതം ജീവിച്ചു തീർക്കുവാനുണ്ടായതാണെന്ന സത്യമോർത്താൽ പങ്കിട്ടു ജീവിതം ജീവിച്ചു തീർക്കുവാനുണ്ടായതാണെന്ന സത്യമോർത്താൽ

0: ുമായി എച്ചിലും കാത്തു കിടക്കുന്നു ഞങ്ങളും, ചിക്കിച്ചിനക്കിയും കാറിക്കരഞ്ഞുമായി എച്ചിലും കാത്തു കിടക്കുന്നു ഞങ്ങളും.
1: മനുഷ്യന് മാത്രമല്ല, ചിറകുള്ളവനും ചിറകില്ലാത്തവനും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. നമ്മുടെ സ്വാർത്ഥതയുടെ പേരിൽ മറ്റൊരു ജീവിയുടെ ഇടം ഇല്ലാതാക്കുമ്പോൾ നഷ്ടപ്പെടുന്നത് അവയുടെ ജീവിതം മാത്രമല്ല, പ്രകൃതിയുടെ സന്തുലിതാവസ്ഥ കൂടിയാണ്. ആട്ടിയോടിക്കപ്പെടുന്ന ഓരോ കാക്കയും നമ്മോട് പറയുന്നത് ഈ ഭൂമി നമ്മുടേത് മാത്രമല്ല എന്നാണ്. മറ്റു ജീവികൾക്കും ഇടം നൽകി അവയുടെ ജീവിതത്തെ കൂടി മാനിക്കുമ്പോഴാണ് മനുഷ്യൻ യഥാർത്ഥത്തിൽ മനുഷ്യനാകുന്നത്. കാട്ടാക്കട രാമചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കാക്കയുടെ ദുഃഖം എന്ന കവിതയാണ് കേട്ടത്. കാറ്റിനും മഴയ്ക്കും പ്രകൃതിയുടെ സംഗീതമാകാനും അതേസമയം മനുഷ്യ ജീവിതത്തിന്റെ താളം തെറ്റിക്കാനും കഴിയും. പ്രകൃതിയുടെ ശക്തിക്ക് മുന്നിൽ നിസ്സഹായരാകുന്ന മനുഷ്യരുടെയും നഷ്ടപ്പെടുന്ന ജീവിതങ്ങളുടെയും വേദനയാണ് കാട്ടാക്കട രാമചന്ദ്രന്റെ കാറ്റും മഴയും എന്ന ഈ കവിത.
0: കൊത്തിപ്പാടി പെയ്യും മഴയുടെ ദുഷ്ട മനസ്സിൻ ചിൽക്കാരം,

ാലതുപോലെ പോയി വൻമരമൊഴുകി അടിഞ്ഞു തടഞ്ഞതു കണ്ണിൽ കണ്ടവർ കെട്ടിവലിച്ചു. വൻമരമൊഴുകി അടിഞ്ഞു തടഞ്ഞതു കണ്ണിൽ കണ്ടവർ കെട്ടിവലിച്ചു.

േറെ കെട്ടിമറിഞ്ഞ മരത്തിൻ പൊത്തിൽ മുട്ടക്കിളിയുടെ കൂടും പോയി. കെട്ടിമറിഞ്ഞ മരത്തിൻ പൊത്തിൽ മുട്ടക്കിളിയുടെ കൂടും പോയി. തുഞ്ചത്തരുളിയ കാക്കക്കൂടും പമ്പൻ കുയിലിൻ മുട്ടയുമെല്ലാം അമ്പേതുള്ളിച്ചാടിയ മഴയിൽ സന്തതിയറ്റുമറഞ്ഞും പോയി. തുഞ്ചത്തരുളിയ കാക്കക്കൂടും പമ്പൻ കുയിലിൻ മുട്ടയുമെല്ലാം അമ്പേതുള്ളിച്ചാടിയ മഴയിൽ സന്തതിയ

0: പിടിച്ചത് കാലക്കേടിന്നാവാമിപ്പോൾ കാറ്റും മഴയും കൊണ്ടുപിടിച്ചത് നാളെ പുത്തൻ ജീവിതമെങ്ങനെ കോരിയെടുക്കുമ്പൊക്കെ നശിച്ചു നാളെ പുത്തൻ ജീവിതമെങ്ങനെ കോരിയെടുക്കും ഒക്കെ നശിച്ചു
1: പ്രകൃതി ചിലപ്പോൾ അനുഗ്രഹമായി പെയ്യുമ്പോൾ മറ്റു ചിലപ്പോൾ കണ്ണീരായി പെയ്തിറങ്ങുന്നു കാറ്റും മഴയും ബാക്കി വയ്ക്കുന്ന നഷ്ടങ്ങൾക്കിടയിലും പ്രകൃതിയോടിണങ്ങി ജീവിക്കേണ്ടതിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ കവിത. അടുത്തതായി ഭാരതമാല എന്ന ഇതിഹാസ കാവ്യം പ്രൊഫസർ പൊന്നറ സരസ്വതി നടത്തുന്ന പ്രഭാഷണം കേൾക്കാം.
2: മഹാഭാരതത്തെ ഉപജീവിച്ച് മലയാളത്തിലുണ്ടായ ആദ്യത്തെ ബൃഹത് കാവ്യമാണ് ഭാരതമാല. നമ്മുടെ പല പ്രാചീന കവികളെയും വ്യാസപ്രതിഭ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിലും അതിനെ പൂർണമായി ഉൾക്കൊള്ളുന്ന ഒരു കൃതിയും ഭാരതമാലയ്ക്ക് മുമ്പ് ഉണ്ടായിട്ടില്ല. ഭാരതമാലയെ സ്വതന്ത്ര കൃതിയായി കണക്കാക്കുന്നത് ശരിയല്ല. നിയതമായ അർത്ഥത്തിൽ അതിനെ ഒരു തർജ്ജിമ എന്ന് പറയാനും ബുദ്ധിമുട്ടുണ്ട്. ഗ്രന്ഥ വിസ്തൃതി പരിഗണിക്കുമ്പോൾ അത് വ്യാസഭാരതത്തിന്റെ പത്തിലൊന്നോളമേ വരൂ. പാരാവാര സദൃശമായ ഭാരതേതിഹാസത്തിലെ തിരഞ്ഞെടുത്ത കുറെ ഉപാഖ്യാനങ്ങൾ മാത്രമേ അതിലുള്ളൂ. ഭാരത സംക്ഷേപോപാഖ്യാനമാണ് തന്റെ കാവ്യം എന്ന് ആമുഖമായി കവി സൂചിപ്പിച്ചിട്ടുണ്ട്. 150,000 ശ്ലോകങ്ങളടങ്ങിയ മൂലകൃതിയെ വിവർത്തകൻ 1371 പാട്ടുകളിൽ ഒതുക്കിയിരിക്കുന്നു. ഭാരതമാലാകാരന്റെ വിവർത്തന മാതൃക പിൽക്കാലത്ത് തുഞ്ചത്തെഴുത്തച്ഛന് പോലും മാർഗദർശകമായി തീർന്നു. ഭാരതമാല രചിച്ച കവിയെക്കുറിച്ച് വിശദ വിവരങ്ങൾ ലഭ്യമല്ല. കവിയുടെ നാമധേയം ശങ്കരൻ എന്നാണെന്ന് ഗ്രന്ഥാവസാനത്തിലെ സൂചനയിൽ നിന്ന് മനസ്സിലാക്കാം. നിരണം കവികളിൽ ഒരാളാണ് അദ്ദേഹമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഈ കൃതിയുടെ രചനാകാലം കൊല്ലവർഷം 6ാം ശതകമാണ്. മഹാഭാരത വിവർത്തനത്തിൽ ശങ്കരകവി അനുവർത്തിച്ച മാതൃകയാണ് എഴുത്തച്ഛൻ കിളിപ്പാട്ടിൽ സ്വീകരിച്ചിരിക്കുന്നത്. രണ്ടുപേരും തർജ്ജമ ചെയ്തത് ഒരേ മൂലകൃതിയാകുമ്പോൾ സാദൃശ്യങ്ങൾ സ്വാഭാവികമായി ഉണ്ടാകാം. ഭാരതമാലയും ഭരതം കിളിപ്പാട്ടും വ്യാസഭാരതത്തിന്റെ തനിത്തർജ്ജമകളല്ല. ആ വസ്തുത പരിഗണിക്കുമ്പോൾ അവയിൽ കാണുന്ന വിസ്മയാവഹമായ സാധർമ്മ്യത്തിന് കാരണം അന്വേഷിക്കേണ്ടിയിരിക്കുന്നു. എഴുത്തച്ഛനെ സംബന്ധിച്ച പഠനം പൂർണ്ണമാകാൻ അത് ആവശ്യമാണ്. അത്തരത്തിൽ ഒരു താരതമ്യ പഠനം നടത്തിയ പ്രശസ്ത നിരൂപകനായ പ്രൊഫസർ എൻ കൃഷ്ണപിള്ള എത്തിച്ചേരുന്ന നിഗമനം ശ്രദ്ധേയമാണ്. മഹാഭാരത വിവർത്തനത്തിന് സ്കെച്ചും ഡിസൈനും തയ്യാറാക്കിയ പെരിന്തച്ഛൻ എന്ന് ഭാരതമാലാകാരനെ അദ്ദേഹം വിശേഷിപ്പിക്കുന്നു. ശങ്കരകവി തയ്യാറാക്കിയ രൂപമാതൃകയാണ് കിളിപ്പാട്ടിൽ എഴുത്തച്ഛൻ പിന്തുടർന്നിരിക്കുന്നത്. ഇതിഹാസത്തിലെ സുരഭില പുഷ്പങ്ങൾ കോർത്തിണക്കി നിർമ്മിച്ച കാവ്യത്തിന് ഭാരതമാല എന്ന നാമം സ്വീകരിച്ചത് തികച്ചും അർത്ഥവത്താണ്. വ്യാസഭാരതത്തിൽ ശന്തനുവിന്റെ ജനനത്തിന് ശേഷമുള്ള കഥകൾ മാത്രമേ ശങ്കരകവി സ്വീകരിച്ചിട്ടുള്ളൂ. ഭാരതമാലാകാരൻ ഒഴിവാക്കിയ ഉപാഖ്യാനങ്ങൾ മിക്കവയും എഴുത്തച്ഛൻ ഉപേക്ഷിച്ചിരിക്കുന്നു. ഇരുവരും സ്വീകരിച്ചിട്ടുള്ള കഥാസന്ദർഭങ്ങളിൽ വ്യക്തമായ സാദൃശ്യമുണ്ട്. ആശയങ്ങളിൽ മാത്രമല്ല പദപ്രയോഗങ്ങളിലും അലങ്കാരങ്ങളിൽ പോലും അത് കണ്ടെത്താൻ കഴിയും. ഭാരതം കിളിപ്പാട്ടിലെ അതിപ്രസിദ്ധമായ പാർത്ഥസാരഥി വർണ്ണന എഴുത്തച്ഛന്റെ സ്വതന്ത്ര കൽപ്പനയായി കണക്കാക്കി എത്രയോ കാലമായി സാഹിത്യ നിരൂപകന്മാർ പ്രശംസാവർഷം ചൊരിഞ്ഞുകൊണ്ടിരിക്കുന്നു. യഥാർത്ഥത്തിൽ ഈ വർണ്ണന ഭാരതമാലാകാരന്റെ ഭാവനാസൃഷ്ടിയാണ്. ഈ സന്ദർഭത്തിൽ ഒരു ശ്രീകൃഷ്ണ വർണ്ണന വ്യാസഭാരതത്തിൽ ഇല്ല. കർണൻ ആവശ്യപ്പെട്ടതനുസരിച്ച് ശല്യർ പാർത്ഥനയാണ് കാണിച്ചു കൊടുക്കുന്നത്, പാർത്ഥസാരഥിയായ ശ്രീകൃഷ്ണനെ അല്ല. ഭാരതമാലാകാരൻ ഉചിതമായ സന്ദർഭം സൃഷ്ടിച്ച് അവിടെ അതിമനോഹരമായ ശ്രീകൃഷ്ണ വർണ്ണന ഉൾപ്പെടുത്തിയിരിക്കുന്നു. എഴുത്തച്ഛൻ അദ്ദേഹത്തിന്റെ പാത പിന്തുടരുകയാണ് ചെയ്തത്. ഭാരതം കിളിപ്പാട്ടിലെ പാർത്ഥസാരഥി വർണ്ണന നൂറ്റാണ്ടുകളായി മലയാളികളുടെ ഹൃദയങ്ങളിൽ സ്ഥിരപ്രതിഷ്ഠ നേടിക്കഴിഞ്ഞിരിക്കുന്നു. നിറന്ന ബീലികൾ നിരക്കവേ കുത്തി നിറുകയിൽ ചാർത്തി തിറമുടു കെട്ടി കരിമുകിലൊത്ത ചിഗുരഭാരവും മണികൾ മിന്നിടും മണിക്കിരീടവും

0: തുടങ്ങുന്ന ആ കേശാദിപാദ വർണ്ണന, മകരകുണ്ഡലം പ്രതിബിംബിക്കുന്ന കവിൾത്തടങ്ങൾ, ഹാര കൗസ്തുഭാദികൾ തിളങ്ങുന്ന ഗളതലം, കുങ്കുമം പൂശിയ മാറിടം, ചമ്മട്ടിയേന്തിയ കരതലം, മഞ്ഞപ്പൂന്തുകിൽ ചാർത്തിയ ഉടൽ എന്നിങ്ങനെ മെല്ലെ മെല്ലെ തെളിഞ്ഞു വരുന്ന സുന്ദര വാങ്മയ ചിത്രങ്ങളിലൂടെ ആരാധ്യമൂർത്തിയെ അപാദം ശീർഷം വർണ്ണിക്കുകയാണ്. എന്നുടെ ഹൃദയം തന്നിലങ്ങിരിക്കും പോലെ അമ്മണിരഥം തന്നിലകം കുളിർക്കവേ മണിവർണ്ണൻ തന്നെ തെളിഞ്ഞു കണ്ടു ഞാൻ എന്ന് മധുരോദാരമായ ആ വർണ്ണന അവസാനിക്കുന്നു. ഈ വരികൾ എഴുത്തച്ഛന്റെ ആത്മാവിഷ്കാര നിർവൃതിയുടെ ആവിഷ്കരണമായി ചിത്രീകരിക്കപ്പെടാറുണ്ട്. എന്നാൽ ഈ പ്രശംസ യഥാർത്ഥത്തിൽ എഴുത്തച്ഛന് അവകാശപ്പെട്ടതല്ല, ഭാരതമാലാകാരനായ ശങ്കരകവിയാണ് അതിന് അർഹൻ. തന്റെ ഹൃദയസ്ഥിതനായ പാർത്ഥസാരഥിയെ കൺമുന്നിൽ കണ്ടതുപോലെ ഉള്ള അനുഭവമാണ് ഇത് വായിക്കുമ്പോൾ സഹൃദയർക്ക് ഉണ്ടാകുന്നത്. എന്നുള്ളിലിരുന്ന് അരുളും പോലെ എന്ന ഭാരതമാലാകാരന്റെ വാക്കുകൾ അല്പം പോലും വ്യത്യാസപ്പെടുത്താതെ ആവർത്തിക്കുകയാണ് എഴുത്തച്ഛൻ. ഭക്തനും മുമുക്ഷവും വേദാന്തിയുമായ കവിയാണ് ഭാരതമാലാകാരൻ. സച്ചിദാനന്ദ സ്വരൂപമായ പരമാത്മാവിനെ ധ്യാനിച്ചുകൊണ്ട് ആരംഭിക്കുന്ന കാവ്യം പരമാനന്ദ സാക്ഷാത്കാരമെന്ന ഫലശ്രുതിയോടുകൂടിയാണ് സമാപിക്കുന്നത്. ഭാഷാപരമായി ഒട്ടനവധി സവിശേഷതകളുള്ള ഒരു കാവ്യമാണ് ഭാരതമാല. കേരള ഭാഷയുടെ ഒരു പരിണാമദശയെയാണ് അത് പ്രതിനിധാനം ചെയ്യുന്നത്. ദ്രാവിഡത്തിന്റെ തനതു സമ്പത്തായ പാട്ടു പ്രസ്ഥാനത്തിൽ ഉൾപ്പെടുന്നുവെങ്കിലും മണിപ്രവാളത്തിന്റെ സ്വഭാവവും ഭാരതമാലയിൽ ദർശിക്കാൻ കഴിയും. സംസ്കൃത തത്സമ പദങ്ങൾ അതിൽ ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട്. ഭാഷാ പരിണാമ നയങ്ങളുടെ കാര്യത്തിൽ നിയതത്വം ദൃശ്യമാകുന്നില്ല. മലയാളത്തിൽ ഇന്ന് പ്രചാരത്തിലില്ലാത്ത ഒട്ടനവധി പ്രാചീന പദങ്ങൾ ഭാരതമാലയിലുണ്ട്. ഭാഷാ സംസ്കൃത പദങ്ങൾ ഒരു പ്രത്യേക അനുപാതത്തിൽ രൂപപ്പെടുത്തിയ കാവ്യഭാഷയാണ് അതിൽ കാണുന്നത്. പിൽക്കാലത്ത് കേരള ഭാഷയ്ക്ക് സംഭവിച്ച ദ്രുത പരിണാമം മൂലമാകാം ഈ വിശിഷ്ട കാവ്യം സഹൃദയ ലോകത്തിന് അനഭിഗമ്യമായി തീർന്നത്.
1: പ്രൊഫസർ പൊന്നറ സരസ്വതി നടത്തിയ ഭാരതമാല എന്ന ഇതിഹാസ കാവ്യം എന്ന പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: കേട്ടറിഞ്ഞ കഥകളും മനസ്സിൽ തൊട്ട കവിതകളും ചിന്തകളുണർത്തിയ പ്രഭാഷണവും ഇനി നിങ്ങളുടെ ഓർമ്മകളിൽ ഒരു ചെറിയ ഇടം നേടിയിരിക്കട്ടെ. അക്ഷരങ്ങൾ പകരുന്ന ചിന്തകൾക്ക് അവസാനമില്ല. സാഹിത്യത്തിന്റെ ഈ മനോഹര ലോകത്തേക്ക് ഇനിയും ഒരുപാട് യാത്രകൾ നമുക്കൊരുമിച്ച് നടത്താം. ഇന്നത്തെ സാഹിത്യരംഗം ഇവിടെ പൂർണ്ണമാകുന്നു. വീണ്ടും മറ്റൊരക്ഷരവിരുന്നുമായി നമുക്ക് കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.
1: ഇന്നത്തെ സാഹിത്യരംഗം സമാപിച്ചു.

അറിയിപ്പ്: ഹലോ പ്രിയഗീതം ഫോണിൻ പരിപാടിയുടെ ശബ്ദലേഖനം നാളെ ഉച്ചയ്ക്ക് 2 മണിക്ക്. ഈ പരിപാടിയിൽ അതിഥിയായി എത്തുന്നത് എമ്പുരാൻ, ഉറുമി, കാന്താര, പുഷ്പ 2 തുടങ്ങിയ ഒട്ടനവധി ചിത്രങ്ങളുടെ സൗണ്ട് ഡിസൈനർ MR രാജകൃഷ്ണൻ. വിശേഷങ്ങൾ പങ്കുവയ്ക്കാനും ഇഷ്ടഗാനങ്ങൾ ആവശ്യപ്പെടാനും ഇനി പറയുന്ന നമ്പറുകളിൽ വിളിക്കാം. വിളിക്കേണ്ട ഫോൺ നമ്പറുകൾ 9495964321 അല്ലെങ്കിൽ 9496596321. നമ്പറുകൾ ഒരിക്കൽ കൂടി പറയാം: 9495964321 അല്ലെങ്കിൽ 9496596321. അതിഥി സൗണ്ട് ഡിസൈനർ MR രാജകൃഷ്ണൻ.

0: ഇപ്പോൾ സമയം 8:30.
1: പദ്ധതികൾ ജനനന്മയ്ക്ക്. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണം കേൾക്കാം. രാസവളങ്ങൾ ഉപയോഗിക്കാതെ പരമ്പരാഗതമായ രീതിയിലുള്ള കൃഷിയെയാണ് പ്രകൃതി കൃഷി എന്ന് പറയുന്നത്. പ്രകൃതിക്കിണങ്ങിയ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ പരമ്പരാഗത് കൃഷി വികാസ് യോജനയുടെ ഉപപദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. 2020-21 കാർഷിക കർഷക ക്ഷേമ മന്ത്രാലയത്തിന് കീഴിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. കൃഷിക്കാവശ്യമായ രാസവളങ്ങളും മറ്റുൽപ്പന്നങ്ങളും പണം നൽകി വാങ്ങേണ്ടുന്ന ഒരവസ്ഥ മാറ്റി പരമ്പരാഗത തദ്ദേശ കൃഷിരീതികൾ പ്രോത്സാഹിപ്പിക്കുന്ന പദ്ധതിയാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. പുതയിടൽ, കാർഷിക അവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഇത്. തൊഴിലവസരങ്ങൾ കൂട്ടുന്നതിനും ഗ്രാമവികസനത്തിനും സാധ്യതയുള്ള ചെലവ് കുറഞ്ഞ കൃഷിരീതിയായാണ് ഇത് കണക്കാക്കപ്പെടുന്നത്. ഹരിതവിപ്ലവത്തിലൂടെ ഇന്ത്യയിലെ കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുകയും ഭക്ഷ്യസുരക്ഷയുടെ കാര്യത്തിൽ ഗണ്യമായ നേട്ടങ്ങൾ കൈവരിക്കുകയും ചെയ്തു. എന്നിരുന്നാലും മഴയെ ആശ്രയിക്കുന്നതും വിഭവങ്ങൾ കുറവുള്ളതുമായ പ്രദേശങ്ങളിൽ ചെറുകിട കർഷകർ പലരും ഹരിതവിപ്ലവ സാങ്കേതിക വിദ്യയിൽ നിന്ന് കൂടുതൽ പ്രയോജനം നേടിയില്ല. രാസവളങ്ങളുടെയും കീടനാശിനികളുടെയും മറ്റുൽപ്പന്നങ്ങളുടെയും ഉയർന്ന വിലയും വായ്പയുടെ അഭാവവുമൊക്കെ ചെറുകിട കർഷകരെ ദുരിതത്തിലാക്കി. കൃഷി ലാഭകരമല്ലെന്ന് കരുതി ഇങ്ങനെയുള്ള കർഷകർ കൃഷി നിർത്തിയ സാഹചര്യങ്ങളും ഉണ്ടായി. പുതയിടൽ, ജൈവ സ്ലറികളുടെ ഉപയോഗം, കാർഷികാവശിഷ്ടങ്ങളുടെ ഉപയോഗം എന്നിവയിലൂടെ മണ്ണിലെ ജൈവാംശം വർദ്ധിപ്പിക്കുകയും വായുസഞ്ചാരം നിലനിർത്തുകയും ചെയ്യാനാണ് ഈ പദ്ധതി വഴി ഉദ്ദേശിക്കുന്നത്. കേരളത്തിൽ സുഭിക്ഷ കേരളം എന്ന പേരിലാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. കാലാവസ്ഥാ വ്യതിയാനത്തെ ലഘൂകരിക്കുക, മണ്ണിന്റെ കാർബൺ നില മെച്ചപ്പെടുത്തുക, കാർഷിക പരിസ്ഥിതിക്ക് അനുയോജ്യമായ സുസ്ഥിര കാർഷിക മാതൃകകൾ പ്രോത്സാഹിപ്പിക്കുക, ഭക്ഷണത്തിൽ സ്വയം പര്യാപ്തത കൈവരിക്കുക, ജീൻ പൂൾ സംരക്ഷിക്കുക, സമൂഹത്തിന് ആരോഗ്യകരവും പോഷകപ്രദവും സുരക്ഷിതവുമായ ഭക്ഷണം നൽകുക, പാരിസ്ഥിതിക സന്തുലിതാവസ്ഥ നിലനിർത്താൻ സഹായിക്കുക, പ്രകൃതി വിഭവങ്ങളുടെ സംരക്ഷണം എന്നിവയൊക്കെയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യങ്ങൾ. ഈ പദ്ധതിക്ക് കീഴിൽ ഓരോ ക്ലസ്റ്ററിനും ഹെക്ടറിന് 12,200 രൂപ വീതം ധനസഹായമായി 3 വർഷം നൽകും. കർഷകരുടെ ശേഷിയും കഴിവും വർദ്ധിപ്പിക്കുന്നതിനായി പരിശീലനം നൽകുകയും സർട്ടിഫിക്കേഷൻ നൽകുകയും ചെയ്യും. ജൂലൈ 2021 കണക്ക് പ്രകാരം രാജ്യത്ത് 8 സംസ്ഥാനങ്ങളിലായി 4.9 ലക്ഷം ഹെക്ടർ ഈ പദ്ധതിക്ക് കീഴിൽ കൃഷി ചെയ്തു വരുന്നു. ഏകദേശ കണക്ക് പ്രകാരം രാജ്യത്ത് 25 ലക്ഷം കർഷകർ പരമ്പരാഗത കൃഷിരീതി അവലംബിക്കുന്നുണ്ട്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 ലക്ഷം ഹെക്ടറിൽ ജൈവ കൃഷി ചെയ്യുമെന്നാണ് കണക്കാക്കപ്പെടുന്നത്. ഇതിൽ 12 ലക്ഷം ഹെക്ടർ ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിക്ക് കീഴിലാണ് കൃഷി ചെയ്യുക.
2: ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്.

0: ഇനി പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് കാർത്തിക വിശ്വംഭരൻ. നവീകരണവും പങ്കാളിത്തവും മുൻനിർത്തി ഇന്ത്യ സാങ്കേതിക സാമ്പത്തിക മേഖലയിൽ പുതിയ ഉയരങ്ങൾ കീഴടക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നിർമ്മിത ബുദ്ധി, ക്വാണ്ടം സാങ്കേതിക വിദ്യകൾ എന്നിവ സാമ്പത്തിക മേഖലയിൽ പുതിയ സാധ്യതകൾ തുറക്കുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. മുംബൈയിൽ ഗ്ലോബൽ ഫിൻടെക് ഫെസ്റ്റിന്റെ 7ാം പതിപ്പിനെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ മാസം 2,400 കോടിയിലധികം UPI ഇടപാടുകൾ നടന്നതായി പരാമർശിച്ച പ്രധാനമന്ത്രി ഫിൻടെക് രംഗത്തെ മുൻനിര ചാമ്പ്യനായി UPIയെ വിശേഷിപ്പിച്ചു. ആഗോള പ്രതിസന്ധികൾക്കിടയിലും രാജ്യം കൈവരിച്ച 7.8% GDP വളർച്ച ലോകത്തിന് വലിയ ആത്മവിശ്വാസമാണ് നൽകിയതെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു. ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും ഉഭയകക്ഷി ചർച്ച നടത്തും. റഷ്യൻ പ്രതിനിധി ദിമിത്രി പെസ്കോവാണ് ഇക്കാര്യം അറിയിച്ചത്. ഈ മാസം 12-13 തീയതികളിൽ ന്യൂഡൽഹിയിലാണ് ബ്രിക്സ് ഉച്ചകോടി നടക്കുക. ഇന്ത്യ ശ്രീലങ്ക പ്രതിരോധ സമുദ്ര സുരക്ഷാ സഹകരണം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് കൊളംബോയിലെത്തി. സന്ദർശനവേളയിൽ ശ്രീലങ്കൻ ഭരണ നേതൃത്വവുമായും ഇന്ത്യൻ സമൂഹവുമായും രാജ്നാഥ് സിംഗ് ചർച്ച നടത്തി. കേരളത്തിൽ ദേശീയപാതകളിലെ അപകടങ്ങൾ ഇല്ലാതാക്കാൻ ജില്ലാ കളക്ടർമാരുടെ നേതൃത്വത്തിൽ 3 ദിവസത്തിനകം പ്രത്യേക കമ്മിറ്റികൾ നിലവിൽ വരുമെന്ന് പൊതുമരാമത്ത് മന്ത്രി PK ബഷീർ. ഓരോ ജില്ലയിലെയും ദേശീയപാത നിർമ്മാണവും സുരക്ഷയും കമ്മിറ്റി വിലയിരുത്തും. സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ അപകടങ്ങളുടെ പശ്ചാത്തലത്തിൽ തിരുവനന്തപുരത്ത് വിളിച്ചു ചേർത്ത അടിയന്തര യോഗത്തിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. റോഡ് അപകടങ്ങളിലൂടെയുള്ള ജീവഹാനി തടയാൻ സർക്കാർ എല്ലാ നടപടികളും സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. CMRL എക്സാലോജിക് പണമിടപാട് കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ, മകൾ വീണ, മകളുടെ ഭർത്താവും മുൻ മന്ത്രിയുമായ PA മുഹമ്മദ് റിയാസ് തുടങ്ങിയവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് DGPക്ക് റിപ്പോർട്ട് നൽകി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. അഴിമതി തടയൽ നിയമപ്രകാരം കേസെടുക്കണമെന്നാണ് നിർദ്ദേശം. ED നൽകിയ കത്ത് തള്ളിക്കളയാൻ സാധിക്കില്ലെന്നും ആവശ്യമെങ്കിൽ നിയമോപദേശം തേടുമെന്നും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല പറഞ്ഞു. കേസെടുക്കണമെന്ന ആവശ്യത്തിൽ ആഭ്യന്തര സെക്രട്ടറി പരിശോധിച്ച് റിപ്പോർട്ട് നൽകും. അതേസമയം ED നിർദ്ദേശത്തിൽ പിണറായി വിജയൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ഉടൻ കേസെടുക്കണമെന്ന് BJP നേതൃത്വം ആവശ്യപ്പെട്ടു. എന്നാൽ വിഷയം നിയമപരമായി നേരിടുമെന്ന് CPIM നേതൃത്വം പ്രതികരിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലെ കായികശേഷി, ശാരീരിക ക്ഷമത, അച്ചടക്കം എന്നിവ പ്രോത്സാഹിപ്പിക്കുകയാണ് പോലീസ് മീറ്റുകളുടെ ലക്ഷ്യമെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. 47ാമത് കേരള പോലീസ് സ്റ്റേറ്റ് അത്ലറ്റിക്സ് ഗെയിംസ് മീറ്റ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലഹരിക്കെതിരായ പോരാട്ടം ശക്തമാക്കുന്നതിന്റെ ഭാഗമായി യെസ് ടു സ്പോർട്സ്, നോ ടു ഡ്രഗ്സ് എന്ന സന്ദേശം മുൻനിർത്തിയാണ് ഈ വർഷത്തെ പോലീസ് മീറ്റ് നടത്തുന്നത്. ഓണം വാരാഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച വിവിധ മത്സരങ്ങളിലെയും സമാപന ഘോഷയാത്രയിലെയും വിജയികൾക്കുള്ള സമ്മാനങ്ങളും മാധ്യമ പുരസ്കാരങ്ങളും വിതരണം ചെയ്തു. തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൌസിൽ നടന്ന ചടങ്ങിൽ മന്ത്രി

0: പി സി വിഷ്ണുനാഥ് സമ്മാനങ്ങൾ കൈമാറി. സംസ്ഥാനത്ത് ഇന്ന് അർദ്ധരാത്രി വരെ ഭാഗിക വൈദ്യുതി നിയന്ത്രണത്തിന് സാധ്യതയെന്ന് കെഎസ്ഇബി. വൈദ്യുതിയുടെ ലഭ്യതക്കുറവും ഉപഭോഗം വർദ്ധിച്ചതുമാണ് നിയന്ത്രണത്തിന് കാരണമായി പറയുന്നത്. സംസ്ഥാനത്ത് കനത്ത ചൂട് തുടരുന്നു. ഇന്നും നാളെയും താപനില സാധാരണയേക്കാൾ 3 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. അതേസമയം ബംഗാൾ ഉൾക്കടലിലെ ന്യൂനമർദ്ദ സാധ്യതയുടെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ മഴയ്ക്കും സാധ്യത. മറ്റന്നാൾ ആലപ്പുഴ, എറണാകുളം ജില്ലകളിൽ മഞ്ഞ് ജാഗ്രത നൽകിയിട്ടുണ്ട്. പൊതുഗതാഗത സൌകര്യം മെച്ചപ്പെടുത്തുന്നത് ലക്ഷ്യമിട്ടുള്ള സ്പോൺസർഷിപ്പ് പദ്ധതിയുടെ മാർഗനിർദ്ദേശങ്ങൾ കെഎസ്ആർടിസി പുറത്തിറക്കി. കാലാവധി പൂർത്തിയാക്കിയ വാഹനങ്ങൾക്ക് പകരം സ്ഥാപനങ്ങൾക്കും വ്യക്തികൾക്കും പുതിയ ബസ്സുകൾ സ്പോൺസർ ചെയ്യാം. സിഎസ്ആർ ഫണ്ടുകൾ ഉപയോഗിച്ചും ബസ്സുകൾ സംഭാവന നൽകാവുന്നതാണ്. പോഷൺ അഭിയാൻ പദ്ധതിയുടെ ഭാഗമായി പോഷൺ മാസാചരണത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി ബിന്ദു കൃഷ്ണ നാളെ കൊല്ലത്ത് നിർവഹിക്കും. കുട്ടികൾ, ഗർഭിണികൾ, മുലയൂട്ടുന്ന അമ്മമാർ, കൌമാരക്കാർ എന്നിവരുടെ പോഷക സുരക്ഷ ഉറപ്പാക്കുകയാണ് പദ്ധതിയുടെ പ്രധാന ലക്ഷ്യം. സംസ്ഥാനത്തെ അർഹരായ ഭൂരഹിതർക്കുള്ള പട്ടയമേളയ്ക്ക് വെള്ളിയാഴ്ച തൃശൂരിൽ തുടക്കമാകും. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടികളുടെ ഭാഗമായി നടക്കുന്ന പരിപാടി മന്ത്രി എ പി അനിൽകുമാർ ഉദ്ഘാടനം ചെയ്യും. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി.
2: ഒരു ചലച്ചിത്രഗാനം കേൾക്കാം, എബ്രഹാം ആൻഡ് ലിങ്കൺ എന്ന ചിത്രത്തിൽ നിന്ന്.

0: വിദ്യാഭ്യാസ രംഗത്ത്.
1: പ്രിയ ശ്രോതാക്കളെ, വിദ്യാഭ്യാസ രംഗത്തിലേക്ക് സ്വാഗതം.
2: ഇന്ന് വിദ്യാഭ്യാസ രംഗത്തിൽ നമുക്കൊരു പ്രഭാഷണം കേൾക്കാം. ഭാരതീയ ഗണിതശാസ്ത്ര പാരമ്പര്യവും പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരും. സംസാരിക്കുന്നത് തൃശൂർ രാമവർമ്മപുരം വിജ്ഞാൻ സാഗർ ശാസ്ത്ര സാങ്കേതിക പാർക്കിലെ അധ്യാപികയായ രേഖശ്രീ എം ആർ.
3: ലോകവിജ്ഞാന കോശത്തിന് ഭാരതീയ സംസ്കാരം നൽകിയ ഏറ്റവും ഉദാത്തവും നിർണായകവുമായ സംഭാവനകളിലൊന്നാണ് സമ്പന്നവും സുദൃഢവുമായ ഗണിതശാസ്ത്ര പാരമ്പര്യം. ഇന്ന് ആധുനിക ശാസ്ത്രം കൈവരിച്ചിട്ടുള്ള എല്ലാ പുരോഗതികളുടെയും യഥാർത്ഥ ജീവനാഡി ഗണിതമാണ്. ഭാരതീയ ഗണിത ചരിത്രത്തെ പ്രധാനമായും മൂന്ന് ഘട്ടങ്ങളായി തിരിക്കാം. വൈദിക കാലഘട്ടത്തിലെ യജ്ഞശാലകളുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുണ്ടായ ജ്യാമിതീയ പഠനങ്ങളാണ് ആദ്യഘട്ടം. പിന്നീട് AD 5 മുതൽ 12 വരെയുള്ള കാലഘട്ടം ഭാരതീയ ഗണിതത്തിന്റെ സുവർണയുഗമായി അറിയപ്പെടുന്നു. ഈ കാലത്താണ് ബീജഗണിതവും ദശാംശ സമ്പ്രദായവും ഉയർന്ന തലത്തിലെത്തിയത്. മൂന്നാം ഘട്ടം എന്നത് 14 കേരളത്തിൽ രൂപം കൊണ്ട ഗണിതശാസ്ത്ര ശാഖയാണ്. അത് ലോകത്തിലെ ആദ്യത്തെ കാൽക്കുലസ് ചിന്തകൾക്ക് ജന്മം നൽകി. പൂജ്യത്തിന്റെ കണ്ടുപിടുത്തം, ദശാംശ സമ്പ്രദായം, ത്രികോണമിതി, അനന്തശ്രേണികൾ തുടങ്ങിയ വിപ്ലവാത്മകമായ ആശയങ്ങൾ ഭാരതീയ മണ്ണിൽ നിന്നും രൂപപ്പെട്ട് അറബ് ലോകം വഴി യൂറോപ്പിലേക്ക് പകരുകയാണുണ്ടായത്. ഈ ജ്ഞാനയാത്രയ്ക്ക് അടിത്തറ പാകിയ പ്രഗത്ഭരായ ആചാര്യന്മാരെയും അവരുടെ കണ്ടെത്തലുകളെയും കാലക്രമത്തിൽ വിവരിക്കാം. ഭാരതീയ ജ്യാമിതിയുടെ പിതാവായി കണക്കാക്കപ്പെടുന്നത് ബൗദായനനാണ്. വൈദിക കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന അദ്ദേഹം രചിച്ച ബൗദായന ശുൽഭസൂത്രം എന്ന കൃതിയാണ് ഭാരതത്തിലെ ഏറ്റവും പുരാതനമായ ഗണിത ഗ്രന്ഥം. യജ്ഞവേദികൾ കൃത്യമായ അളവിലും രൂപത്തിലും നിർമ്മിക്കുന്നതിനു വേണ്ടി രൂപപ്പെടുത്തിയ ജ്യാമിതി നിയമങ്ങളാണ് ഈ കൃതിയിലുള്ളത്. പാശ്ചാത്യ ലോകത്ത് പൈതഗോറസ് അറിയപ്പെടുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപ് തന്നെ ബൗദായനൻ വിഖ്യാത ജ്യാമിതീയ തത്വം കണ്ടെത്തിയിരുന്നു. ഒരു ദീർഘചതുരത്തിന്റെ വികർണം ഉണ്ടാക്കുന്ന വിസ്തീർണം അതിന്റെ നീളവും വീതിയും വെവ്വേറെ ഉണ്ടാക്കുന്ന വിസ്തീർണങ്ങളുടെ തുകയ്ക്ക് തുല്യമായിരിക്കുമെന്ന് അദ്ദേഹം തന്റെ കൃതികളിൽ വ്യക്തമായി പ്രസ്താവിച്ചു. വൃത്തത്തിന്റെ ചുറ്റളവ് കണ്ടെത്തുന്നതിനായുള്ള പഠനങ്ങളും 2 വർഗമൂലം 5 സ്ഥാനം വരെ കൃത്യമായി കണക്കാക്കാനുള്ള ലളിതമായ സൂത്രവാക്യങ്ങളും ബൗദായനൻ അവതരിപ്പിച്ചു. കേവലം മതപരമായ ആവശ്യങ്ങൾക്കായി തുടങ്ങിയ നിർമ്മിതികളെ ഒരു വലിയ ശാസ്ത്രശാഖയാക്കി മാറ്റാൻ ബൗദായനന്റെ ചിന്തകൾക്ക് സാധിച്ചു. ഭാരതീയ ഗണിതശാസ്ത്രത്തിലെ ക്ലാസിക്കൽ യുഗത്തിന് തുടക്കം കുറിച്ച പ്രതിഭയാണ് ആര്യഭടൻ ഒന്നാമൻ. ഗുപ്ത സാമ്രാജ്യത്തിന്റെ കാലഘട്ടത്തിൽ ബീഹാറിലെ കുസുമപുരത്ത് ജീവിച്ചിരുന്ന അദ്ദേഹം തന്റെ 23 വയസ്സിലാണ് ആര്യഭടീയം എന്ന ലോകോത്തര ഗ്രന്ഥം രചിക്കുന്നത്. ഗണിതം, ജ്യോതിശാസ്ത്രം എന്നിവയെ കോർത്തിണക്കിയുള്ള ഈ കൃതി ശാസ്ത്രലോകത്ത് വലിയൊരു വിപ്ലവമാണ് സൃഷ്ടിച്ചത്. പൈയുടെ മൂല്യം ചരിത്രത്തിൽ ആദ്യമായി ഏറ്റവും കൃത്യതയോടെ കണക്കാക്കിയത് ആര്യഭടനാണ്. ഒരു വൃത്തത്തിന്റെ വ്യാസം 2000 ആണെങ്കിൽ അതിന്റെ ചുറ്റളവ് 62,332 ആയിരിക്കുമെന്ന് കണക്കാക്കിയ അദ്ദേഹം പൈയുടെ വില 3.1416 എന്ന് കൃത്യമായി നിശ്ചയിച്ചു. ബീജഗണിത മേഖലയിലും വലിയ മുന്നേറ്റങ്ങൾ നടത്താൻ ആര്യഭടന് സാധിച്ചിട്ടുണ്ട്. രേഖീയ സമവാക്യങ്ങളുടെയും ദ്വിമാന സമവാക്യങ്ങളുടെയും പരിഹാരം കണ്ടെത്തുന്നതിനുള്ള കൃത്യമായ വഴികൾ കണ്ടെത്തിയ അദ്ദേഹം സമാന്തര ശ്രേണികളുടെ തുക കാണാനുള്ള സൂത്രവാക്യങ്ങളും ആവിഷ്കരിച്ചു. വലിയ സംഖ്യകളുടെ വർഗമൂലവും ഘനമൂലവും സ്ഥാനവിലയെ അടിസ്ഥാനമാക്കി വളരെ എളുപ്പത്തിൽ കണ്ടെത്താനുള്ള ഗണിതശാസ്ത്രപരമായ മാർഗങ്ങൾ അദ്ദേഹം തന്റെ ഗ്രന്ഥത്തിലൂടെ വിശദീകരിക്കുന്നുണ്ട്. സ്ഥാനവില സമ്പ്രദായവും ദശാംശ രീതിയും അദ്ദേഹം

ഗണിതക്രിയകളിൽ കൃത്യമായി ഉപയോഗിച്ചതിലൂടെ സംഖ്യകളെ കൈകാര്യം ചെയ്യുന്നത് കൂടുതൽ ലളിതമായി മാറി. ആര്യഭടന്റെ ഈ മഹത്തായ കണ്ടെത്തലുകൾ പിന്നീട് അറബിയിലേക്കും ലാറ്റിൻ ഭാഷയിലേക്കും വിവർത്തനം ചെയ്യപ്പെടുകയും യൂറോപ്യൻ നവോത്ഥാനത്തിനും ശാസ്ത്ര പുരോഗതിക്കും വലിയ തോതിൽ വഴിതെളിയിക്കുകയും ചെയ്തു. ജ്യോതിശാസ്ത്രത്തിലും അദ്ദേഹം ഗണിതത്തിന്റെ കൃത്യത ഉറപ്പുവരുത്തി. ഭൂമി അതിന്റെ അച്ചുതണ്ടിൽ സ്വയം ഭ്രമണം ചെയ്യുന്നുണ്ടെന്നും ചന്ദ്രനും മറ്റ് ഗ്രഹങ്ങൾക്കും സ്വയം പ്രകാശമില്ലെന്നും അവ സൂര്യപ്രകാശം പ്രതിഫലിപ്പിക്കുക മാത്രമാണ് ചെയ്യുന്നതെന്നും അദ്ദേഹം ഗണിതശാസ്ത്രപരമായി തെളിയിച്ചു. പ്രാചീന ഇന്ത്യൻ ഗണിതശാസ്ത്ര ചരിത്രത്തിലെ മറ്റൊരു നക്ഷത്രമാണ് ബ്രഹ്മഗുപ്തൻ. ഗുപ്ത സാമ്രാജ്യത്തിന്റെ അവസാന കാലത്ത് ഇന്നത്തെ രാജസ്ഥാനിലെ ബിൻമാൽ എന്ന സ്ഥലത്താണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. അദ്ദേഹം രചിച്ച ബ്രഹ്മസ്ഫുട സിദ്ധാന്തം, ഗന്ധഗാധ്യകം എന്നീ ഗ്രന്ഥങ്ങൾ ഗണിതശാസ്ത്രത്തിനും ജ്യോതിശാസ്ത്രത്തിനും നൽകിയ സംഭാവനകൾ ലോകശാസ്ത്ര ചരിത്രത്തെ തന്നെ മാറ്റിമറിച്ചവയാണ്. ഗണിതശാസ്ത്ര ചരിത്രത്തിൽ ബ്രഹ്മഗുപ്തനെ അമരനാക്കുന്നത് പൂജ്യത്തിന് കൃത്യമായ നിയമങ്ങൾ നിർവചിച്ചു നൽകി എന്നത് തന്നെയാണ്. പൂജ്യം വെറുമൊരു ചിഹ്നമല്ലെന്നും മറ്റ് സംഖ്യകളെ പോലെ ഗണിതക്രിയകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു സ്വതന്ത്ര സംഖ്യയാണെന്നും അദ്ദേഹം ലോകത്തിന് കാണിച്ചുകൊടുത്തു. ഒരു സംഖ്യയോട് പൂജ്യം കൂട്ടിയാലോ കുറച്ചാലോ ആ സംഖ്യയ്ക്ക് മാറ്റം വരില്ലെന്നും ഒരു സംഖ്യയെ പൂജ്യം കൊണ്ട് ഗുണിച്ചാൽ ഉത്തരം പൂജ്യമായിരിക്കുമെന്നും അദ്ദേഹം കൃത്യമായി നിർവചിച്ചു. കൂടാതെ പോസിറ്റീവ് സംഖ്യകളും നെഗറ്റീവ് സംഖ്യകളും തമ്മിലുള്ള ഗണിത നിയമങ്ങൾ അദ്ദേഹം ആവിഷ്കരിച്ചു. സമ്പത്തിനെ പോസിറ്റീവ് സംഖ്യയായും കടത്തെ നെഗറ്റീവ് സംഖ്യയായും ഉപമിച്ചുകൊണ്ട് രണ്ട് നെഗറ്റീവ് സംഖ്യകൾ തമ്മിൽ ഗുണിച്ചാൽ പോസിറ്റീവ് സംഖ്യ ലഭിക്കുമെന്ന ആധുനിക ബീജഗണിതത്തിന്റെ അടിസ്ഥാന നിയമം ആദ്യമായി അവതരിപ്പിച്ചത് ബ്രഹ്മഗുപ്തനാണ്. ചക്രീയ ചതുർഭുജങ്ങളുടെ പരപ്പളവ് കണ്ടെത്തുന്നതിനുള്ള സൂത്രവാക്യം അദ്ദേഹം ആവിഷ്കരിച്ചു. ഇന്ന് ഇത് ലോകമെമ്പാടും ബ്രഹ്മഗുപ്താസ് ഫോർമുല എന്ന പേരിൽ അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ബീജഗണിതത്തിൽ രണ്ടാംകൃതി സമവാക്യങ്ങളുടെ പരിഹാരം കാണാനുള്ള മാർഗം അദ്ദേഹം കണ്ടെത്തി. ഭൂമി ഗോളാകൃതിയിലാണെന്നും വസ്തുക്കളെ ആകർഷിക്കാനുള്ള ഒരു സ്വാഭാവിക ശക്തി ഭൂമിക്കുണ്ടെന്നും അദ്ദേഹം പ്രസ്താവിച്ചിരുന്നു. ബ്രഹ്മഗുപ്തന്റെ ഈ കണ്ടെത്തലുകൾ 8-ാം നൂറ്റാണ്ടിൽ അറബി ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യപ്പെടുകയും സിന്ധ് ഹിന്ദ് എന്ന പേരിൽ അറബ് ലോകത്ത് വലിയ സ്വാധീനം ചെലുത്തുകയും ചെയ്തു. പിന്നീട് അറബികളിൽ നിന്നാണ് യൂറോപ്യന്മാർ പൂജ്യത്തിന്റെ പ്രാധാന്യവും ഇന്ത്യൻ ഗണിതശാസ്ത്രത്തിന്റെ മഹത്വവും മനസ്സിലാക്കിയത്. ഭാസ്കരാചാര്യൻ രണ്ടാമൻ. 12-ാം നൂറ്റാണ്ടിൽ കർണാടകത്തിലെ ബിജാപ്പൂർ മേഖലയിൽ ജനിച്ച അദ്ദേഹം പ്രശസ്തമായ ഉജ്ജയിനിയിലെ ജ്യോതിശാസ്ത്ര നിരീക്ഷണ കേന്ദ്രത്തിന്റെ തലവനായിരുന്നു. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമായ ഗ്രന്ഥമാണ് സിദ്ധാന്ത ശിരോമണി. ലീലാവതി, ബീജഗണിതം, ഗ്രഹഗണിതം, ഗോളധ്യായം നാലു ഭാഗങ്ങളായി തിരിച്ചിരിക്കുന്ന ഈ കൃതിയിലൂടെയാണ് അദ്ദേഹം തന്റെ ഗണിത ലോകത്തിനു മുൻപിൽ അവതരിപ്പിച്ചത്. അദ്ദേഹത്തിന്റെ മകളുടെ പേരിട്ടതാണെന്ന് വിശ്വസിക്കപ്പെട്ടു എന്ന ഗ്രന്ഥത്തിൽ ലളിതമായ എണൽ സംഖ്യകൾ മുതൽ സങ്കീർണമായ പലിശ കണക്കുകൾ, പെർമ്യൂട്ടേഷൻസ് ആൻഡ് കോമ്പിനേഷൻസ് വരെയുള്ള കാര്യങ്ങൾ വളരെ ലളിതമായി വിശദീകരിച്ചിരിക്കുന്നു. ഗണിതശാസ്ത്രപരമായ ആഴത്തിൽ പഠിച്ച അദ്ദേഹം ഏതൊരു സംഖ്യയെയും പൂജ്യം കൊണ്ട് ഹരിച്ചാൽ ലഭിക്കുന്നത് ഇൻഫിനിറ്റി പ്രഖ്യാപിച്ചു. ഇതിനെ അദ്ദേഹം ഗഹനം എന്നാണ് വിളിച്ചത്. ആധുനിക ഗണിതത്തിൽ ലിമിറ്റിലേക്ക് വഴി തുറന്ന ഒന്നായിരുന്നു ഇത്. നെഗറ്റീവ് സംഖ്യകളുടെയും പോസിറ്റീവ് സംഖ്യകളുടെയും നിയമങ്ങൾ അദ്ദേഹം വ്യക്തമായി നിർവചിച്ചു. നെഗറ്റീവ് സംഖ്യകൾക്ക് യഥാർത്ഥ വർഗമൂലങ്ങൾ ഇല്ലെന്ന് അദ്ദേഹം കണ്ടെത്തി. ഗ്രഹങ്ങളുടെ ചലനവേഗത കണക്കാക്കുന്നതിനായി അദ്ദേഹം ഇൻസ്റ്റന്റേനിയസ് വെലോസിറ്റി എന്ന ആശയം ഉപയോഗിച്ചു. ഗ്രഹങ്ങളുടെ സ്ഥാനം ഏറ്റവും ഉയർന്ന നിലയിലെത്തുമ്പോൾ അവയുടെ വേഗതയിലെ വ്യത്യാസം പൂജ്യമായിരിക്കുമെന്ന് അദ്ദേഹം നിരീക്ഷിച്ചു. ഇത് ആധുനിക കാൽക്കുലസിലെ ഡിഫറൻസിയേഷൻ, റോൾസ് തിയറം എന്നിവയ്ക്ക് തുല്യമായ കണ്ടെത്തലായിരുന്നു. ത്രികോണമിതിയിലും ജ്യാമിതിയിലും ഭാസ്കരാചാര്യൻ വിലമതിക്കാനാവാത്ത സംഭാവനകൾ നൽകിയിട്ടുണ്ട്. ജ്യോതിശാസ്ത്ര ആവശ്യങ്ങൾക്കായി സൈൻ വിലകളുടെ കൃത്യമായ പട്ടികകൾ അദ്ദേഹം നിർമ്മിച്ചു. സൈൻ A+B, സൈൻ A-B തുടങ്ങിയ ത്രികോണമിതി സമവാക്യങ്ങളുടെ ആദ്യ രൂപങ്ങൾ അദ്ദേഹത്തിന്റെ കൃതികളിൽ കാണാം. ജ്യാമിതിയിൽ പൈതഗോറസ് തത്വത്തിന് വളരെ ലളിതമായ ഒരു വിഷ്വൽ പ്രൂഫ് അദ്ദേഹം നൽകി. ഒരു വൃത്തത്തിന്റെ പരപ്പളവും ഗോളത്തിന്റെ ഉപരിതല വിസ്തീർണവും കണ്ടെത്താനുള്ള കൃത്യമായ സമവാക്യങ്ങളും അദ്ദേഹം ആവിഷ്കരിച്ചു. ഭാരതീയ ഗണിതശാസ്ത്ര ചരിത്രത്തിൽ പ്രത്യേകിച്ച് മധ്യകാലഘട്ടത്തിൽ കേരളം ലോകത്തിന് നൽകിയ സംഭാവനകൾ സമാനതകളില്ലാത്തതാണ്. ഭാരതത്തിന്റെ വടക്കൻ മേഖലകളിൽ വിദേശ അധിനിവേശങ്ങൾ

0: കാരണം ശാസ്ത്ര ചർച്ചകൾക്ക് മന്ദത സംഭവിച്ചപ്പോൾ കേരളത്തിലെ ശാസ്ത്രജ്ഞർ ഗണിത ജ്യോതിശാസ്ത്ര രംഗങ്ങളിൽ വലിയൊരു വിപ്ലവം തന്നെ സൃഷ്ടിക്കുകയായിരുന്നു. ഈ മുന്നേറ്റത്തിന്റെ അമരക്കാരനായിരുന്നു സംഗമഗ്രാമ മാധവൻ. അദ്ദേഹവും അദ്ദേഹത്തിന് ശേഷം വന്ന ഗണിത ശാസ്ത്രജ്ഞനും ചേർന്നാണ് ലോക പ്രശസ്തമായ കേരള സ്കൂൾ ഓഫ് ആസ്ട്രോണമി ആൻഡ് മാത്തമാറ്റിക്സ് രൂപീകരിച്ചത്. പാശ്ചാത്യ ലോകം നൂറ്റാണ്ടുകൾക്ക് ശേഷം മാത്രം കണ്ടെത്തിയ പല സങ്കീർണ സിദ്ധാന്തങ്ങളും ഇവർ വളരെ നേരത്തെ തന്നെ വികസിപ്പിച്ചെടുത്തിരുന്നു. സംഗമഗ്രാമ മാധവൻ അഥവാ മാധവൻ നമ്പൂതിരി ഇരിങ്ങാലക്കുടയ്ക്ക് അടുത്തുള്ള സംഗമഗ്രാമം എന്ന സ്ഥലത്താണ് ജനിച്ചത്. ഗണിതശാസ്ത്ര ലോകത്ത് കാൽക്കുലസിന്റെ യഥാർത്ഥ പിതാവായി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇദ്ദേഹം അംഗീകരിക്കപ്പെടുന്നുണ്ട്. ലെബനീസ് സീരീസ് എന്നറിയപ്പെടുന്ന സമവാക്യം കണ്ടെത്തിയത് ഇദ്ദേഹമാണ്. ഇദ്ദേഹത്തിന്റെ മറ്റൊരു സംഭാവനയാണ് ത്രികോണമിതിയിലെ സൈൻ കോസൈൻ എന്നിവയുടെ പവർ സീരീസ് എക്സ്പാൻഷൻ. ഇന്ന് നമ്മൾ പഠിക്കുന്ന ടെയ്ലർ സീരീസിന് സമാനമായ ഈ കണ്ടെത്തലുകൾ മാധവ കപട വാല്യൂസ് എന്നും അറിയപ്പെടുന്നു. വൃത്തത്തിന്റെ ചുറ്റളവ് കണക്കാക്കാൻ അദ്ദേഹം നൽകിയ പൈയുടെ വില 11.0 വരെ കൃത്യമായിരുന്നു. അദ്ദേഹം സൈൻ ടേബിളുകൾ നിർമ്മിക്കുകയും കാൽക്കുലസിലെ തത്വങ്ങൾ ഉപയോഗിച്ച് ഗ്രഹങ്ങളുടെ കൃത്യമായ സ്ഥാനം പ്രവചിക്കുകയും ചെയ്തു. ശിഷ്യന്മാരുടെ ഗ്രന്ഥങ്ങളിലൂടെയാണ് അദ്ദേഹത്തിന്റെ പ്രതിഭ ലോകം അറിഞ്ഞത്. ഭാരതീയ ഗണിതശാസ്ത്ര ചരിത്രത്തിലെ ഏറ്റവും തിളക്കമാർന്ന നക്ഷത്രവും 20-ാം നൂറ്റാണ്ടിലെ ലോകോത്തര പ്രതിഭകളിൽ ഒരാളുമായിരുന്നു ശ്രീനിവാസ രാമാനുജൻ. തമിഴ്നാട്ടിലെ ഈറോഡിൽ ജനിച്ച രാമാനുജൻ കുട്ടിക്കാലം മുതൽക്കേ ഗണിതത്തോട് അസാധാരണമായ താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു. നമ്പർ തിയറി, ഇൻഫൈനൈറ്റ് സീരീസ്, കണ്ടിന്യൂഡ് ഫ്രാക്ഷൻ എന്നിവയിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രധാന ഗവേഷണങ്ങൾ. പൂർണ്ണസംഖ്യകളെ വ്യത്യസ്ത രീതികളിൽ കൂട്ടിയെഴുതുന്നതിനെ കുറിച്ചുള്ള പാർട്ടീഷൻ തിയറി കാംബ്രിഡ്ജ് സർവകലാശാലയിലെ പ്രശസ്ത ഗണിതശാസ്ത്രജ്ഞൻ GH ഹാർഡിയുമായി ചേർന്ന് അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. വൃത്തത്തിന്റെ ചുറ്റളവ് കണ്ടെത്താൻ സഹായിക്കുന്ന പൈയുടെ മൂല്യം കൃത്യമായി കണക്കാക്കാനുള്ള നിരവധി പുതിയ സമവാക്യങ്ങൾ അദ്ദേഹം കണ്ടെത്തി. ഇന്നത്തെ കമ്പ്യൂട്ടർ പ്രോഗ്രാമുകളിൽ പൈയുടെ മൂല്യം അതിവേഗം കണക്കാക്കാൻ ഉപയോഗിക്കുന്നത് രാമാനുജന്റെ സമവാക്യങ്ങളാണ്. കൂടാതെ രാമാനുജൻ പ്രൈം, രാമാനുജൻ തീറ്റ ഫംഗ്ഷൻ, മോക് തീറ്റ ഫംഗ്ഷൻസ് എന്നിവയും അദ്ദേഹത്തിന്റെ സംഭാവനയാണ്. മോക് തീറ്റ ഫംഗ്ഷനുകൾ ഇന്ന് ക്വാണ്ടം ഫിസിക്സിലും ബ്ലാക്ക് ഹോളുകളെ കുറിച്ചുള്ള പഠനങ്ങളിലും വലിയ രീതിയിൽ ഉപയോഗിക്കപ്പെടുന്നുണ്ട്. രാമാനുജന്റെ ഗണിത ശാസ്ത്ര പ്രാവീണ്യത്തിന്റെ ഉദാഹരണമാണ് 1729 എന്ന സംഖ്യ. ഇന്ന് ഈ സംഖ്യ ഹാർഡി രാമാനുജൻ നമ്പർ അല്ലെങ്കിൽ ടാക്സി ക്യാബ് നമ്പർ എന്ന പേരിൽ ലോക പ്രശസ്തമാണ്. ഇംഗ്ലണ്ടിൽ വെച്ച് ആശുപത്രിയിൽ കിടന്ന സമയത്ത് രാമാനുജനെ സന്ദർശിക്കാൻ GH ഹാർഡി എത്തിയിരുന്നു. താൻ കയറി വന്ന ടാക്സിക്കാരന്റെ നമ്പർ 1729 എന്ന തികച്ചും വിരസമായ ഒരു സംഖ്യയായിരുന്നു എന്ന് ഹാർഡി സൂചിപ്പിച്ചു. എന്നാൽ ഒട്ടും ആലോചിക്കാതെ തന്നെ രാമാനുജൻ ആ പ്രസ്താവന തിരുത്തി. 1729 എന്നത് ഒട്ടും വിരസമല്ലെന്നും മറിച്ച് രണ്ട് വ്യത്യസ്ത രീതിയിൽ രണ്ട് സംഖ്യകളുടെ ക്യൂബുകളുടെ തുകയായി എഴുതാൻ കഴിയുന്ന ഏറ്റവും ചെറിയ സംഖ്യയാണെന്നും അദ്ദേഹം വെളിപ്പെടുത്തി. അതായത് 10³ + 9³ എന്നും 12³ + 1³ എന്നും ഇതിനെ എഴുതാൻ സാധിക്കും. വലിയ ഗണിത സമവാക്യങ്ങളില്ലാതെ സംഖ്യകളെ എത്രത്തോളം ആഴത്തിലാണ് രാമാനുജൻ സ്നേഹിച്ചിരുന്നതെന്ന് വ്യക്തമാക്കുന്നതായിരുന്നു ആശുപത്രി മുറിയിലെ ആ നിമിഷം. രാമാനുജൻ തന്റെ കണ്ടെത്തലുകളെല്ലാം സാധാരണ നോട്ടുബുക്കുകളിലാണ് രേഖപ്പെടുത്തി സൂക്ഷിച്ചിരുന്നത്. ഈ നോട്ടുബുക്കുകൾ പിന്നീട് ലോകപ്രശസ്ത ഗ്രന്ഥങ്ങളായി മാറുകയായിരുന്നു. ക്ഷയരോഗബാധിതനായ രാമാനുജൻ 1919 ഇന്ത്യയിൽ തിരിച്ചെത്തി. 1920 ഏപ്രിൽ 26 32-ാമത്തെ വയസ്സിൽ രാമാനുജൻ ലോകത്തോട് വിട പറഞ്ഞു. ഗണിതശാസ്ത്രത്തിന് അദ്ദേഹം നൽകിയ സംഭാവനകളെ മാനിച്ച് അദ്ദേഹത്തിന്റെ ജന്മദിനമായ December 22 ദേശീയ ഗണിതശാസ്ത്ര ദിനമായി ആചരിക്കുന്നു. ആധുനിക ശാസ്ത്രലോകം ഇന്ന് ഭാരതീയ ആചാര്യന്മാരുടെ സംഭാവനകളെ കൃതജ്ഞതയോടെയും ആദരവോടെയും അംഗീകരിക്കുന്നുണ്ട്. ഒരു സമൂഹ ശാസ്ത്രത്തിന് മുന്നിൽ ഈ ചരിത്രം അവതരിപ്പിക്കുമ്പോൾ അത് കേവലം ഭൂതകാലത്തെ കുറിച്ചുള്ള അഭിമാനം മാത്രമല്ല, മറിച്ച് വരും തലമുറയ്ക്ക് കൃത്യമായ യുക്തിചിന്തയും ഗവേഷണ താൽപര്യവും വളർത്തിയെടുക്കാനുള്ള വലിയൊരു പ്രചോദനം കൂടിയാണ്. ഈ ജ്ഞാന പാരമ്പര്യത്തെ ഉൾക്കൊണ്ട് ആധുനിക ശാസ്ത്രരംഗത്ത് പുതിയ കണ്ടെത്തലുകളിലേക്ക് മുന്നേറാൻ നമുക്ക് സാധിക്കണം.
1: ഭാരതീയ ഗണിതശാസ്ത്ര പാരമ്പര്യവും പ്രഗത്ഭരായ ശാസ്ത്രജ്ഞന്മാരും തൃശൂർ രാമ

0: രാമപുരം ശാസ്ത്ര സാങ്കേതിക പാർക്കിലെ അധ്യാപികയായ രേഖശ്രീ എം ആർ നടത്തിയ പ്രഭാഷണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. നിർവഹണ സഹായം ശ്രീരേഖ സൂരജ്, നിർവഹണം നീതി എലിസബത്ത് ജോസഫ്.
1: വിദ്യാഭ്യാസ രംഗം സമാപിച്ചു.
2: ആകാശവാണി
3: കഥാപ്രസംഗം അവതരിപ്പിക്കുന്നത് ഡോക്ടർ വസന്തകുമാർ സാംബശിവൻ. കഥ നളിനി അഥവാ ഒരു സ്നേഹം.

സ്നേഹഗായകനായ മഹാകവി കുമാരനാശാന്റെ വിഖ്യാതമായ ഒരു കാവ്യകൃതി ഞാൻ കഥാപ്രസംഗമായി അവതരിപ്പിക്കുന്നു, നളിനി അഥവാ ഒരു സ്നേഹം.

മഹാകവി കുമാരനാശാൻ ഒരു പ്രണയകഥ പറയുകയാണ് നളിനി എന്ന കാവ്യത്തിലൂടെ. രാജസപ്രേമം മുറ്റിയതാണ് ആശാന്റെ ലീല. എന്നാൽ അസാധാരണമായ സാത്വിക പ്രണയമാണ് നളിനിയുടെ കാതൽ. അദ്ദേഹം ഈ സാത്വിക പ്രണയ കഥാകാവ്യം എഴുതിയ ശേഷമാണ് രാജസ അവസ്ഥയിലുള്ള കമിതാക്കൾ ചേരുന്ന ലീല എഴുതിയത്. കഥ തുടങ്ങുന്നു നളിനി അഥവാ ഒരു സ്നേഹം. ബാല്യകാലത്ത് ഒന്നിച്ച് കളിച്ചു വളർന്നവർ ആണ് നളിനിയും ദിവാകരനും. ഗ്രാമഭംഗിയുടെ മടിത്തട്ടിൽ അവർ നിഷ്കളങ്കരായി കളിച്ചു വളർന്നു. ഗ്രാമവിശുദ്ധിക്ക് മാറ്റു പകർന്നതായിരുന്നു അവരുടെ കൂട്ടുകെട്ട്. ഉണർന്നിരിക്കുന്ന നേരത്ത് അവരെ ഒരുമിച്ച് തന്നെ കാണാം.

നളിനിയും ദിവാകരനും പള്ളിക്കൂടത്തിൽ പോകുന്നത് ഒരുമിച്ച്, പഠിപ്പിക്കുന്ന പാഠങ്ങൾ ഉരുവിടുന്നതും ഒന്നിച്ച്. ലോലനാര്യൻ ഉരുവിട്ടു തന്നൊര ബാലപാഠം അഖിലം മനോഹരം. കാലമെത്ര കഴിഞ്ഞാലും അവൾക്ക് മറക്കാനാകാത്ത പാകത്തിൽ പാഠങ്ങളൊക്കെ നളിനിയുടെ മനസ്സിൽ പതിഞ്ഞു.

രണ്ടുപേരും ആ തൊടിയിൽ നിന്ന് ആൺകുയിലിന്റെ പാട്ടിനെ അനുകരിച്ച് പാടാറുണ്ട്. അതും നിത്യസ്മരണയായി രേഖപ്പെടുത്തുന്നു അവളുടെ മനസ്സിന്റെ താളുകളിൽ. ദിവാകരൻ കുയിൽ പക്ഷിയെ പരിഹസിച്ച് അനുകരിക്കാറുണ്ട്. അവൾ അതും ഓർത്തു വയ്ക്കുന്നുണ്ട്.

0: എന്നിട്ടും ഒരു വാക്കും പറയാതെ അവളെ ഒറ്റയ്ക്കാക്കി ദിവാകരൻ എങ്ങോ പോയി. അതേപ്പറ്റി അവൾക്ക് ഒരു ഊഹവുമില്ല. അവൾ തീവ്ര ദുഃഖത്തിൻ്റെ കയത്തിലായി. അച്ഛനും അമ്മയും അവളുടെ മാറ്റങ്ങൾ ശ്രദ്ധിച്ചു. അവൾക്ക് വന്നിരിക്കുന്ന നഷ്ടം എത്ര വലുതാണെന്ന് നിശ്ചയമില്ലാതെ അവളുടെ അച്ഛനും അമ്മയും അവളുടെ ആ കഠിന ദുഃഖത്തിന് പരിഹാരം കാണാൻ ശ്രമിച്ചു. അവളുടെ ബാല്യ കൗതുകത്തിൻ്റെ ഒരു വിഷയമായി അവർ അത് തെറ്റായി വിലയിരുത്തി.
1: ഹർഷമേകുവതിനച്ഛനേറെ നിഷ്കർഷമാർന്നത വളർന്നു ഖിന്നയായി. ഹർഷമേകുവതിനച്ഛനേറെ നിഷ്കർഷമാർന്നത വളർന്നു ഖിന്നയായി. കർഷകൻ കിണറിനാൽ നനയ്ക്കിലും വർഷമറ്റവരി നെല്ലുപോലവൾ. കർഷകൻ കിണറിനാൽ നനയ്ക്കിലും വർഷമറ്റവരി നെല്ലുപോലവൾ.
0: പെരുമഴ കൊണ്ട് പരിഹരിക്കേണ്ട വരൾച്ച ഒരു കർഷകൻ കിണറ്റിൽ നിന്ന് വെള്ളം കോരി നനയ്ക്കുന്ന പോലെ അച്ഛൻ അവളെ സാന്ത്വനിപ്പിക്കാൻ ശ്രമിച്ചു. അവളുടെ ദുഃഖത്തിന് എന്താണ് പരിഹാരം? അച്ഛനൊരു പരിഹാരമായി ഒരു വിവാഹാലോചന കൊണ്ടുവന്നു. ഒരു ജീവിത പങ്കാളിയെ ലഭിക്കുന്ന പക്ഷം ഈ വിരഹത്തിൻ്റെ ആധിക്യം അകറ്റാം എന്ന് സ്നേഹധനനായ പിതാവ് കരുതി. അവൾക്ക് അത് അസഹനീയമായി തീർന്നു. കൂടുതൽ കൂടുതൽ അസഹനീയമായി തീർന്നു. ഒരു ഫലവും ഉണ്ടായില്ല. അവളുടെ കൂട്ടുകാരികൾ അഗാധമായ കരുണയുള്ളവർ അവളെ സമാശ്വസിപ്പിക്കുവാൻ ശ്രമിച്ചു. ഫലമുണ്ടായില്ല. അവൾ അവരിൽ നിന്ന് അകന്നു മാറി. അവൾ പറയുന്നു,

വീട് വിട്ടിറങ്ങി. ആരും അറിയാതെ ദിവാകരനെ തേടി എങ്ങോട്ടൊന്നില്ലാതെ നടന്നു. ദിവാകരൻ, ദിവാകരൻ എന്ന ഒറ്റ നിമന്ത്രണം അങ്ങേയറ്റത്തെ ഏകാഗ്രതയോടെ ഉരുവിട്ട് അവൾ നടന്നു.

അവിടെ ഒരു തടാക തീരത്തെത്തി. ഇടതൂർന്ന വനസ്ഥലിയിലെ ഒരു ഒരു തടാകം. അവൾ ആകാശത്തേക്ക് നോക്കി. ഇരുണ്ട ആകാശത്തിൽ നക്ഷത്രക്കൂട്ടങ്ങൾ. കണ്ണുകൊണ്ട് അവൾ അവയ്ക്ക് അന്ത്യാഭിവാദനം നൽകി. അവൾ എന്തോ തീരുമാനിച്ചു കഴിഞ്ഞു. തേടിയ പ്രിയതമനെ ഇനി ലഭിക്കില്ല. അവളുടെ തോന്നൽ

ഈ ജീവിതം എനിക്കിനി വേണ്ട. അവൾ ആ തടാകത്തിലേക്ക് നടന്നു. അവൾക്കൊരു ഭയവും തോന്നിയില്ല. ക്ഷോണിയിൽ പ്രണയപാശമറ്റഴും

പ്രണയനഷ്ടം വന്നവർക്ക് പ്രാണനഷ്ടം വരുന്നതിനെ എന്തിനു ഭയക്കണം? തടാകത്തിൽ അവൾ ഇറങ്ങി ഇറങ്ങി മുട്ടപ്പമാഴമുള്ള ഭാഗത്തെത്തി. ജലത്തിൽ പടർന്നു കിടക്കുന്ന പായൽ കാലിൽ ചുറ്റിയത് അവൾ ഒരു വശത്തിൽ കാലുകൊണ്ട് തന്നെ വകഞ്ഞു മാറ്റി. പിന്നെയും ആഴത്തിലേക്ക് നടന്നു. കഴുത്തപ്പം വെള്ളമായി. ഒരു താമരത്തണ്ട് വാർമുടിയിൽ കുരുങ്ങിയോ അവളുടെ സംശയമാണ്. അല്ല അല്ല, ആരോ മുടിക്ക് പിടിച്ചതാണ്. മുങ്ങിത്താണ് പോകുമായിരുന്ന അവളെ മുടിക്ക് പിടിച്ച് ആരോ വലിച്ചു. അവൾ മുഖമുയർത്തി നോക്കി. ഇതാ തേജസ്വിനിയായ ഒരമ്മയാണ്, സ്നേഹമയ്യായ ഒരമ്മയാണ് തന്നെ പിടിച്ചുയർത്തിയിരിക്കുന്നത്.

അവൾ ഒടുവിലെത്തിയ തടാകതീരത്തുള്ള ഒരാശ്രമത്തിലെ സന്യാസി ശ്രേഷ്ഠയായിരുന്നു അവളെ രക്ഷപ്പെടുത്തിയ അമ്മ. ആ അമ്മ അവരുടെ ആശ്രമത്തിൽ അവളെ എത്തിച്ചു. നനഞ്ഞ വസ്ത്രങ്ങൾ മാറിയെടുക്കാൻ കാഷായ വസ്ത്രം നൽകി. ആ അമ്മ ചോദിച്ചു, എന്താ മകളെ ഈ സാഹസത്തിന് നീ മുതിർന്നത്? നളിനി ആ ചോദ്യത്തിന് ഉത്തരം നൽകിയെങ്കിലും ആ അമ്മ സ്വന്തം വൈഭവത്താൽ ആണ് സമഗ്രമായി അവളുടെ പ്രശ്നം മനസ്സിലാക്കിയത്. ഏതാണ്ട് നേരം വെളുക്കാറായ നേരത്ത് സ്നാനത്തിനെത്തിയതായിരുന്നു ആ അമ്മ ആ തടാകത്തിൽ. അവരുടെ ആശ്രമം വരെ നടന്ന് നളിനിയുമൊത്ത് എത്തിയപ്പോഴേക്ക്

മകളെ, ജീവൻ നശിപ്പിക്കാനേ പാടില്ല. ജീവൻ അത് സ്വന്തമായ ജീവനായാലും അന്യന്റെ പ്രാണനായാലും എടുക്കാൻ ഒരാൾക്കും അവകാശമില്ല. ഏത് പ്രതിസന്ധിയിലും ആശ കൈവിടരുത്. നിന്റെ പ്രിയതമൻ നിന്നെ തേടി വരിക തന്നെ ചെയ്യും.

ഓർത്തുഗാനനം. അഞ്ച് വസന്തങ്ങൾ കഴിഞ്ഞു, അഞ്ച് വർഷം കഴിഞ്ഞു. ഒരു ദിവസം അവൾ ഓർത്തു, ഞാൻ ഇന്ന് ആകാശത്ത് കണ്ടത് എന്താണ്? എന്റെ പ്രേമസാഫല്യത്തിന്റെ സൂചനയല്ലേ? ഞാൻ ഇന്ന് വാനവീഥിയിൽ അരുന്ധതി നക്ഷത്രത്തെ കണ്ടു. പതിവ്രതാ ധർമ്മത്തിന്റെയും പരസ്പര സ്നേഹത്തിന്റെയും ഉദാത്ത മാതൃകയായ അരുന്ധതി നക്ഷത്രം, ദാമ്പത്യത്തിലെ അടിയുറച്ച സ്നേഹത്തിന്റെയും പരസ്പര വിശ്വാസത്തിന്റെയും പ്രതീകമാണ് ഈ നക്ഷത്രം. അതുകൊണ്ട് ഇത് വിവാഹിതരാകാൻ പോകുന്നവരെ കാണിച്ചു കൊടുക്കാറുണ്ട് രക്ഷിതാക്കൾ, പുണ്യത്തിനു വേണ്ടി.

തന്റെ രക്ഷിതാവ് ഇവിടുത്തെ അമ്മയാണ്, യോഗിനി അമ്മയാണ്. അമ്മയുടെ ശക്തിയോ പരമകാരുണികനായ ഈശ്വരന്റേതുമാണ്. എനിക്ക് ഈശ്വരൻ അരുന്ധതി നക്ഷത്രത്തെ കാട്ടിത്തരുമെങ്കിൽ

ഹിമവൽസാനുക്കളിൽ ഇതാ പ്രഭാതം പൊട്ടിവിടരുന്നു. ഉദിച്ചുയരുന്ന സൂര്യന്റെ ശോഭ ആവാഹിച്ച പോലെ ഒരു സന്യാസി അവിടെ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു. രാമണീയകം, പരിശുദ്ധി മുതലായ ഗുണങ്ങൾ ഒത്തുചേർന്നിരിക്കുന്ന ആ നല്ല ഹൈമവത ഭൂവിൽ ഒരു സന്യാസി പ്രത്യക്ഷനായിരിക്കുന്നു.

കണ്ടില്ലേ ആ നീണ്ട ജട, നീണ്ട നഖങ്ങൾ, ഭസ്മം പൂശിയിട്ടുണ്ട്, അർത്ഥനഗ്നമായ ശരീരം. മാറി മാറി പരിശീലിച്ച് ശീതവും ചൂടും അവനെ ഏശാതെ വന്നിരിക്കുന്നു. ആരെയും ആകർഷിക്കുന്ന അസാമാന്യമായ വ്യക്തിത്വമുള്ള ഒരു സന്യാസി.

അയാൾ മന്ദം മന്ദം നടക്കുന്നു. അരുന്ധതി നക്ഷത്രത്തെ കണ്ട് ആശ്വസിച്ച നളിനി ആശ്രമവാടത്തിൽ നിന്ന് അകലെ ഈ സന്യാസി നിൽക്കുന്നത് കണ്ടു.

സ്ത്രീകളുടെ മനസ്സിൽ ഇഷ്ടപുരുഷനായി അവർ കുറിച്ചു വച്ചിരിക്കുന്ന ആളിനെ കാലമെത്ര കഴിഞ്ഞാലും ഭാഗ്യലക്ഷണങ്ങൾക്ക് എന്ത് മാറ്റം സംഭവിച്ചാലും സ്ത്രീകൾക്ക് തിരിച്ചറിയാൻ പ്രയാസമില്ല. പരമിഷ്ടജനരൂപമൊരുവാൻ നാരികൾക്കു നയനം സുസൂക്ഷ്മമാം. പണ്ട് ഉച്ചയായി തണലിലാഞ്ഞു നടന്നതും ചിത്രശലഭത്തെ നോക്കി കാവിനരികെ നടന്നതും അന്ന് പൂത്തുനിന്ന പൂക്കളും ചാരയുള്ള പൊയ്കയും അവളുടെ മനോമുഗുരത്തിലൊന്ന് തെളിഞ്ഞു. അത് മറ്റാരുമല്ല, ആ സന്യാസി എന്റെ ദിവാകരൻ തന്നെ. പരമിഷ്ടജനരൂപമൊരുവാൻ നാരികൾക്കു നയനം സുസൂക്ഷ്മമാം. ദിവാകരൻ തൻ്റെ യൗവനാരംഭത്തിൽ അവൻ്റെ അന്തരാത്മാവിൻ്റെ വിളികേട്ട് ജീവിത നിയോഗം തിരിച്ചറിഞ്ഞ്

സന്യസ്ത ജീവിതം ആരംഭിച്ചു. അതിനായി അവൻ നാടുവിട്ടു. നളിനിയുമായുള്ള സൗഹൃദത്തിന് അങ്ങനെ അവനെ സംബന്ധിച്ചിടത്തോളം ഒരു കാമുകന്റെ വിചാരങ്ങൾ തീണ്ടാത്ത സ്വഭാവമായിരുന്നു. ഒരു കാമുകിയായി അവൻ അവളെ കണ്ടില്ല. പതിത കാരുണികനായ ഒരു ലോകസേവകന്റെ കാഴ്ചപ്പാടായിരുന്നു അവന്. അവളുടെ സമർപ്പിത പ്രണയം അവൻ അറിഞ്ഞില്ല. അവൾക്ക് ആ ജന്മം ശിഥിലമാകാത്ത ഹൃദയദാഹമായിരുന്നു അവനോടുള്ള പ്രണയം. അവൾ ആ പൂർവ്വകാലങ്ങൾ അവനെ ഓർമ്മിപ്പിച്ചു. അവന് വേണ്ടി കാത്തിരിപ്പിന്റെ ദീർഘ സംവത്സരങ്ങൾ താണ്ടിയ കാര്യം അവനെ ധരിപ്പിച്ചു. അവൻ ഉടൻ പ്രതിവചിച്ചു. കേട്ടു നിൻ ചരിതമത്ഭുതം ശുഭേ, കാട്ടിൽ വാഴുവതിനെഴുന്ന മൂലവും കാട്ടി സാഹസമനൽപ്പമേതു താൻ ആട്ട നിന്നിയമചര്യ നന്നയേ. നന്നായി നളിനി നിന്റെ ധന്യമായ വ്രതം. നീ കാട്ടിൽ കഴിഞ്ഞ് സാഹസികമായി തന്നെ നിന്റെ പ്രണയവ്രതം മുടക്കാതെ പരിരക്ഷിച്ചു. എത്ര അത്ഭുതകരമാണത്. ഞാൻ സന്യാസപഥം തിരഞ്ഞെടുത്തത് പോലെ തന്നെ നീയും ചെയ്തിരിക്കുന്നു. അത്യന്തം കൗതുകകരമാണിത്. ഒരേ നാട്ടിൽ പിറന്ന് അതേ നാട്ടിൽ നിന്ന് പിരിഞ്ഞ് നാം ഒരേ ജീവനമാർഗം അവലംബിച്ചത്

ഒരു മഹാനുഭാവയായ യോഗിനി അമ്മയുടെ സംരക്ഷണം നിനക്ക് ലഭിച്ചത് ഭാഗ്യമായി നളിനി. നിനക്ക് ശാന്തി ഭവിക്കട്ടെ. ഞാൻ പോകട്ടെ. എനിക്ക് എന്റെ ജന്മ ദൗത്യമുണ്ട് നിർവഹിക്കുവാൻ. യോഗമുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അവൻ നടന്നു തുടങ്ങിയപ്പോൾ അവൾ വിളറി വെളുത്ത് സ്തംഭിച്ചു നിന്നുപോയി. എന്നെ ദിഗന്ധം ഭേദിക്കുന്ന അവളുടെ ഘോരമായ നിലവിളി ശബ്ദമായിരുന്നു ആ വനസ്ഥലിയിൽ മുഴങ്ങിക്കേട്ടത്. പിന്നെ അവൾ പറഞ്ഞു, എന്റെ ഏകധനമങ്ങ്.

അങ്ങയുടെ ഈ പാദങ്ങൾ എന്നെ വേർപെട്ടു പോയാൽ പിന്നെ ഞാനില്ല. അവളുടെ കണ്ണുകളിൽ നിന്ന് അശ്രുക്കൾ അടർന്നു വീണു. ദിവാകരന്റെ പാദങ്ങളെ അത് നനച്ചു. ആ മഹാൻ തിരിയ നിന്നു നിർമ്മല പ്രേമമാം വലയിൽ ആരു വീണിട. ആ മഹാൻ തിരിയ നിന്നു നിർമ്മല പ്രേമമാം വലയിൽ ആരു വീണിട. പ്രലോഭനങ്ങളെ ജയിച്ച് അത്തൽ തീർന്നു എന്ന് നാം വിധിച്ച ആ സന്യാസി പോലും പരിശുദ്ധ പ്രണയത്തിന്റെ വിളികേട്ട് നിന്നു.

എന്റെ ജന്മദൗത്യത്തിന് വേണ്ടി ഞാൻ വിരാഗിയായി മോഹിപ്പിക്കുന്നതാണ് ഭുവന സംഗമം. അതിനോട് ചേർന്ന പ്രേമം ഞാൻ പണ്ടേ വെടിഞ്ഞവനാണ്. ദിവാകരൻ തന്റെ നിലപാട് വ്യക്തമാക്കി. പക്ഷേ അവൾ നളിനി കണ്ണീരുതിർത്തു. മേഘത്തിൽ നിന്ന് മഴ പെയ്തൊഴിയുന്നത് പോലെ ആ സ്ഥിരചിത്തന്റെ മാറിലേക്ക്, ദിവാകരന്റെ മാറിലേക്ക് അവൾ ചാഞ്ഞു.

ആ വിലാപ വാക്യം കേട്ടുകൊണ്ട് നളിനിയുടെ ആചാര്യയായ യോഗിനിയും അവിടെ എത്തി. നളിനി മരണത്തിന് കീഴടങ്ങിയത് കണ്ട് ആ മഹതി അനുഷ്ഠാനങ്ങൾ കഴിഞ്ഞ് കാഷായ വേഷം ധരിച്ചെത്തിയ ആ സന്യാസിനി വാവിട്ട് കരഞ്ഞുപോയി. സ്വന്തം കിടാവിനെ നഷ്ടമായ ധേനുവിനെ പോലെ അവർ തേങ്ങി. നളിനി, നളിനി! അവൾ ഗളിത സുഷമമാർന്ന അഥവാ വാടിയ പൂക്കളടങ്ങിയ നിർമാല്യത്തെ, ദിവാകരന്റെ മെയ്യോട് ചേർന്ന നളിനിയുടെ ശരീരത്തെ ആ സന്യാസിനിയും കൈക്കൊണ്ടു. അവർ ദിവാകരനും യോഗിനിയും ആ ജ്ഞാനസ്ഥർ ചേർന്ന് ശ്രേഷ്ഠ യോഗികൾക്ക് ചേരുന്ന മട്ടിൽ നളിനിയുടെ ഭൗതിക ശരീരം കുഴിയിൽ വിന്യസ്തമാക്കി മറവു ചെയ്തു. കണ്ണുനീർ തൂവിക്കൊണ്ട് യോഗിനി പോയി, ദിവാകരനും നീങ്ങി. ദിവാകരൻ ലോകക്ഷേമ കാര്യങ്ങൾക്ക് ശിഷ്ടകാലം മനസാന്നിധ്യത്തോടെ ജീവിച്ചു. നളിനിയെ പറ്റിയുള്ള ചിന്ത അവന് ദുഃഖമല്ല ഉളവാക്കിയത്, അവ അവന് ആത്മശുദ്ധിയാണ് പകർന്നത്. ആ മഹാൻ ബ്രഹ്മപദം പൂകി.

നളിനി അഥവാ ഒരു സ്നേഹം ഡോക്ടർ വസന്തകുമാർ സാംബശിവൻ അവതരിപ്പിച്ച കഥാപ്രസംഗമാണ് ഇതുവരെ കേട്ടത്. പങ്കെടുത്തവർ എം രാജേന്ദ്രൻ, ഭണിധരൻ ജെ, രംഗൻ വിളിയം.

ആകാശവാണി ദേവികുളം സ്പൈസ് എഫ് എം. ഇപ്പോൾ സമയം 10 മണി. ഇസൈ തെൻഡ്രൽ കേൾക്കാം ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഇഷ്ടഗാനങ്ങൾ. ആദ്യ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പൂഞ്ഞാർ അടിവാരത്തു നിന്നും ആതിര. ചിത്രം കണ്ണത്തിൽ മുത്തമിട്ടാൽ. ജയചന്ദ്രനും സംഘവും പാടിയ ഗാനം. വൈരമുത്തുവിൻ്റെ വരികൾക്ക് എ ആർ റഹ്മാൻ സംഗീതം നൽകിയത്.

അടുത്ത ഗാനം കാതൽ ദേശം എന്ന ചിത്രത്തിൽ നിന്ന് എ ആർ റഹ്മാൻ സംഗീതം നൽകി ആലപിച്ചത്, വരികൾ എഴുതിയത് വാലി. ഈ ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് മറയൂർ നിന്നും ഭവാനി. തനിക്ക് വേണ്ടിയും തൻ്റെ ഫ്രണ്ട് വിവറ്റിന് വേണ്ടിയുമാണ് ഈ ഗാനം ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നത്.

തൃക്കലങ്ങോട് നിന്നും മുസ്തഫ സി ആവശ്യപ്പെട്ട ഗാനം. ചിത്രം മേട്ടുകുടി. മനോയും ചിത്രയും ചേർന്ന് പാടിയ ഗാനം.

അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് പന്താവൂരിൽ നിന്നും നഫീസ കുഞ്ചപ്പ. പുതുപുതു അർത്ഥങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം ജയങ്കർ, സലിത, ശ്രീനന്ദ എന്നിവർക്കായി ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു.

തെന്നിപ്പാലത്ത് നിന്നും മനോജ് ആവശ്യപ്പെട്ട ഗാനം മുതൽ മര്യാദൈ എന്ന ചിത്രത്തിന് വേണ്ടി ഇളയരാജയും എസ് ജാനകിയും ചേർന്ന് പാടിയത്. വൈരമുത്തുവിൻ്റെ വരികൾക്ക് ഇളയരാജ സംഗീതം നൽകിയ ഗാനം.

മണി ആവശ്യപ്പെട്ട ഗാനമാണ് ശ്രോതാക്കൾ ഇപ്പോൾ കേട്ടത്. അടുത്ത ഗാനം ആവശ്യപ്പെട്ടിരിക്കുന്നത് തൃപ്പൂണിത്തറയിൽ നിന്നും വൈഷ്ണവി. ചിത്രം ലക്ഷ്മി വന്ദാച്ച്.

കാഞ്ഞിരപ്പള്ളിയിൽ നിന്നും അനിൽ, മനോജ്, മോഹനൻ എന്നിവർ ചേർന്ന് ആവശ്യപ്പെട്ട ഗാനം. പ്രിയപ്പെട്ട എല്ലാ ഹൃദയരാഗ ശ്രോതാക്കൾക്കും പ്രിയ റേഡിയോ ഹെൽത്ത് റേഡിയോ കൂട്ടുകാർക്കും സൗഹൃദവാണിയിലെ എല്ലാ സുഹൃത്തുക്കൾക്കും വേണ്ടി ഈ ഗാനം സമർപ്പിച്ചുകൊണ്ട് സ്നേഹപൂർവ്വം ഏവർക്കും ശുഭരാത്രി അറിയിച്ചുകൊണ്ട് പാടുന്ന ഗാനം ചിത്രം മറുമലർച്ചി, ഉണ്ണികൃഷ്ണനും ചിത്രയും ചേർന്ന് പാടിയത്.

ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റീഡ് ബൈ ഹർപ്രീത് കൗർ. Prime Minister Narendra Modi said that India has taken fintech journey to new heights with innovation and inclusion at its core. He said